ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റ് 25 സെക്കൻഡ്. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 19, കൊല്ലവർഷം 1201 ഇടവം 26, 2026 ജൂൺ 9 ചൊവ്വാഴ്ച.

ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയെ കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. ആരപ്പത്തിന് സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ മൻസൂർ ഒദായി. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. പോട്ടിംഗ് മിശ്രിതം എങ്ങനെ തയ്യാറാക്കാം. കോഴിക്കോട് ചെറുവണ്ണൂർ നല്ലളം കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പി ആർ രമ്യ സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ശിവ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിൽ ആദ്യം കോർട്ടെക്സ് സ്പെയിൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടകൽ വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം ഇന്നത്തെ ചോദ്യം. തുടർന്ന് റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. ഏഴഞ്ചിന് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യചാലകം. ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് എന്ന ഒരു വിപത്ത്. മണ്ണാർക്കാട് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിലെ ഡെന്റൽ സിവിൽ സർജനും പ്രോസ്റ്റോഡോണിസ്റ്റുമായ ഡോക്ടർ ബിജി കുര്യൻ ജോർജ് സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോബൽ വായന. യോസേ മൗരോദെ വാസ്കോൺസലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. അവതരണം ബോബി. ഏഴ് 20 ന്യൂവിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം. സന്ധിവാദങ്ങൾക്കുള്ള മരുന്ന് ചികിത്സ. മങ്കട NHM ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററിലെ സിദ്ധ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ EM മനു സംസാരിക്കുന്നു. 7:45 സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി കാവ്യധാര. പ്രഭാവർമ്മ എഴുതിയ മുല്ലപ്പൂത്തു നാം കൺമാനില്ലെങ്കിലും എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലാപനം പ്രേമജ ഹരീന്ദ്രൻ. 7:50 ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷനൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഹരിതം. 7:55 കൊരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. തുടർന്ന് ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. 8:05 CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധ റംല ബേബി സംസാരിക്കുന്നു. 8:10 റയൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 രസമുകുളം. 8:23 ഡോക്ടർ പ്രിൻസ് ഈപ്പൻ സാക്സിസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് തൃശൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 കിംസ് ആരോഗ്യം സർവ്വദിനാൽ പ്രധാനം സ്പോൺസേഡ് പരിപാടി. 8:35 സ്മൃതിഗീതങ്ങൾ. 9:20 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. തുടർന്ന് മഴവില്ല്. 9:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് ബോളിവുഡ് ഹിറ്റ്സ്. 10:50 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 12:10 ഇഷൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് പഴം പച്ചക്കറി വില നിലവാരം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 11:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 2:15 തുടർ നാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 FM പ്രധാന വാർത്തകൾ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് ട്രെയിൻ സമയം 3:00 NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 ചലച്ചിത്ര ഗാനങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. തുടർന്ന് 4:00 4:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി 102.7 മഞ്ചേരി FM.

0: each of the deceased and 50,000 rupees for the injured from the Prime Minister's National Relief Fund. He noted that the local authorities are providing all possible assistance to those affected. Iran and Israel have announced a halt in attacks against each other following an appeal by US President Donald Trump for an immediate ceasefire. However, Tehran has warned that it will resume military action if Israel continues its strikes against Hezbollah targets in Lebanon. On the other hand, Israeli Defense Minister Israel Katz has also warned that Israel will again target Hezbollah's stronghold in southern Beirut if attacks on northern Israel continue. The latest exchange marked the most direct confrontation between Iran and Israel since a ceasefire was reached in April. Iran launched missiles towards Israeli territory on Sunday night, describing the attack as retaliation for Israeli strikes on Hezbollah strongholds near Beirut. In response, Israel targeted a petrochemical facility in southwestern Iran, alleging that it was involved in ballistic missile production. India has deeply regretted the renewed attacks in West Asia. In a statement, External Affairs Ministry said, "These developments are a matter of utmost concern to the international community. India has called on all parties to immediately de-escalate tensions and ensure that civilians are not harmed." The ministry also appealed to conclude ongoing negotiations for a diplomatic solution so that peace and stability can return to the region. At least 35 people have died and more than 200 others injured after a 7.8 magnitude earthquake struck off the coast of Mindanao Island in southern Philippines. Its epicenter was located 32 kilometers southwest of Masim town in Sarangani province on Mindanao Island. The quake initially triggered tsunami warnings in the Philippines, Indonesia, Japan, and Australia. However, these warnings were later cancelled or downgraded. Philippine officials also reported that approximately 10,000 families were displaced by the disaster. Mindanao in the Philippines is the second largest island by both area and population and is home to approximately 26 million people. And in women's cricket, India defeated West Indies by 26 runs in their first warm-up match ahead of the ICC Women's T20 World Cup in Cardiff, UK yesterday. After being invited to bat first, Harmanpreet Kaur led Women in Blue, posted 179 for 8 in the stipulated 20 overs, powered by Bharti Fulmali's unbeaten 56 runs off 40 balls. India will next face host England in their next warm-up fixture tomorrow. And that is the end of this news bulletin.
1: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിൻ്റെ ഹൃദയ താളം. സമയം 6 മണി കഴിഞ്ഞ് 10:12 കേൾക്കാം.
2: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മൻസൂർ ഒദായി.
3: ആനപ്പക എന്ന പ്രയോഗം കേട്ടിട്ടില്ലേ? ആനകളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവ ആ പക മനസ്സിൽ സൂക്ഷിക്കുമത്രേ. വർഷങ്ങൾ കഴിഞ്ഞാലും നോവിച്ച കാര്യം മറന്നുപോയില്ല. തിരിച്ചടിക്കാൻ സന്ദർഭമൊത്തുവന്നാൽ ആന പകരം വീട്ടും. ഈ ചൊല്ലുപോലെയാണ് ചില മനുഷ്യരുടെ അവസ്ഥ. മറ്റുള്ളവരോടുള്ള വെറുപ്പും വിദ്വേഷവും മനസ്സിൽ സൂക്ഷിക്കുന്നവർ ഊണിലും ഉറക്കത്തിലും ജോലി ചെയ്യുമ്പോഴും മനസ്സിൽ അമർഷം പേറി നടക്കുന്നവർ വിനോദ വിശ്രമവേളകൾ പോലും മറ്റുള്ളവരോട് അരിശം കലർന്ന ചിന്തകളാണ് അവരെ ഭരിച്ചുകൊണ്ടിരിക്കുക. സ്നേഹം, കരുണ, വാത്സല്യം, വിട്ടുവീഴ്ച തുടങ്ങിയ സൽഗുണങ്ങളാണ് നമ്മുടെ ഹൃദയത്തെ നിർമ്മലമാക്കുന്നത്. കർമ്മങ്ങളിലൂടെ അവയുടെ പ്രകാശമുണ്ടാവുമ്പോൾ ജീവിതം സുന്ദരമാവും. മനസ്സിൽ വെറുപ്പും വിദ്വേഷവും പേറി നടന്നാൽ ജീവിതം ദുസ്സഹമാവുകയും ചെയ്യും. കോപവും പകയും ആളിക്കത്തുന്ന മനസ്സ് സദാ ചഞ്ചലമായിരിക്കും. സ്വസ്ഥതയും ശാന്തിയും അവിടെ ഉണ്ടാവില്ല. കഠിന ഹൃദയത്തിലാകട്ടെ സന്തോഷവും സംതൃപ്തിയും പ്രവേശിക്കുകയുമില്ല. ആയിരക്കണക്കിന് ചിന്തകളാണ് ഓരോ ദിവസവും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. സന്തോഷവും ആനന്ദവും ആശ്വാസവും അനുഭവപ്പെടുന്ന ചിന്തകൾ, വേദനയും സങ്കടവും നിരാശയും സൃഷ്ടിക്കുന്ന ചിന്തകൾ, ഉന്മേഷവും ഊർജ്ജസ്വലതയുമേകുന്ന ചിന്തകൾ, വെറുപ്പും വിദ്വേഷവും ജനിപ്പിക്കുന്ന ചിന്തകളുമുണ്ട്. ചിന്തകളെ മൊത്തത്തിൽ വിലയിരുത്തിയാൽ ഭൂരിപക്ഷവും പ്രയോജനമില്ലാത്തവയാണ്. പലതും നമ്മെ തകർക്കുന്നതാണ്. അതിനാൽ ശരീരവും മനസ്സും വികാരങ്ങളും വിചാരങ്ങളും മലിനപ്പെടുത്തുന്ന ചിന്ത

0: ചിന്തകളെ നാം നിയന്ത്രിച്ചേ മതിയാകൂ. മറ്റുള്ളവരോട് വെറുപ്പും വിദ്വേഷവും ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. ഹൃദയത്തിൽ അല്പമെങ്കിലും ഈർഷ്യതയുണ്ടാവുന്നതിൽ നിന്നും ദൈവത്തോട് രക്ഷ ചോദിക്കുന്നത് നല്ല മനുഷ്യരുടെ ഗുണമായി വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു. നാഥ, നീ ഞങ്ങളെ സന്മാർഗത്തിലേക്ക് നയിച്ചുവല്ലോ, ഇനി ഞങ്ങളുടെ മനസ്സിനെ വക്രമാക്കരുതേ. ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും നാം നല്ല പ്രാധാന്യം നൽകാറുണ്ട്. നിത്യവും കുളിച്ചു വൃത്തിയായി ഭംഗിയുള്ള വസ്ത്രം ധരിച്ച് നടക്കാൻ നാം ഇഷ്ടപ്പെടുന്നു. അപകടം വരുത്തുന്ന സന്ദർഭങ്ങൾ പരമാവധി ഒഴിവാക്കുന്നു. പഴകിയതോ രുചിഭേദം വന്നതോ ആയ ഭക്ഷണം നമുക്ക് വേണ്ടേ വേണ്ട. എങ്കിൽ നമ്മുടെ ബുദ്ധിക്കും ചിന്തക്കും നൽകുന്ന പോഷണം എന്തുകൊണ്ട് നല്ലതാക്കിക്കൂടാ? ദുഷിച്ചതും നാറിയതും വിഷം പുരണ്ടതുമായ ചിന്തകളെ എന്തിനു മനസ്സിൽ ചുമക്കണം? പ്രയാസങ്ങളിൽ ക്ഷമിച്ചും പ്രശ്നങ്ങൾ പരിഹരിച്ചും നമുക്ക് മനസ്സിലെ ഭാരങ്ങൾ ഇറക്കി വെക്കാം. ഹൃദയത്തെ മലീമസമാക്കുന്ന, മനസ്സിനെ അലോസരപ്പെടുത്തുന്ന ചിന്തകളെ ബോധപൂർവം ഒഴിവാക്കുകയും ചെയ്യാം. മനുഷ്യൻ്റെ ചിന്തയും സംസാരവും പ്രവൃത്തിയുമെല്ലാം പരസ്പരം ബന്ധപ്പെട്ടു കിടക്കുന്നു. മനസ്സിന് നൽകുന്ന ഇൻപുട്ട് നന്നായാൽ മാത്രമേ ഔട്ട്പുട്ട് ഗുണമുള്ളതാവൂ. വിശുദ്ധിയും നന്മയുമുള്ള മനസ്സിൽ നിന്ന് സൽഫലങ്ങളുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവും. വൈലോപ്പിള്ളിയുടെ വരികൾ നോക്കൂ. ചിന്തയാണ് ലോകം തീർക്കുന്നത്, ചിന്തയാൽ ലോകം തെളിയുന്നു. ചിന്ത നല്ലതാകുമ്പോൾ മനസ്സ് പൂത്തുലയും, ദുഷ്ടചിന്ത പടർന്നാൽ ജീവിതം മങ്ങും. അതിനാൽ ചന്തമുള്ള ചിന്തകളാൽ നമ്മുടെ ജീവിതം മനോഹരമാവട്ടെ.
1: ഡോക്ടർ മൻസൂർ ഒദായി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9778392332. നമ്പർ ആവർത്തിക്കാം, 9778392332. സുഭാഷിതം.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം.
1: പ്രഭാതഗീതം.
2: പ്രഭാതഗീതത്തിൽ ആദ്യം കേൾക്കാം പി ജയചന്ദ്രൻ പാടിയ ഗാനം.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം.
1: ട്രെയിൻ സമയം.
0: ആദ്യം തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന ട്രെയിനുകളുടെ സമയം പറയാം. ട്രെയിൻ നമ്പർ 126.01 ചെന്നൈ മാംഗ്ലൂർ സൂപ്പർഫാസ്റ്റ് മെയിൽ 12 മിനിറ്റ് വൈകി 6:40. 120.81 കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് 6:44. 165.27 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 6:48. 163.08 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33. 221.49 എറണാകുളം പൂനെ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 7:54 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 566.07 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50. 563.22 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 എത്തിച്ചേരും.

0: ചരിത്രപഥം. ചരിത്രത്തിൽ ഇന്നാണ് 1900 ജൂൺ 9 ഭാരതീയ സ്വാതന്ത്ര്യ സമര പോരാളി ബിർസ മുണ്ട റാഞ്ചി ജയിലിൽ അന്തരിച്ചത്. ബ്രിട്ടീഷ് കമ്പനി ഭരണത്തിനെതിരെയും തനത് പരമ്പരാഗത മൂല്യങ്ങൾ സംരക്ഷിക്കാനുമായി ബിർസ മുണ്ട പ്രവർത്തിച്ചു. ബീഹാർ, ജാർഖണ്ഡ് ആദിവാസി മേഖലകളിൽ ബ്രിട്ടീഷ് സർക്കാരിനെതിരെ പടനയിച്ച ബിർസ മുണ്ടയുടെ ജീവിതത്തെ അധികരിച്ച് രചിച്ച മഹേശ്വേതാദേവിയുടെ അർണിർ അധികാർ എന്ന ബംഗാളി നോവൽ പ്രസിദ്ധമാണ്.
1: ചരിത്രപഥം.

2027 സെൻസസുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് താലൂക്കിലെ സൂപ്പർവൈസർമാർക്കും എന്യൂമറേറ്റർമാർക്കും നിശ്ചയിച്ചിരുന്ന പരിശീലന ക്ലാസ് ഈ മാസം 13 മാറ്റിയതായി തഹസീൽദാർ അറിയിച്ചു. പരിശീലന കേന്ദ്രത്തിലും സമയത്തിലും മാറ്റമില്ല.

0: കാർഷിക വൃത്താന്തം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
0: കാർഷിക വൃത്താന്തം.
1: പ്രായോജകർ
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം. അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
1: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
0: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555024.
2: പോട്ടിംഗ് മിശ്രിതം എങ്ങനെയാണ് തയ്യാറാക്കുക? കാർഷിക വൃത്താന്തം പരിപാടിയിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ചെറുവണ്ണൂർ നല്ലളം കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റായ പി ആർ രമ്യ.
3: എന്താണ് പോട്ടിംഗ് മിശ്രിതം, എങ്ങനെയാണ് അത് തയ്യാറാക്കേണ്ടത് എന്ന് നോക്കാം. നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് ചെടികൾ നടാനായി നല്ല പോട്ടിംഗ് മിശ്രിതം ചട്ടികളിൽ നിറച്ചു കൊടുക്കുക എന്നതാണ്. ഫലഭൂയിഷ്ഠമായ മേൽമണ്ണ്, മണൽ, ജൈവവളം എന്നിവ മിക്സ് ചെയ്താണ് പോട്ടിംഗ് മിശ്രിതം ഉണ്ടാക്കേണ്ടത്. ഇതിൽ ആദ്യത്തെ വസ്തുവായ മേൽമണ്ണിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളം വളക്കൂറുള്ള മണ്ണാണ് മേൽമണ്ണ്. മേൽമണ്ണിന് ഒരു കറുപ്പ് കലർന്ന നിറമായിരിക്കും. അതുകൊണ്ട് അടിത്തട്ടിലെ മണ്ണ് എടുക്കാതെ മേൽമണ്ണ് മാത്രം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ വസ്തുവായ മണലിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പോട്ടിംഗ് മിശ്രിതം കട്ട പിടിച്ചു പോകാതെ ലൂസാക്കി നിർത്താൻ സഹായിക്കുന്ന ഒരു വസ്തുവാണ് മണൽ. പോട്ടിംഗ് മിശ്രിതം ഇങ്ങനെ ലൂസായി നിന്നാൽ മാത്രമാണ് ചെടികൾക്ക് നല്ല വേരോട്ടം ഉണ്ടാകുകയുള്ളൂ. ഒപ്പം ചട്ടിക്കുള്ളിൽ വായുസഞ്ചാരവും ഉണ്ടാകൂ. ഇതിനാവശ്യമായ മണൽ വലിയ വില കൊടുത്തു വാങ്ങണമെന്നില്ല. ചെറിയ അരുവികൾ, തോടുകൾ എന്നിവിടങ്ങളിൽ നിന്നും നമ്മൾ തന്നെ വാരിയെടുത്താൽ മതി. മണലിനു പകരം എംസാൻഡ് പോലെയുള്ളവ ഒന്നും ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അത് ചെടികൾക്ക് ഇരട്ടി ദോഷം ചെയ്യുന്നതാണ്. ഇനി മൂന്നാമത്തെ വസ്തുവായ ജൈവവളത്തെക്കുറിച്ച് പറയാം. ജൈവവളങ്ങൾ പലതുമുണ്ടെങ്കിലും ചാണകപ്പൊടിയാണ് പോട്ടിംഗ് മിശ്രിതത്തിന് ഏറ്റവും നല്ലത്. നല്ല ചാണകപ്പൊടിയിൽ ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ധാരാളം മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ചാണകപ്പൊടി എന്ന് പറയുമ്പോൾ പച്ച ചാണകം

0: വെയിലത്തിട്ട് ഉണക്കിയെടുക്കുന്നതല്ല, മറിച്ച് തണലത്തിട്ട് ഉണങ്ങി പൊടിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ല ചാണകപ്പൊടി. ഈ ചാണകപ്പൊടി ഇങ്ങനെ തന്നെ ഉപയോഗിക്കാതെ ട്രൈക്കോഡർമ എന്ന കുമിൾ ചേർത്ത് സമ്പുഷ്ടീകരിച്ചെടുക്കാം. അതിനായി 90 കിലോഗ്രാം ചാണകപ്പൊടി, 10 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 1 കിലോഗ്രാം ട്രൈക്കോഡർമ എന്നിവ ആവശ്യമാണ്. ഈ ട്രൈക്കോഡർമ എല്ലാ വളം വിൽപ്പനക്കടകളിലും വാങ്ങാൻ കിട്ടുന്നതാണ്. ഇങ്ങനെ ട്രൈക്കോഡർമ എൻറിച്ച്ഡ് ഓർഗാനിക് മാനുവറും മേൽമണ്ണും മണലും തുല്യ അളവിൽ മിക്സ് ചെയ്താണ് പോട്ടിംഗ് മിശ്രിതം ഉണ്ടാക്കേണ്ടത്. ഇങ്ങനെ ചെയ്തെടുത്താൽ ഇത് നല്ല ഒരു അടിവളമായി മാറും. ഇങ്ങനെ തയ്യാറാക്കിയ പോട്ടിംഗ് മിശ്രിതം ചട്ടിയിൽ നേരിട്ട് നിറയ്ക്കാവുന്നതാണ്. ചട്ടിയിൽ പോട്ടിംഗ് മിശ്രിതം നിറയ്ക്കുമ്പോൾ കൈകൊണ്ട് നന്നായി അമർത്തി വേണം നിറയ്ക്കാൻ. ഇങ്ങനെ ചട്ടിയുടെ മുക്കാൽ ഭാഗത്തോളം നിറച്ചാൽ മതി. ബാക്കി ഭാഗം നമ്മൾ ഒഴിച്ചിടുന്നത് ചെടിയുടെ വളർച്ചയ്ക്കനുസരിച്ച് പിന്നീടുള്ള വളങ്ങൾ ഇട്ടുകൊടുക്കാൻ വേണ്ടിയാണ്.
1: പോട്ടിംഗ് മിശ്രിതം എങ്ങനെയാണ് തയ്യാറാക്കുക? കോഴിക്കോട് ചെറുവണ്ണൂർ നല്ലളം കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് PR രമ്യയാണ് കാർഷിക വൃത്താന്തത്തിൽ ഇതുവരെ നമ്മളോട് സംസാരിച്ചത്. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം കാർഷിക വൃത്താന്തത്തിൽ നാളെ കേൾക്കാം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
3: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
2: പ്രായോജകർ
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: ഫോൺ 9744555024.
4: ഇനി കാലാവസ്ഥാ അറിയിപ്പ്. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. അതിതീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർമാർ അറിയിച്ചു.

0: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി.
1: ദൃഷ്ടി
2: പ്രയോജകർ
0: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി. കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
3: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോന്നൊരു സംശയം. ഇനിയിപ്പോ എന്താ ചെയ്യാ?
4: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ. അവിടെ ആവുമ്പോ കുറഞ്ഞ ചെലവില് വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഉണ്ടല്ലോ.
0: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി.
4: ബ്രാഞ്ചുകൾ എടപ്പാൾ, തിരൂർ ആൻഡ് തൃപ്രയ.
0: ഫോൺ 0483271439.
2: ദൃഷ്ടി.
5: ഇന്നത്തെ പത്രങ്ങളിലെ ഏതാനും തലക്കെട്ടുകൾ ശ്രദ്ധിക്കാം. 49 IAS ഉദ്യോഗസ്ഥരെ പുതിയ ചുമതലകളിൽ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവ്. ബി അശോക് ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയായും എൻ പ്രശാന്ത് കായിക വകുപ്പിന്റെ സ്പെഷ്യൽ സെക്രട്ടറിയായും ടി വി അനുപമയ്ക്ക് ഗതാഗത സെക്രട്ടറിയായുമാണ് പുതിയ നിയമനം. ലഹരി മാഫിയയെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഓപ്പറേഷൻ തൂഫാൻ യജ്ഞത്തിന്റെ ഭാഗമായി ലഹരി വേട്ടക്കുള്ള രൂപരേഖ ആഭ്യന്തര വകുപ്പ് തയ്യാറാക്കി. ഓരോ ജില്ലയിലും 100 പേരെ വീതം തൂഫാൻ വാരിയർമാരായി നിയോഗിക്കും. നീറ്റ് യു ജി പുനഃപരീക്ഷയ്ക്ക് ചോദ്യക്കടലാസ് തയ്യാറാക്കുന്നവരെ ലോക്ക്ഡൌണിൽ പാർപ്പിക്കുന്നതടക്കം കർശന നിയന്ത്രണങ്ങളെന്ന് റിപ്പോർട്ടുകൾ. MBBS വിദ്യാർത്ഥികളിൽ നിന്ന് സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ വാങ്ങിയ 5-ാം വർഷ ഫീസ് തിരികെ വാങ്ങാൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ നിർദ്ദേശം. CMRL, എക്സോലോജിക് ഇടപാട്, SFIO രേഖകൾ ഇഡിക്ക് കൈമാറാൻ കോടതി ഉത്തരവ്. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് കുടുംബ വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്തുന്നതിനുള്ള സൗകര്യം ഈ മാസം 16 മുതൽ 30 വരെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു തന്നെ ഇത് പൂർത്തിയാക്കാം. തൃണമൂൽ MPമാർ NDA പിന്തുണ അറിയിച്ച് 20 MPമാർ സ്പീക്കർക്ക് കത്തെഴുതി. +1 അലോട്ട്മെന്റ്, ഒഴിവുള്ളതിൽ ഭൂരിഭാഗവും സംവരണ സീറ്റുകൾ. പശ്ചിമേഷ്യ സംഘർഷഭരിതം, പരസ്പരം ആക്രമിച്ച് ഇറാനും ഇസ്രായേലും.

0: പെൻസിൽ വൻ ഭൂചലനം, 32 മരണം. ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യക്ക് ജയം. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിന് മുന്നോടിയായി നടന്ന സന്നാഹ മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെതിരെ ഇന്ത്യക്ക് ജയം.
1: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
2: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
3: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
4: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കും.
6: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലം ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷമൊന്നും ആയില്ലെന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
5: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400-181-000.
0: സ്വർണം പവന് 760 രൂപ കുറഞ്ഞ് 111,240 രൂപയായി. തങ്കം 10 ഗ്രാമിന് 146,300 രൂപ. വെള്ളി കിലോഗ്രാമിന് 248,000 രൂപ. വെളിച്ചെണ്ണ കിഡിലിന് കോഴിക്കോട് 24,000 രൂപ, വടകര 23,300, മാനന്തവാടി 26,800. കൊപ്ര കിൻഡിലിന് കോഴിക്കോട് എടുത്തപടി 13,300, വടകര 15,500. തേങ്ങാപ്പിണ്ണാക്ക് കിൻഡിലിന് കോഴിക്കോട് റോട്ടറി 3,700. നാളികേരം 1,000 എണ്ണത്തിന് പാലക്കാട് 21,500, പൊന്നാനി 14,500, കോഴിക്കോട് 14,510. നാളികേരം കിൻഡലിന് മഞ്ചേരി 4,300, മാനന്തവാടി 5,600. കയർ കിൻഡലിന് കോഴിക്കോട് ബേപ്പൂർ 6,000, കൊയിലാണ്ടി 9,000. റബ്ബർ കിൻഡലിന് കോഴിക്കോട് 26,000, മാനന്തവാടി 23,500. ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 2,700, മാനന്തവാടി 3,300. അടക്ക 1,000 എണ്ണത്തിന് പാലക്കാട് 3,750, പൊന്നാനി 4,000. അടക്ക കിൻഡലിന് കോഴിക്കോട് 7,500. കൊട്ടപ്പാക്ക കിൻഡലിന് കോഴിക്കോട് പഴയത് 3,600, പഴയതും പുതിയതും 36,000. മാനന്തവാടി പുതിയത് 34,000 രൂപ. കുരുമുളക് കിൻഡലിന് മഞ്ചേരി നാടൻ 68,000, കോഴിക്കോട് നാടൻ 66,500. കോഴിക്കോട് ചേട്ടൻ 67,000, കോഴിക്കോട് വയനാടൻ 67,000. മാനന്തവാടി ചേട്ടൻ 69,500, മാനന്തവാടി വയനാടൻ 69,000. ചുക്ക് കിണലിന് പാലക്കാട് 27,500, കോഴിക്കോട് 25,000, മാനന്തവാടി 22,500. എഞ്ചി കിണലിന് കോഴിക്കോട് പുതിയത് 10,000 രൂപ, മാനന്തവാടി പഴയത് 6,700, പുതിയത് 6,700. പച്ചക്കപ്പാക്ക് കിണലിന് കോഴിക്കോട് 2,300, മാനന്തവാടി 2,200. ശർക്കര കിണലിന് പാലക്കാട് 5,500, കോഴിക്കോട് 5,300, മാനന്തവാടി പാണ്ടി 5,000. നിലക്കടല കിണലിന് പാലക്കാട് 17,000 രൂപ, ചിറ്റൂർ 16,000, കോഴിക്കോട് 13,000. കോഴിമുട്ട 100 എണ്ണത്തിന് കോഴിക്കോട് ലഗോൺ 660, മാനന്തവാടി 660. വെറ്റില 100 എണ്ണത്തിന് തിരൂർ 40 രൂപ.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
0: ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: ദൂരം മരിക്കുക എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. രാജ്യത്തെ അത്യാധുനിക തുറമുഖ മാനേജ്മെന്റ് സിസ്റ്റം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. 3 ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി നിലവിൽ വരും. ICC വനിതാ 2020 ലോകകപ്പിന്റെ ആദ്യ സന്നാഹ മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. അതിർത്തികളിലെ ചരക്ക് നീക്കവും വ്യാപാരവും സുഗമമാക്കുന്നതിന് രാജ്യത്തെ അത്യാധുനിക തുറമുഖ മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കി അതിർത്തി കടന്ന് നടത്തുന്ന വ്യാപാരത്തിലും യാത്രാ നീക്കങ്ങളിലും കാര്യക്ഷമതയും സുതാര്യതയും സുരക്ഷയും വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. രാജ്യത്തെ കര അതിർത്തികൾ വഴി വിദേശ വ്യാപാരവും യാത്രാ സൌകര്യങ്ങളും ആധുനികവൽക്കരിക്കുന്നതിൽ LPMS വലിയ നാഴികക്കല്ലാകുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഡിജിറ്റൽ സംവിധാനത്തിലൂടെ രാജ്യത്തെ മുഴുവൻ തുറമുഖങ്ങളുടെയും പ്രവർത്തനങ്ങളെ ഒരൊറ്റ ശൃംഖലയിലൂടെ സംയോജിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കും. ചരക്ക് നീക്കവും യാത്രാ പരിശോധനകളും പൂർണ്ണമായും ഡിജിറ്റൽ രീതിയിലേക്ക് മാറുന്നതോടെ അനാവശ്യ കാലതാമസം ഒഴിവാകും. സ്ലോട്ട് ബുക്കിംഗ്, ഡിജിറ്റൽ പേയ്മെന്റുകൾ, തത്സമയ ട്രാക്കിംഗ് സംവിധാനം, സിംഗിൾ വിൻഡോ ക്ലിയറൻസ് തുടങ്ങിയവ LPMSന്റെ പ്രധാന സവിശേഷതകളാണ്. രാജ്യത്തെ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായ മേഖല അടുത്ത 5 വർഷത്തിനകം നിലവിലെ സ്ഥിതിയുടെ ഇരട്ടി വളർച്ച കൈവരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. നവീകരണം, ആഗോള പങ്കാളിത്തം, അന്താരാഷ്ട്ര വിപണികളിലേക്ക്

0: വർദ്ധിച്ച പ്രവേശനക്ഷമത എന്നിവയുടെ കരുത്തിലാണ് രാജ്യം ഈ നേട്ടം കൈവരിക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലെ ഗ്ലോബൽ അംബാസഡർ മീറ്റിംഗിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് അപകടത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ദുഃഖം അറിയിച്ചു. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി രാഷ്ട്രപതി പറഞ്ഞു. ദുഃഖിതരായ കുടുംബാംഗങ്ങളുടെ ശക്തിക്കും ധൈര്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നതായി ഉപരാഷ്ട്രപതിയും അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും പ്രധാനമന്ത്രി ധനസഹായം പ്രഖ്യാപിച്ചു. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റിലുണ്ടായ പൊട്ടിത്തെറിയിൽ 8 പേർ മരിച്ച സംഭവത്തിന്റെ സ്ഥിതിഗതി മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു, ചീഫ് സെക്രട്ടറി, ജില്ലാ കലക്ടർ എന്നിവരോടൊപ്പം അവലോകനം ചെയ്തു. അപകടത്തെക്കുറിച്ചും പരിക്കേറ്റവർക്ക് നൽകുന്ന വൈദ്യസഹായത്തെക്കുറിച്ചും കലക്ടർ മുഖ്യമന്ത്രിയോട് വിശദീകരിച്ചു. ഇന്നലെയുണ്ടായ സംഭവത്തിൽ 5 സ്ഥിര ജീവനക്കാരും 3 കരാർ തൊഴിലാളികളുമാണ് മരിച്ചത്. പരിക്കേറ്റ 6 തൊഴിലാളികളിൽ 2 പേരുടെ നില ഗുരുതരമാണെന്ന് കലക്ടർ മുഖ്യമന്ത്രിയെ അറിയിച്ചു. പരിക്കേറ്റവർക്ക് മെച്ചപ്പെട്ട വൈദ്യസഹായം ലഭ്യമാക്കാൻ ചന്ദ്രബാബു നായിഡു ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. മേഖലകളിൽ ഗവൺമെന്റ് നടത്തിയ ശ്രമങ്ങളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: 12 വർഷത്തിനിടയിൽ കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തിന്റെ ആരോഗ്യ സംവിധാനം ഗണ്യമായി ശക്തിപ്പെടുത്തി. ഇപ്പോഴത് കൂടുതൽ ജനങ്ങൾക്ക് പ്രാപ്യവും താങ്ങാനാവുന്നതും ഗുണനിലവാരം അടിസ്ഥാനമാക്കിയുമാണ്. 2018 ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന മോദി ഗവൺമെന്റ് ആരംഭിച്ചു. പദ്ധതി പ്രകാരം ഒരു വ്യക്തിക്ക് 5 ലക്ഷം രൂപ വരെ സൌജന്യ ആരോഗ്യ ഇൻഷുറൻസ് ലഭിക്കുന്നുണ്ട്. സാമൂഹ്യവും സാമ്പത്തികവുമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ചികിത്സ ലഭ്യമാക്കാനും കഴിഞ്ഞു. ഈ പദ്ധതി അനുസരിച്ച് 44 കോടിയിലധികം ആയുഷ്മാൻ കാർഡുകൾ വഴി 180,000 കോടി രൂപയിലധികം വിലമതിക്കുന്ന ചികിത്സയാണ് നൽകിയത്. 2024 പദ്ധതി വിപുലീകരിച്ചു. 70 വയസ്സിന് മുകളിൽ എല്ലാ മുതിർന്ന പൌരന്മാർക്കും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകി ഗവൺമെന്റ് ആയുഷ്മാൻ ഭാരത് വയവന്ദന ആരംഭിച്ചു. പ്രാഥമികാരോഗ്യ സംരക്ഷണത്തിന് 186,000 ആയുഷ്മാൻ ആരോഗ്യ മന്ദിറുകൾ ആരംഭിക്കാനും കേന്ദ്ര ഗവൺമെന്റിന് കഴിഞ്ഞു.
0: സംസ്ഥാനത്ത് IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. LDF ഗവൺമെന്റിന്റെ കാലത്ത് അച്ചടക്ക നടപടിക്ക് വിധേയരായി കഴിഞ്ഞ ദിവസം സർവീസിൽ തിരിച്ചെത്തിയ ഡോക്ടർ ബി അശോകും എൻ പ്രശാന്തുമടക്കം 49 IAS ഉദ്യോഗസ്ഥരെ പുതിയ ചുമതലകളിൽ നിയോഗിച്ച് ഉത്തരവിറങ്ങി. ബി അശോകിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയായും എൻ പ്രശാന്തിനെ കായികം യുവജനകാര്യ വകുപ്പുകളുടെ സ്പെഷ്യൽ സെക്രട്ടറിയുമായാണ് നിയമിച്ചത്. ഡോക്ടർ രത്തൻ യു കേൽക്കർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി പദവിക്ക് പുറമെ PRD, വയോജനക്ഷേമ വകുപ്പ് എന്നിവയുടെ സെക്രട്ടറി ചുമതല കൂടി വഹിക്കും. ദിവ്യ എസ് അയ്യരെ തദ്ദേശ വകുപ്പിന്റെ പ്രിൻസിപ്പൽ ഡയറക്ടറായി നിയമിച്ചു. ജെറോമിക് ജോർജാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ MD. MG രാജമാണിക്കും KSEB ചെയർമാനായി. ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാലിന് ആസൂത്രണ വകുപ്പിന്റെ അധിക ചുമതല നൽകി. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗവൺമെന്റ് ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ചടങ്ങ് മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യും. KJ MLA അധ്യക്ഷനാകും. ജില്ലയിലെ MP MLA തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ, മറ്റ് ജനപ്രതിനിധികൾ, ആശുപത്രി ഭരണസമിതി അംഗങ്ങൾ, പൊതുജനങ്ങൾ എന്നിവരിൽ നിന്ന് ആയുഷ്, ഹോമിയോ ഉൾപ്പെടെ ആരോഗ്യ സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് മെച്ചപ്പെടുത്താനും സേവനം കാര്യക്ഷമമാക്കാനും നിർദ്ദേശങ്ങളും പരാതികളും മന്ത്രി നേരിട്ട് സ്വീകരിക്കും. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതിതീവ്ര മഴയെ തുടർന്ന് ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. തൃശൂർ ചാലക്കുടി താലൂക്കിലെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ കോടശ്ശേരി മലയുടെ സമീപത്തെ 5 കുടുംബങ്ങളെ മറ്റത്തൂർ ഗവൺമെന്റ് LP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ക്യാമ്പ് പ്രവർത്തിക്കുന്ന മറ്റത്തൂർ ഗവൺമെന്റ് LP സ്കൂളിലെ LKG, UKG വിഭാഗത്തിന് ഇന്നും നാളെയും കലക്ടർ അവധി നൽകി. മഴക്കെടുതിയെ തുടർന്ന് പത്തനംതിട്ട ജില്ലയിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. തിരുവല്ല താലൂക്കിൽ കവിയൂർ വില്ലേജിൽ പടിഞ്ഞാറ്റശ്ശേരി LP സ്കൂളിലാണ് ദുരിതാശ്വാസ ക്യാമ്പ്.

0: തുറന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് നിരോധനം. ട്രോളിംഗ് നിരോധനത്തിന് ക്രമീകരണങ്ങൾ പൂർത്തിയായി. കൊല്ലത്ത് നിന്ന് നീരജ് ലാൽ.
1: മത്സ്യങ്ങളുടെ പ്രജനനകാലത്ത് സമുദ്രാടിത്തട്ടിലെ മത്സ്യബന്ധനം ഒഴിവാക്കി മത്സ്യസമ്പത്ത് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. ഇന്ന് അർദ്ധരാത്രി നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ അധികൃതർ ചങ്ങല ബന്ധിക്കുന്നതോടെ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വരും. 6000 ട്രോളിംഗ് ബോട്ടുകൾക്ക് നിരോധനം ബാധകമാണ്. നിരോധനം ആരംഭിക്കുന്നതിന് മുൻപായി ഇതര സംസ്ഥാന ബോട്ടുകൾ കേരള തീരം വിട്ടുപോകാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 1300 ട്രോളിംഗ് ബോട്ടുകളാണ് കൊല്ലത്തുള്ളത്. മറൈൻ ഇന്ധന പമ്പുകളും ജൂലൈ 28 വരെ അടച്ചിടും. ഉപരിതല മത്സ്യബന്ധനമായതിനാൽ ഔട്ട്ബോർഡ് വള്ളങ്ങൾക്കും പരമ്പരാഗത യാനങ്ങൾക്കും ട്രോളിംഗ് നിരോധനം ബാധകമല്ല. കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ നിരോധനം ബാധകമല്ലാത്ത യാനങ്ങളിൽ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ നീണ്ടകരയിലും അഴീക്കലും സജ്ജമാക്കിയിട്ടുണ്ട്.
0: ആകാശവാണിയുടെ 90 വാർഷികത്തോടനുബന്ധിച്ച് കോഴിക്കോട്ട് പുഷ്പശ്രീ തിക്കോടിയൻ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ KV ശരത്ചന്ദ്രൻ രചനയും സംവിധാനം നിർവഹിച്ച കാൺക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ സംഘടിപ്പിച്ചു. ചാവറ കൾച്ചറൽ സെന്ററിലായിരുന്നു പരിപാടി. കോഴിക്കോട്ട് നിന്ന് നസീർ ബാബു.
2: നാടകകൃത്തും പ്രക്ഷേപകനും സാംസ്കാരിക പ്രവർത്തനവുമായിരുന്ന തിക്കൊടിയന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി KV ശരത്ചന്ദ്രൻ രചിച്ച നാടകത്തിൽ തിക്കൊടിയൻ, ഉറൂബ്, കെ രാഘവൻ എന്നീ മൺമറഞ്ഞ പ്രതിഭാധനന്മാർ കഥാപാത്രങ്ങളായി വന്നു. ഇവരുടെ ശബ്ദം AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അതേപടി പുനഃസൃഷ്ടിക്കുകയായിരുന്നു. ഈ 3 കഥാപാത്രങ്ങൾക്കും ശബ്ദം പകർന്നത് കോഴിക്കോട് ആകാശവാണി നിലയത്തിലെ ബോബി സി മാത്യു ആണ്. തിക്കൊടിയന്റെ മകൾ പുഷ്പയും 12 ശബ്ദകലാകാരന്മാരും നാടകത്തിൽ പങ്കാളിയായി. തുടർന്ന് നാടക ചർച്ചയും ഉപഹാര സമർപ്പണവും നടന്നു. കവി PP ശ്രീധരനുണ്ണി ഉപഹാര സമർപ്പണം നടത്തി.
0: UKയിലെ കാൻഡിഫിൽ ICC വനിതാ 2020 ലോകകപ്പിന്റെ ആദ്യ സന്നാഹ മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ 26 പരാജയപ്പെടുത്തി. വെസ്റ്റിൻഡീസ് 8 153 റൺസ് എടുത്തു. അടുത്ത മത്സരത്തിൽ നാളെ ഇന്ത്യ ആതിഥേയരായ ഇംഗ്ലണ്ടിനെ നേരിടും. വയനാട് ബത്തേരിയിലെ സ്കൂളിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. 4.5 5 രോഗം സ്ഥിരീകരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ അത്യാധുനിക തുറമുഖ മാനേജ്മെന്റ് സിസ്റ്റം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. 3 ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി നിലവിൽ വരും. ICC വനിതാ 2020 ലോകകപ്പിന്റെ ആദ്യ സന്നാഹ മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിൻ്റെ ഹൃദയ താളം. സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റ് 6 സെക്കൻഡ്.

0: പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഇന്നത്തെ എഫ് എം ശുഭദിനത്തിന്റെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം. ആദ്യം കേൾക്കാം.
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ, ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: മോളെ, എന്റെ ശരീരം മൊത്തം വേദന. കാൽമുട്ടിന്റെ തേയ്മാനാച്ച കൂടി കൂടി വരിക, എന്താ ചെയ്യാ?
3: അമ്മ, ഇനി വിഷമിക്കണ്ട, നമുക്ക് എടരിക്കോടുള്ള കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയറിൽ പോകാം. അവിടെ ആച്ച മുട്ടിന് മാത്രല്ല, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ തുടങ്ങിയ എല്ലാ വേദനകൾക്കും PRP പോലുള്ള അതിനൂതന ചികിത്സയുണ്ട്.
2: ഹാവൂ, ആശ്വാസമായി.
3: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടക്കൽ.
0: നോർക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജ് കോഴിക്കോട് സെന്ററിൽ IELTS ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 15 വരെ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾ 8714259444 എന്ന നമ്പറിൽ ലഭിക്കും. ഫോൺ നമ്പർ ആവർത്തിക്കാം, 8714259444.

Nane, nane. കേരള സിവിൽ സർവീസ് അക്കാദമിയുടെ ഉപകേന്ദ്രമായി പൊന്നാനിയിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കരിയർ സ്റ്റഡീസ് ആൻഡ് റിസർച്ചിൽ 2026-27 റെഗുലർ ബാച്ചിലേക്കുള്ള സിവിൽ സർവീസ് പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. ക്ലാസുകൾ ഈ മാസം 15 ആരംഭിക്കും. അപേക്ഷ, പ്രവേശനത്തിനുള്ള യോഗ്യത, ഫീസ് നിരക്ക്, ഫീസ് ഇളവുകൾ എന്നിവ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ KSCSA.org എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. മുസ്ലിം ന്യൂനപക്ഷ സംവരണത്തിന് അർഹത നിശ്ചയിക്കുന്നതിനുള്ള പ്രവേശന പരീക്ഷ ഈ മാസം 13 രാവിലെ 10 ICSRൽ നടക്കും. കൂടുതൽ വിവരങ്ങൾ 0494-266-5489 എന്ന നമ്പറിൽ അറിയാം. ഒരു മൊബൈൽ നമ്പർ കൂടി പറയാം, 8281-09-8868. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം, 0494-266-5489. മൊബൈൽ നമ്പർ 8281-09-8868.

0: ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ കോഴിക്കോട് പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജനങ്ങൾക്കായുള്ള പരിശീലന കേന്ദ്രത്തിൽ ജൂലൈയിൽ ആരംഭിക്കുന്ന സൗജന്യ പി എസ് സി പരീക്ഷാ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. തിങ്കൾ മുതൽ വെള്ളി വരെ റെഗുലർ ബാച്ചും ശനി ഞായർ ദിവസങ്ങളിൽ ഹോളിഡേ ബാച്ചുമാണ് ഉണ്ടാകുക. ആറുമാസത്തെ പരിശീലനത്തിന് ഈ മാസം 24 വരെ അപേക്ഷിക്കാം. അപേക്ഷകർ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട 18 വയസ്സ് പൂർത്തിയായവരായിരിക്കണം. വ്യക്തിഗത വിവരങ്ങൾ, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പ് സഹിതം നേരിട്ട് അപേക്ഷിക്കണം. അപേക്ഷാ ഫോറം കോഴിക്കോട് പുതിയ റെയിലെ ഓഫീസിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾ 0495-27-24-610 എന്ന നമ്പറിൽ ലഭിക്കും. ഫോൺ നമ്പർ ആവർത്തിക്കാം, 0495-27-24-610. ഒരു മൊബൈൽ നമ്പർ കൂടി പറയാം, 81-29-33-253. ആവർത്തിക്കാം, 81-29-33-253.
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961-333-400.
2: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8-5.
3: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.

0: ഇനി ഇന്നത്തെ ചിന്താവിഷയം, ഒരു വ്യക്തി മരിച്ചേക്കാം, എന്നാൽ ആശയം മരണശേഷവും നിലനിൽക്കുകയും ആയിരങ്ങൾക്ക് ജീവൻ നൽകുകയും ചെയ്യും. സുഭാഷ് ചന്ദ്രബോസ്. ഒരു വ്യക്തി മരിച്ചേക്കാം, എന്നാൽ ആശയം മരണശേഷവും നിലനിൽക്കുകയും ആയിരങ്ങൾക്ക് ജീവൻ നൽകുകയും ചെയ്യും. ഈ വാക്കുകൾ സുഭാഷ് ചന്ദ്രബോസിൻ്റേത്.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
2: എന്നും രാവിലെ 8:30.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
0: ഇനി ഇന്നത്തെ ചോദ്യം, 2026 പത്മപാണി പുരസ്കാരത്തിന് അർഹനായത് ആര്? ചോദ്യം ശ്രദ്ധിച്ചോളൂ. 2026 പത്മപാണി പുരസ്കാരത്തിന് അർഹനായത് ആര്? ഒരു ഉത്തരത്തിനായി കാത്തിരിക്കൂ FM ശുഭദിനത്തിന്റെ അവസാന ഭാഗം വരെ.

0: പൂജകർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
0: തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് ആൻഡ് കണ്ണൂർ
2: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്
4: വരുമോ ഒരു നവ്യ കവിതയായൻ മുന്നിൽ എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ രചന കുസുമലത, സംഗീതം നൽകിയത് എം എൻ രാജീവ്, പാടിയത് കണ്ണൂർ ഷെരീഫ്.

0: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
1: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.

0: കുസുമലതയുടെ വരികൾക്ക് എം എൻ രാജീവ് സംഗീതം പകർന്ന് കണ്ണൂർ ഷെരീഫ് ആലപിച്ച ഗാനമാണ് കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ

0: 7/15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
1: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ.
3: 55-inch വലിയ LED TV-യിൽ ഓംകിയോ സ്പീക്കറിന്റെ

0: ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
1: സോളമന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
2: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
1: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
2: അതെങ്ങനെ?
1: ഒരു ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആശ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
2: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.

0: കോഴിക്കോട് മാളിക്കടവ് ഗവൺമെൻറ് ITI IMC കീഴിൽ KCB ഇലക്ട്രിസിറ്റിയും വർക്കർ മസ്ദൂർ തസ്തികയിലേക്കുള്ള PSC പരീക്ഷാ പരിശീലനം ആരംഭിച്ചു. ഞായറാഴ്ചകളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെയാണ് ക്ലാസ്. 50 പേരടങ്ങുന്ന 2 ബാച്ചുകളിൽ ബാക്കിയുള്ള സീറ്റുകളിൽ അഡ്മിഷന് ബന്ധപ്പെടാം. ഫോൺ നമ്പർ പറയാം, 9539928683. ഫോൺ നമ്പർ ആവർത്തിക്കാം, 9539928683. ഫലപ്രദമായ ദുരന്ത നിവാരണ പ്രതികരണത്തിനായി പാലക്കാട് ജില്ലയിലെ വിരമിച്ച സായുധ സേനാംഗങ്ങളെ നിയമിക്കുന്നുണ്ട്. പ്രവർത്തിക്കാൻ സന്നദ്ധരായ വിമുക്ത ഭടന്മാർ പാലക്കാട് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസുമായി ബന്ധപ്പെടണം.
1: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.

0: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
1: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: ഫോൺ 9744550424.
2: ട്രെയിൻ സമയം.
3: ആദ്യം തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന ട്രെയിനുകളുടെ സമയം പറയാം. ട്രെയിൻ നമ്പർ 163.08 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33, 221.49 എറണാകുളം പൂനെ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 7:54, 226.10 കോയമ്പത്തൂർ മാംഗ്ലൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 8:27, 166.07 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 9 വൈകി 8:42, 166.09 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 563.22 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51, 563.23 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.
4: എഡ്യൂക്കേഷൻ മാൾ, മഞ്ചേരി, തൂലിക, തിങ്കളാഴ്ച രാവിലെ 7:50.
5: സാഹിത്യ, സാഹിത്യേതര പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഒരു കുടക്കീഴിൽ.
4: EDU, സൈതാലക്കുട്ടി ബൈപ്പാസ് റോഡ്, കച്ചേരിപ്പടി, മഞ്ചേരി.
6: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തുംപാടം, തൃശൂർ. ആരോഗ്യജാലകം.
7: ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്. ആരോഗ്യജാലകം.
8: പ്രായോജകർ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി.
9: മരുന്നിനങ്ങളുടെ കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
10: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം. അവിടെ പോയവർക്കൊക്കെ ദൃശ്യത്തെ കുറിച്ച് 100 നാവാ. ക്വാളിറ്റിയും കെയറൊക്കെ ഒന്നാം തരാ. റേറ്റ്സ് ആണെങ്കിലോ കുറവും.
7: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, കോവിലകത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
8: ദൃശ്യം കണ്ണാശുപത്രി.
11: ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ്, ഒരു വിപത്ത്. മണ്ണാർക്കാട് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിൽ

0: സിവിൽ സർജനും പ്രോസ്തോഡോണ്ടിസ്റ്റുമായ ഡോക്ടർ വി ജി കുര്യൻ ജോർജ് സംസാരിക്കുന്നു.
1: റെസിസ്റ്റൻ്റ് ബാക്ടീരിയകൾ ഒരുപക്ഷെ ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗത്തിന് ശേഷവും നമ്മുടെ ശരീരത്തിലും മൃഗങ്ങളുടെ ശരീരത്തിലും ഉണ്ടാവാം. ഇവ പിന്നീട് സമൂഹത്തിലേക്കും വ്യാപിക്കുന്നു. എന്തെല്ലാം കാരണങ്ങളാണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിൻ്റെ പിന്നിലുള്ളതെന്ന് നമുക്ക് നോക്കാം. ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്കുകളുടെ അമിതമായ ഉപയോഗം, ആൻറ്റിബയോട്ടിക്കുകൾ കോഴ്സ് പൂർത്തീകരിക്കാത്തത്, ഇവയുടെ നിയന്ത്രണമില്ലാത്ത വിൽപ്പന, ഒന്നിൽ കൂടുതൽ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സാരീതി, ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗക്രമത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ, സ്വയം ചികിത്സ, രോഗകാരണം അറിയാതുള്ള ചികിത്സ, നിയമപരമായ മുന്നറിയിപ്പുകളുടെ കുറവ്, ഡ്രഗ് കൗൺസിലിംഗ് സെൻറ്ററുകളുടെ അഭാവം, തെറ്റായ അളവിലും കോഴ്സിലുമുള്ള ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം, മുൻവിധിയോടുള്ള ചികിത്സ, സാധാരണ ജലദോഷം വരുമ്പോൾ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് ഇതിന് ഉദാഹരണമാണ്. ഓരോ ആൻറ്റിബയോട്ടിക്കും പ്രവർത്തിക്കുന്നത് പ്രത്യേക ബാക്ടീരിയകൾക്കെതിരെയാണല്ലോ. പലപ്പോഴും ഇത്തരം ബാക്ടീരിയകളെ തിരിച്ചറിയാതെയാണ് ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുന്നത്. രോഗികളുടെ ആവശ്യപ്രകാരം ആൻറ്റിബയോട്ടിക്കുകൾ എഴുതുന്ന രീതി, മിക്ക ആൻറ്റിബയോട്ടിക്കുകളും ബാക്ടീരിയകൾക്കെതിരാണല്ലോ. അവ വൈറസുകളെ നിർവീര്യമാക്കാറില്ല. രോഗകാരണം വൈറസ് ആണോ ബാക്ടീരിയ ആണോ എന്ന് കണ്ടെത്തുന്നതിന് മുമ്പുള്ള ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം, മൃഗങ്ങളിലെ വ്യാപകമായ ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം, അശാസ്ത്രീയമായ രീതിയിലുള്ള മരുന്നുകളുടെ നശീകരണം, കൃഷിയിടങ്ങളിൽ അമിതമായി ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകൾ, കാലാവധി കഴിഞ്ഞ ആൻറ്റിബയോട്ടിക്കുകൾ അശാസ്ത്രീയമായി മണ്ണിലേക്ക് വലിച്ചെറിയുന്നത്, ഇവയൊക്കെയാണ് ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിൻ്റെ മൂലകാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പ്രതിരോധം. അത്യാവശ്യഘട്ടങ്ങളിൽ മാത്രം ആൻറ്റിബയോട്ടിക്കുകൾ നിർദ്ദേശിക്കുകയോ ഉപയോഗിക്കുകയും ചെയ്യുക. മറ്റൊരാൾക്ക് നിർദ്ദേശിച്ച ആൻറ്റിബയോട്ടിക് കഴിക്കാതിരിക്കുക. ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം പരിമിതപ്പെടുത്തുക. ദീർഘകാല ചികിത്സയ്ക്ക് ഒരേ ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ചുള്ള രീതി കുറയ്ക്കുക. നാരോ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുക. ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്കുകൾ നിഷ്കർഷിച്ച ചികിത്സയ്ക്ക് മാത്രം ഉപയോഗിക്കുക. ഹോസ്പിറ്റൽ ലെവൽ ആൻറ്റിബയോട്ടിക് പോളിസി ഉണ്ടാക്കുക. പ്രൈമറി കെയർ ചികിത്സയ്ക്ക് സാധാരണ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുക. അല്ലാത്ത പക്ഷം ടെർഷ്യറി ചികിത്സാ രംഗത്ത് ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാനില്ലാത്ത അവസ്ഥ വന്നുചേരും. ആൻറ്റിബയോട്ടിക്കുകൾ ശരിയായ അറിവിൽ മാത്രം ഉപയോഗിക്കുക. ആൻറ്റിബയോട്ടിക് ഉപയോഗത്തെപ്പറ്റിയും ആൻറ്റിബയോട്ടിക് പോളിസികളെക്കുറിച്ചുമുള്ള ക്ലാസുകൾ സംഘടിപ്പിക്കുക. പുതിയ ആൻറ്റിബയോട്ടിക്കുകൾ കണ്ടെത്തുന്ന പരമാവധി പ്രോത്സാഹനം കൊടുക്കുക. രോഗപകർച്ച തടയുകയും പ്രതിരോധ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുക. സ്വയം ചികിത്സ നിരുത്സാഹപ്പെടുത്തണം. ആൻറ്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം തടയാൻ ജനങ്ങളെ ബോധവൽക്കരിക്കണം. ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിനെതിരെ ജാഗ്രതയോടെ മേൽനോട്ടം ഉറപ്പുവരുത്തുക. ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിന്റെ കാരണം കണ്ടെത്തുക. ഒരു പ്രിസ്ക്രിപ്ഷനിൽ ഒന്നിൽ കൂടുതൽ ആൻറ്റിബയോട്ടിക്കുകൾ എഴുതാതിരിക്കുക. ജലദോഷം തുടങ്ങി വൈറസുകൾ പരത്തുന്ന രോഗങ്ങൾ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. കാലാവധി കഴിഞ്ഞ മരുന്നുകൾ ശാസ്ത്രീയമായി നശിപ്പിക്കുക. പൊതു ശുചിത്വ നിലവാരം ഉയർത്തി റെസിസ്റ്റന്റ് ബാക്ടീരിയകളുടെ പെരുകലും വ്യാപ്തിയും തടയുവാൻ സാധിക്കും. ആശുപത്രി മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ നശിപ്പിക്കുക.
0: ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ഒരു വിപത്ത്. ഇതുവരെ സംസാരിച്ചത് മണ്ണാർക്കാട് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിലെ സിവിൽ സർജനും പ്രോസ്തോഡോണ്ടിസ്റ്റുമായ ഡോക്ടർ വി ജി കുര്യൻ ജോർജ്.
2: ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്. ആരോഗ്യജാലകം സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി. അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
3: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി
3: അലോഹ ഹോസ്പിറ്റൽ.
4: കണ്ണങ്കണ്ടി മഴക്കാല മേള.
5: 8.5 kg സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 12,990 രൂപയ്ക്കും 8 kg ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 16,990 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
4: കണ്ണങ്കണ്ടി
6: വാത്സല്യം ഡേ കെയർ പുതുപ്പറമ്പ് റോഡ് കൊട്ടക്കൽ.
7: രംഗഗീതം ബുധൻ രാവിലെ 8:20.
8: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
6: 9847341588.
9: വെള്ളിയാഴ്ച രാവിലെ 7:50 IQ ഓപ്റ്റിക്കൽസ് സമകാലികം.
10: കണ്ണടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം IQ ഓപ്റ്റിക്കൽസ് കൊട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ്.
11: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
12: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
11: ഫോൺ 0483280500.
12: സ്പോർട്സ് ഇഞ്ചുറി, താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, കാൽമുട്ട് എടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, നട്ടെല്ലിന്റെ ശസ്ത്രക്രിയ, കുട്ടികളിലെ വൈകല്യങ്ങൾ എന്നിവയ്ക്ക്

0: വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ, അതും മിതമായ നിരക്കിൽ.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാധുനിക അസ്ഥിരോഗ ചികിത്സാ കേന്ദ്രം,
0: ABC ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
1: ഫോൺ 0483280500.
2: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. യോസി മൗരോദേ വാസ്കോൺസെലോസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
3: പിങ്കി നല്ല ഉയരം വെച്ചു. പീഞ്ഞപ്പെട്ടിയുടെ പുറത്ത് ചവിട്ടിയിട്ടേ എനിക്ക് പിങ്കിയെ കുതിരയാക്കാൻ പറ്റൂ ഇപ്പോൾ. ശരി, ഇനി സമാധാനമായി സംസാരിക്കാലോ. ഉയരത്തിലിരുന്നാൽ ഞാൻ എല്ലാത്തിനേക്കാളും വലുതാണെന്ന ഒരു തോന്നലുണ്ടാവും. ഞാൻ ചുറ്റുമുള്ള പ്രകൃതി ദൃശ്യങ്ങൾ നോക്കും. ചാലിലെ പുല്ലുകളെയും തീറ്റ തേടി വരുന്ന കുരുവികളെയും കാണും. രാത്രിയായാൽ ഇരുട്ട് വീണ് തുടങ്ങുന്നേ ഉള്ളൂ. മറ്റൊരു ലൂസിയാനോ സന്തോഷത്തോടെ എന്റെ തലയ്ക്ക് ചുറ്റും പറക്കും. കാമ്പോദോസ് അൽഫോൻസോസ് വിമാനത്താവളത്തിൽ വിമാനം എന്ന പോലെ. മിക്ക കുട്ടികൾക്കും വവ്വാലികളെ പേടിയാണല്ലോ. എനിക്ക് പേടിയില്ല എന്ന് കണ്ട് പിങ്കി ആദ്യമൊക്കെ അത്ഭുതപ്പെട്ടിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കിയേ, കുറേ ദിവസത്തേക്ക് ലൂസിയാനോ വന്നേയില്ല. അവൻ ചുറ്റിപ്പറക്കാൻ മറ്റൊരു വിമാനത്താവളം കണ്ടുപിടിച്ചു കാണും അല്ലേ. ഏയ് പിങ്കി, യുജീനയുടെ വീട്ടിലെ പേരയ്ക്ക മഞ്ഞയാവാൻ തുടങ്ങിയിരിക്കുന്നു. പഴുക്കണ ശരിയായ സമയമാണിത്. പക്ഷേ എന്നെ കണ്ടുപിടിച്ച പ്രശ്നമാണ്. ഇന്ന് 3 പ്രാവശ്യം എനിക്ക് നല്ല തല്ലു കിട്ടിക്കഴിഞ്ഞു. പുറത്തു പോവണ്ട എന്ന വിലക്കുള്ളതുകൊണ്ടാ ഞാനിവിടെ ഇരിക്കുന്നത് തന്നെ. പക്ഷേ പിശാജ് എനിക്കൊരു കൈ തന്ന് എന്നെ വേലിയുടെ അടുക്കലേക്ക് വലിച്ചുകൊണ്ടുപോയി. അന്തിക്കാറ്റ് പേരക്കയുടെ മണം എന്റെ മൂക്കിലേക്ക് ഒഴുക്കാനും തുടങ്ങി എന്ന് എന്റെ തോന്നൽ. ഞാൻ വേലിക്കൽ ചെന്ന് ചില്ലകൾ വകഞ്ഞുമാറ്റി എത്തി നോക്കി. ഒരു ശബ്ദവുമില്ല. പിശാജ് എന്നോട് പറയുകയായിരുന്നു, എടാ മരത്തലയാ, നിനക്ക് കണ്ടൂടെ അവിടെ ആരുമില്ലാന്ന്. യുജീന ജപ്പാൻകാരിയുടെ പലചരക്ക് കടയിൽ പോയിരിക്കുകയായിരിക്കും. ബെനഡിറ്റോ ചേട്ടനോ? ഏയ്, അത് പേടിക്കാനില്ല. മൂപ്പർക്ക് കണ്ണും ചെവിയും തിരിയില്ലല്ലോ. ഒരു വസ്തു കാണില്ല. ഇനി അഥവാ കണ്ടാലും തിരിച്ചോടി വരാലോ. വേലിക്കരികെ കൂടി തോട്ടിലേക്ക് നടന്നുകൊണ്ട് ഞാൻ തീരുമാനമെടുത്തു. ആദ്യം തന്നെ മിണ്ടാതിരിക്കാനായി പിങ്കിയോട് ആംഗ്യം കാട്ടി. എന്റെ ഹൃദയം കിടന്ന് പടപടാന്ന് മിടിച്ചു. യുജീനയുടെ അടുത്ത് കളിയൊന്നും പറ്റില്ല. അവൾക്ക് നല്ല ഒരു നാവുണ്ടെന്ന് ദൈവത്തിനു പോലും അറിയാം. ഞാൻ ശ്വാസമടക്കി പിടിച്ച് ശബ്ദമുണ്ടാക്കാതെ നടക്കുമ്പോൾ അടുക്കളയിൽ നിന്ന് യുജീനയുടെ തൊള്ളയിടൽ. എടാ ചക്ക, എന്താ അവിടെ? തെറിച്ചുപോയ പന്തെടുക്കാൻ വന്നതാണ് എന്ന കള്ളം പറയാൻ പോലും തോന്നിയില്ല. ഞാൻ ശരം പോലെ പാഞ്ഞ് ചാലിലേക്ക് ബ്ലും എന്ന് ചാടി. അവിടെ മറ്റൊന്ന് എന്നെ കാത്തിരുന്നിരുന്നു. നിലവിളിക്കാൻ തോന്നുന്നത്ര തീവ്രമായ ഒരു വേദന. പക്ഷേ നിലവിളിച്ചാൽ 2 വട്ടം തല്ലു കിട്ടും, ഉറപ്പ്. 1 വിലക്കുള്ളപ്പോൾ വീട് വിട്ട് പുറത്തു ചാടിയതിന്. 2 അയൽക്കാരുടെ പേരയ്ക്ക മോഷ്ടിക്കാൻ പോയതിന്. അതുകൊണ്ട് ഇടതുകാൽപാദത്തിൽ ഒരു ചില്ല് കഷ്ണം കുത്തിത്തറച്ചത് ഞാൻ എങ്ങനെയോ സഹിച്ചു. വേദന കൊണ്ട് ബോധം കെടുമ്പോലെ തോന്നിയിട്ടും ആ ചില്ല് കഷ്ണം പിടിച്ചു വലിച്ചു ഞാൻ. ചാലിലെ വൃത്തികെട്ട വെള്ളത്തിലേക്ക് ചോര കുതിച്ചു ചാടുന്നത് ഞാൻ കണ്ടു. പതുക്കെ മോങ്ങി. ഇനി എന്തു ചെയ്യും? കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്. ഞാൻ ആ ചില്ല് എടുത്തു മാറ്റി. പക്ഷേ കുതിച്ചു ചാടുന്ന ചോര എങ്ങനെ തടുക്കും? എനിക്കറിയില്ലായിരുന്നു. വേദന കുറയ്ക്കാൻ വേണ്ടി ഞാൻ ഞെരിയാണി പിടിച്ച് ഞെക്കി. ശക്തി വേണം, കരുത്തു വേണം. രാത്രി ആവാറായി. അപ്പനും അമ്മയും ലാലയും വീട്ടിൽ വരാറായി.
2: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. ശബ്ദം ബോബി.
1: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
0: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483280500.
4: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
0: മീഡിയ വാണി
4: നമ്പർ മറക്കല്ലേ, 90 20 620 630.
5: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
6: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
5: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 974555-0424.
7: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
8: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്കിലോ

0: തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: അപ്പൊ നേത്ര ചികിത്സക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ?
2: മലപ്പുറം സൈനിക വിശ്രമ കേന്ദ്രത്തിൽ പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ 179 ദിവസത്തേക്ക് നിയമനം നടത്തുന്നതിന് വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷിക്കേണ്ട അവസാന തീയതി നാളെയാണ്. വിശദവിവരങ്ങൾ മലപ്പുറം ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ ലഭ്യമാണ്. 0483-2734-9312 എന്ന നമ്പറിൽ കൂടുതൽ വിവരങ്ങൾ അറിയാം. 0483-2734-9312 എന്നതാണ് മൊബൈൽ നമ്പർ, ക്ഷമിക്കണം, ഫോൺ നമ്പർ. മഞ്ചേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഗസ്റ്റ് ഡെമോൺസ്ട്രേറ്ററെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട്. യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, എഴുത്തു പരീക്ഷയും അഭിമുഖവും ഈ മാസം 11 രാവിലെ 9:30 നടക്കും. 0483-2763-5505 എന്ന നമ്പറിൽ കൂടുതൽ വിവരങ്ങൾ അറിയാം. ഫോൺ നമ്പർ ആവർത്തിക്കാം, 0483-2765-55.
0: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 7 മണി കഴിഞ്ഞ് 24:52. അല്പസമയത്തിനകം വാർത്തകൾ കേൾക്കാം.
3: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാൻ 10 വർഷം പൂർത്തിയാക്കുന്ന പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന രാജ്യവ്യാപക പ്രചാരണത്തിന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda ഇന്ന് തുടക്കം കുറിക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ പശ്ചിമേഷ്യൻ സംഘർഷത്തിന് താൽക്കാലിക വിരാമം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് നിലവിൽ വരും. മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. വയനാട്ടിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സാഹചര്യം വിലയിരുത്താൻ ആരോഗ്യമന്ത്രി K. മുരളീധരൻ വൈകിട്ടോടെ ജില്ലയിലെത്തും. 2020 വനിതാ ലോകകപ്പിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെ പരാജയപ്പെടുത്തി ഇന്ത്യ. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിർത്തി പരിപാലന സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ നാഴികക്കല്ലായിരിക്കും സംവിധാനമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 2047 വികസിത ഭാരതം വ്യാപാര സൌകര്യം, കണക്ടിവിറ്റി, ദേശസുരക്ഷ എന്നീ ദർശനങ്ങൾ സാക്ഷാത്കരിക്കാൻ ആകുമെന്നും മന്ത്രാലയം അറിയിച്ചു. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതിർത്തി കടന്നുള്ള വ്യാപാരം, സഞ്ചാരം എന്നിവയിൽ കാര്യക്ഷമത, സുതാര്യത, സുരക്ഷ തുടങ്ങിയവ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംവിധാനം നടപ്പിലാക്കുന്നത്. സായുധ സേനകളിലെയും കേന്ദ്ര സംസ്ഥാന പോലീസ് സേനകളിലെയും ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗ്യാലൻട്രി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിലാണ് അവാർഡുകൾ വിതരണം ചെയ്തത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, സായുധ സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. PMSMA യുടെ 10 വർഷങ്ങൾ, പരിചരണത്തിന്റെ ഒരു ദശകം എന്ന പ്രമേയത്തിലൂന്നി രാജ്യവ്യാപകമായി നടക്കുന്ന ആഘോഷങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP Nadda ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്.
4: പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാൻ വിജയകരമായി 10 വർഷം പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിലാണ് പ്രചാരണം സംഘടിപ്പിക്കുന്നത്. സുരക്ഷിത ഗർഭധാരണവും ആരോഗ്യകരമായ മാതൃത്വവും ഉറപ്പാക്കുക എന്നതാണ് PMSMA ലക്ഷ്യം. ഗർഭധാരണ കാലഘട്ടത്തിൽ സമഗ്രവും ഗുണമേന്മയുള്ളതുമായ പ്രസവപൂർവ്വ പരിചരണ സേവനങ്ങൾ സൌജന്യമായി നൽകുന്നതിനായി 2016 ജൂൺ 9 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പദ്ധതിക്ക് കീഴിലുള്ള 9

0: സൗജന്യ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അവബോധ പരിപാടികളും പൊതുജനസമ്പർക്ക പരിപാടികളും സംഘടിപ്പിക്കും. 75 രൂപയുടെ പ്രത്യേക നാണയവും 5 രൂപയുടെ തപാൽ സ്റ്റാമ്പും പുറത്തിറക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പശ്ചിമബംഗാളിൽ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി നടപ്പാക്കാൻ ദേശീയ ആരോഗ്യ അതോറിറ്റിയും സംസ്ഥാന സർക്കാരും ന്യൂഡൽഹിയിൽ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുടെയും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെയും സാന്നിധ്യത്തിലാണ് ധാരണാപത്രം ഒപ്പുവച്ചത്. അർഹരായ ഗുണഭോക്താക്കൾക്ക് ആശുപത്രി ചികിത്സയ്ക്കായി പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ് ഇത്. സാർവത്രിക ആരോഗ്യ പരിരക്ഷയിലേക്കുള്ള രാജ്യത്തിന്റെ മുന്നേറ്റത്തിൽ ചരിത്ര നിമിഷമാണിതെന്ന് ശ്രീ നദ്ദ അഭിപ്രായപ്പെട്ടു. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിൽ ഉരുക്ക് നിർമ്മാണശാലയിൽ ഉരുകിയ ഇരുമ്പ് ദേഹത്ത് മറിഞ്ഞ് 8 പേർക്ക് ദാരുണാന്ത്യം, 12 പേർക്ക് പരിക്കേറ്റു. വിശാഖ് സ്റ്റീൽ പ്ലാന്റിൽ തിങ്കളാഴ്ച വൈകിട്ട് 6:30 അപകടം. ക്രെയിൻ ഉപയോഗിച്ച് ബക്കറ്റിൽ മാറ്റുകയായിരുന്ന 1600 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള ഇരുമ്പാണ് ദേഹത്ത് വീണത്. മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു. സംഭവത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ പരസ്പരമുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ച് ഇറാനും ഇസ്രായേലും. ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണം തുടരുന്ന പക്ഷം സൈനിക നടപടി പുനരാരംഭിക്കുമെന്ന് ഇറാൻ അറിയിച്ചു. ഇസ്രായേലിനെതിരെ ആക്രമണമുണ്ടായാൽ ദക്ഷിണ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ ശക്തികേന്ദ്രം ആക്രമിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകി. ശാശ്വതമായ വെടിനിർത്തൽ ആഗ്രഹിക്കുന്നതായും സമാധാനത്തിനായുള്ള ചർച്ചകൾ തുടരുകയാണെന്നും യുഎസ് പ്രസിഡന്റ് വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ സംഘർഷങ്ങൾ സാധാരണ ജനങ്ങളെ ബാധിക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. മേഖലയിലെ സമാധാനവും സ്ഥിരതയും തിരികെ കൊണ്ടുവരുന്നതിനായി നടത്തുന്ന നയതന്ത്ര ചർച്ചകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അഭ്യർത്ഥിച്ചു. ഉയർന്ന വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികൾക്കായുള്ള പുതിയ H-1B വിസകൾക്ക് ഫീസ് കുത്തനെ കൂട്ടാനുള്ള യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം റദ്ദാക്കി യുഎസ് കോടതി. കുടിയേറ്റ നിയന്ത്രണ നയങ്ങളുടെ ഭാഗമായി $1,00,000 ഫീസായി നിശ്ചയിച്ചത്. ഇന്ത്യൻ ഉദ്യോഗാർത്ഥികൾക്കും ഐടി കമ്പനികൾക്കും പുതിയ ഉത്തരവ് ആശ്വാസമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: വയനാട്ടിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സാഹചര്യം വിലയിരുത്താൻ ഇന്ന് ഉന്നതതലയോഗം ചേരും. മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിലാണ് യോഗം. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് വൈകിട്ടോടെ വയനാട്ടിലെത്തും. രോഗബാധിതരായ കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. രോഗലക്ഷണങ്ങളുമായി 60 കുട്ടികളാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കുട്ടികളുമായി അടുത്ത് ഇടപഴകിയവർ ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കോഴിക്കോട് നടക്കും. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലയിലെ ജനപ്രതിനിധികൾ, ആശുപത്രി ഭരണസമിതി അംഗങ്ങൾ, പൊതുജനങ്ങൾ എന്നിവരിൽ നിന്ന് ആരോഗ്യ സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ, പരാതികൾ എന്നിവ മന്ത്രി നേരിട്ട് സ്വീകരിക്കും. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ 3 ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് നടപടി. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾ, സർവകലാശാല പരീക്ഷകൾ, PSC പരീക്ഷകൾ, അഭിമുഖങ്ങൾ എന്നിവയ്ക്ക് മാറ്റമുണ്ടായിരിക്കുന്നതല്ല. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ന് അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. ട്രോളിംഗ് നിരോധനത്തിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
3: ഇന്ന് അർദ്ധരാത്രി നീണ്ടകരപ്പാലത്തിന്റെ തൂണുകളിൽ അധികൃതർ ചങ്ങല ബന്ധിക്കുന്നതോടെ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വരും. സംസ്ഥാനത്തെ 6,000 ട്രോളിംഗ് ബോട്ടുകൾക്ക് നിരോധനം ബാധകമാണ്. നിരോധനം ആരംഭിക്കുന്നതിന് മുൻപായി ഇതര സംസ്ഥാന ബോട്ടുകൾ കേരള തീരം വിട്ടുപോകാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 1,300 ട്രോളിംഗ് ബോട്ടുകളാണ് കൊല്ലത്തുള്ളത്. നീണ്ടകര ശക്തികുളങ്ങര ഹാർബറുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ട്രോളിംഗ് ബോട്ടുകൾ നീണ്ടകര പാലത്തിന്റെ കിഴക്ക് ഭാഗത്ത് അഷ്ടമുടി

0: കായലിലേക്ക് മാറ്റാൻ ഫിഷറീസ് അധികൃതർ നിർദ്ദേശം നൽകി. മറൈൻ ഇന്ധന പമ്പുകളും ഇന്ന് അർദ്ധരാത്രി മുതൽ ജൂലൈ 28 വരെ അടച്ചിടും. ഉപരിതല മത്സ്യബന്ധനമായതിനാൽ ഔട്ട്ബോർഡ് വള്ളങ്ങൾക്കും പരമ്പരാഗത യാനങ്ങൾക്കും ട്രോളിംഗ് നിരോധനം ബാധകമല്ല.
1: കേരളത്തിൽ IAS തലപ്പത്ത് അഴിച്ചുപണി. സസ്പെൻഷൻ പിൻവലിക്കപ്പെട്ട് തിരികെ എത്തിയ ഡോക്ടർ ബി അശോകിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായും എൻ പ്രശാന്തിനെ കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായും നിയമിച്ചു. ഏകദേശം 50 IAS ഉദ്യോഗസ്ഥരുടെ ചുമതലകളിൽ മാറ്റം വരുത്തിയാണ് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. പുതുതായി സൃഷ്ടിച്ച തദ്ദേശ ഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ സ്ഥാനത്തേക്ക് ദിവ്യ എസ് അയ്യരെ നിയമിച്ചു. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായ ഡോക്ടർ രത്തൻ യു കേൽക്കറിന് കോസ്റ്റൽ ഷിപ്പിംഗ് ആന്റ് ഇൻലാൻഡ് നാവിഗേഷൻ, PRD, മുതിർന്ന പൌരന്മാരുടെ ക്ഷേമം എന്നീ വകുപ്പുകളുടെ അധിക ചുമതല കൂടി നൽകി. 2020 വനിതാ ലോകകപ്പിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ 26 runs പരാജയപ്പെടുത്തി. ഹർമൻ പ്രീത് നയിച്ച ഇന്ത്യൻ ടീം ആദ്യം ബാറ്റ് ചെയ്ത് 8 wicket നഷ്ടത്തിൽ 179 runs എടുത്തു. മറുപടി ബാറ്റിംഗിൽ വെസ്റ്റിൻഡീസിന് 153 runs എടുക്കാനേ സാധിച്ചുള്ളൂ. നാളെ ഇന്ത്യ ഇംഗ്ലണ്ടുമായി സന്നാഹ മത്സരം കളിക്കും. ഞായറാഴ്ച പാകിസ്ഥാനുമായാണ് ഇന്ത്യയുടെ വേൾഡ് കപ്പ് മത്സരങ്ങൾ ഔദ്യോഗികമായി ആരംഭിക്കുന്നത്. അഫ്ഗാനിസ്ഥാനെ തകർത്ത് ടെസ്റ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇന്നിംഗ്സ് വിജയം സ്വന്തമാക്കി ഇന്ത്യ. ഏക ടെസ്റ്റിൽ ഇന്നിംഗ്സിനും 300 runsനുമാണ് അഫ്ഗാനെ ഇന്ത്യ പരാജയപ്പെടുത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാൻ 10 വർഷം പൂർത്തിയാക്കുന്ന പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന രാജ്യവ്യാപക പ്രചാരണത്തിന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda ഇന്ന് തുടക്കം കുറിക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ പശ്ചിമേഷ്യൻ സംഘർഷത്തിന് താൽക്കാലിക വിരാമം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് നിലവിൽ വരും. മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. വയനാട്ടിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സാഹചര്യം വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വൈകിട്ടോടെ ജില്ലയിലെത്തും. 2020 വനിതാ ലോകകപ്പിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെ പരാജയപ്പെടുത്തി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 7 കഴിഞ്ഞ് 35:22. കേൾക്കാം.
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
4: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. MES മെഡിക്കൽ കോളേജിൽ ഇനി മുതൽ വൈകുന്നേരവും OP പ്രവർത്തിക്കുന്നു.
3: ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, നവജാത ശിശു വിഭാഗം, ഗൈനക്കോളജി, ENT, ഓർത്തോപീഡിക്സ് എന്നീ വിഭാഗങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ സായാഹ്ന OP.
4: വിവരങ്ങൾക്ക് MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ഫോൺ 0493-298300.
5: ഇന്നത്തെ ഗാനം.

മലയാള ഗാന വിഹായസിലെ രാഗകോകിലങ്ങൾ കെ എസ് ചിത്രയും സുജാതയും. നാലര പതിറ്റാണ്ടിലേറെയായി മലയാളി ഹൃദയങ്ങളെ പ്രണയത്തിലും വിരഹത്തിലും ഭക്തിയിലുമെല്ലാം ആഴ്ത്തിപ്പിടിച്ച രണ്ട് അതുല്യ ഗായികമാർ. ഇവർ നമുക്ക് സമ്മാനിച്ച ഓരോ ഗാനവും പുതുതലമുറ പോലും നെഞ്ചേറ്റിയവ. തനിച്ചു പാടിയ പാട്ടുകൾ മധുരമെങ്കിൽ ഇവർ ഒരുമിച്ചു പാടിയ പാട്ടുകൾ അതിമധുരമായിരിക്കും മലയാളിക്ക്. പാട്ടിന്റെ മേഖലയിൽ മത്സരബുദ്ധിയില്ലാതെ പരസ്പര ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ഇവർ ഒരുമിച്ച് വേദി പങ്കിടുന്നത് മലയാളിക്ക് എന്നും നയനമനോഹരവും കാതുകൾക്ക് കുളിർമയുമാണ്. ജോൺസൺ മാസ്റ്റർ, ഔസേപ്പച്ചൻ, വിദ്യാസാഗർ, രവീന്ദ്രൻ മാസ്റ്റർ, എ ആർ റഹ്മാൻ തുടങ്ങിയ പ്രതിഭകളുടെ സംഗീതത്തിൽ ഇരുവരും പാടിയ പാട്ടുകൾ ഇന്നും മലയാളികളുടെ പ്ലേലിസ്റ്റിൽ ഒന്നാമതാണ്. കേൾക്കാം ഇവർ ഒരുമിച്ചു പാടി അതിമധുരമായി തീർന്ന രാക്കിളിപ്പാട്ട് എന്ന ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനമായി.

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് നീതു പ്രസാദ്, അവതരണം എം ജിഷ.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, പ്രായോജകർ.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19000 രൂപയും മാത്രം.
2: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
1: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
3: സന്ധിവാദങ്ങൾക്കുള്ള മരുന്ന് ചികിത്സ. ഇന്ന് സംസാരിക്കുന്നത് മങ്കട NHM ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററിലെ സിദ്ധ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ EM മനു.
4: അതിശക്തമായി വയറിളക്കുന്നതിന് അഗസ്ത്യർ കുഴമ്പ് ചില അനുമാന മരുന്നുകളുടെ കൂടെ ഉപയോഗിക്കാം. ഇനി അസുഖം ഭേദമാക്കുന്നതിന് അയവീര സിന്ദൂരം, അറുമുഖ സിന്ദൂരം, ചണ്ടമാരുത സിന്ദൂരം, കാളമേഘ സിന്ദൂരം, പൂർണ്ണചന്ദ്രോദയ സിന്ദൂരം, വങ്കപ്പർപ്പം, വീരമെഴുക്, വെള്ളിപ്പർപ്പം, രസഗന്ധിമെഴുക്, നന്ദിമെഴുക് തുടങ്ങിയവയും ഉപയോഗിക്കുന്നു. പനിയുണ്ടെങ്കിൽ വസന്ത കുസുമാകരം മാത്രയും ബ്രഹ്മാനന്ദ ഭൈരവ മാത്രയും ഉപയോഗിക്കുന്നു. പുറമേ പുരട്ടുന്നതിന് വാദകേസരി തൈലം, ലഘുവിഷമുഷ്ടി തൈലം, ജടാമാഞ്ചിൽ തൈലം, ഉഴുന്ന് തൈലം, മെരുകുള്ളി തൈലം എന്നിവ ഉപയോഗിക്കുന്നു. കൂടാതെ വീക്കം, പഴുപ്പ് തുടങ്ങിയവ നീക്കം ചെയ്യുന്നതിന് അട്ടയെ തൊലിപ്പുറമേ കടിപ്പിച്ച് അശുദ്ധ രക്തത്തെ ഒഴിവാക്കി വീക്കവും വേദനയും കുറയ്ക്കാറുണ്ട്. ഇനി നമ്മുടെ ജീവിതശൈലിയിൽ വാദദോഷങ്ങൾ വരാതിരിക്കുന്നതിന് എന്തൊക്കെ ചെയ്യണം എന്ന് നോക്കാം. ചെറിയ ചെറിയ ലഘു വ്യായാമങ്ങൾ ഇടയ്ക്കിടെ ചെയ്യുക. യോഗ ചെയ്യാൻ അറിയുന്നവർ അത് പരിശീലിക്കുന്നത് നല്ലതാണ്. കഠിനമായ നീരും വേദനയും ഉണ്ടെങ്കിൽ വ്യായാമം ഒഴിവാക്കി വിശ്രമിക്കാം. വേദന കുറഞ്ഞാൽ വൈദ്യനിർദ്ദേശം അനുസരിച്ച് മിതമായ വ്യായാമത്തിൽ ഏർപ്പെടണം. നിത്യശോധന ഉറപ്പുവരുത്തുക. അതിനായി പഴങ്ങൾ, പച്ചക്കറികൾ, മുരിങ്ങയില, ചേന, വാഴപ്പിണ്ടി, പപ്പായ തുടങ്ങിയവ നന്നായി കഴിക്കുക. കാൽഷ്യത്തിൻ്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവ് പരിഹരിക്കുന്നതിന് പാൽ, വെണ്ണ, മോര്, ചെറിയ മത്സ്യങ്ങൾ, കറുത്ത എള്ള്, റാഗി എന്നിവയെല്ലാം ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. അതോടൊപ്പം ഇളവയിൽ കൊണ്ട് ഒരു

0: 20-30 മിനിറ്റ് നേരം നടക്കുകയും ചെയ്യുന്നത് അസ്ഥികളുടെയും പേശികളുടെയും ആരോഗ്യം മെച്ചപ്പെടുത്തും. നിത്യേന ദേഹത്ത് തൈലം തേച്ച് കുളിക്കുന്നത് പേശികളുടെയും സന്ധികളുടെയും മറ്റും ആരോഗ്യത്തിനും ചലനശേഷി നിലനിർത്താനും വാതരോഗങ്ങൾ വരാതിരിക്കുന്നതിനും നല്ലതാണ്. കഴുത്തിൽ വേദനയും നീർക്കെട്ടും ഉള്ളപ്പോൾ തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്നത് ഒഴിവാക്കുക. മലപ്പുറം ജില്ലയിൽ 4 സർക്കാർ സിദ്ധ ചികിത്സാ കേന്ദ്രങ്ങൾ ഉണ്ട്. ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെൻറ് സിദ്ധ ഡിസ്പെൻസറി. ഫോൺ നമ്പർ 9495951666. മങ്കട ഗ്രാമപഞ്ചായത്ത് കോഴിക്കോട്ട് പറമ്പ് സ്ഥിതി ചെയ്യുന്ന ആയുഷ് സിദ്ധ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. ഫോൺ 9846184848. വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുഷ് സിദ്ധ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. ഫോൺ 8086475518. പൊന്നാനി പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് ആയുഷ് ഹോളിസ്റ്റിക് സെൻറ്റർ സിദ്ധ. ഫോൺ നമ്പർ 7356367688. ഇവിടങ്ങളിലെല്ലാം പരിശോധനയും മരുന്നും സൗജന്യമാണ്. പ്രവൃത്തി സമയം രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ.
1: സന്ധിവാദങ്ങൾക്കുള്ള മരുന്ന് ചികിത്സ. ഇതുവരെ സംസാരിച്ചത് മങ്കട NHM ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററിലെ സിദ്ധ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ EM മനു. ഡോക്ടർ മനുവിന്റെ ഫോൺ നമ്പർ 9846178448. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9846178448.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ:
3: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി
3: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി.
2: ഫോൺ 9946682000.
4: ഐക്യ ഓപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്, തേനീശൽ.
5: തിങ്കൾ രാവിലെ 8:20.
4: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
5: നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം ഐക്യു ഓപ്റ്റിക്കൽസ്, ചട്ടിപ്പറമ്പ്.
6: ലോകത്തിലെ മികച്ച അലക്കുകാരെല്ലാം ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. വിവിധ ടെക്നോളജികളിൽ അലക്കുന്ന വാഷിംഗ് മെഷീനുകൾ വമ്പൻ മൺസൂൺ ഓഫറുകളോടുകൂടി സ്വന്തമാക്കൂ കണ്ണങ്കണ്ടി.

0: സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റ് 45 സെക്കൻഡ് കേൾക്കാം.
1: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി, കാവ്യധാര, പ്രായോജകർ
2: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
1: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി. കഴുത്തിനെയും നട്ടെല്ലിനെയും ബാധിക്കുന്ന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നിങ്ങളെ അലട്ടുന്നുവോ എങ്കിൽ ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റലിലെ എൻഡോസ്കോപ്പിക് നട്ടെല്ല് ശസ്ത്രക്രിയാ വിഭാഗത്തിലേക്ക് വരൂ.
3: ഡോക്ടർ സന്ദേശിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ചികിത്സ
4: എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് 2:30 മുതൽ 6:30 വരെ.
1: ബുക്കിംഗിന് 0483280500.
5: കാവ്യധാര
6: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
7: പ്രഭാവർമ്മ എഴുതിയ മുല്ലപൂത്തു നാം കാണുന്നതില്ലെങ്കിലും എന്ന കവിതയാണ് കാവ്യധാരയിൽ ഇന്ന് ചൊല്ലുന്നത് പ്രേമജ ഹരീന്ദ്രൻ.

0: പ്രഭാവർമ്മ എഴുതിയ മുല്ലപൂത്തു നാം കാണുന്നതില്ലെങ്കിലും എന്ന കവിതയാണ് കാവ്യധാരയിൽ ഇതുവരെ കേട്ടത്. ചൊല്ലിയത് പ്രേമജ ഹരീന്ദ്രൻ.
1: കാവ്യധാര.
2: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവ്യധാര സമാപിച്ചു. പ്രായോജകർ നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
3: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
4: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
5: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
4: രാവിലെ 8:23.
3: പ്രായോജകർ മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച.
4: ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ.
6: കണ്ണങ്കണ്ടിയിൽ തകർപ്പൻ വേൾഡ് കപ്പ് ഓഫർ ആരംഭിച്ചിരിക്കുന്നു. ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും വമ്പൻ ഓഫറുകളോടെ സ്വന്തമാക്കൂ.
7: ക്യാഷ് ബാക്ക്, പലിശരഹിത വായ്പ, തിരഞ്ഞെടുത്ത മോഡലുകൾക്ക് ഫ്രീ ഗിഫ്റ്റും നേടാം. കണ്ണങ്കണ്ടി.
0: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
8: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
9: ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു
10: ഹരിതം.
9: പ്രായോജകർ
10: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
9: ഫോൺ 0493-262-262.
10: പുകവലിക്കുന്നവരുടെയും പ്രമേഹ രോഗികളുടെയും കാലുകളിലെ രക്തക്കുഴലിലുണ്ടാകുന്ന തടസ്സം അഥവാ പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം. മുട്ടിന് താഴെ മുറിക്കുന്നത് ഒഴിവാക്കും ചെയ്യാം.
9: കൂടുതൽ വിവരങ്ങൾക്ക് ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഫോൺ 0493-262-262.
4: ഹരിതം.
11: മഴക്കാലമായി, ഔഷധ സസ്യകാലവും. നിലമ്പൂർ പ്രകൃതി പഠന കേന്ദ്ര ഡയറക്ടറും അസിസ്റ്റന്റ് കൃഷി ഓഫീസറുമായ ജയപ്രകാശ് നിലമ്പൂർ സംസാരിക്കുന്നു.
12: അങ്ങനെ നമുക്ക് വീണ്ടും ഒരു മഴക്കാലം കൂടി വന്നെത്തിച്ചേർന്നിരിക്കുന്നു. ഏപ്രിലെ കനത്ത ചൂടിൽ മഴയെ പ്രതീക്ഷിച്ചവർ പോലും ഇപ്പോൾ മഴ പെയ്ത് എങ്ങും പച്ചപ്പും ഇളങ്കാറ്റും നിറഞ്ഞപ്പോൾ അത് ആസ്വദിക്കുന്നുണ്ടോ? നമ്മുടെ ഓരോ മഴക്കാലത്തോടൊപ്പവും നാട്ടിൽ നിറയുന്ന അസംഖ്യം ഔഷധസസ്യങ്ങളെ നിങ്ങൾ കാണാറില്ലേ? അവയിൽ മിക്കവയുടെയും പേരറിയില്ലെങ്കിലും നൂറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ നാട്ടുവൈദ്യത്തിൽ ആയുർവേദത്തിൽ ഉപയോഗിച്ചു വരുന്നവയാണ് അവയെല്ലാം. പല രൂപത്തിൽ, പല നിറത്തിൽ, പല ഭാവത്തിൽ നമുക്കൊപ്പമുള്ള ഈ

0: ഗൃഹീത ചെടികളെല്ലാം തന്നെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് ഏറെ പ്രയോജനകരമാണ്. എന്നാൽ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ ജൈവ വൈദ്യത്തിൻ്റെ നിറകുടമായ മുറ്റത്തെ, പറമ്പിലെ, റോഡരികിലെ, മലയിലെ അപൂർവ മായവ അടക്കമുള്ള ഔഷധച്ചെടികളെ നിർബാധം വെട്ടിനശിപ്പിച്ചും മാരക രാസകളനാശിനികൾ നിരന്തരം ഉപയോഗിച്ചും വികസനം വരുത്തിയവരും ഇപ്പോൾ ഏകസ്വരത്തിൽ പറയുന്നുണ്ട് പഴയ പല ചെടികളും തീരെ കാണാനില്ലെന്ന്. തുമ്പയും മുക്കുറ്റിയും മുയൽച്ചെവിയനും കണ്ണാന്തളിയും അതിരാണിപ്പൂവും കാട്ടുമുല്ലയും കനകാമ്പരവും ശതാവരി വള്ളിയും കഞ്ഞുണ്ണിയും കാണാതായിട്ട് നാളേറെയായി. ഓണപ്പൂക്കൾ പറക്കാനിറങ്ങുന്നവർക്ക് ഇപ്പോൾ കിട്ടുന്നത് അധിനിവേശ സസ്യമായ സിംഗപ്പൂർ ഡെയ്സിയുടെ മഞ്ഞപ്പൂക്കൾ മാത്രം. അമ്മമാർ സ്ഥിരം ചൂലുണ്ടാക്കിയിരുന്ന കുറുന്തോട്ടി വീട്ടുമുറ്റത്തുനിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. കുറുന്തോട്ടി ചേരാത്ത കഷായമില്ല എന്നാണ് ഒരു പഴയ നാട്ടുചൊല്ല്. നാട്ടുവൈദ്യന്മാർ ഇല്ലാതായതോടെ നാട്ടുമരുന്ന് നിർമ്മാണവും മിക്കവാറും നിലച്ചിരിക്കുന്നു. ഇലയറിവുകളും വിത്തറിവുകളും പൂവറിവുകളും വേരറിവുകളും ഏതാണ്ട് പൂർണ്ണമായും അസ്തമിച്ചിരിക്കുന്നു. ആയുർവേദത്തിലാവട്ടെ ചിട്ടയൊപ്പിച്ച് മരുന്നുണ്ടാക്കാൻ പലതും കിട്ടാനില്ല. ഉദാഹരണത്തിന് ദശമൂലാശത്തിലെ 10-2 ഇനങ്ങളായ പലകപ്പനയാനിയും മുഞ്ഞയും തീരെ കിട്ടാതെ ബദൽ ഇനങ്ങൾ ഉപയോഗിക്കേണ്ട ഗതികേടിലാണ്. തുളസി, തെച്ചി, അശോകം, വെള്ളിലന്താളി, പാടവള്ളി, മണ്ടായപ്പുല്ല് തുടങ്ങി നിരവധി ഉപകാര ഔഷധികളാൽ നമ്മുടെ വീട്ടുമുറ്റങ്ങൾ സമൃദ്ധമായിരുന്നു. വേലിച്ചെടികളായി നിരവധി സസ്യങ്ങൾ. എന്നാൽ മതിലുകൾ ഉയരാൻ തുടങ്ങിയതോടെ അവയ്ക്കൊന്നും സ്ഥാനമില്ലാതായി. കരുനെച്ചി, എരുക്ക്, കൂവളം, ദന്തപ്പാല, കിഴാർനെല്ലി, പനിക്കൂർക്ക, പൂച്ചപ്പഴം തുടങ്ങി നിത്യജീവിതത്തിന്റെ ഭാഗമായിരുന്ന എത്ര സസ്യങ്ങളാണ് നാട്ടിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നത്. വയലേലകൾ വ്യാപ്തി എല്ലാ നാട്ടിലും വ്യാപകമായി കുറഞ്ഞത് എത്ര നാട്ടുചെടികളെയാണ് ഇല്ലാതാക്കിയത് എന്നതിന് കണക്കില്ല. വയൽച്ചുള്ളിയും കാട്ടുകടുകും മുത്തലും കുപ്പമേനിയുമെല്ലാം ഇങ്ങനെ അപ്രത്യക്ഷമായവയാണ്. പണ്ട് കാർഷിക ഭവനങ്ങളിൽ കർക്കിടകം 1 മുതൽ ശീവേരി വെക്കൽ എന്ന ചടങ്ങിൽ ഉപയോഗിച്ചിരുന്ന 10 ഇനം ചെറുചെടികളിൽ മിക്കവയും ഇന്ന് കാണാതായിരിക്കുന്നു. ദശപുഷ്പങ്ങളായ മുക്കുറ്റി, തിരുതാളി, നിലപ്പന, കഞ്ഞുണ്ണി, ഉഴിഞ്ഞ, കറുക, ചെറൂള, മുയൽച്ചെവിയൻ, വിഷ്ണുക്രാന്തി എന്നിവയിൽ അവസാന 2 ഇനം തീർത്തും നാട്ടിൽ കാണാനില്ല. എന്നാൽ ഔഷധത്തോട്ട നിർമ്മാണം എന്ന പേരിൽ സജീവ നാട്ടുസസ്യങ്ങളെ ഉന്മൂലനം ചെയ്ത് മറ്റു ചെടികൾ വെച്ചുപിടിപ്പിക്കുന്ന പ്രവണതയും നാട്ടിൽ വ്യാപകമാണ്. സസ്യശാസ്ത്ര ബിരുദ വിദ്യാർത്ഥികൾക്ക് ചെടി നിരീക്ഷണവും പഠനവും സിലബസിൽ നിന്ന് എടുത്തു കളഞ്ഞതോടെ ബോട്ടണി ബിരുദധാരികൾ പോലും നാട്ടുചെടികളെക്കുറിച്ച് തികച്ചും ധാരണയില്ലാത്തവരായി മാറുകയാണ്. ഔഷധസസ്യ തൽപരർക്ക് ഔഷധി, കൃഷിഭവൻ, വനം വകുപ്പ് എന്നിവ മുഖേന പുതിയ ഔഷധത്തോട്ടങ്ങൾ നിർമ്മിക്കാൻ ധനസഹായം നൽകി വരുന്നുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ലൈബ്രറികൾ, യുവജന ക്ലബ്ബുകൾ, ആരാധനാലയങ്ങൾ, വ്യക്തികൾ എന്നിവരെല്ലാം സ്ഥല ലഭ്യതയും സന്നദ്ധതയും ഉണ്ടെങ്കിൽ ഔഷധസസ്യ പരിപാലനത്തിനും അതിൻ്റെ പ്രചരണത്തിനും അവയുടെ ഉപയോഗത്തിനും സമയം കണ്ടെത്തണം. നമ്മുടെ നാടിൻ്റെ ജൈവ വൈവിധ്യം നമ്മുടെ ചുറ്റും നിറഞ്ഞു നിൽക്കുകയാണ്. അത് കണ്ടെത്താനും അവ പ്രചരിപ്പിക്കാനും എല്ലാവരും താല്പര്യമെടുക്കണം.
1: മഴക്കാലമായി ഔഷധ സസ്യകാലവും. നിലമ്പൂർ പ്രകൃതി പഠന കേന്ദ്ര ഡയറക്ടറും അസിസ്റ്റന്റ് കൃഷി ഓഫീസറുമായ ജയപ്രകാശ് നിലമ്പൂർ സംസാരിച്ചതാണ് ഇതുവരെ കേട്ടത്.
2: ന്യൂറോ ആൻഡ് വാസ്കുലാർ ഇന്റർവെൻഷനൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ
3: ഹരിതം സമാപിക്കുന്നു.
2: സമർപ്പിച്ചത്
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: ഫോൺ 0493-262-262.
4: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
5: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി
5: കാർഷിക വൃത്താന്തം
4: എന്നും രാവിലെ 6:30.
5: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
4: കണ്ടംകുളത്തി പ്രസവരക്ഷ.
6: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
7: പ്രായോജകർ
8: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
9: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
10: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
11: ആകെ പേടിയാവുന്നു ഡോക്ടർ.
10: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്, പ്രസവിക്കാൻ പേടിയാണെന്ന്.
12: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ, പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
13: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
6: കേരളത്തിലെ വിവിധ വനമേഖലകളിൽ താമസിക്കുന്ന ആദിവാസി ജനവിഭാഗമാണ് കുറിച്യർ.

ആദിവാസി വിഭാഗത്തിന്റെ ഭാഷയും സംസ്കാരവും ആചാരങ്ങളും ഓരോയിടത്തും മിക്കവാറും വ്യത്യസ്തമാണ്. നാരായിപ്പാട്ട്, മാൻപാട്ട്, കോൽക്കളിപ്പാട്ട്, ചോവിപ്പാട്ട്, പൂതംപാട്ട്, നെല്ലുകുത്തുംപാട്ട് തുടങ്ങി വിവിധ പാട്ടുരൂപങ്ങൾ കുറിച്യർക്കിടയിലുണ്ട്. വീട്ടുമുറ്റങ്ങളിലും പൊതുസ്ഥലങ്ങളിലും ആഘോഷസ്ഥലങ്ങളിലും അവതരിപ്പിക്കുന്ന അത്തരത്തിലുള്ള ഒരു കുറിച്യർ പാട്ട് ഇപ്പോൾ കേൾക്കാം. പാടുന്നത് കെ ബാലനും സംഘവും

0: കെ ബാലനും സംഘവും അവതരിപ്പിച്ച കുറിച്യരുടെ പാട്ടാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
3: സമയം 8 മണി കഴിഞ്ഞ് 2:10.
4: FM പ്രധാന വാർത്തകൾ.
3: സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് നിരോധനം. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗവൺമെന്റ് ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കോഴിക്കോട്ട്. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിക്കും. രാജ്യത്തെ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായ മേഖല അടുത്ത 5 വർഷത്തിനകം നിലവിലെ സ്ഥിതിയുടെ ഇരട്ടി വളർച്ച കൈവരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. നവീകരണം ആഗോള

0: പങ്കാളിത്തം, അന്താരാഷ്ട്ര വിപണികളിലേക്ക് വർദ്ധിച്ച പ്രവേശനക്ഷമത എന്നിവയുടെ കരുത്തിലാണ് രാജ്യം ഈ നേട്ടം കൈവരിക്കുകയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതിതീവ്ര മഴയെ തുടർന്ന് ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത നൽകിയതായി കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യത. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഷിഗല്ല രോഗവ്യാപന പശ്ചാത്തലത്തിൽ തൃശൂർ നഗരപരിധിയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഓപ്പറേഷൻ ക്ലീൻ കേരള പരിശോധനകൾ പുരോഗമിക്കുന്നു. ഒരാഴ്ചയായി നഗരത്തിലെ ഹോട്ടലുകൾ, കൂൾബാറുകൾ, റെസ്റ്റോറന്റുകൾ, ജ്യൂസ് സ്റ്റാളുകൾ തുടങ്ങിയ 65 സ്ഥാപനങ്ങളിലാണ് പ്രത്യേക പരിശോധന നടത്തിയത്. അസാപ് കേരളയുടെ തൃശൂർ കുന്നന്താനം കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഈ മാസം 12 ആരംഭിക്കുന്ന ഇലക്ട്രിക് വാഹന സർവീസിംഗ് കോഴ്സിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. പ്ലസ് ടു, ITI, ഡിപ്ലോമ, ഡിഗ്രിക്കാർക്ക് നാളെയും മറ്റന്നാളുമായി സ്കിൽ പാർക്കിൽ നിന്ന് നേരിട്ട് പ്രവേശനം തേടാം. UKയിലെ കാർഡിഫിൽ ICC വനിതാ 2020 ലോകകപ്പിന്റെ ആദ്യ സന്നാഹ മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ 26 റൺസിന് പരാജയപ്പെടുത്തി. വെസ്റ്റിൻഡീസ് 8 വിക്കറ്റിന് 153 റൺസ് എടുത്തു.
1: FM പ്രധാന വാർത്തകൾ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേസ്റ്റാൻ, തൃശൂർ.
1: തീവണ്ടി സമയം. പ്രായോജകർ
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
3: കണ്ണട വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
2: അതെ, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേസ്റ്റാൻ, തൃശൂർ.
2: ഫോൺ 8129110087.
1: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
2: ആര്യ ഐ കെയർ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
0: ആദ്യം തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന ട്രെയിനുകളുടെ സമയം പറയാം. ട്രെയിൻ നമ്പർ 226/10 കോയമ്പത്തൂർ മാംഗ്ലൂർ ഇന്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് 8:27, 166/09 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46, 166/07 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 20 മിനിറ്റ് വൈകി 8:53, 163/05 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് 8:54, 206/31 മാംഗ്ലൂർ തിരുവനന്തപുരം വന്ദേഭാരത് എക്സ്പ്രസ് 9:22 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 563/23 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 എത്തിച്ചേരും.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേസ്റ്റാൻ, തൃശൂർ.
1: തീവണ്ടി സമയം. പ്രായോജകർ
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
4: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന എന്നും രാവിലെ 7:15.
5: മുട്ടെന്ന് മാത്രമല്ല നമ്മുടെ കൈ, കാല് എന്ന് വേണ്ട അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
6: ഇനി പവർ കട്ടിനോട് ബൈ ബൈ പറയാം. 12 വർഷം ബാറ്ററി ലൈഫുള്ള ലിഥിയം അയൺ ബാറ്ററിയോട് കൂടിയ കുഞ്ഞൻ ഇൻവെർട്ടറുകൾ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
8: കാർഷിക വൃത്താന്തം
7: എന്നും രാവിലെ 6:30.
8: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
7: കണ്ടംകുളത്തി പ്രസവരക്ഷ. CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
9: പ്രായോജകർ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
7: CH സെന്റർ മഞ്ചേരി.
9: മഞ്ചേരി CH സെന്ററിൽ ഇനി ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്.
7: കാർഡിയോളജിസ്റ്റ്, ഫിസിഷ്യൻ, ഡയബറ്റോളജിസ്റ്റ് എന്നീ ഡോക്ടർമാരുടെ സായാഹ്ന OP കൾ വൈകിട്ട് 4 മണി മുതൽ 5 മണി വരെ.
9: ബുക്കിംഗിന് വിളിക്കൂ 9495777174.
7: കുറഞ്ഞ നിരക്കിൽ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള എല്ലാവിധ മരുന്നുകളും.
9: CH സെന്റർ, മെഡിക്കൽ കോളേജിന് സമീപം, മഞ്ചേരി.

0: കരിയർ ടിപ്സ്.
1: കൊമേഴ്സ് മാനേജ്മെന്റ് മേഖലകളിലെ ഹ്രസ്വകാല കോഴ്സുകളെ കുറിച്ച് സംസാരിക്കുന്നു കരിയർ വിദഗ്ധയും സിജിയിലെ ചീഫ് കരിയർ കൗൺസിലറുമായ റംല ബീവി.
2: പരമ്പരാഗതമായി ഡിഗ്രി ചെയ്യുക, ജോലി നേടുക, ആ ജോലിയിൽ തന്നെ തുടരുക എന്ന രീതി മാറി. ഇന്നത്തെ കുട്ടികൾക്ക് ഷോർട്ട് ടേം കോഴ്സുകളോടാണ് കൂടുതൽ താല്പര്യം. പലരും ഒരു ഡിഗ്രിക്ക് പോലും തയ്യാറാകാതെ ഹ്രസ്വകാല തൊഴിൽ കോഴ്സുകളെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത്. ഡിഗ്രി ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഡിഗ്രിക്ക് ശേഷം അവനവന് യോജിച്ച ഇത്തരം ഷോർട്ട് ടേം കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നത് ഒരു നല്ല ഭാവിക്ക് ഉചിതമാണ്. കോമേഴ്സ് മാനേജ്മെന്റ്

മേഖലയിൽ താല്പര്യവും അനുബന്ധ ഡിഗ്രികളും ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ചില ഷോർട്ട് ടേം കോഴ്സുകളെ ഒന്ന് അടുത്തറിയാം. ഈ മേഖലയിൽ ഫൈനാൻഷ്യൽ മോഡലിംഗ് ആൻഡ് വാല്യുവേഷൻ, SAP, FICO, GST സർട്ടിഫിക്കേഷൻ തുടങ്ങിയ ഡിപ്ലോമകളും NISM, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്, SEBI, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നിവ നൽകുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സ്

0: നൽകുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ഈ മേഖലയിൽ ഉയർന്ന ജോലി സാധ്യതകൾ നൽകുന്നു. മാർക്കറ്റിംഗ് ആൻഡ് മാനേജ്മെന്റ് മറ്റൊരു പ്രധാന മേഖലയാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ക്രിയാത്മകതയും ഉള്ള ഏത് ബിരുദധാരികൾക്കും ഈ മേഖല തിരഞ്ഞെടുക്കാം. സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ അനലിസ്റ്റ്, സോഷ്യൽ മീഡിയ മാർക്കറ്റർ, പെർഫോമൻസ് മാർക്കറ്റർ എന്നീ നിലകളിൽ പ്രവർത്തിക്കാം. ബിസിനസ് അനലിറ്റിക്സ് എന്നത് മറ്റൊരു ഹ്രസ്വകാല കോഴ്സാണ്. ഡാറ്റ വിശകലനം ചെയ്യാനും അതുവഴി നിലവിലെ ബിസിനസ്സിലേക്ക് ഈ ഡാറ്റകളെ സംയോജിപ്പിച്ച് തീരുമാനങ്ങൾ എടുക്കുകയും ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യുകയും ആണ് ഇവരുടെ ജോലി. SQL, പൈത്തൺ R, പവർ തുടങ്ങിയ ടൂളുകളിലുള്ള പ്രാവീണ്യം ഉപകാരപ്പെടും. ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും രാജ്യത്തിനകത്തും പുറത്തേക്കുമുള്ള വിതരണവും ഒഴുക്കും കാര്യക്ഷമമായി നിയന്ത്രിക്കുകയും ഡോക്യുമെന്റേഷൻ, വെയർഹൌസിംഗ്, ഇൻവെന്ററി നിയന്ത്രണം എന്നീ മേഖലകളും ഇവർ കൈകാര്യം ചെയ്യും. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ്, നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ എന്നിവിടങ്ങളിൽ നിന്നും പ്രായോഗിക പരിശീലനത്തിലൂന്നിയ കോഴ്സുകൾ ലഭ്യമാകും. ഡിപ്ലോമ ഇൻ ഏവിയേഷൻ ആൻഡ് കാർഗോ മാനേജ്മെന്റ്. എയർലൈൻ സേവനങ്ങൾ, ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ്, കസ്റ്റമർ സർവീസ്, കാർഗോ മാനേജ്മെന്റ് ആൻഡ് ഡോക്യുമെന്റേഷൻ, ടിക്കറ്റിംഗ് എന്നീ മേഖലയിൽ ഈ കോഴ്സുകൾ ഒരു ബിരുദധാരിക്ക് അവസരം നൽകുന്നു. IATA എന്നറിയപ്പെടുന്ന IATA, FIATA രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകളോടുകൂടിയുള്ള കോഴ്സുകൾ ചെയ്യുന്നത് ഏത് രാജ്യത്തും ജോലി ചെയ്യാൻ പ്രാപ്തരാക്കുന്നു. ഡിപ്ലോമ ഇൻ ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെന്റ്. ട്രാവൽ ഏജൻസി പ്രവർത്തനങ്ങൾ, ടൂർ പാക്കേജസ്, ഡെസ്റ്റിനേഷൻ മാർക്കറ്റിംഗ്, കസ്റ്റമർ സർവീസ് എന്നീ മേഖലകളിൽ ജോലിയും സംരംഭകത്വവും തുടങ്ങാൻ ഈ കോഴ്സുകൾ സഹായകരമാവും. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ് കിറ്റ്സ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റ്, രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഏവിയേഷൻ സ്റ്റഡീസ്, ASAP, NSDC എന്നിവിടങ്ങളിൽ നിന്ന് പരിശീലനം നേടാം. കൊമേഴ്സ് മേഖലയെ ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെടുത്തി ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഡാറ്റ അനലിറ്റിക്സ് ഫോർ ബിസിനസ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ബ്ലോക്ക് ചെയിൻ എന്നീ മേഖലകളിലുള്ള കോഴ്സുകളിൽ പ്രാവീണ്യം നേടുകയും ജോലി തിരഞ്ഞെടുക്കുകയുമാവാം.
1: കരിയർ വിദഗ്ധയും സിജിയിലെ ചീഫ് കരിയർ കൌൺസിലറുമായ റംല ബീവി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
3: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് CH സെന്റർ മഞ്ചേരി.
2: ഫോൺ 9495777174.

0: കരിയർ ടിപ്സ്.
1: ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
2: കണ്ണങ്ങണ്ണിയിൽ നിന്നും 65 ഇഞ്ച് വലിയ LED ടിവി സ്വന്തമാക്കൂ. സ്റ്റേഡിയത്തിലെ ആരവങ്ങളുടെ ആവേശത്തിമിർപ്പിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണൂ.
3: EMI വെറും 3,990 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണങ്ങണ്ണി സന്ദർശിക്കൂ.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി
5: കാർഷിക വൃത്താന്തം
4: എന്നും രാവിലെ 6:30
5: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു.
4: കണ്ടംകുളത്തി പ്രസവരക്ഷ. ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
6: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
7: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ
4: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
7: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
8: സുബ്ന പാം മൾട്ടിറപ്പ് കായിക ലോകം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:50.
9: സുബ്ന പാം ഉണ്ടെങ്കിൽ വീട്ടിലൊരു ഡോക്ടറുണ്ട്.
10: ആയിഷ ഗർഭിണിയാണോലേ.
11: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
10: ആയിഷ പ്രഗ്നന്റ് ആണോലും. എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
12: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു.
10: വെരി സിമ്പിൾ. തന്നെയോ? അതേതായാലും നന്നായി.
12: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
10: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ. നമ്മളെ നസീമാൻ

0: നിന്ന് കാണിക്കാനാ.
1: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ, സൈബർ ജാലകം, പ്രായോജകർ
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
0: അപ്പൂ, നിന്നോട് എത്ര പറഞ്ഞു കളിച്ച് കളിച്ച് യൂണിഫോമിൽ അഴുക്കാക്കരുതെന്ന്. നോക്കൂ ഗോപേട്ട, എന്തൊരഴുക്കാ.
4: നീ എന്തിനാ വിമല അവനെങ്ങനെ ചീത്ത വിളിക്കുന്നത്? യൂണിഫോം പുത്തൻ പോലെ തിളങ്ങാൻ റയാൻ ഡിറ്റർജന്റ് കമ്പനിയുടെ പിങ്ക് ഡ്രോപ്സ് വാഷിംഗ് ലിക്വിഡ് കൊണ്ട് അലക്കിയാൽ മതിയല്ലോ.
0: കുട്ടികൾ കളിക്കട്ടെ.
3: അഴുക്കകറ്റും റയാൻ ഡിറ്റർജന്റ് പിങ്ക് ഡ്രോപ്സ്,
2: ഒരു റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ഉൽപ്പന്നം.
5: സൈബർ ജാലകം.
6: എന്താണ് ക്രോമാ കീയിംഗ്?
7: ആക്ഷൻ ത്രില്ലർ സിനിമകളും ആനിമേഷനുകളുമൊക്കെ കണ്ടിരിക്കുവാൻ നല്ല രസമാണ് അല്ലേ? എന്നാൽ യഥാർത്ഥത്തിൽ ഇതെങ്ങനെയാണ് ചിത്രീകരിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇത് ചിത്രീകരിക്കുന്നത് പലപ്പോഴും വലിയ ഒരു ഗ്രീൻ സ്ക്രീനിന് മുന്നിലാണ്. പച്ച നിറത്തിലുള്ള വലിയ ഒരു സ്ക്രീനിന് മുന്നിൽ നായകനും നായികയുമൊക്കെ അഭിനയിക്കുന്നു. പിന്നീട് സിനിമയിലെത്തുമ്പോൾ ആ പച്ച സ്ക്രീനിന് പകരം ചിലപ്പോൾ അവിടെ ദിനോസറുകളാവാം, യുദ്ധമാവാം, മറ്റെന്തുമാവാം. ഇവിടെ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ക്രോമാ കീയിങ്. അതായത് വീഡിയോക്കകത്ത് നിന്ന് ഒരു പ്രത്യേക നിറം ഒഴിവാക്കി അതിന് പകരം മറ്റ് ഫോട്ടോയോ വീഡിയോയോ ചേർക്കുന്നു. പൊതുവിൽ പച്ച അല്ലെങ്കിൽ നീല നിറത്തിലുള്ള സ്ക്രീനാണ് ഈ സാങ്കേതിക വിദ്യയ്ക്കായി ഉപയോഗപ്പെടുത്താറുള്ളത്. ടെലിവിഷനിലും മറ്റും കാണുന്ന വാർത്താ വായനാ മുറികളിൽ പലതും ഇത്തരം ക്രോമാ കീയിങ് ടെക്നോളജി ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതാണ്. ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ വേണമെങ്കിലും മാറ്റുവാൻ സാധിക്കും. അടുത്ത തവണ വീഡിയോ ചെയ്യുമ്പോൾ ക്രോമാ കീ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. കാംടേഷ്യ, ഫിലിമോറ തുടങ്ങിയ പല സോഫ്റ്റ്വെയറുകളും ക്രോമാ കീയിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
5: സൈബർ ജാലകം.
2: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ, സൈബർ ജാലകം, പ്രായോജകർ
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
8: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
9: കണ്ണങ്ങണ്ടിയിൽ വേൾഡ് കപ്പ് ഓഫർ.
10: 172 ലിറ്റർ റഫ്രിജറേറ്റർ വെറും 11,990 രൂപയ്ക്കും ഡബിൾ ഡോർ റഫ്രിജറേറ്റർ 20,900 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
9: കണ്ണങ്ങണ്ടി
11: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
12: എന്നും രാവിലെ 7 മണിക്ക്
11: പരിപൂർണ 100% റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു.
12: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
13: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
14: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
13: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
14: ഫോൺ 9744555-0424.
15: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10. എ സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
16: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
17: ദിവസവും കാലത്ത് 6:35.
18: തിമിരത്തിന്റെ അസ്കിതണ്ടോ എന്നൊരു സംശയം.
19: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെയ്ഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
20: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90-20-620-630.
21: മീഡിയ വാണി
20: നമ്പർ മറക്കല്ലേ. 90-20-620-630.
5: രസമുകുളം. എത്രയൊക്കെ വിഭവങ്ങൾ ഉണ്ടായാലും ചിലർക്ക് തൊട്ടുകൂട്ടാൻ ഒരു അച്ചാറില്ലെങ്കിൽ തൃപ്തിയാകില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് ഒരു അച്ചാറുണ്ടാക്കാം. പാവയ്ക്ക അച്ചാർ. പാവയ്ക്ക ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഈ അച്ചാർ ഇഷ്ടമാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അച്ചാറുണ്ടാക്കാനായി പാവയ്ക്ക, വിനാഗിരി, നല്ലെണ്ണ, കടുക്, വെളുത്തുള്ളി, കറിവേപ്പില, പിരിയൻ മുളകുപൊടി, കായം, ഉലുവപ്പൊടി, ശർക്കര, പുളി, എണ്ണ, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ റെഡിയാക്കി വയ്ക്കാം.

0: ഇനി പാവയ്ക്ക നല്ലതുപോലെ കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് തുടച്ചെടുക്കണം. അതിനകത്തെ കുരു മുഴുവൻ കളഞ്ഞ ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് നീളത്തിൽ മുറിച്ചെടുക്കാം. ഈ കഷ്ണങ്ങളിലേക്ക് ഒരു ടേബിൾസ്പൂൺ അളവിൽ വിനാഗിരിയും ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം 30 മിനിറ്റ് നേരം മാറ്റിവെക്കണം. അതിനുശേഷം പാവയ്ക്ക കൈ ഉപയോഗിച്ച് നല്ലതുപോലെ പിഴിഞ്ഞ് അതിലെ വെള്ളം കളയണം. ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് പാവയ്ക്ക വറുത്തുകോരാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അരിഞ്ഞുവെച്ച് പാവയ്ക്ക മുഴുവനും നന്നായിട്ട് വറുത്ത് കോരിയെടുക്കണം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾസ്പൂൺ അളവിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി തുടങ്ങുമ്പോൾ കടുക് പൊട്ടിച്ച് അതിലേക്ക് 2 ടേബിൾസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, കറിവേപ്പില എന്നിവ ചേർത്ത് പച്ചമണം പോകുന്നതുവരെ വഴറ്റിയെടുക്കണം. പിന്നീട് സ്റ്റൗ ഓഫ് ചെയ്യാം. എണ്ണയുടെ ചൂട് ഒന്ന് മാറി തുടങ്ങുമ്പോൾ അതിലേക്ക് 1 ടേബിൾസ്പൂൺ അളവിൽ പിരിയൻ മുളകുപൊടി, 1/2 ടീസ്പൂൺ അളവിൽ കായം, ഉലുവ പൊടിച്ചത്, ഉപ്പ് എന്നിവ ചേർത്ത് വഴറ്റിയെടുക്കണം. വീണ്ടും സ്റ്റൗ ഓൺ ചെയ്ത് വറുത്തുവെച്ച പാവയ്ക്ക് കൂടി മസാലക്കൂട്ടിനൊപ്പം ചേർത്ത് മിക്സ് ചെയ്യാം. അതിലേക്ക് ഒരു പിഞ്ചളവിൽ ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് ആവശ്യത്തിനുള്ള പുളി പിഴിഞ്ഞതുകൂടി അച്ചാറിലേക്ക് ചേർത്ത് നല്ലതുപോലെ വെള്ളം വലിയിപ്പിച്ചെടുക്കണം. 1/2 ടീസ്പൂൺ അളവിൽ വിനാഗിരി കൂടി ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ രുചികരമായിട്ടുള്ള പാവയ്ക്ക അച്ചാർ റെഡിയായിട്ടുണ്ട്. ഈ രുചികരമായിട്ടുള്ള പാവയ്ക്ക അച്ചാർ തയ്യാറാക്കുന്ന രീതി ഇതാ ഒരിക്കൽ കൂടി പറയുന്നു. പാവയ്ക്ക കഷ്ണങ്ങളിലേക്ക് 1 ടേബിൾസ്പൂൺ അളവിൽ വിനാഗിരിയും ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം 30 മിനിറ്റ് നേരം മാറ്റിവെക്കണം. അതിനുശേഷം പാവയ്ക്ക കൈ ഉപയോഗിച്ച് നല്ലതുപോലെ പിഴിഞ്ഞ് അതിലെ വെള്ളം കളയണം. ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് പാവയ്ക്ക വറുത്തുകോരാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അരിഞ്ഞുവെച്ച് പാവയ്ക്ക മുഴുവനും നന്നായിട്ട് വറുത്ത് കോരിയെടുക്കണം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾസ്പൂൺ അളവിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി തുടങ്ങുമ്പോൾ കടുക് പൊട്ടിച്ച് അതിലേക്ക് 2 ടേബിൾസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, കറിവേപ്പില എന്നിവ ചേർത്ത് പച്ചമണം പോകുന്നതുവരെ വഴറ്റിയെടുക്കണം. പിന്നീട് സ്റ്റൗ ഓഫ് ചെയ്യാം. എണ്ണയുടെ ചൂട് ഒന്ന് മാറി തുടങ്ങുമ്പോൾ അതിലേക്ക് 1 ടേബിൾസ്പൂൺ അളവിൽ പിരിയൻ മുളകുപൊടി, 1/2 ടീസ്പൂൺ അളവിൽ കായം, ഉലുവ പൊടിച്ചത്, ഉപ്പ് എന്നിവ ചേർത്ത് വഴറ്റിയെടുക്കണം. വീണ്ടും സ്റ്റൗ ഓൺ ചെയ്ത് വറുത്തുവെച്ച പാവയ്ക്ക് കൂടി മസാലക്കൂട്ടിനൊപ്പം ചേർത്ത് മിക്സ് ചെയ്യാം. അതിലേക്ക് ഒരു പിഞ്ചളവിൽ ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള പുളി പിഴിഞ്ഞതുകൂടി അച്ചാറിലേക്ക് ചേർത്ത് നല്ലതുപോലെ വെള്ളം വലിയിപ്പിച്ചെടുക്കണം. 1/2 ടീസ്പൂൺ അളവിൽ വിനാഗിരി കൂടി ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. പാവയ്ക്ക അച്ചാർ ഉണ്ടാക്കി നോക്കണേ.
1: രസമുകുളം. ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
2: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
3: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
1: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.
4: ലാപ്ടോപ്പ് അല്ലേ, കണ്ണങ്കണ്ടിയിൽ പോയാൽ മതി. 39,990 രൂപയ്ക്ക് i3 ലാപ്ടോപ്പ് വാങ്ങാം. പിന്നെ iPhone 17 24 മാസം EMI സ്വന്തമാക്കാം.
5: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
1: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
6: എന്നും രാവിലെ 7 മണിക്ക്.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
7: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഇന്നത്തെ ഗാനം. എന്നും രാവിലെ 7:35.
8: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.

0: ഒരു ചോദ്യം ചോദിച്ചിരുന്നല്ലോ, അതിന്റെ ഉത്തരത്തിനുള്ള സമയമാണ് ഇനി.
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
2: പ്രായോജകർ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, തൃശൂർ.
3: ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
4: കണ്ണിലിനി നിലാവ് മാത്രമല്ല, എല്ലാം വ്യക്തമായിട്ട് കാണാം.
5: അല്ല, അതെങ്ങനെ?
4: വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള പ്രശസ്ത നേത്രരോഗ വിദഗ്ധൻ നേതൃത്വം നൽകുന്ന പുതിയ കണ്ണാശുപത്രി നമ്മുടെ തൃശ്ശൂർ വന്നിട്ടുണ്ടല്ലോ.
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശ്ശൂർ.
4: ഫോൺ 8078788881.
0: ചോദ്യം ഇതായിരുന്നു, 2026 പത്മപാണി പുരസ്കാരത്തിന് അർഹനായത് ആര്? ഉത്തരം ഇളയരാജ. അജന്ത എല്ലോറ അന്തർദേശീയ ചലച്ചിത്രോത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരമാണിത്. പത്മപാണി മെമൻറ്റോ, പ്രശസ്തി പത്രിക, 200,000 രൂപ ക്യാഷ് പ്രൈസ് എന്നിവ ഉൾപ്പെടുന്നതാണ് അവാർഡ്. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി, 2026 പത്മപാണി പുരസ്കാരത്തിന് അർഹനായത് ആര്? ഉത്തരം ഇളയരാജ. അജന്ത എല്ലോറ അന്തർദേശീയ ചലച്ചിത്രോത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരമാണിത്. പത്മപാണി മെമൻറ്റോ, പ്രശസ്തി പത്രിക, 200,000 രൂപ ക്യാഷ് പ്രൈസ് എന്നിവ ഉൾപ്പെടുന്നതാണ് അവാർഡ്.
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
2: പ്രായോജകർ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, തൃശൂർ.
3: ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
6: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
7: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
6: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 പാരമ്പര്യം.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 9744550424.
8: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
9: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
8: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
9: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
6: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
7: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
6: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
10: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
7: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.

0: പ്രിയപ്പെട്ടവരെ, എഫ് എം ശുഭദിനത്തിന്റെ സമയം ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ചിന്താവിഷയത്തിലെ വാക്യമായ ഒരു വ്യക്തി മരിച്ചേക്കാം, എന്നാൽ ആശയം മരണശേഷവും നിലനിൽക്കുകയും ആയിരങ്ങൾക്ക് ജീവൻ നൽകുകയും ചെയ്യും എന്ന സുഭാഷ് ചന്ദ്രബോസിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എഫ് എം ശുഭദിനത്തിൽ നിന്ന് ഇന്ന് വിട പറയുകയാണ്. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ അസ്കർ എ, കൂടെ രേഷ്മ ബി പി. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
1: എഫ് എം ശുഭദിനം.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിൻ്റെ ഹൃദയതാളം. സമയം 8 മണി കഴിഞ്ഞ് 27:35. ഇപ്പോൾ
1: ഹിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ആരോഗ്യം സർവധനാൽ പ്രധാനം.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: വേദന ശമിപ്പിക്കാൻ ഉപായങ്ങൾ തേടിയുള്ള മനുഷ്യന്റെ അന്വേഷണത്തിന് മനുഷ്യനോളം തന്നെ പഴക്കമുണ്ട്. ആരോഗ്യപൂർണമായി ആയുസ് നിലനിർത്തുന്നതിനും പരിപാലിക്കുന്നതിനും നിരവധി ഉപാധികൾ ക്രമപ്പെടുത്തണം. വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ മാറ്റേറിയ ജീവിതത്തിന് രോഗങ്ങൾ നിറങ്കെടുത്താത്ത അല്ലലില്ലാത്ത ജീവിതം, അല്പം കരുതൽ, കുറച്ചറിവുകൾ, ചില പൊടിക്കൈകൾ, അതിനുമപ്പുറം ചികിത്സയുടെ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി വരെ നീളുന്ന രോഗീ പരിചരണത്തിന്റെ ഉത്തമ മാതൃകകൾ.

0: മിനിറ്റുകൾക്ക് ജീവന്റെ വിലയുണ്ട്. പക്ഷാഘാതം സംഭവിച്ചാൽ എത്രയും പെട്ടെന്ന് രോഗിയെ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ എത്തിക്കുക.
1: പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലാണ്. വിളിക്കൂ 0493-299-599.
0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും സ്വാഗതം. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ആരോഗ്യം സർവധനാൽ പ്രധാനം എന്ന ഈ പരിപാടിയിലേക്ക്. ഇന്ന് ഈ പരിപാടിയിൽ നമ്മോടൊപ്പം ഉള്ളത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ റുമറ്റോളജിസ്റ്റ് ഡോക്ടർ അനൂപ് സി ആണ്. ശ്രോതാക്കൾ ഓർക്കുന്നുണ്ടാകും, റുമറ്റോളജിയെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ 2-3 എപ്പിസോഡുകളിലായി ഡോക്ടർ നമ്മളോട് സംസാരിച്ചതാണ്. മെയ് മാസം 10 തീയതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ലൂപ്പസ് രോഗത്തിന്റെ ബോധവൽക്കരണ ദിനമാണ് അന്ന്. ഇന്ന് ഡോക്ടർ നമ്മളോട് സംസാരിക്കുന്നത് ലൂപ്പസ് രോഗത്തെക്കുറിച്ചാണ്. നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനായി ഡോക്ടറെ ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം
0: ഡോക്ടർ. എന്താണ് ലൂപ്പസ് രോഗം?
2: ലൂപ്പസ് അഥവാ SLE, സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമറ്റോസിസ് എന്ന അസുഖം ഒരു ഓട്ടോ ഇമ്മ്യൂൺ അസുഖമാണ്. സാധാരണയായി നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശേഷി പുറത്തുനിന്നുള്ള രോഗങ്ങളെ ചെറുക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത്. ഈ ലൂപ്പസ് അസുഖത്തിൽ ആ പ്രതിരോധ ശേഷി ഡിസോർഡർ ആകുന്നതാണ് ലൂപ്പസ് അസുഖം ഉണ്ടാവാനുള്ള കാരണം. കാരണം നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ അഥവാ ഓട്ടോ ആന്റിബോഡി കൊണ്ടുണ്ടാവുന്ന അസുഖങ്ങൾ നമ്മൾ ഗ്രൂപ്പ് ചെയ്യും. അത്തരം അസുഖങ്ങളിൽ ശരീരത്തിലെ ഒരുപാട് ഭാഗങ്ങളിൽ കുഴപ്പങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. വളരെ കോമൺ ആയിട്ട് തൊലി, ബ്ലഡ്, ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾ തുടങ്ങിയ എല്ലാ അവയവങ്ങൾക്കും ബാധിക്കാവുന്ന തരത്തിലുള്ള ഒരു മൾട്ടി സിസ്റ്റം കണക്റ്റീവ് ടിഷ്യു ഓട്ടോ ഇമ്മ്യൂൺ അസുഖമാണ് SLE അഥവാ ലൂപ്പസ്.
0: ഈ ലൂപ്പസ് രോഗം ഏതെങ്കിലും പ്രത്യേക പ്രായക്കാരിലാണോ സാധാരണയായിട്ട് കണ്ടുവരുന്നത്?
2: ലൂപ്പസ് അസുഖം കൂടുതലായും കാണപ്പെടുന്നത് 20 മുതൽ 40 വയസ്സ് വരെയുള്ള യുവതികൾക്കാണ്. എല്ലാ വയസ്സിലുള്ളവർക്കും ഈ അസുഖം കാണാം. കുട്ടികൾ മുതൽ പ്രായമായവരിലും പുരുഷന്മാരിലും ഒക്കെ അസുഖം കാണാം. പക്ഷെ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് യുവതികളിലാണ്.
0: ഡോക്ടർ, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
2: ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലൂപ്പസ് എന്ന അസുഖം ഒരുപാട് അവയവങ്ങളെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ്. സോ അപ്പൊ നമുക്ക് ലക്ഷണങ്ങൾ പൊതുവെ അകാരണമായിട്ടുള്ള ക്ഷീണം, സന്ധിവേദന, സന്ധികളിലുണ്ടാകുന്ന വീക്കം, അമിതമായിട്ടുള്ള മുടികൊഴിച്ചിൽ, ആവർത്തിച്ചുണ്ടാകുന്ന വായപ്പുണ്ണ്, വിട്ടുമാറാത്ത പനി, ചുമ, കഫക്കെട്ട് തുടങ്ങി കിഡ്നിക്കും ലങ്സിനും വരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരസുഖമാണ് SLE അഥവാ ലൂപ്പസ്.
0: ഡോക്ടർ, ഈ ലക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, കുറെ കൂടെ വിശദമായി പറയാമോ ഏതെല്ലാം തരത്തിലുള്ള വേദനകളാണ് അല്ലെങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ രോഗം കൊണ്ടുണ്ടാവുന്നത്?
2: നമുക്ക് പലപ്പോഴും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന ചില പ്രത്യേകതകളുള്ള ലക്ഷണങ്ങളുണ്ട് ലൂപ്പസിൽ. അതിലൊന്നാണ് സ്കിൻ റാഷുകൾ, നമ്മുടെ തൊലിപ്പുറമെ ഉണ്ടാകുന്ന റാഷുകൾ. അത് പലപ്പോഴും മുഖത്ത് ചുവന്ന നിറത്തിൽ, പ്രത്യേകിച്ച് സൂര്യപ്രകാശം കൊള്ളുമ്പോൾ അധികമായി വരുന്ന ബട്ടർഫ്ലൈ റാഷ് എന്ന് പറയുന്ന പ്രത്യേകതരം റാഷ് ഈ ലൂപ്പസിൽ ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെയാണ് സന്ധികളിൽ ഉണ്ടാകുന്ന വേദനയും വീക്കവും. നമ്മുടെ ശരീരത്തിലെ ചെറിയ സന്ധികളിൽ കൂടുതലായി, കൈകാലുകൾ, വിരലുകൾ, ചെറിയ സന്ധികളിൽ കൂടുതലായി കാണുന്ന വേദന, വീക്കം, പ്രത്യേകിച്ച് അതിരാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന കൂടുതലായി കാണുന്ന സന്ധിവേദന, ഇതൊക്കെ അതിൽ വളരെ എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന ലക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന ലക്ഷണങ്ങളാണ് അകാരണങ്ങളില്ലാത്ത ക്ഷീണം, വെയിറ്റ് കുറയുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന പനി. ഇതൊക്കെ നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന ലക്ഷണങ്ങളാണ്. ഇത്തരം ലക്ഷണങ്ങളും തുടക്കകാലത്ത് ലൂപ്പസിൽ ഉണ്ടാകും.
0: എങ്ങനെയാണ് ഈ രോഗം നിർണയിക്കുന്നത്? അതായത് വല്ല രക്തപരിശോധനയിലൂടെയോ അല്ലെങ്കിൽ സ്കാനിങ്ങിലൂടെയോ ഏതെല്ലാം രീതിയിലാണ് ഈ രോഗങ്ങൾ നമ്മൾ നിർണയിക്കുന്നത്?
2: ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് ഒരുപാട് അവയവങ്ങളെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ്. സോ അപ്പൊ അതുകൊണ്ട് തന്നെ രോഗനിർണയത്തിനും അതിൻ്റെതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഓരോ അവയവങ്ങളെയും നമ്മൾ എടുത്ത് അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ ചില ബ്ലഡ് ടെസ്റ്റുകൾ, പ്രത്യേകമായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ഈ ലൂപ്പസ് രോഗം നിർണയിക്കാനുണ്ട്. അതിൽ പ്രത്യേകമായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റാണ്

0: എ എൻ എ എന്ന് പറയുന്ന ബ്ലഡ് ടെസ്റ്റ്. ആ ടെസ്റ്റ് ലൂപ്പസ് കണ്ടുപിടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ്. അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ അതിൽ കിഡ്നിയിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ കിഡ്നിയിൽ നിന്ന് ബയോപ്സി എടുക്കാറുണ്ട്. അതുപോലെ പലതരം ഓർഗൻസിൽ നിന്നും ബയോപ്സി എടുക്കാറുണ്ട്. ഇങ്ങനെയുള്ള ഏതൊക്കെയാണോ അവർക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ അതിനനുസരിച്ച് ബ്ലഡ് ടെസ്റ്റുകളും ബയോപ്സി പോലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് നമുക്ക് ആവശ്യമായിട്ട് വരാറുണ്ട്.
1: മാറാ രോഗങ്ങൾ ധാരാളമുള്ള ഈ കാലത്ത് ലൂപ്പസ് രോഗം എളുപ്പത്തിൽ മാറുന്നതാണോ അതോ ദീർഘനാളത്തെ ചികിത്സ ആവശ്യമായി വരുമോ?
0: സാധാരണയായി ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു രോഗമാണ് ലൂപ്പസ്. പക്ഷെ ഇന്നത്തെ ചികിത്സാ രീതികൾ കൊണ്ട് വളരെ നന്നായിട്ട് തന്നെ രോഗം നിയന്ത്രിച്ച് നമുക്ക് സാധാരണ ജീവിതം നയിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അതിന്റെ ട്രീറ്റ്മെന്റുകൾ വന്നു നിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നേരത്തെ രോഗം കണ്ടെത്തുകയും ചികിത്സ കൃത്യമായി തുടങ്ങുകയും അതുപോലെ തന്നെ അത് കൃത്യമായി തുടരുകയുമാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്.
1: ഈ രോഗം നിർണയിക്കപ്പെട്ടു കഴിഞ്ഞാൽ രോഗത്തിനുള്ള ട്രീറ്റ്മെന്റ് ഏതെല്ലാം വിധത്തിലാണ്?
0: ഇതിന്റെ ചികിത്സാ രീതികൾ ഇത് ഏതൊക്കെ അവയവങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്നതിനനുസരിച്ചിട്ടാണ് കൂടുതലായിട്ടുള്ളത്. ഇപ്പോൾ തൊലിപ്പുറമെയുള്ള പ്രശ്നങ്ങൾക്കും ജോയിന്റ് പെയിനും എല്ലാം വളരെ ചെറിയ രീതിയിലുള്ള മരുന്നുകൾ ആവശ്യമായിട്ടുള്ളൂ. പക്ഷേ ഇത് ലങ്സിനോ അല്ലെങ്കിൽ കിഡ്നിക്കോ ബാധിക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇഞ്ചക്ഷൻസും കൂടിയ രീതിയിലുള്ള മരുന്നുകളും ആവശ്യമുണ്ടാവും.
1: ഡോക്ടർ നേരത്തെ പറഞ്ഞു 20 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള യുവതികളിലാണ് ഈ രോഗം കൂടുതലായി കണ്ടുവരുന്നത് എന്ന്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഒരു പ്രസവ സമയമൊക്കെ ആയിരിക്കുമല്ലോ ഇങ്ങനെയുള്ളൊരു പ്രായം. അപ്പൊ ഈ ഒരു അസുഖം നമ്മൾ നിർണയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഗർഭിണിയാവാനും സുഖപ്രസവം നടത്താനും നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിക്കാനും കഴിയുമോ?
0: വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത്. കാരണം ഈ അസുഖം കൂടുതലായി കാണപ്പെടുന്നത് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് യുവതികൾക്കാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. സോ അപ്പൊ നമുക്ക് ഇത്തരം അസുഖമുള്ളവർക്ക് പ്രഗ്നൻസി സാധ്യമാണോ ഇല്ലയോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. തീർച്ചയായും ഇത്തരം അസുഖമുള്ളവ രോഗികൾക്ക് ഗർഭധാരണം സാധ്യമാണ്. അതിനു മുമ്പ് കൃത്യമായി രോഗം നിയന്ത്രണ വിധേയമാക്കേണ്ടതുണ്ട്. ഇത്തരം രോഗം കൃത്യമായി നിയന്ത്രണ വിധേയമാക്കിയതിനു ശേഷം മാത്രമേ നമ്മൾ പ്രഗ്നൻസി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പ്രഗ്നൻസിയിൽ ഒരു ഗൈനക്കോളജിന്റെയും റുമറ്റോളജിന്റെയും നിർദ്ദേശപ്രകാരമുള്ള ബ്ലഡ് ടെസ്റ്റുകളും ഫോളോ അപ്പുകളും നിർബന്ധമായിട്ടും ആവശ്യമാണ്.
1: ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്സ് എടുക്കുന്നതിലൂടെ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാവാറുണ്ടോ?
0: ട്രീറ്റ്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദീർഘകാലമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇതിൽ കൂടുതലായിട്ടുള്ളത്. പിന്നെ പലതരം മരുന്നുകൾ ഇതിനാവശ്യമുണ്ട്. ചില സമയത്ത് ഇഞ്ചക്ഷൻസ് ആയിരിക്കും, ചില സമയത്ത് മരുന്നുകളായിരിക്കും. ഇത് കൂടുതലും നമ്മുടെ ഇമ്മ്യൂണിറ്റിയുടെ ഡിസ്റെഗുലേഷൻ, ഇമ്മ്യൂണിറ്റിയുടെ സന്തുലിതം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ട്രീറ്റ്മെന്റുകൾ ആവശ്യമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മരുന്നുകൾ എടുക്കുമ്പോൾ കൂടുതലായും ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഓരോ മരുന്നിനും അതിൻ്റെതായിട്ടുള്ള മോണിറ്ററിംഗ് ആവശ്യമുണ്ട്. കൃത്യമായ ഇടവേളകളിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അത് ഒരു മാസത്തിൽ ഒരിക്കലാവാം, ചിലപ്പോൾ അത് 3 മാസമോ അല്ലെങ്കിൽ 6 മാസമോ കൂടുമ്പോഴായിരിക്കാം. ഇത് നമ്മുടെ ശരീരത്തിൽ ഇത്തരം മരുന്നുകൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള സൈഡ് എഫക്റ്റുകൾ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
1: ജീവിതശൈലീ രോഗങ്ങൾ എന്ന് പറഞ്ഞ നിരവധി രോഗങ്ങൾ ഇന്ന് നമുക്ക് മുന്നിലുണ്ട്. അങ്ങനെ ഒരു ജീവിതശൈലിയിലൂടെ വരുന്ന അസുഖമാണോ ഇത്? അതല്ല, രോഗം വന്ന ശേഷം ജീവിതശൈലിയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തേണ്ടത്?
0: ഇത് പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു ജീവിതശൈലി രോഗമല്ല, ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ അസുഖമാണ്, ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന അസുഖമാണ്. പക്ഷേ ഈ അസുഖത്തിൽ ജീവിതശൈലിക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. ഈ അസുഖത്തിന്റെ കൂടെ മറ്റ് ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സമീകൃത ആഹാരം, ശരിയായിട്ടുള്ള വ്യായാമം, നല്ല ഉറക്കം, പുകവലി ഒഴിവാക്കുന്നത് ഒക്കെ ഇതിൽ ഇമ്പോർട്ടന്റ് ആണ്. അധികമായിട്ടുള്ള സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിൽ കൊള്ളുന്നത് ഈ രോഗം ഇൻക്രീസ് ചെയ്യുന്നതിന് കാരണമാവും. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൺസ്ക്രീൻ പോലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടതുണ്ട്.
1: ലൂപ്പസ് രോഗത്തെക്കുറിച്ചുള്ള നമ്മുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി പറഞ്ഞത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ റൂമറ്റോളജിസ്റ്റ് ഡോക്ടർ അനൂപ് സി ആണ്. ഡോക്ടറുടെ സമയം നമുക്കായി ചെലവഴിച്ചതിന് ഡോക്ടറോട് നന്ദി പറയുന്നു.
0: നന്ദി.
2: സൗത്ത് ഇന്ത്യയിലെ തന്നെ പക്ഷാഘാത ചികിത്സയ്ക്കുള്ള അംഗീകാരം നേടിയ ഇന്റർവെൻഷനൽ ന്യൂറോളജി വിഭാഗമാണ് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫയിൽ സേവനമനുഷ്ഠിക്കുന്നത്.
3: പക്ഷാഘാതം സംഭവിക്കുന്നയാളെ 4 മണിക്കൂറിനുള്ളിൽ ആശുപത്രിയിൽ എത്തിച്ചാൽ അവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം.
2: കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, എ സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ആരോഗ്യം സർവധനാൽ പ്രധാനം.
4: നിങ്ങൾക്കായി സമർപ്പിച്ചത്
5: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
6: സമയം 8 മണി കഴിഞ്ഞ് 37:52. ഇപ്പോൾ
7: സ്മൃതി ഗീതങ്ങൾ.

എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്മൃതിഗീതങ്ങളിലേക്ക് സ്വാഗതം. ആദ്യം ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയത് യേശുദാസ്. ഗാനരചന പി ഭാസ്കരൻ. സംഗീതം ജി ദേവരാജൻ.

ചിത്രം ഇനിയെത്ര സന്ധ്യകൾ, പാടിയത് യേശുദാസ്. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം ദേവരാജൻ.

0: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
1: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: വയലാറിന്റെ വരികൾക്ക് ദേവരാജൻ സംഗീതം പകർന്ന് യേശുദാസ് പാടിയ ഗാനം ചിത്രം മഴക്കാറ്

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: വയലാറിന്റെ വരികൾക്ക് എം എസ് വിശ്വനാഥൻ സംഗീതം നൽകി. പി ജയചന്ദ്രൻ പാടിയ ഗാനം ചിത്രം പണി തീരാത്ത വീട്.

ചിത്രം അച്ചാണി, പാടിയത് പി ജയചന്ദ്രൻ, മാധുരി എന്നിവർ. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ദേവരാജൻ.

0: ഇപ്പോൾ കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
1: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
0: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555024.
2: ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് MK അർജുനൻ സംഗീതം പകർന്ന് P ജയചന്ദ്രൻ പാടിയ ഗാനം ചിത്രം ഹണിമൂൺ.

0: ഗന്ധം നിന്റെ മന്ദ സ്മിതം പോലും ഒരു വസന്തം.
1: ചിത്രം കുമാരസംഭവം. പാടിയത് പി. മാധുരി. ഗാനരചന ONV കുറുപ്പ്. സംഗീതം ദേവരാജൻ.

0: 55 ഇഞ്ച് വലിയ LED ടിവിൽ ഓംകിയോ സ്പീക്കറിന്റെ ശബ്ദ മികവിൽ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്ന അതേ അനുഭൂതിയിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ ആസ്വദിക്കാം. EMI 2795 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണുകണ്ടി സന്ദർശിക്കൂ.
1: വയലാറിന്റെ വരികൾക്ക് ദേവരാജൻ സംഗീതം പകർന്ന് യേശുദാസ് പാടിയ ഗാനം ചിത്രം ഗന്ധർവക്ഷേത്രം.

0: കണ്ണങ്കണ്ടി മഴക്കാല മേള.
1: 8.5 kg സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 12,990 രൂപയ്ക്കും 8 kg ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 16,990 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
0: കണ്ണങ്കണ്ടി.
2: വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന് പി സുശീല പാടിയ ഗാനം ചിത്രം ശകുന്തളം.

0: ലോകത്തിലെ മികച്ച അലക്കുകാരെല്ലാം ഇപ്പോൾ കണ്ണങ്ങടിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. വിവിധ ടെക്നോളജികളിൽ അലക്കുന്ന വാഷിംഗ് മെഷീനുകൾ വമ്പൻ മൺസൂൺ ഓഫറുകളോടുകൂടി സ്വന്തമാക്കൂ. കണ്ണങ്ങണ്ടി.
1: ഈ ഗാനത്തോടെ സ്മൃതിഗീതങ്ങൾ സമാപിച്ചു.

0: സമയം 9 മണി കഴിഞ്ഞ് 20 മിനിറ്റ് 50 സെക്കൻഡ്.
1: FM പ്രധാന വാർത്തകൾ.
0: രാഷ്ട്രപതി ദ്രൗപദി മുർമു പുതുച്ചേരി മന്ത്രിസഭയിൽ 3 മന്ത്രിമാരെ കൂടി നിയമിച്ചു. അഖിലേന്ത്യാ NR കോൺഗ്രസ് MLA മാരായ പി രാജവേലു, VP ശിവംകൊളുന്തു, BJP MLA GNS രാജശേഖരൻ എന്നിവരാണ് പുതിയ മന്ത്രിമാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 12 വർഷത്തെ ഭരണത്തിന് കീഴിൽ രാജ്യത്തെ കൽക്കരി ഖനന മേഖലകളിൽ വൻ പരിവർത്തനം ഉണ്ടായതായി കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി. ഹൈദരാബാദിലെ ഫിലിം സിറ്റിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര ബ്രിക്സ് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ ഇന്ന് തുടക്കം. ബ്രസീൽ, ചൈന, റഷ്യ, ദക്ഷിണാഫ്രിക്ക എന്നിവയുൾപ്പെടെ 21 രാജ്യങ്ങളിലെ കൃഷിമന്ത്രിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ, വിദഗ്ധർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. PMSMA യുടെ 10 വർഷങ്ങൾ, പരിചരണത്തിന്റെ ഒരു ദശകം എന്ന പ്രമേയത്തിൽ ഊന്നി രാജ്യവ്യാപക ആഘോഷങ്ങൾക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. കേന്ദ്രമന്ത്രി JP നദ്ദ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് അപകടസ്ഥലം കേന്ദ്രമന്ത്രിമാരായ HD കുമാരസ്വാമിയും മന്ത്രി രാംമോഹൻ നായിഡുവും സന്ദർശിച്ചു. മരിച്ച തൊഴിലാളികളുടെ അടുത്ത ബന്ധുക്കൾക്ക് 25 ലക്ഷവും പരിക്കേറ്റവർക്ക് 10 ലക്ഷം രൂപയും കേന്ദ്രം സഹായധനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മധ്യപ്രദേശിലെ വിശാഖ് ഉരുക്ക് നിർമ്മാണശാലയിൽ ഉരുകിയ ഇരുമ്പ് ദേഹത്ത് മറിഞ്ഞ് 8 പേർ മരിച്ചു. ഇന്നലെ വൈകിട്ടുണ്ടായ അപകടത്തിൽ 12 പേർക്ക് പരിക്കേറ്റു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് പരസ്പരം സൈനിക ആക്രമണങ്ങൾ തത്കാലത്തേക്ക് നിർത്തിവെക്കാൻ ഇസ്രയേലും ഇറാനും തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളും ശക്തമായ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയതിന് പിന്നാലെയാണ് വെടിനിർത്തൽ പ്രഖ്യാപനം. 2025-26 അധ്യയന വർഷത്തെ SSLC പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ മദ്രസാധ്യാപക ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്ക് മെറിറ്റ് അവാർഡ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. കേരള മദ്രസാധ്യാപക ക്ഷേമനിധി ബോർഡിൽ അംഗത്വമെടുത്ത് 2 വർഷം പൂർത്തിയാക്കിയവരും കുടിശ്ശികയില്ലാത്തവരുമായ അംഗങ്ങളുടെ മക്കൾക്ക് അപേക്ഷിക്കാം.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 1669 മംഗലാപുരം കന്യാകുമാരി പരശുറാം എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 9:28. ട്രെയിൻ നമ്പർ 1635 ലോക്മാന്യതിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 1:26 വൈകി 10:14 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ട്രെയിൻ നമ്പർ 5632 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചു.

0: Tiro.
1: ട്രെയിൻ സമയം.
2: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
3: സെൻസസ് 2027 ഭാഗമായി കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും സെൻസസ് നടപടികളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനുമായി മങ്കട ഗവൺമെന്റ് കോളേജിൽ ബോധവൽക്കരണ പരിപാടിയും വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ഉദയകുമാർ ഉദ്ഘാടനം ചെയ്തു. രണ്ട് ഘട്ടങ്ങളിലായി നടക്കുന്ന സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പോർട്ടൽ വഴി വിവരങ്ങൾ ഓരോ കുടുംബത്തിനും സ്വയം രേഖപ്പെടുത്താനുള്ള അവസരം ഈ മാസം 16 മുതൽ 30 വരെയാണ്. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും അടുത്ത മാസം 1 മുതൽ 30 വരെ നടക്കും. രണ്ടാം ഘട്ടമായ പോപ്പുലേഷൻ എന്യൂമറേഷൻ 2027 ഫെബ്രുവരി 9 മുതൽ 28 വരെയാണ്. മഞ്ചേരി ചെരണിയിൽ എളങ്കൂർ റോഡ് ജംഗ്ഷനിലുള്ള വെള്ളക്കെട്ട് പരിഹരിക്കാൻ നടപടി തുടങ്ങി. 25 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി നൽകാൻ എം റഹ്മത്തുള്ള MLA മരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ജനപ്രതിനിധികളും മരാമത്ത് വകുപ്പ് അധികൃതരും സ്ഥലം സന്ദർശിച്ചു. ശാശ്വത പരിഹാരത്തിന് വിഷയം മരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് റഹ്മത്തുള്ള പറഞ്ഞു. മൺസൂൺ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി മഞ്ചേരി നഗരസഭാ ആരോഗ്യ വിഭാഗം പരിശോധന ശക്തമാക്കി. നഗരസഭാ പരിധിയിലെ വിവിധ ഹോട്ടലുകൾ, കൂൾബാറുകൾ, ബേക്കറികൾ എന്നിവിടങ്ങളിൽ നഗരസഭ ഹെൽത്ത് എൻഫോഴ്സ്മെന്റ് വിഭാഗവും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും സംയുക്തമായി പരിശോധന നടത്തി. നഗരസഭാ പരിധിയിൽ സാംക്രമിക രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിൽ എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. രണ്ട് സ്ക്വാഡുകൾ 20 സ്ഥാപനങ്ങൾ പരിശോധിച്ചു. അടുക്കളകൾ, പരിസരങ്ങൾ എന്നിവ ആവശ്യമായ ശുചിത്വ നിലവാരം പാലിക്കാതെ പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയ 7 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. കണ്ടെത്തിയ ന്യൂനതകൾ അടിയന്തരമായി പരിഹരിക്കുന്നതിനും സ്ഥാപനങ്ങളിലെ ജീവനക്കാർ നിർബന്ധമായും മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൈവശം സൂക്ഷിക്കുന്നതിനും ജൈവ അജൈവ മാലിന്യങ്ങൾ അംഗീകൃത ഏജൻസികൾക്ക് കൈമാറുന്നതിനും സ്ഥാപനവും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതിനും നിർദ്ദേശം നൽകി. നാട്ടുവൃത്താന്തം സമാപിച്ചു.
2: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.

എല്ലാ പ്രിയപ്പെട്ടവർക്കും മഴവില്ലിലേക്ക് സ്വാഗതം. മഴവില്ലിൽ ഇന്ന് ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസ് പാടിയ ലളിതഗാനം. രചന ONV കുറുപ്പ്, സംഗീതം ജെറി അമൽദേവ്.

0: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി,
1: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
0: ലബോറട്ടറി മെഡിസിനിലെ 7 വിഭാഗങ്ങളിലായി 79 ടെസ്റ്റുകൾക്ക് NABL ഐലാക് MRI അംഗീകാരം.
2: നിങ്ങളുടെ കുടിവെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രോഗാണുക്കളെ നീക്കം ചെയ്യാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ.
3: പ്രീമിയം മോഡൽ ചിമ്മിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടി.

0: ഡീൽ.
1: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
0: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
1: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: ഫോൺ 9744555-0424.
2: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
0: മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ആരോഗ്യജാലകം, തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
3: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
4: പ്രീമിയം മോഡൽ ഷിമിനി ഹോം ഇപ്പോൾ 12,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
5: ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ വലുതായി കാണാൻ ആൻഡ്രോയിഡ് സ്മാർട്ട് പ്രൊജക്ടർ ഇപ്പോൾ വെറും 5,990 രൂപയ്ക്ക് കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
6: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
7: ഇനി കേൾക്കാം KP പ്രിയ മേനോൻ പാടിയ ലളിതഗാനം.

0: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
0: രാവിലെ 8:23
1: പ്രായോജകർ മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച
0: ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ.
2: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായില്ല കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
3: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
2: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
3: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
2: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
3: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
4: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
3: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
4: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
5: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
6: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
0: എന്നും രാവിലെ 8:03.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
8: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
0: മീഡിയ വാണി
8: നമ്പർ മറക്കല്ലേ, 90 20 620 630.
9: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
10: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
9: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
10: ഫോൺ 9744550424.
11: ISI മാർക്കോടുകൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2,490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
12: ഏതെങ്കിലും ഒരു AC വാങ്ങി വൈദ്യുതി ബില്ല് വരുമ്പോൾ വിയർക്കേണ്ട. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.
13: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15.
14: മുട്ട് എന്ന് മാത്രമല്ല, നമ്മുടെ കൈ കാല് എന്ന് വേണ്ട, അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
15: പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംഗീതം പകർന്ന് ഭാവന രാധാകൃഷ്ണൻ പാടിയ ലളിതഗാനമാണ് ഇനി.

0: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ
1: 7:45.
2: അതിനെന്താ നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
0: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട്.
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.

0: निशुल्क कानूनी सहायता टेली लॉ के ऐप वेबसाइट www.tele-law.in या टोल फ्री नंबर 14454 से प्राप्त की जा सकती है.
1: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി
2: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55
1: ലബോറട്ടറി മെഡിസിനിലെ 7 വിഭാഗങ്ങളിലായി 79 ടെസ്റ്റുകൾക്ക് NABL ഐലാക് MRI അംഗീകാരം.
3: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ അൻകൂറ്റനാട് മധുരം ഗീതം
4: എന്നും രാവിലെ 7
3: പരിപൂർണ പരിശോധനയുറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
5: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി
6: ദിവസവും കാലത്ത് 6:35
7: തിമിരത്തിന്റെ അസ്കിതണ്ടോ എന്നൊരു സംശയം.
8: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
9: അരക്കലും പൊടിക്കലും ഈസിയാക്കുന്ന 3-jar മിക്സികൾ ഇപ്പോൾ വെറും 1990 മുതൽ കണ്ണങ്കണ്ടിയിൽ.
10: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് സ്റ്റോവ് ഗ്യാസ് സ്റ്റോവ് 2490 മുതൽ കണ്ണങ്കണ്ടിയിൽ.
11: ഇനി കേൾക്കാം RS ലക്ഷ്മി പാടിയ ലളിതഗാനം. രചന കവിതാ വിശ്വനാഥ്, സംഗീതം K. ആനന്ദവർമ്മ.

0: ആയിഷ ഗർഭിണിയാണോ അല്ലേ?
1: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
0: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
2: അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
0: തന്നെയോ? അതേതായാലും നന്നായി.
2: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
0: ജി ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
3: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് കലാ സാംസ്കാരിക പ്രവർത്തക വത്സല നിലമ്പൂർ.
5: അടുത്താൽ പല ബന്ധങ്ങളും പകരുമെന്നറിഞ്ഞിട്ടും മനസ്സ് കൊതിപ്പിച്ചുകൊണ്ടിരുന്ന മോഹം, അത് തന്നെ മതി എന്ന് വാശി പിടിച്ച മോഹം, ഹൃദയം ഹൃദയത്തെ അറിഞ്ഞ മോഹം, തീർത്തും മൗനമായ ഒരു മോഹം, അതായിരുന്നു ഞങ്ങളുടെയൊക്കെ പ്രണയം.

0: സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
1: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി ഫോൺ 9495777174.
2: സ്പൈൻ ക്ലിനിക് എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവിധാര.
3: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
2: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
3: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
4: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
5: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്ത് വരെയല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
4: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
6: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ആരോഗ്യജാലകം. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
7: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
8: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം എന്നും രാവിലെ 8:10.
9: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
8: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
10: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
11: മഴവില്ല് സമാപിച്ചു.

0: സമയം 9 മണി കഴിഞ്ഞ് 56:03.
1: FM പ്രധാന വാർത്തകൾ.
0: കഴിഞ്ഞ 12 വർഷമായി സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന ആശയത്തിൽ ഊന്നി നടത്തിവരുന്ന നിരന്തരമായ ശ്രമങ്ങളിലൂടെ രാജ്യം ശക്തവും സ്വയം പര്യാപ്തവുമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമൂഹമാധ്യമത്തിൽ ഒരു സംസ്കൃത ശ്ലോകം പങ്കുവച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. രാജ്യത്ത് കൽക്കരി എക്സ്ചേഞ്ചുകൾ സ്ഥാപിക്കുന്നതിന് കൽക്കരി മന്ത്രാലയം 2026 കൽക്കരി എക്സ്ചേഞ്ച് നിയമങ്ങൾ വിജ്ഞാപനം ചെയ്തു. സുതാര്യവും വിപണി നിയന്ത്രിതവുമായി വ്യാപാരം സാധിക്കുന്നതിനാണ് പുതിയ ചട്ടക്കൂട് രൂപീകരിക്കുന്നത്. ഗോത്രവർഗ നേതാവും സ്വാതന്ത്ര്യസമര പോരാളിയുമായ ബിർസമുണ്ടയുടെ ചരമവാർഷിക ദിനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആദരാഞ്ജലി അർപ്പിച്ചു. ഉൽഗുലാൻ പ്രസ്ഥാനത്തിലൂടെ ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ സ്വാതന്ത്ര്യത്തിന് ശംഖുമുഴക്കിയ മഹാനായിരുന്നു ബിർസമുണ്ടയെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. ഡോക്ടർ രത്തൻ യു ഖേൽക്കർക്ക് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി പദവിക്ക് പുറമെ PRD, വയോജനക്ഷേമ വകുപ്പ് എന്നിവയുടെ സെക്രട്ടറി ചുമതല കൂടി നൽകി. ദിവ്യ എസ് അയ്യരെ തദ്ദേശ വകുപ്പിന്റെ പ്രിൻസിപ്പൽ ഡയറക്ടറായി നിയമിച്ചു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി ഹജ്ജ് തീർത്ഥാടനം പൂർത്തിയാക്കി തിരിച്ചെത്തുന്ന ഹാജിമാരെ സ്വീകരിക്കാൻ നെടുമ്പാശ്ശേരിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഹാജിമാരുടെ ആദ്യ സംഘം വെള്ളിയാഴ്ച പുലർച്ചെ നെടുമ്പാശ്ശേരിയിൽ എത്തും. കൊട്ടിയൂർ വൈശാഖോത്സവത്തിൽ ഭക്തജനത്തിരക്കേറി. ഇന്നലെ ഇളനീരാട്ടത്തിന് നിരവധി പേരാണ് സാക്ഷിയായത്. ആരാധനകളിൽ മൂന്നാമത്തേതായ രേവതി ആരാധന നാളെയാണ്. ലഹരിമരുന്നിനെതിരായ ഓപ്പറേഷൻ തൂഫാനിൽ കോഴിക്കോട് സിറ്റി പോലീസ് ഒരാഴ്ചയ്ക്കിടെ 171 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 171 പേർ അറസ്റ്റിലായി.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 16345 ലോക്മാന്യതിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 1:21 വൈകി 10:09. ട്രെയിൻ നമ്പർ 16610 മംഗലാപുരം പാലക്കാട് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 10:59 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ട്രെയിൻ നമ്പർ 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 10:49. ട്രെയിൻ നമ്പർ 56610 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 10:52 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.
3: മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്ന്

0: ഗാനം എന്നും രാവിലെ 7:35.
1: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
2: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
1: കാർഷിക വൃത്താന്തം
0: എന്നും രാവിലെ 6:30.
1: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
0: കണ്ടംകുളത്തി പ്രസവരക്ഷ.
3: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
4: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
5: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 9 കഴിഞ്ഞ് 59:55. അല്പസമയത്തിനകം കേൾക്കാം റേഡിയോ ഹെൽത്ത് ആരോഗ്യ കേരളം.
6: ഇപ്പോൾ സമയം 10 മണി. NHM സ്പോൺസർഡ് പരിപാടി കേൾക്കാം റേഡിയോ ഹെൽത്ത്.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും. റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞു. പലതരത്തിലുള്ള പകർച്ചവ്യാധികളും മറ്റ് അനുബന്ധ രോഗങ്ങളും തലപൊക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇത്തരം രോഗങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കുവാൻ നാം ജാഗ്രത പുലർത്തേണ്ട ഒരു സമയം കൂടിയാണിത്. മഴക്കാല രോഗങ്ങളും അതിന്റെ പ്രതിരോധവും എന്ന വിഷയമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ. ഈ വിഷയത്തെ അധികരിച്ച് ശ്രോതാക്കളോട് സംസാരിക്കുന്നു ദേശീയ കൗമാരാരോഗ്യ പദ്ധതിയുടെ സംസ്ഥാന നോഡൽ ഓഫീസറും പൊതുജനാരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ അമർ ഫെറ്റിൽ.
2: എല്ലാ വർഷങ്ങളിലും ഉള്ള പോലെ ജൂൺ മാസമായി സ്കൂളുകൾ തുറന്നു, മഴക്കാലവും കട്ടിപിടിച്ചു വരുന്നു. അപ്പൊ മഴക്കാല രോഗങ്ങൾ എന്നുള്ള വാക്ക് ഇന്ന് നമ്മൾ എവിടെ വായിച്ചാലും, ന്യൂസ് വെച്ചാലും ശരി, ടി വി കണ്ടാലും ശരി, പേപ്പർ വായിക്കുമ്പോഴെല്ലാം മഴക്കാല രോഗങ്ങൾ എന്നുള്ള വാക്ക് നമ്മളെല്ലാം കാണുന്നു. എന്താണ് ഈ മഴക്കാല രോഗങ്ങൾ? മഴക്കാലത്ത് അങ്ങനെ പ്രത്യേക തരം രോഗമുണ്ടോ, അല്ലെങ്കിൽ പുതിയ തരം രോഗങ്ങളുണ്ടോ? അങ്ങനെയല്ല. രോഗങ്ങൾ പൊതുവായിട്ടുള്ള കുറേ രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രാബല്യത്തിലുണ്ട്. നമ്മൾ എൻഡമിക് എന്ന് പറയും, ഇവിടെയൊക്കെ എപ്പോഴും പ്രാബല്യത്തിലുള്ള രോഗങ്ങൾ. ആ കൂട്ടത്തിൽ മഴ വരുമ്പോൾ ചില പ്രത്യേക സാഹചര്യം ഉണ്ടാകുകയാണ്. മഴ വരുമ്പോൾ ഈർപ്പമുണ്ട്, തണുപ്പുണ്ട്, വെള്ളം പരിസരത്തും കെട്ടിക്കിടക്കുന്നു, ആൾക്കാർ നനയും, വസ്ത്രങ്ങളൊക്കെ നനയും, പിന്നെ തല നനയും, ഇങ്ങനത്തെ എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ നമ്മുടെ പരിസ്ഥിതി, എൻവയൺമെൻ്റ് എന്ന് പറയുന്നതിനകത്ത് അണുക്കൾക്ക് വളരാനും പെരുകാനും അനുകൂലമായിട്ടുള്ളതും അതേസമയം മനുഷ്യൻ എന്ന ഹോസ്റ്റ് ഇവരെ തടുക്കേണ്ട ആളാണ്. അപ്പോൾ തടുക്കാനുള്ളൊരു ശേഷി കുറയുക, ഇമ്മ്യൂണിറ്റി ചിലപ്പോൾ കുറഞ്ഞു വരാനുള്ള സാഹചര്യങ്ങളും നിലനിൽക്കുന്നു. ഇതെല്ലാം കൂടെ ഒത്തുചേർന്ന് വരുമ്പോഴാണ് രോഗാവസ്ഥ വർദ്ധിക്കുന്നത്. അപ്പോൾ ശരിയാണ്, മഴക്കാലത്ത് ചില രോഗങ്ങൾ കുറച്ച് കൂടുതൽ നമ്മൾ കാണപ്പെടും. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഏറ്റവും സർവ്വസാധാരണമായി കോമൺ ആയി നമ്മൾ കാണുന്നത് ഒന്ന് ഈ ജലദോഷ പനികളാണ്. അപ്പോൾ വെറും പനിയായിട്ടുള്ള കുട്ടികളും ആൾക്കാരും ഒക്കെ പനിയെന്ന് പറയാറുണ്ട്. മഴയത്ത് നടന്ന് പനി പിടിച്ചു, അതുപോലെ ജലദോഷം, തുമ്മൽ, ചീറ്റൽ, മൂക്കൊലിപ്പൊക്കെ ആയിട്ട് ആ മഴ നനഞ്ഞു, ജലദോഷം പിടിച്ചു എന്ന് ആൾക്കാർ പറയും. പിന്നെ കുറെ പേർക്കാണെങ്കിൽ അത് ചുമയായി മാറി, അപ്പോൾ ചുമയ്ക്ക് കട്ടി കൂടി, പിന്നെ കഫം മഞ്ഞ നിറമായി മാറി. ചിലർക്ക് അത് കഠിനമായിട്ട് അവസാനം ശ്വാസമുട്ടൊക്കെ വന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്നു, കുറേ ആൾക്കാർ അഡ്മിഷൻ വേണ്ടി വരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ശ്വാസകോശ രോഗങ്ങളും വൈറൽ ഫീവേഴ്സ് എല്ലാം കൂടെ ഒരു സെറ്റ് ഈ നേരത്തെ എപ്പോഴും കൂടാറുണ്ട്. അങ്ങനെ കൂടുന്നതുകൊണ്ടാണ് പലപ്പോഴും ഈ പനി കൂടുന്നു എന്നുള്ള ന്യൂസും പലപ്പോഴും മാധ്യമങ്ങളും നമ്മൾ കാണുന്നത്. ഇനി ഇങ്ങനെ കൂടുന്ന ശ്വാസകോശ രോഗങ്ങളുടെ കൂട്ടത്തിൽ ചില പേരുള്ള ശ്വാസകോശ രോഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ H1N1 അറിയാം. H1N1 പണ്ടേ വന്നു, അത് പീക്ക് ചെയ്തു, കൂടി വർദ്ധിച്ചു. ഇപ്പോഴത് എല്ലാ നേരത്തും ചെറിയ തോതിൽ നമ്മുടെ നാട്ടിലുണ്ട്. സാഹചര്യം അണുക്കൾക്ക് അനുകൂലവും നമുക്ക് മോശവുമാകുമ്പോൾ അതിൻ്റെ തോത് കൂടും. അതുപോലെ തന്നെയാണ് കോവിഡ്. കോവിഡ് മാറിയോ എന്നെല്ലാവരും ചോദിക്കാറുണ്ട്. കോവിഡിൻ്റെ ഒരു അണുബാധ ഇപ്പോഴും നിലനിൽക്കാം, അത് ഏത് നേരത്ത് വേണമെങ്കിലും ഒരു സമൂഹത്തിലുണ്ടാകാം. അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ഇപ്പോൾ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത രോഗങ്ങളാണ്, കാരണം അതും എൻഡമിക് എന്നുള്ള അവസ്ഥയിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതൊരു സെറ്റാണ് ശ്വാസകോശത്തെ ബാധിക്കുന്നത്. അടുത്തത് മഴക്കാലത്ത് എപ്പോഴും കൂടി കാണാറുള്ളത് വയറിളക്കത്തിൻ്റെ എണ്ണം പലപ്പോഴും കൂടാറുണ്ട്. അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം പോലത്തെ ജലജന്യ രോഗങ്ങൾ, അല്ലെങ്കിൽ മലിനമായ ആഹാരമോ കുടിവെള്ളമോ അകത്ത് ചെന്നിട്ടുണ്ടാകുന്ന രോഗങ്ങൾ. വയറിളക്കങ്ങൾ, സാധാരണ വയറിളക്കം നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. അതല്ലാതെ വളരെ കഠിനമായിട്ടുള്ള നിർജ്ജലീകരണം ഉണ്ടാകുന്ന കോളറയും ചിലപ്പോൾ ജലത്തിൻ്റെ മലിനീകരണത്തിൽ നിന്ന് ഈ സീസണിൽ ഉണ്ടാകാം. ഇനി അടുത്തൊരു സെറ്റ് മലിനമായ ജലം നമ്മുടെ ദേഹത്തിലുള്ള എക്സ്പോഷർ, അല്ലെങ്കിൽ ദേഹത്തിൽ

ഉള്ള സമ്പർക്കം ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ചും നമ്മുടെ കാലിലും കയ്യിലൊക്കെ ഉള്ള മുറിവുകളിൽ കൂടെ മലിനമായ ജലം അകത്ത് ആ സമ്പർക്കം ഉണ്ടായി കഴിഞ്ഞാൽ അതിനകത്ത് ചിലപ്പോൾ ഈ എലിപ്പനിയുടെ അടുക്കൾ, എലിപ്പനി എന്ന് പറയുന്നത് ലെപ്റ്റോസ്പൈറോസിസ് എന്നാണ് നമ്മൾ വിളിക്കുക, അതിന് പഴയ ഒരു പേരാണ് എലിപ്പനി. നമ്മൾ ഓർക്കണം, എലി മാത്രമല്ല മറ്റേത് മൃഗങ്ങളിൽ നിന്നും വരാവുന്നതാണെങ്കിലും ഈ മഴക്കാലത്ത് പലപ്പോഴും പെരിച്ചാഴികളുടെയും മറ്റ് എലി പോലത്തെ വർഗത്തിലുള്ളതിൻ്റെയൊക്കെ മാളങ്ങളിൽ നിന്ന് അതിൻ്റെ പഴയ ഉണങ്ങിയ വിസർജ്യ വസ്തുക്കളൊക്കെ നനഞ്ഞ് കലങ്ങി അത് ചിലപ്പോൾ മറ്റൊഴുകി നടക്കാം. അപ്പോൾ അങ്ങനത്തെ അതിനകത്ത് ഈ ലെപ്റ്റോസ്പൈറ ജേംസ് അണുക്കൾ വളർന്നിട്ടുണ്ടാകും. അതിൻ്റെ സമ്പർക്കം കൊണ്ട് നമുക്ക് എലിപ്പനി അല്ലെ ലെപ്റ്റോസ്പൈറോസ് എന്നുള്ള രോഗം ഉണ്ടാകാം. അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ നമുക്ക് എല്ലാം മനസ്സിൽ ആദ്യം വരുന്നത് കൊതുവിൻ്റെ കാര്യമാണ്. ആ കൂട്ടത്തിൽ പ്രത്യേകിച്ചും ക്ലിയർ ആയിട്ടുള്ള വെള്ളം, വളരെ ക്ലിയർ ആയിട്ടുള്ള വെള്ളം, ചെറിയ അളവ്, ഉദാഹരണം ഒരു കളഞ്ഞ കുപ്പിയുടെ അടപ്പ് അല്ലെ ഒഴിഞ്ഞൊരു കുപ്പി കളഞ്ഞു, ചിലപ്പോൾ മുട്ടത്തോട് കിടക്കുന്നതായിരിക്കാം, ചിരട്ട കിടക്കുന്നതായിരിക്കാം, ഉപേക്ഷിച്ച ആഹാര കണ്ടെയ്നറുകൾ കിടക്കുന്നതായിരിക്കാം. അപ്പോൾ അതിനകത്തൊക്കെ ചെറിയ തോതിൽ ക്ലിയർ വെള്ളം നിന്നാലും അതൊരു മൂന്നാല് ദിവസം നിൽക്കുമ്പോഴേക്കും അതിനകത്ത് വളരെ വേഗത്തിൽ ഈഡിസ് എന്ന് പറഞ്ഞ ഇനത്തിൽ ഉള്ള കൊതുകുണ്ട്, കൂത്താടികൾ ഉണ്ടാകുകയും അത് വളരെയും പെരുകുകയും ഈഡിസ് കൊതുകുകളുടെ പ്രജനനം അവിടെ ഉണ്ടാകുന്നു. ഈഡിസ് കൊതുവിൻ്റെ പ്രശ്നം എന്താണ്? ഇവരാണ് നമ്മുടെ സമൂഹത്തിൽ ഡെങ്കി എന്നുള്ള ശല്യം പിടിച്ച രോഗത്തിനെ പകർത്തുന്നത്. അപ്പോൾ അങ്ങനെ ഡെങ്കിയുടെ വർധനവും വരാം. പ്രത്യേകിച്ചും മഴ വന്നും പോയി നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ കൂടുതൽ ഭീഷണിയുള്ളത്. പിന്നെ ഇതൊന്നും അല്ലാതെ ഗുരുതരമല്ലെങ്കിലും ശല്യമാകാവുന്ന സ്കിൻ ഡിസീസസ്, ത്വക്ക് രോഗങ്ങളും വരാം. കാരണം നമുക്കറിയാം ഈ കുട്ടികളൊക്കെ ഇന്ന് പല സ്ഥലത്തും സ്കൂൾ യൂണിഫോമിൻ്റെ ഭാഗമായി ഷൂസും സോക്സും ഒക്കെ ഇട്ട് അത് ദിവസങ്ങളോളം ഇങ്ങനെ അത് ഈർപ്പമായിട്ടുള്ള സാധനങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ കാൽ വരേണ്ട ഇടയ്ക്കൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻസ്, പൂപ്പൽ അണുബാധകൾ ഉണ്ടാകുകയും പണ്ട് പുഴുക്കടി എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള അണുബാധകളൊക്കെ അവിടെ കാലിലും ദേഹത്തൊക്കെ ഉണ്ടാകാം. നനഞ്ഞ അടിവസ്ത്രങ്ങളും ഇതിന് കാരണമാകാം. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവേ നമ്മൾ മഴക്കാല രോഗം എന്നുള്ള കൂട്ടത്തിൽ വിളിക്കാവുന്ന ചില രോഗങ്ങൾ. ഇതിൻ്റെ എല്ലാം കാരണങ്ങൾ വ്യത്യസ്തമാണ്. ഇപ്പോൾ ഈ ജലദോഷപ്പനികൾ എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ഇവയൊക്കെ മിക്കവാറും അധികവും വൈറസുകളാണ് ഉണ്ടാക്കുന്നത്. ചില സാഹചര്യത്തിൽ ബാക്ടീരിയ എന്നുള്ള അണുക്കളും ഇതൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അത് പകരുന്നത് നമുക്കറിയാം, തുമ്മുകയും ചുമക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് പകരുന്നത്. ജലദോഷമോ ചുമയോ ഉള്ള ഒരാൾ തുമ്മുമ്പോൾ ഏകദേശം ഒരു മീറ്റർ അകലത്തിലോട്ട് തന്നെ ഇതിൻ്റെ അണുക്കൾ പകരാം. ആ പരിസരത്ത് ആ അത്രയും ചുറ്റളവിനകത്തിരിക്കുന്ന ആർക്കും കിട്ടും. അപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന സ്കൂൾ ബസ്സുകൾ, ക്ലാസ് മുറികൾ, തിരക്ക് പിടിച്ച ഓഫീസുകൾ, പൊതുസ്ഥലങ്ങൾ, പൊതുവിടങ്ങൾ, അവിടെയൊക്കെ ആൾക്കാർ തുമ്മുകയും ചുമക്കുകയും ചെയ്യുമ്പോൾ കെർച്ചീഫ് ഉപയോഗിക്കാതെയാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ, തൂവാല കൊണ്ട് വായും മൂക്കും മൂടാതെ ആണ് തുമ്മുകയോ ചുമക്കുകയോ ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് എല്ലാവർക്കും ഒരു ഭീഷണിയാണ്. അപ്പോൾ അത് അതിന് പൊതുജനങ്ങൾ എന്നല്ല, കുടുംബത്തിനകത്ത് പോലും ഭീഷണിയാണ്. ഒരു വീട്ടിനകത്തൊരാളോ ഒരു കുട്ടിയോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വീട്ടിനകത്തുള്ള ബാക്കി എല്ലാവർക്കും ഭീഷണിയാണ്. അണുക്കൾക്ക് പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളോടോ സഹോദരങ്ങളോടോ പ്രായമായ അച്ഛനമ്മയോടോ ഒന്നും പ്രത്യേക സ്നേഹമൊന്നുമില്ല. അത് നമ്മളെപ്പോഴും മനസ്സിൽ വയ്ക്കണം. പകർച്ച രീതി ഇതാണ് ജലദോഷപ്പനികളുടെ. വയറിളക്കവും കോളറയും ഒക്കെ പകരുന്ന നേരത്തെ പറഞ്ഞു, അതുപോലെ മഞ്ഞപ്പിത്തം എ ഒക്കെ പകരുന്നത് മലിനമായ ജലം, ജലത്തിന് കുടിവെള്ളവും ആഹാരവും മലിനമാകുന്നതാണ്. അപ്പോൾ ആഹാരം മലിനമാകുന്നതും കുടിവെള്ളമൊക്കെ ഒന്ന് നേരിട്ട് ഈ വിസർജ്യ വസ്തുക്കൾ എവിടെയെങ്കിലും ഓവർഫ്ലോ ചെയ്ത് ശരിയല്ലാത്ത രീതിയിലുള്ള സൈറ്റ് ചെയ്ത സെപ്റ്റിക് ടാങ്കുകളോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വെള്ളം വരുന്ന ഉറവിടങ്ങൾ ശരിയല്ലെങ്കിൽ അവിടെ നിന്ന് വരാം. പിന്നെ അതുപോലെ പാനീയങ്ങളിൽ നിന്ന് വരാം. ഈച്ചകൾ മലിനത്തിൽ പെരുകി അത് ആഹാരത്തിൽ വന്നിരുന്നിട്ട് അങ്ങനെ ആ രീതിയിൽ വരാം. ഈ രീതിയിലാണത് വരുന്നത്. വന്നു കഴിഞ്ഞാൽ വയറിളക്കം ഉണ്ടാകുന്നു, ഛർദി ഉണ്ടാകുന്നു, വയറുവേദന ഉണ്ടാകുന്നു, പനി കൂടുന്നു, വിശപ്പില്ലാണ്ടാകുന്നു, ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നു. നിർജലീകരണം ആണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം, ഡീഹൈഡ്രേഷൻ. അപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഏത് വയറിളക്കവും നിർജലീകരണം ഉണ്ടാക്കി ഒരാളുടെ ജീവന് ഭീഷണിയാകാം. നിർജലീകരണം എന്ന് നമ്മൾ പറയുമ്പോൾ ഏറ്റവും സൂക്ഷിക്കേണ്ട വില്ലൻ രോഗം ഏതാണ്? അതാണ് കോളറ. അതിസാരം എന്ന് പറയാറുണ്ട്. കോളറ രോഗത്തിന് പോകുന്നത് മലം പോകുന്ന വളരെ ക്ലിയർ വെള്ളം പോലെ പോകാം. വൻ തോതിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളവും പിന്നെ ലവണങ്ങളും ഇലക്ട്രോലൈറ്റ്സ് സോഡിയം പൊട്ടാഷ്യം ഒക്കെ ശരീരത്തിൽ നിന്ന് നിമിഷങ്ങൾ കൊണ്ട് നഷ്ടപ്പെടാം. അപ്പോൾ അത് വളരെ പെട്ടെന്ന് ഒരാളുടെ മരണത്തിൽ വരെ എത്താം. കോളറ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു പിക്ചറുണ്ട്, മലത്തിനകത്ത് മലമില്ല, പകരം ക്ലിയർ വെള്ളമോ കഞ്ഞിവെള്ളത്തിലോ നിറത്തിലുള്ള മലം. ഇത് കണ്ടാൽ എപ്പോഴും നമ്മൾ ആദ്യം ഓർക്കേണ്ടത് കോളറയാണ്. അപ്പോൾ അതാണ് വയറ്റിന് വരാവുന്ന അസുഖങ്ങൾ. എലിപ്പനി നേരത്തെ സൂചിപ്പിച്ചു, അത് ഈ എലിയുടെ മറ്റു മൃഗങ്ങളുടെ മലമൂത്ര വിസർജ്യങ്ങളിൽ നിന്നുള്ള അണുക്കൾ വെള്ളത്തിൽ കലങ്ങിയാണ് അത് നമ്മുടെ മുറിവുകൾ കൂടെ കയറുന്നു. അപ്പോൾ അങ്ങനെയാണ് അത് ഉണ്ടാകുന്നത്. എലിപ്പനി വന്നു കഴിഞ്ഞാൽ സാധാരണ കടുത്ത പനി, ദേഹം വേദന എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ മസിൽസിന് വേദന, മാംസപേശികളൊക്കെ തൊട്ടോ പിതുക്കോ ചെയ്തു കഴിഞ്ഞാൽ നല്ല പെയിൻ അനുഭവിക്കും. പിന്നെ തലവേദന വരാം, കണ്ണൊക്കെ കലങ്ങിയിരിക്കാം, ചിലപ്പോൾ കണ്ണൊക്കെ വല്ലാണ്ട് ചുവന്ന നിറത്തിലിരിക്കാം, അധിക തോതിലുള്ള ക്ഷീണം തളർച്ച എല്ലാം ഉണ്ടാകാം. എലിപ്പനിയുടെ ഒരു പ്രത്യേകത, നേരത്തെ ചികിത്സിച്ച് നമുക്ക് സംശയം തോന്നി ഡോക്ടറോട് പറഞ്ഞു, നേരത്തെ ചികിത്സ തുടങ്ങാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ
വളരെ ലളിതമായ മരുന്ന് കൊണ്ട് വളരെ സിമ്പിളായിട്ട് അത് മാറ്റിയെടുക്കാൻ പറ്റും. അത് ആ നേരത്ത് തുടങ്ങുന്ന

ത്തെ കണ്ടുപിടിക്കാതെയോ അല്ലെ ഊഹിക്കാതെയോ അങ്ങനെ അനുമാനിക്കാതെ നീണ്ടു നീണ്ടു പോകുമ്പോഴോ ഒക്കെയാണ് അതിന് പ്രശ്നങ്ങൾ വരാവുന്നത്. അപ്പോൾ നേരത്തെയുള്ള ചികിത്സയാണ് എലിപ്പനിക്ക് രക്ഷ. കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അഡ്മിറ്റ് ചെയ്തൊക്കെ ചികിത്സിക്കേണ്ടി വരുന്നു. കുറച്ചും കൂടെ കൂടിയ മരുന്നുകളാണ് യൂസ് ചെയ്യേണ്ടി വരുന്നത്. എങ്കിലും അത് ശരീരത്തിലെ എല്ലാ സിസ്റ്റംസ് അവയവ കൂട്ടങ്ങളെയും ബാധിക്കുന്നത് കൊണ്ടാണ് എലിപ്പനിയുടെ ഒരു അപകടം. അതുപോലെ തന്നെയാണ് ഡെങ്കി. ഡെങ്കി രോഗത്തിന് കൊതുകിൽ നിന്ന് പകരുന്ന ഈ ഡെങ്കി രോഗത്തിന്

0: പൊതുവിൽ നിന്ന് പകരുന്ന ഈ ഡെങ്കി രോഗത്തിന് ചികിത്സ എന്നുള്ള ഒരു പ്രത്യേകതയില്ല, ഒരു പ്രത്യേക ചികിത്സയില്ല. അത് പകരുന്നത് കൊതുവിൻ്റെ കടി കൊണ്ടാണ്. പ്രത്യേകിച്ചും ഈഡിസ് കൊതുകൾ രാവിലെയാണ് കടിക്കുക, രാവിലെയും വൈകുന്നേരവും, അത് ഏർലി മോർണിംഗ്, അതുപോലെ സന്ധ്യാസമയം, ആ നേരത്താണ് ഇവരേറ്റവും കൂടുതൽ പറന്ന് കടിക്കുന്നത്. അപ്പോൾ അങ്ങനെ കടിച്ചാൽ നമുക്ക് ആ രോഗം കിട്ടാനുള്ള സാധ്യതയുണ്ട്, ഈഡിസ് കൊതുവാണ് കടിക്കുന്നതെങ്കിൽ. അപ്പോൾ നമ്മളത് കടിക്കാതിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി നമുക്ക് ആലോചിക്കാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ സ്കിൻ ഡിസീസ് നേരത്തെ പറഞ്ഞു, അത് തണുത്ത അല്ലെങ്കിൽ ഈർപ്പം മാറിയ തുണികളും വസ്ത്രങ്ങളും സോക്സും ഷൂസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ വസ്ത്രങ്ങൾ ധാരണങ്ങൾ കുറച്ച് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. സ്കൂൾ അധികൃതരും അതിലേക്ക് ഒന്ന് ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതിൻ്റെ എല്ലാം തടയുന്നത് എങ്ങനെയാണ്? വളരെ നിസ്സാരമാണ്, ഇതിനെപ്പറ്റിയുള്ള അറിവാണ് നമുക്ക് രോഗപ്രതിരോധത്തിന് ആവശ്യം. ഇപ്പോൾ ജലദോഷം ചുമ പനിയൊക്കെ തടയാൻ വേണ്ടി നമ്മൾ വായും മൂക്കും മൂടിയിട്ടേ ചുമയ്ക്കാവും. അപ്പോൾ കെർച്ചീഫ് തൂവാലെ ഉപയോഗിക്കുന്ന ശീലം നമ്മളെല്ലാവരും സ്വായത്തമാക്കണം. മുതിർന്നവരായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ എല്ലാവരും അത് പാലിക്കണം, അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും പാടില്ല. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന സമയത്ത് കൊച്ചു എൽ കെ ജി അല്ലെ അംഗൻവാടി പ്ലേ സ്കൂൾ തൊട്ടുള്ള കാലം തൊട്ട് ടീച്ചർമാർ ഡേ കെയർ സെൻറ്റേഴ്സും നടത്തുന്ന ഹെൽപ്പേഴ്സും അവരെല്ലാം ഇത് അംഗൻവാടികൾ നടത്തുന്നവരെല്ലാവരും ഈ നേരത്ത് ഇത് കുട്ടികളെ പറഞ്ഞ് ഉത്ബോധിപ്പിക്കണം. കെർച്ചീഫ് ഉപയോഗിക്കുന്ന നല്ലൊരു ആരോഗ്യ മര്യാദയാണ്, ആരോഗ്യ ശീലമാണ് എന്ന് പറഞ്ഞ്. അതുപോലെ കുടുംബത്തിനകത്തും പേരൻസ് ശ്രദ്ധിക്കണം. വീട്ടിനകത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ ശീലങ്ങൾക്ക് വിട്ടുവീഴ്ചയൊന്നും പാടില്ല. മുതിർന്നവർ ഒരു മാതൃകയായി തന്നെ ചെയ്യുകയും വേണം. പൊതുസ്ഥലങ്ങളിൽ നമ്മൾ ആരെയും വിഷമിപ്പിക്കാതെ തമ്മിൽ പറഞ്ഞ് തിരുത്തുന്നതും നല്ലൊരു കാര്യമായിരിക്കാം. സോ കെർച്ചീഫിന്റെ ശീലമാണ്. പിന്നെ നമ്മൾ കുറച്ച് റിസ്ക് കൂടിയ ഒരാളാണ്, ഉദാഹരണത്തിന് നമുക്ക് പ്രമേഹത്തിന്റെ രോഗമോ അല്ലെങ്കിൽ മറ്റ് കിഡ്നി രോഗങ്ങളോ കരൾ രോഗമോ അല്ലെങ്കിൽ അമിതവണ്ണമോ ആസ്മയുള്ള വ്യക്തിയാണ്, അല്ലെ അധിക പ്രായമുള്ള വളരെ പ്രായം കൂടിയ ആളാണ്, അല്ലെ വളരെ കൊച്ചു ശിശു അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ വ്യക്തികൾക്ക്, അല്ലെ ഗർഭിണിയാണ്, ഇങ്ങനത്തെ വ്യക്തികൾക്ക് റിസ്ക് കൂടുതലാണ്. നമ്മൾ വൾണറബിൾ ഗ്രൂപ്പ് എന്ന് പറയും, ഹൈ റിസ്ക് ഗ്രൂപ്പ്. ഇതിൽപ്പെട്ട ആളാണെങ്കിൽ കഴിയുന്നത്ര ഈ സീസണിൽ പൊതുജന സമ്പർക്കത്തിനെ കുറച്ചൊന്ന് കുറച്ചാൽ നല്ലത്. തിരക്ക് കൂടിയ സ്ഥലങ്ങളിൽ ഒഴിവാക്കാവുന്ന സന്ദർശനങ്ങൾ ഒഴിവാക്കുക, ആശുപത്രികളിലൊക്കെ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം പോവുക. നിസാര രോഗങ്ങളെയൊക്കെ നമ്മൾ ടെലിമെഡിസിൻ, ഈ സഞ്ജീവനി പോലത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചികിത്സ തേടുക. പിന്നെ പുറത്തു പോകേണ്ട ആവശ്യം വന്നാൽ നിർബന്ധമായിട്ടും ഹൈ റിസ്ക് ഗ്രൂപ്പിൽ പെട്ടവർ ഒരു മാസ്ക് ഭദ്രമായി കെട്ടി തന്നെ വായും മൂക്കും മൂടത്തക്ക വേണം. അത് ഞാൻ എടുത്തു പറയുന്ന, പലരും മാസ്ക് കെട്ടുമ്പോൾ മൂക്കെല്ലാം പുറത്ത് തന്നെയായിരിക്കും ഇരിക്കുന്നത് ഇപ്പോഴും. അതുകൊണ്ട് വായും മൂക്കും മൂടത്തക്ക വേണം, ശരിയായ രീതിയിൽ കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ളൊരു മാസ്ക് കെട്ടി തന്നെ പുറത്തു പോകാവൂ. ഇനി വയറിളക്ക രോഗങ്ങളെ പറ്റി എടുത്തു പറയേണ്ടതില്ല. ആഹാര പാനീയങ്ങളുടെ ശുചിത്വം, വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കുക, കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുക മുതലായ പൊതുജനാരോഗ്യ നടപടിയിൽ കൂടെ ഇതിനെ നമുക്ക് കുറയ്ക്കാം, അല്ലെ പ്രതിരോധിക്കാം. എലിപ്പനിയുടെ കാര്യത്തിൽ നമ്മളൊരു സൂചന ഉണ്ടെങ്കിൽ, നമുക്ക് ഇങ്ങനെ രൂപം ഉണ്ടെങ്കിൽ അത് ആദ്യമേ ഡോക്ടറെ അറിയിച്ചു കഴിഞ്ഞാൽ ചികിത്സ ആദ്യമേ ഡോക്ടർ തുടങ്ങുന്നതും കുറച്ചുകൂടെ ഉറപ്പായിട്ട് നടക്കും. ഡെങ്കിയുടെ പ്രതിരോധം നമ്മൾ ഡ്രൈ ഡേ ആണ്, കൊതുകൾ വളരാതിരിക്കാൻ വേണ്ടി ചുറ്റുപാടുമൊക്കെ നോക്കി ഇങ്ങനത്തെ വെള്ളം കെട്ടിനിൽക്കാവുന്ന സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കിയാൽ ഡെങ്കിയുടെ പകർച്ച നമുക്ക് തടയാൻ സാധിക്കും. സാധ്യതയുണ്ടെങ്കിൽ ഡോക്ടറോട് സംസാരിക്കുമ്പോൾ അതിനെ പറഞ്ഞാൽ അത് വേണ്ട കെയർ ഡോക്ടർ പറഞ്ഞുതരുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ തടയുന്നു. ഇനി പൊതുവായിട്ട് ചില പൊതുജനാരോഗ്യ നടപടികൾ നമ്മളെല്ലാം പങ്കാളികളായിരിക്കണം. ഇത് വെറും ആരോഗ്യവും മാത്രം ചെയ്യുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഡ്രൈ ഡേ ആചരണം ഒന്നാണ്. പിന്നെ നമ്മുടെ അറിവും അവബോധവും പെരുമാറ്റത്തിലുള്ള വ്യത്യാസമാണ് ഏറ്റവും നമ്മളെ രക്ഷിക്കുന്ന ഒരു കാര്യം ഈ നേരത്ത്. അപ്പോൾ ആ അറിവ് കൂട്ടാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഇന്ന് കേൾക്കുന്ന പോലത്തെ റേഡിയോ ഹെൽത്ത് സംപ്രേഷണം നിത്യമായി കൃത്യമായി കേൾക്കുക. ഇതിൽ നിന്ന് ഇഷ്ടംപോലെ നല്ല ഐഡിയാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കും. അങ്ങനെ കിട്ടുന്ന ഐഡിയാസ് ബാക്കി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. ഇന്ന് പല മാധ്യമങ്ങളും നല്ല രീതിയിലുള്ള ലേഖനങ്ങളുണ്ട്, സെൻസേഷണലിസ്റ്റ് അല്ലാത്ത നല്ല ബോധവൽക്കരണ ശൈലിയിൽ എഴുതിയ ലേഖനങ്ങൾ, അത് വായിക്കുക. ടി വിയിലും റേഡിയോയിലൊക്കെ വരുന്ന പൊതുജന ആരോഗ്യ വകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ എല്ലാവരും കേട്ട് മനസ്സിലാക്കി പാലിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ദിശ 1056 എന്ന നമ്പറിലേക്ക് വിളിച്ച് വേണ്ട സംശയ നിവാരണമൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുക. ഒറ്റ കാര്യം ഓർക്കേണ്ടത്, ഈ നേരത്ത് വാട്സാപ്പ്, യൂട്യൂബ് മുതലായ മാധ്യമങ്ങൾ, നവമാധ്യമങ്ങളിൽ കൂടെ വരുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ശരിയല്ലാതെ ഇരിക്കാം. അതുകൊണ്ട് ഊഹാപോഹമുള്ള കാര്യങ്ങളൊന്നും കേൾക്കാതിരിക്കുക, ഉൾക്കൊള്ളാതിരിക്കുക, ഷെയർ ചെയ്യാതിരിക്കുക. ഇവയും ഇതിനെപ്പറ്റിയും ശരിയാണോ അല്ലെന്ന് അറിയാൻ ദിശ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ, സംശയ നിവാരണം ഇതിനെക്കുറിച്ച് നടത്താം. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ മഴക്കാലമൊക്കെ വന്നോട്ടെ, അതിനെ ആഘോഷിക്കുക, പക്ഷേ സേഫ് ആയിട്ടിരിക്കണം, ആരോഗ്യം നിലനിർത്തുക, സംശയങ്ങളൊക്കെ മാറ്റുക, ആരോഗ്യവകുപ്പിന്റെ എല്ലാ സഹായങ്ങളും തേടുക, ഉപയോഗപ്പെടുത്തുക.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

സമയം 10 മണി കഴിഞ്ഞ് 15:14. ഇപ്പോൾ ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിനെ തുടർന്ന് ബോളിവുഡ് ഹിറ്റ്സ്, ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. പത്ത് 50 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 12 മണിക്ക് FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 12:10. ഇഷൽ 12:25. ജാലകം 12:40. പ്രകാശധാര 1 മണിക്ക്. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, ചലച്ചിത്ര ഗാനങ്ങൾ. ശ്രോതാക്കൾ വാട്സപ്പിലൂടെയും കത്തിലൂടെയും ആവശ്യപ്പെട്ടത്. ഒന്ന് 1:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 2:15. തുടർ നാടകം 2:30. ചലച്ചിത്ര ഗാനങ്ങൾ 2:45. FM പ്രധാന വാർത്തകൾ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, ട്രെയിൻ സമയം 3 മണിക്ക്. എൻ ഡി എ ഗവൺമെൻറ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 ചലച്ചിത്ര ഗാനങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. തുടർന്ന് 4 മണിപ്പൂക്കൾ. FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേല, സ്പോൺസേർഡ് പരിപാടി. 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. ഇന്നിലെയും ഇനി തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.

0: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
2: എന്നും രാവിലെ 8:30.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
3: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
4: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744550424.
5: 55-inch വലിയ LED ടിവിയിൽ ഓൺകിയോ സ്പീക്കറിന്റെ ശബ്ദമികവിൽ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്ന അതേ അനുഭൂതിയിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ ആസ്വദിക്കാം. EMI 2,795 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണുകണ്ടി സന്ദർശിക്കൂ.
6: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
7: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയ താളം.

0: ಬಾಲಿವುಡ್ ಹಿಟ್ಸ್
1: ഹിന്ദി ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം കേൾക്കാം കൈറ്റ്സ് എന്ന ചിത്രത്തിലെ ഗാനം കെ കെ പാടിയത്. രചന നസീർ ഫറാസ്, സംഗീതം രാജേഷ് റോഷൻ.

സമയം 10 മണി കഴിഞ്ഞ് 31 മിനിറ്റ് 10 സെക്കൻഡ്. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഗായിക ശ്രേയ ഘോഷാൽ, ചിത്രം രൂപ

0: കണ്ണങ്കണ്ടിയിൽ തകർപ്പൻ വേൾഡ് കപ്പ് ഓഫർ ആരംഭിച്ചിരിക്കുന്നു. ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും വമ്പൻ ഓഫറുകളോടെ സ്വന്തമാക്കൂ.
1: ക്യാഷ് ബാക്ക്, പലിശരഹിത വായ്പ, തിരഞ്ഞെടുത്ത മോഡലുകൾക്ക് ഫ്രീ ഗിഫ്റ്റും നേടാം. കണ്ണങ്കണ്ടി.
2: ഈ ഗാനം ക്രിഷ് എന്ന ചിത്രത്തിൽ നിന്ന്. പാടിയത് ഉദിത് നാരായൺ, ശ്രേയ ഘോഷാൽ എന്നിവർ.

0: ಬಾಲಿವುಡ್ ಹಿಟ್ಸ್
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം.
2: FM പ്രധാന വാർത്തകൾ.
1: ആരോഗ്യമേഖലയെ സ്വകാര്യവൽക്കരിക്കില്ല.

0: എന്നാൽ ഗവൺമെന്റ് ആശുപത്രികളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്ന സ്ഥാപനങ്ങളുടെ ധനസഹായങ്ങൾ സ്വീകരിക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ. കൈകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ചടങ്ങ് കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഷിഗല്ല സ്ഥിരീകരിച്ച വയനാട് ജില്ലയിൽ മന്ത്രി കെ മുരളീധരൻ വൈകിട്ട് സന്ദർശനം നടത്തും. സ്ഥിതി അവലോകനം ചെയ്യാൻ ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ ജില്ലാതല ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം വിളിച്ചു. സി എം ആർ എൽ എക്സ്ലോജിക് മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനും എക്സ്ലോജിക് ഉദ്യോഗസ്ഥരായ 8 പേർക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചു. ചോദ്യം ചെയ്യലിന് വെള്ളിയാഴ്ച കൊച്ചി ED ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് കുടുംബ വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്തുന്നതിന് സെൽഫ് എന്യൂമറേഷൻ സൌകര്യം June 16 to 30 ലഭ്യമാകും. മൊബൈൽ ഫോണിന്റെ സഹായത്തോടെ തന്നെ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാവുന്നതാണ്. സ്റ്റേറ്റ് ഡാറ്റാ സെന്ററിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ സേവനങ്ങൾ താൽക്കാലികമായി തടസ്സപ്പെടും. ഇന്ന് രാത്രി 11 നാളെ രാവിലെ 6 TSB ഓൺലൈൻ ഉൾപ്പെടെ ട്രഷറി സേവനങ്ങൾ തടസ്സപ്പെടുക. തൃശൂർ ചേരൂർ വില്ലടം മേഖലയിൽ മിന്നൽ ചുഴലി. ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി, ആളപായമില്ല. കണ്ണൂരിൽ ശക്തമായ മഴയെ തുടർന്ന് നഗരത്തിനടുത്ത് LIC റോഡിൽ കെട്ടിടവും മതിലും തകർന്നു, ആളപായമില്ല. സ്വർണ്ണവില പവന് 1,080 വർദ്ധിച്ച് 1,12,320 14,040 ഗ്രാമിന്.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 166 മാംഗ്ലൂർ പാലക്കാട് എക്സ്പ്രസ് 8 വൈകി 11:07 166:06 തിരുവനന്തപുരം മാംഗ്ലൂർ എറണാകുളം എക്സ്പ്രസ് 11:33 161:60 മാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് 11:38 163:23 കോയമ്പത്തൂർ മാംഗ്ലൂർ എക്സ്പ്രസ് 4 വൈകി 11:52 തിരു സ്റ്റേഷനിൽ എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
3: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
4: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
1: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.
5: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
1: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
5: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി
6: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
5: ലബോറട്ടറി മെഡിസിനിലെ 7 79 ടെസ്റ്റുകൾക്ക് NABL ILAC MRI അംഗീകാരം. സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം, ജാഗ്രത.
7: ശനിയും ഞായറും രാവിലെ 7:50.
5: പ്രായോജികർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ് കുന്നംകുളം.
8: കണ്ണങ്ങണ്ടി മഴക്കാലമേള,
9: 8.5 kg സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 12,990 രൂപയ്ക്കും 8 kg ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 16,990 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
8: കണ്ണങ്ങണ്ടി.
2: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഊരകം കിഴിമുറി ഗവൺമെന്റ് LP സ്കൂളിൽ 1,200,000 രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ ശുചിമുറി സമുച്ചയം പ്രസിഡന്റ് അബ്ദുള്ള മൻസൂർ തങ്ങൾ നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി കൺവീനർ E.K. സുബീർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. മലപ്പുറം കാളികാവ് ബസാർ ഗവൺമെന്റ് UP സ്കൂളിന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുക പ്രയോജനപ്പെടുത്തി നിലവാരമുള്ള കളിമുറ്റം സജ്ജമാക്കി. കളിമുറ്റം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയത്തിലെ 1,500 കുരുന്നുകൾക്കിനി ആർട്ടിഫിഷ്യൽ ഗ്രൗണ്ടിൽ കളിച്ചു വളരാം. വിദ്യാലയാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാമരാജൻ അധ്യക്ഷത വഹിച്ചു.

0: ജനങ്ങൾക്ക് നീതി സദ്ഭരണത്തിന് ശക്തി എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി നിങ്ങൾ പറയൂ ഞങ്ങൾ കേൾക്കാം എന്ന സന്ദേശത്തിൽ വ്യാപാരി വ്യവസായികളുമായി സഹകരിച്ച് താനാളൂർ പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങൾക്കും ലൈസൻസ് നൽകാനുള്ള ലൈസൻസ് അദാലത്ത് ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഒ അസ്ഗർ അദാലത്ത് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കെ ഫാത്തിമ ബീവി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. പുതിയ ലൈസൻസ് ലഭിക്കാനും പുതുക്കാൻ കാലതാമസം നേരിട്ടവർക്കും ലളിതമായ വ്യവസ്ഥയിൽ സ്ഥാപന ലൈസൻസ് പുതുക്കാനും ലൈസൻസ് അദാലത്തിലൂടെ അവസരം ലഭിക്കുന്നതാണ്. നാളേക്ക് ശേഷം ലൈസൻസ് എടുക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുവാനും ഭരണസമിതി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ സ്ഥാപന ഉടമകളും പഞ്ചായത്ത് ഭരണസമിതിയുമായി സഹകരിക്കണമെന്ന് ഭരണസമിതി ആവശ്യപ്പെട്ടു.
1: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
2: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് കലാ സാംസ്കാരിക പ്രവർത്തക വത്സല നിലമ്പൂർ.
3: അടുത്താൽ പല ബന്ധങ്ങളും പകരുമെന്നറിഞ്ഞിട്ടും മനസ്സ് കൊതിപ്പിച്ചുകൊണ്ടിരുന്ന മോഹം, അത് തന്നെ മതി എന്ന് വാശി പിടിച്ച മോഹം, ഹൃദയം ഹൃദയത്തെ അറിഞ്ഞ മോഹം, തീർത്തും മൗനമായ ഒരു മോഹം, അതായിരുന്നു ഞങ്ങളുടെയൊക്കെ പ്രണയം.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 11 മണി കഴിഞ്ഞ് 1 മിനിറ്റ് 40 സെക്കൻഡ്.

ജാതകം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം ആദ്യം കേൾക്കാം. രചന ONV കുറുപ്പ്, സംഗീതം R. സോമശേഖരൻ.

0: ഇപ്പോഴൂർ ചന്ദനത്തോടു കുറിച്ചാർത്തി.
1: ചിത്രം കാതോടു കാതോരം, പാടിയത് ലതിക. ഗാനരചന ONV കുറുപ്പ്, സംഗീതം ഔസേപ്പച്ചൻ.

കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡ് നടത്തുന്ന ഇലക്ട്രിക്കൽ വയർമാൻ എഴുത്തു പരീക്ഷ ഈ മാസം 13 നടക്കും. മലപ്പുറം ജില്ലയിലെ എഴുത്തു പരീക്ഷ കോട്ടപ്പടി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. പരീക്ഷയ്ക്കുള്ള ഹാൾ ടിക്കറ്റ് വകുപ്പിന്റെ https://samraksha.ceikerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നും ഡൌൺലോഡ് ചെയ്യാം. ഹാൾ ടിക്കറ്റിൽ സൂചിപ്പിച്ചിരിക്കുന്ന സമയത്തിന് 30 മിനിറ്റ് മുൻപ് പരീക്ഷാർത്ഥികൾ എത്തണം. പരീക്ഷയ്ക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. സയന്റിഫിക് കാൽക്കുലേറ്റർ അനുവദനീയമല്ല. ഫോൺ നമ്പറുകൾ 04-83-29-50-03, 04-712-339-233. നമ്പറുകൾ ആവർത്തിക്കാം. 04-832-95-003, 04-712-339-233. ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. ഇനി കേൾക്കാം പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം പകർന്ന് യേശുദാസ് പാടിയ ഗാനം, ചിത്രം തമ്മിൽ തമ്മിൽ.

ചിത്രം ഒരു വടക്കൻ വീരഗാഥ. പാടിയത് ചിത്ര. കെ. ജയകുമാറിൻ്റെ വരികൾ. സംഗീതം നൽകിയത് രവി ബോംബെ.

0: ഇനി പവർ കട്ടിനോട് ബൈ ബൈ പറയാം. 12 വർഷം ബാറ്ററി ലൈഫുള്ള ലിഥിയം അയൺ ബാറ്ററിയോട് കൂടിയ കുഞ്ഞൻ ഇൻവെർട്ടറുകൾ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ.
1: എസ് രമേശൻ നായരുടെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം പകർന്ന് യേശുദാസ്, സുജാത എന്നിവർ പാടിയ ഗാനം ചിത്രം ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ.

0: வரிசைகளில் ஒத்த கம்பினாரம் மாற்றம் மூடும் வீணாகானம்.
1: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് കലാ സാംസ്കാരിക പ്രവർത്തക വത്സല നിലമ്പൂർ.
2: അടുത്താൽ പല ബന്ധങ്ങളും തകരുമെന്നറിഞ്ഞിട്ടും മനസ്സ് കൊതിപ്പിച്ചുകൊണ്ടിരുന്ന മോഹം, അത് തന്നെ മതി എന്ന് വാശി പിടിച്ച മോഹം, ഹൃദയം ഹൃദയത്തെ അറിഞ്ഞ മോഹം, തീർത്തും മൗനമായ ഒരു മോഹം, അതായിരുന്നു ഞങ്ങളുടെയൊക്കെ പ്രണയം.

0: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി.
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: ചിത്രം ലേഡി ടീച്ചർ, പാടിയത് യേശുദാസ്. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം രാജൻ നാഗേന്ദ്ര.

0: എണ്ണങ്ങണ്ടയിൽ നിന്നും 65 ഇഞ്ച് വലിയ LED TV സ്വന്തമാക്കൂ. സ്റ്റേഡിയത്തിലെ ആരവങ്ങളുടെ ആവേശത്തിനിർപ്പിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണൂ.
1: EMI വെറും 3,990 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: ചിത്രം ഗ്രാമഫോൺ, പാടിയത് യേശുദാസ്, ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

കോഴിക്കോട് ഗവൺമെന്റ് ഐടിഐയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റി നടത്തുന്ന ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. യോഗ്യത SSLC പ്ലസ് ടു ഡിഗ്രി. ഫോൺ നമ്പർ 8281723705. നമ്പർ വീണ്ടും പറയാം, 8281723705. ഗിരീഷ് പുത്തഞ്ചേരി വിദ്യാസാഗർ കൂട്ടുകെട്ടിൽ പിറന്ന് ശ്രീനിവാസ്, സുജാത എന്നിവർ പാടിയ ഗാനം. ചിത്രം സമ്മർ ഇൻ ബത്ലഹേം.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇപ്പോൾ സമയം 12 മണി. മധ്യാഹ്ന പ്രക്ഷേപണത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ മുഹസിന നൂറുലമീൻ.

0: FM പ്രധാന വാർത്തകൾ.
1: അന്താരാഷ്ട്ര ബ്രിക്സ് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ തുടക്കമായി. ബ്രസീൽ, ചൈന, റഷ്യ, ദക്ഷിണാഫ്രിക്ക എന്നിവയുൾപ്പെടെ 21 രാജ്യങ്ങളിലെ കൃഷിമന്ത്രിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ, വിദഗ്ധർ എന്നിവരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യക്കെതിരെ സ്ഥിരം ശത്രുത വളർത്തിയെടുക്കുന്ന പാകിസ്ഥാന്റെ ശ്രമത്തെ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ രൂക്ഷമായി വിമർശിച്ചു. തീവ്രവാദ സംഘടനകളെ മുൻനിർത്തി പാകിസ്ഥാൻ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവ്വതനേനി ഹരീഷ് പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 30 കോടി രൂപ ചെലവിൽ വെർച്വൽ ഓട്ടോപ്സി സംവിധാനം ഒരുക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ചടങ്ങ് കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ ചെറുപ്പക്കാരെ ലഹരിക്ക് വിട്ടുകൊടുക്കില്ലെന്ന നയമാണ് സംസ്ഥാന ഗവൺമെന്റിന്റേതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. തിരുവനന്തപുരം വഴുതക്കാട് കാർമേൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മെറിറ്റ് ഡേ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാലക്കാട് നഗരത്തിലെ പുനർനിർമ്മിക്കുന്ന ടൗൺ ഹാളിന് പുലിക്കാട്ട് രത്നവേലു ചെട്ടിയാരുടെ പേര് നൽകാൻ തീരുമാനം. മദ്രാസ് പ്രസിഡൻസിയിലെ ആദ്യ തദ്ദേശീയ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ രത്നവേലു ചെട്ടിയാർ പാലക്കാട് ഹെഡ് അസിസ്റ്റന്റ് കളക്ടർ ആയിരുന്നു. തെക്കൻ ഫിലിപ്പൈൻസിൽ ഭൂകമ്പത്തിൽ മരണസംഖ്യ 37 ആയി ഉയർന്നു. റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഇന്നലെയായിരുന്നു. 500-ലധികം പേർക്ക് പരിക്കേറ്റു. വയനാട് ചീരാലിൽ വീണ്ടും കടുവ ആക്രമണം. പുളിഞ്ചാൽ കല്ലിങ്ങരയിലാണ് കടുവ പശുവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. കണ്ണൂർ പ്രസ് ക്ലബിന്റെ സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിൽ കണ്ണൂർ പ്രസ് ക്ലബ് ജേതാക്കളായി. KUWJ സ്റ്റേറ്റ് ടീമിനെ ആണ് കണ്ണൂർ കീഴടക്കിയത്.
0: FM പ്രധാന വാർത്തകൾ.
2: കണ്ണങ്കണ്ടിയിൽ തകർപ്പൻ വേൾഡ് കപ്പ് ഓഫർ ആരംഭിച്ചിരിക്കുന്നു. ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും വമ്പൻ ഓഫറുകളോടെ സ്വന്തമാക്കൂ.
3: ക്യാഷ് ബാക്ക്, പലിശരഹിത വായ്പ, തിരഞ്ഞെടുത്ത മോഡലുകൾക്ക് ഫ്രീ ഗിഫ്റ്റും നേടാം. കണ്ണങ്കണ്ടി.
4: ട്രെയിൻ സമയം.
1: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 12076 തിരുവനന്തപുരം സെൻട്രൽ കോഴിക്കോട് ജനശതാബ്ദി 12:05 ട്രെയിൻ നമ്പർ 16605 മംഗളൂർ സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ ഏർനാട് എക്സ്പ്രസ് 12:08 16323 കോയമ്പത്തൂർ മംഗളൂർ സെൻട്രൽ എക്സ്പ്രസ് 32 മിനിറ്റ് വൈകി 12:20 12201 കൊച്ചുവേളി ഗരീബ് ദത്ത് 37 മിനിറ്റ് വൈകി 12:36 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5669 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 എത്തിച്ചേരും.
4: ട്രെയിൻ സമയം.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 4 മിനിറ്റും 34 സെക്കൻഡും. 12:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി അറിയിലെ

ഏവർക്കും സ്വാഗതം ഇശലിയിലേക്ക്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഇശലിയിൽ ആദ്യം ഒ യു ബഷീറും രഹനയും സംഘവും ചേർന്നാലപിച്ച ഒരു ഗാനമാണ്.

0: 7710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
2: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
3: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
2: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744555024.
4: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15.
5: മുട്ടെന്ന് മാത്രമല്ല, നമ്മുടെ കൈ കാലി എന്ന് വേണ്ട അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
6: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
7: ശാരീരിക വേദനകൾക്ക് പി ആർ പി പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
8: ലോകത്തിലെ മികച്ച അലക്കുകാരെല്ലാം ഇപ്പോൾ കണ്ണങ്ങണ്ടിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. വിവിധ ടെക്നോളജികളിൽ അലക്കുന്ന വാഷിംഗ് മെഷീനുകൾ വമ്പൻ മൺസൂൺ ഓഫറുകളോടുകൂടി സ്വന്തമാക്കൂ. കണ്ണങ്ങണ്ടി.
9: ഇശലിൽ ഇനി ഉണ്ണിമേനോൻ ആലപിച്ച ഒരു ഗാനം.

0: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
1: എന്നും രാവിലെ 7 മണിക്ക്
0: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: ആയിഷ ഗർഭിണിയാണോലേ?
3: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
2: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
4: അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
2: തന്നെയോ? അതേതായാലും നന്നായി.
4: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കി ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
2: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ. നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
1: 8078777

0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
1: ശനിയും ഞായറും രാവിലെ 7:50.
0: പ്രായോജികർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
2: ഇനി പവർ കട്ടിനോട് ബൈ ബൈ പറയാം. 12 വർഷം ബാറ്ററി ലൈഫുള്ള ലിഥിയം അയൺ ബാറ്ററിയോട് കൂടിയ കുഞ്ഞൻ ഇൻവെർട്ടറുകൾ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ.
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
4: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക

0: പാക്കേജ് കരുതൽ അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
0: അമ്മയ്ക്ക് കരുതലായി,
1: കുഞ്ഞിന് കാവലായി
0: അലോഹ ഹോസ്പിറ്റൽ.
2: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
3: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
2: രാവിലെ 8:23.
1: പ്രായോജകർ മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച.
2: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം. ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
4: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
5: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
1: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.
6: കണ്ണങ്കണ്ടിയിൽ നിന്നും 65-inch വലിയ LED TV സ്വന്തമാക്കൂ. സ്റ്റേഡിയത്തിലെ ആരവങ്ങളുടെ ആവേശത്തിമിർപ്പിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണൂ.
7: EMI വെറും 3,990 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
8: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
9: ഇശലിലെ അവസാന ഗാനം ഷഹനാസും സംഘവും ആലപിച്ചതാണ്.

0: ഇന്നോവേഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
2: കാർഷിക വൃത്താന്തം
1: എന്നും രാവിലെ 6:30.
2: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
1: കണ്ടംകുളത്തെ പ്രസവരക്ഷ.
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: കണ്ണങ്കണ്ടിയിൽ വേൾഡ് കപ്പ് ഓഫർ.
5: 172 ലിറ്റർ റെഫ്രിജറേറ്റർ വെറും 11,990 രൂപയ്ക്കും ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 20,900 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
4: കണ്ണങ്കണ്ടി
6: കേൾക്കൂ. വ്യാഴാഴ്ച രാവിലെ 8:20
7: വാക്കും
6: പൊരുളും പ്രായോജകർ.
7: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
6: മൗലാന ഹോസ്പിറ്റൽ.

0: പെരിന്തൽമണ്ണ.
1: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: അല്ല ഭാസ്കരേട്ടാ, നിങ്ങള് കൊറേ ദിവസമല്ല കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
5: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു മൂന്നാല് ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
4: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫേന്ന് ചെയ്താ പോരെ.
5: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫേന്നോ?
4: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടു മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
5: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
6: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
5: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
6: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499-3299-299.
7: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ ജാലകം. 2025-26 വർഷം വിവിധ പരീക്ഷകളിൽ ഉയർന്ന മാർക്കോടെ വിജയിച്ച പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള പ്രോത്സാഹന സമ്മാന പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഈ ഗ്രാൻഡ്സ് 3.0 സൈറ്റ് മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. 10-ാം ക്ലാസ്, +2 എന്നിവ സംസ്ഥാനത്തിനകത്ത് സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിലും MRSലും സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്നവരാവണം. ഡിപ്ലോമ കോഴ്സുകൾ 2 വർഷത്തെ AICTE അംഗീകാരമുള്ള റെഗുലർ മെട്രിക് കോഴ്സുകളായിരിക്കണം. സംസ്ഥാനത്തിനകത്തുള്ള മറ്റെല്ലാ കോഴ്സുകളും ഈ ഗ്രാൻഡ്സ് മാനദണ്ഡപ്രകാരം സ്കോളർഷിപ്പിന് അർഹതയുള്ളതായിരിക്കണം. അപേക്ഷയോടൊപ്പം മാർക്ക് ലിസ്റ്റിന്റെ പകർപ്പ് ഈ ഗ്രാൻഡ്സിൽ സമർപ്പിക്കണം. അപേക്ഷയുടെ പ്രിന്റൌട്ട്, മാർക്ക് ലിസ്റ്റിന്റെ പകർപ്പ് എന്നിവ ബന്ധപ്പെട്ട ബ്ലോക്ക് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കണം. അവസാന തീയതി ഓഗസ്റ്റ് 15. വിശദവിവരങ്ങൾക്ക് 0495-237-0379 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ആവർത്തിക്കാം: 0495-237-0379.
8: ബുധൻ രാവിലെ 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, ഒറ്റപ്പാലം, ജീവിത പാഠം.
9: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
10: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തൊട്ടക്കര.
7: 2025-26 അധ്യയന വർഷം SSLC, +2 തത്തുല്യ പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ മദ്രസാധ്യാപക ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്കുള്ള മെറിറ്റ് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. ക്ഷേമനിധിയിൽ അംഗത്വമെടുത്ത് കുടിശ്ശികയില്ലാതെ 2 വർഷം പൂർത്തിയാക്കിയ അംഗങ്ങൾക്ക് അപേക്ഷിക്കാം. അപേക്ഷാ ഫോമും കൂടുതൽ വിവരങ്ങളും www.kmtboard.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷയും അനുബന്ധ രേഖകളും സഹിതം അടുത്ത മാസം 31-ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, കേരള മദ്രസാധ്യാപക ക്ഷേമനിധി ഓഫീസ്, KURDFC ബിൽഡിംഗ്, 2-ാം നില, ചക്കോരത്തുകുളം, വെസ്റ്റ്ഹിൽ PO, കോഴിക്കോട് 673-0005 എന്ന വിലാസത്തിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ പറയാം: 0495-296-6577. മറ്റൊരു നമ്പർ കൂടിയുണ്ട്: 9188-230-577.
11: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90-20-620-630.
12: മീഡിയ വാണി
11: നമ്പർ മറക്കല്ലേ: 90-20-620-630.
7: മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരിശീലനത്തിൽ 6 മാസത്തിൽ കുറയാതെ പങ്കെടുക്കുകയും 2026 എൻട്രൻസ് പരീക്ഷ എഴുതുകയും ചെയ്ത വിമുക്ത ഭടന്മാരുടെ മക്കൾക്ക് ധനസഹായത്തിന് സർവീസ് പ്ലാറ്റ്ഫോം വഴി അടുത്ത മാസം 25 വരെ അപേക്ഷിക്കാം. അപേക്ഷയുടെ പകർപ്പ് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസുമായി ബന്ധപ്പെടാം. ജാലകം സമാപിച്ചു.
13: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
14: എന്നും രാവിലെ 8:30.
13: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
14: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
7: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 29:55. 12:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
15: പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ 12 വർഷമായി യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരെ ശാക്തീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വയനാട്ടിൽ മന്ത്രി T.സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ ഉന്നതതലയോഗം ചേർന്നു. CMRL എക്സാലോജിക് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി

0: വിജയന്റെ മകൾ ടി വീണയ്ക്ക് ഇ ഡി സമൻസ്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പു ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മാരാരിക്കുളം ആലപ്പുഴ പാത ഇരട്ടിപ്പിക്കലിന് റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ 12 വർഷമായി രാജ്യത്തെ യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരെ ശാക്തീകരിക്കുന്നതിനായി സർക്കാർ നിരന്തരം പ്രവർത്തിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 140 കോടി പൌരന്മാരുടെ പിന്തുണയോടെയും രാഷ്ട്രത്തിന് പ്രഥമ പരിഗണന എന്ന സമീപനത്തിലൂടെയും വിശ്വാസം, വികസനം, പൊതുജനക്ഷേമം എന്നിവയിൽ അടിയുറച്ചാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി സേവനം, സദ്ഭരണം, അഭിവൃദ്ധി എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുള്ള പ്രതിബദ്ധതയും പ്രധാനമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കി. വയനാട്ടിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സാഹചര്യം വിലയിരുത്താൻ ഇന്ന് ഉന്നതതല യോഗം ചേർന്നു. മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: വയനാടിന്റെ ചുമതലയുള്ള മന്ത്രി ടി സിദ്ദിഖിന്റെ അധ്യക്ഷതയായിരുന്നു യോഗം. സ്കൂളുകളിലും വീടുകളിലും ആശുപത്രികളിലും ശുചിത്വം ഉറപ്പുവരുത്തും. ഇതിനായുള്ള നോട്ടീസുകൾ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും എത്തിക്കും. ശിഖര സ്ഥിരീകരിച്ച പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും അവലോകന യോഗം ചേരും. ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത കുട്ടികളെ നിരീക്ഷിക്കുവാനും മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കാനും തീരുമാനിച്ചു. നിലവിലെ എല്ലാ സ്കൂളുകളിലും നിരീക്ഷണം നടത്തും. സാമ്പിളുകളുടെ പരിശോധനയിൽ അപാകതയുണ്ടോ എന്ന് പരിശോധിക്കാനും യോഗം തീരുമാനിച്ചു. നിലവിൽ 433 കുട്ടികളാണ് രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയത്. 63 കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ഇപ്പോൾ ചികിത്സയിലാണ് ഉള്ളത്.
0: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെർച്വൽ ഓട്ടോപ്സി സംവിധാനം ഒരുക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. മൃതദേഹം കീറി മുറിക്കാതെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന സംവിധാനമാണ് വെർച്വൽ ഓട്ടോപ്സി. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മാനന്തവാടി മെഡിക്കൽ കോളേജ് വികസിപ്പിക്കാൻ ആവശ്യമായ സ്ഥലം കണ്ടെത്തുമെന്നും ആരോഗ്യമേഖലയെ സ്വകാര്യവൽക്കരിക്കില്ലെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. ശ്രീ കെ മുരളീധരൻ ഇന്ന് വൈകിട്ടോടെ വയനാട്ടിലെത്തും. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പു ജാഗ്രത. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. കണ്ണൂരിൽ കനത്ത മഴ തുടരുന്നു. ജില്ലയിൽ ഇന്ന് ചുവപ്പു ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: ജില്ലയിൽ ഇന്നലെ രാത്രി മുതലാണ് തുടർച്ചയായ മഴ ആരംഭിച്ചത്. സാധാരണ ജനജീവിതത്തെ മഴ സാരമായി ബാധിച്ചിട്ടുണ്ട്. കണ്ണൂർ നഗരത്തിനടുത്ത് LIC റോഡിൽ പഴയ കെട്ടിടം തകർന്നു വീണു. ചെങ്കല്ലും ഓടും ഉൾപ്പെടെ സമീപത്തെ റോഡിലേക്കാണ് തകർന്നു വീണത്. മതിലും തകർന്നിട്ടുണ്ട്. ആളപായമുണ്ടായിട്ടില്ല. നഗരത്തിലെ മാർക്കറ്റിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വരുന്നതിനാൽ ട്രോളിംഗ് ബോട്ടുകളെല്ലാം കടലിൽ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് ഉടമകൾ മാറ്റിയിടണമെന്ന് കണ്ണൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. മലയോര പ്രദേശങ്ങളിലും മഴ തുടരുന്നുണ്ട്. പഴശ്ശി ജലസംഭരണിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആകെയുള്ള 16 ഷട്ടറുകളിൽ 6 ഉയർത്തിയിട്ടുണ്ട്.
0: തൃശൂർ ചേറൂർ വില്ലടം മേഖലയിൽ മിന്നൽ ചുഴലി. ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. ആളപായമില്ല. മരങ്ങൾ കടപുഴകി വീണതിനെ തുടർന്ന് മേഖലയിൽ വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചുമാറ്റാൻ ശ്രമം തുടരുകയാണ്. മാരാരിക്കുളം ആലപ്പുഴ റെയിൽപാത ഇരട്ടിപ്പിക്കലിന് റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി. 10.65 കിലോമീറ്റർ പാത 220.51 കോടി രൂപ ചെലവിൽ ഇരട്ടിപ്പിക്കും. എറണാകുളം തുറവൂർ ആലപ്പുഴ അമ്പലപ്പുഴ കായംകുളം റൂട്ടിൽ മാരാരിക്കുളം ആലപ്പുഴ സെക്ഷനാണ് നിലവിൽ ഏക സിംഗിൾ ലൈൻ. ഈ ഭാഗത്ത് ഇരട്ടിപ്പിക്കൽ പൂർത്തിയായി കഴിഞ്ഞാൽ പാതയിലൂടെ 9 യാത്രാ തീവണ്ടികൾ കൂടി സർവീസ് നടത്തുന്നതിനും പ്രതിവർഷം 28 ടൺ ചരക്ക് കടത്തുന്നതിനും സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. CMRL എക്സാലോജിക് ഇടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്ക് ED സമൻസ്. ചോദ്യം ചെയ്യലിന് വെള്ളിയാഴ്ച കൊച്ചി ഓഫീസിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. വീണയ്ക്കൊപ്പം മറ്റ് 8 കൂടി നോട്ടീസ് നൽകിയിട്ടുണ്ട്. CMRLമായി ബന്ധപ്പെട്ടവർക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നതെന്നാണ് വിവരം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndia റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 2026 പത്മ പുരസ്കാരങ്ങൾ 65 കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന രണ്ടാമത്തെ സിവിൽ ഇൻവെസ്റ്റിച്വർ ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം

0: ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ഇന്ന് അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. ട്രോളിംഗ് നിരോധനത്തിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
1: സംസ്ഥാനത്തെ യന്ത്രവത്കൃത മത്സ്യബന്ധന മേഖല ഇനി 52 ദിവസം നിശ്ചലമാകും. മത്സ്യങ്ങളുടെ പ്രജനനകാലത്ത് സമുദ്രാടിത്തട്ടിലെ യന്ത്രവത്കൃത മത്സ്യബന്ധനം ഒഴിവാക്കി മത്സ്യസമ്പത്ത് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. സംസ്ഥാനത്തെ 6000 ട്രോളിംഗ് ബോട്ടുകളെ നിരോധനം ബാധിക്കും. യന്ത്രവത്കൃത യാനങ്ങൾ കടലിൽ പോകുന്നത് തടഞ്ഞുകൊണ്ട് ഫിഷറീസ് അധികൃതർ ഇന്ന് അർദ്ധരാത്രി നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ ചങ്ങല ബന്ധിക്കും. ഇതോടെ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വരും. ഭൂരിഭാഗം ട്രോളിംഗ് ബോട്ടുകളും ഇതിനകം തന്നെ നീണ്ടകര പാലത്തിന് കിഴക്ക് ഭാഗത്ത് അഷ്ടമുടിക്കായലിലേക്ക് മാറ്റിക്കഴിഞ്ഞു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും ഇന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കും. ട്രോളിംഗ് നിരോധനം സമാധാനപരമായി നടപ്പാക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. കൊല്ലം നീണ്ടകരയിൽ നിന്നും നീരജ് ലാൽ, ആശ്രാമം.
0: ലഹരിക്കടിമയാകാൻ കേരളത്തിലെ യുവാക്കളെ വിട്ടുകൊടുക്കില്ല എന്ന നയമാണ് സംസ്ഥാന സർക്കാരിന്റേതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തിരുവനന്തപുരം വഴുതക്കാട് കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മെറിറ്റ് ഡേ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കുട്ടികളെ ലഹരിക്കടിമയാക്കാനുള്ള ശ്രമങ്ങളെയും നാം ശക്തമായി പ്രതിരോധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ലഹരിയിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി ഓപ്പറേഷൻ തൂഫാൻ അതിശക്തമായി മുന്നേറുകയാണെന്നും തെറ്റുകൾക്കെതിരെ വിദ്യാർത്ഥികൾ പോരാടണമെന്നും അദ്ദേഹം പറഞ്ഞു. ലോകകപ്പ് ആവേശത്തിലേക്ക് കേരളം. ഫുട്ബോൾ മാമാങ്കത്തിനൊരുങ്ങി കേരളം. ലോകകപ്പ് വിശേഷങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ലോകം കാത്തിരിക്കുന്ന കാൽപന്ത് മഹോത്സവത്തിന്റെ കിക്ക് ഓഫിന്റെ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കേരളത്തിലും ആവേശം അലകടലായി മാറുകയാണ്. ഫിഫ ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ടീമുകൾ ഇത്തവണ പങ്കെടുക്കുന്നു. 48 ലോകരാജ്യങ്ങളുടെ ഫുട്ബോൾ കരുത്താണ് 16 നഗരങ്ങളിലായി നടക്കുന്ന 104 മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുക. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ 3 രാജ്യങ്ങൾ സംയുക്ത ആതിഥ്യം വഹിക്കുന്നു എന്നതും ചരിത്രമാണ്. മെസ്സി, റൊണാൾഡോ, നെയ്മർ അടക്കമുള്ള ഒരു ഡസനിലേറെ ഇതിഹാസ താരങ്ങൾ ബൂട്ടഴിക്കുന്ന ലോകകപ്പായി മാറും ഇത്. പുൽമൈതാനങ്ങൾക്ക് തീപിടിക്കുന്നത് വൻകരകൾക്കപ്പുറത്താണെങ്കിലും കേരളത്തിന്റെ പല ഭാഗങ്ങളിലും വിളംബര റാലികളും കൊടിതോരണങ്ങളും ബോർഡുകളും നിറഞ്ഞു കഴിഞ്ഞു. അർജന്റീന, ബ്രസീൽ ടീമുകൾക്കാണ് കേരളത്തിൽ കൂടുതൽ ആരാധകർ.
0: അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിർത്തി പരിപാലന സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ നാഴികക്കല്ലായിരിക്കും ഇതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതിർത്തി കടന്നുള്ള വ്യാപാരം, സഞ്ചാരം എന്നിവയിൽ കാര്യക്ഷമത, സുതാര്യത, സുരക്ഷ തുടങ്ങിയവ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംവിധാനം നടപ്പിലാക്കുന്നത്. PMSMA യുടെ 10 വർഷങ്ങൾ, പരിചരണത്തിന്റെ ഒരു ദശകം എന്ന പ്രമേയത്തിലൂന്നി രാജ്യവ്യാപകമായി നടക്കുന്ന ആഘോഷങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നദ്ദ ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാൻ വിജയകരമായി 10 വർഷം പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിലാണ് പ്രചാരണം സംഘടിപ്പിക്കുന്നത്. സുരക്ഷിത ഗർഭധാരണവും ആരോഗ്യകരമായ മാതൃത്വവും ഉറപ്പാക്കുക എന്നതാണ് PMSMA യുടെ ലക്ഷ്യം. പദ്ധതിക്ക് കീഴിലുള്ള 9 സൌജന്യ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അവബോധ പരിപാടികളും പൊതുജന സമ്പർക്ക പരിപാടികളും സംഘടിപ്പിക്കും. 75 രൂപയുടെ പ്രത്യേക നാണയവും 5 രൂപയുടെ തപാൽ സ്റ്റാമ്പും പുറത്തിറക്കും. ഓഹരി വിപണികളിൽ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 202 പോയിന്റ് ഉയർന്ന് 73727, നിഫ്റ്റി 69 പോയിന്റ് നേട്ടത്തിൽ 23192 വ്യാപാരം തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കഴിഞ്ഞ 12 വർഷമായി യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരെ ശാക്തീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വയനാട്ടിൽ മന്ത്രി T സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ ഉന്നതതലയോഗം ചേർന്നു. CMRL എക്സാലോജിക് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ T വീണയ്ക്ക് ED സമൻസ്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പു ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മാരാരിക്കുളം ആലപ്പുഴ പാത ഇരട്ടിപ്പിക്കലിന് റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി.

ജൂണിൽ സ്കൂൾ തുറക്കുമ്പോൾ മുതൽ കേട്ടു തുടങ്ങും ഈ പരാതി. കുട്ടി പഠിക്കുന്നില്ല, എഴുതുന്നത് മുഴുവൻ അക്ഷരത്തെറ്റാണ്, പഠനത്തിൽ ഉഴപ്പാണ് എന്നൊക്കെ. മിക്കവാറും സന്ദർഭങ്ങളിൽ ഇത് കുട്ടിയുടെ മാത്രം പ്രശ്നമായി ഒതുങ്ങി നിൽക്കുന്നതായാണ് കണ്ടുവരുന്നത്. പ്രത്യേകിച്ച് പഠന മികവിനും പെർഫോമൻസിനുമൊക്കെ ഊന്നൽ കൊടുക്കുന്ന ഇന്നത്തെ സമൂഹത്തിൽ പഠന വൈകല്യം എന്നതിനെക്കുറിച്ചും ഏറെ മാതാപിതാക്കൾ ആകുലപ്പെടാറുണ്ട്. മിക്ക കുട്ടികളും അച്ഛനമ്മമാരുടെ അംഗീകാരം ആഗ്രഹിക്കുന്നവരാണല്ലോ. അതുകൊണ്ട് ഇവരുടെ കുറഞ്ഞ മാർക്കും പഠനത്തിലെ പിന്നോക്കാവസ്ഥയും മറ്റു ചില പ്രശ്നങ്ങളുടെ ബാഹ്യ ലക്ഷണങ്ങളാകാം. ഇവ യഥാസമയം കണ്ടുപിടിക്കുകയും ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് ചികിത്സിക്കുകയും ചെയ്താൽ കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ പലതും പരിഹരിക്കുവാൻ കഴിയും. പഠനത്തിലെ ഇത്തരം പ്രശ്നങ്ങൾ മൂന്നോ നാലോ ക്ലാസുകളിൽ എത്തുമ്പോഴാണ് പലപ്പോഴും വ്യക്തമാകാറുള്ളത്. ചിലപ്പോൾ വിദ്യാഭ്യാസം തുടങ്ങുമ്പോൾ തന്നെയും കണ്ടെന്നു വരാം. ഇതിന് പല കാരണങ്ങളുണ്ട്. ശാരീരിക പ്രശ്നങ്ങൾ, ബുദ്ധിപരമായ പ്രയാസങ്ങൾ, വൈകാരിക പ്രശ്നങ്ങളും മനോരോഗങ്ങളും പഠന വൈകല്യങ്ങൾ എന്നിവയാണ് മുഖ്യമായവ. കാഴ്ചശക്തിയും കേൾവിയും ഭാഗികമായി കുറവുള്ള കുട്ടികൾക്ക് ഇങ്ങനെ പിന്നോക്കാവസ്ഥയുണ്ടാകാം പഠനത്തിൽ. കുട്ടികൾക്ക് ഇത് തിരിച്ചറിയാൻ കഴിയാതെ ഈ വൈകല്യങ്ങളോടെ അവർ വളരുകയും പിന്നീട് പഠന പ്രശ്നങ്ങളായി മാറുകയും ചെയ്യാം. ADHD പോലുള്ള പലതരം വളർച്ചാ വൈകല്യങ്ങളോട് ചേർന്നും ഒരു പരിധിവരെ പഠന പ്രശ്നങ്ങൾ കാണാറുണ്ട്. ഉത്കണ്ഠ, ഭയം, വിരക്തി, പ്രതികൂല വിദ്യാലയ അന്തരീക്ഷം, അമിതമായി ശിക്ഷിക്കുന്ന അധ്യാപകർ, അച്ഛനമ്മമാരെ പിരിയാനുള്ള ഭയം, സ്കൂളിൽ പോകാനുള്ള മടി, വീട്ടിലെ ചില സാഹചര്യങ്ങൾ, വിഷാദരോഗം, ഉന്മാദരോഗം, പലതരം ഉത്കണ്ഠ രോഗങ്ങൾ, ഇവയൊക്കെ പഠനം മോശമാകാൻ കാരണമായേക്കാം. എന്നിരുന്നാലും പഠനത്തെ ഒരു ഒറ്റപ്പെട്ട പ്രശ്നമായി കാണുന്നതാണ് ഒരു സ്ഥിരം പ്രവണത. അതിനാൽ തന്നെ പഠന വൈകല്യം എന്നത് ആദ്യ നിഗമനമായി മിക്കവാറും കാണാറുള്ളത് മാറി ചിന്തിക്കണം എന്ന് തോന്നുന്നു. അതോടൊപ്പം തന്നെ പഠനത്തിൽ പിന്നോക്കമുള്ള കുട്ടികൾക്കെല്ലാം തന്നെ വൈകല്യമുണ്ടെന്നോ ബൗദ്ധിക വെല്ലുവിളിയാണെന്നോ കരുതുന്നതും ഒരു തരത്തിൽ തെറ്റാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതിനായി പ്രധാനപ്പെട്ട പഠന വൈകല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. വൈകല്യം വായനയിൽ അഥവാ ഡിസ്ലെക്സിയ. വായിക്കുന്നത് ഡിസ്ലെക്സിക് കുട്ടിയെ മടുപ്പിക്കും. ചൂണ്ടുവിരൽ കൊണ്ട് അക്ഷരങ്ങൾ കണ്ടെത്തി മെല്ലെ അറച്ചറച്ചാവും അവന്റെ വായന. അക്ഷരങ്ങൾ വിട്ടുപോവുക, സ്വന്തമായി കൂട്ടിച്ചേർക്കുക, വിരാമചിഹ്നങ്ങൾ ശ്രദ്ധിക്കായിക, ആദ്യത്തെ അക്ഷരം മാത്രം കാണുക, ബാക്കി ഊഹിച്ചു വായിക്കുക എന്നിവയാണ് ഇവരുടെ പ്രത്യേകതകൾ. ഉദാഹരണത്തിന് സമത്വം എന്ന പദം അവൻ സമാധാനം എന്ന് വായിച്ചെന്നിരിക്കാം. പ്രൊപ്പോർഷൻ എന്ന പദം അവൻ പോർഷൻ എന്ന് ആയിരിക്കാം വായിക്കുക. വരിയും വാക്കുകളും ഇവർക്ക് നഷ്ടപ്പെട്ടു പോകാം. ചിലപ്പോൾ നേരത്തെ വായിച്ച വരികൾ വീണ്ടും വായിച്ചെന്ന് വരും. ഇവർ ഒരേ താളത്തിൽ വായിക്കുകയാണ് പതിവ്. വൈകല്യം എഴുത്തിൽ ഡിസ്ഗ്രാഫിയ. ഇത്തരം കുട്ടികളിൽ മിക്കപ്പോഴും എഴുത്ത് എന്ന കഴിവ് പേടിസ്വപ്നമായി മാറാറുണ്ട്. വളരെ സാവധാനം എഴുതുക, മോശം കൈയക്ഷരം, വിചിത്രമായ രീതിയിൽ പെൻസിൽ പിടിക്കുക, വരികൾക്കിടയിലെ അകലം തെറ്റുക, വിരാമചിഹ്നങ്ങൾ ഇടാതിരിക്കുക, വലിയ അക്ഷരങ്ങൾ, ദീർഘം, വള്ളി എന്നിവ വിട്ടുപോവുക എന്നിവയാണ് ലക്ഷണങ്ങൾ. ഡിസ്ഗ്രാഫിക് കുട്ടിക്ക് ക്ലാസ് നോട്ട്സ് പൂർണ്ണമായി എഴുതാൻ കഴിയണമെന്നില്ല. ബോർഡിൽ നിന്ന് പകർത്തി എഴുതുക ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. സ്പെല്ലിംഗും വാക്യഘടനയും വ്യാകരണവും മോശമായിരിക്കാം. ചിലർക്ക് അക്ഷരങ്ങൾ തിരിച്ചറിയുക എളുപ്പമല്ല. വാക്കുകളും ഇവർക്ക് മാറിപ്പോകാം. ചിലർ സ്വന്തമായി സ്പെല്ലിംഗ് ഉണ്ടാക്കാറുണ്ട്. അക്ഷരങ്ങളുടെ ക്രമം തെറ്റി എഴുതുന്നവരാണ് ചിലർ. ഇനി വൈകല്യം കണക്കിൽ വന്നാൽ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇവർക്ക് 8 വയസ്സിന് ശേഷവും കൈവിരലുകൾ ഉപയോഗിച്ചേ കണക്ക് കൂട്ടാൻ കഴിയൂ. സങ്കലന ഗുണന പട്ടികകൾ ഓർത്തുവെക്കാൻ ഇവർക്ക് കഴിയണമെന്നില്ല. സംഖ്യകൾ ഇവർ മറിച്ച് വായിക്കാം. 16 അവർക്ക് 61 മാറിപ്പോകാം. 3 നിന്ന് 8 കുറയ്ക്കാൻ പറ്റില്ല എന്നിവർ ചിന്തിക്കുകയില്ല. ഉത്തരക്കടലാസിന്റെ ഒരു ഭാഗത്ത് ക്രിയ ചെയ്ത് ഉത്തരം എന്ത് എന്ന് കിട്ടിയാൽ എടുത്തെഴുതാൻ മറന്നേക്കാം. മറ്റു വൈകല്യങ്ങൾ. അമൂർത്തമായ ആശയങ്ങൾ മനസ്സിലാക്കാനും പ്രകടിപ്പിക്കാനുമുള്ള കഴിവില്ലായ്മയാണ് മറ്റൊരു പ്രശ്നം. സമയം നോക്കി പറയലാണ് ഇവർക്ക് ബുദ്ധിമുട്ടുള്ള മറ്റൊരു കാര്യം. ടീച്ചറുടെ പേരോർക്കാനും ഭൂപടം ഉപയോഗിക്കാനും ചിലർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാം. ഒന്നിലേറെ നിർദ്ദേശങ്ങൾ ഒന്നിച്ചു നൽകിയാൽ അവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാം. സ്വന്തം വിലാസവും ഫോൺ നമ്പർ പോലും ഇവർ മറന്നെന്ന് വരും. പക്ഷേ മറ്റുള്ളവർക്ക് ആവശ്യമെന്ന് തോന്നാത്ത പല കാര്യങ്ങളും ഓർത്തിരിക്കുകയും ചെയ്യും. ഇവർക്ക് അടുക്കും ചിട്ടയും അല്പം പ്രയാസമാകാം. പുസ്തകവും പേനയും എപ്പോഴും നഷ്ടപ്പെട്ടേക്കാം. ഗൃഹപാഠം ചെയ്യാൻ മറന്നുപോകാം. ഇതെല്ലാം തന്നെ എല്ലാ കുട്ടികളിലും ഏറിയും കുറഞ്ഞും കാണാമെന്നിരിക്കെ വൈകല്യ സാധ്യതയുള്ള കുട്ടികളിൽ എങ്ങനെയെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പഠന വൈകല്യത്തിന്റെ പൊതുവായ ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഒരു നിശ്ചിത പ്രായത്തിലും ക്ലാസ്സിനും അനുസരിച്ച പഠന കാര്യങ്ങളിലാണ് പ്രത്യേകിച്ചും ബുദ്ധിമുട്ടുകൾ കാണാൻ കഴിയുക. 6 വയസ്സ് കഴിഞ്ഞിട്ടും സ്കൂളിലെ പരിശീലനത്തിന് ശേഷവും ഈ പറയുന്ന പ്രയാസങ്ങൾ കുട്ടികളിൽ കാണുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തുടർച്ചയായി പരിശ്രമിച്ചിട്ടും

0: അക്ഷരങ്ങൾ തെറ്റിയെഴുതുക, വായിക്കുമ്പോൾ വാക്കുകൾ വിട്ടുകളയുക, പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് മറന്നുപോവുക, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരിക, ക്ലാസ് റൂം പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ മടി കാണിക്കുക, നേരത്തെ പറഞ്ഞതുപോലെ മോശം കൈയക്ഷരം, നിർദ്ദേശങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കി അനുസരിച്ച് പ്രവർത്തിക്കാൻ പ്രയാസപ്പെടുക എന്നിവയാണ് പ്രധാനമായും കാണാറുള്ളത്. പലപ്പോഴും ഇത്തരം വൈകല്യങ്ങൾ ആദ്യം കണ്ടുപിടിക്കുക അധ്യാപകരാണ്. ഒരു ക്ലാസ്സിലെ പല കുട്ടികളെ പഠനത്തിലെ കഴിവുകൾ തമ്മിൽ താരതമ്യം ചെയ്യാൻ അവർക്ക് അവസരം ലഭിക്കുന്നതുകൊണ്ടാണ് ഇത് സാധിക്കുന്നത്. ഒന്നും രണ്ടും ക്ലാസ്സുകളിൽ വായിക്കുക, എഴുതുക, കണക്കുകൂട്ടുക എന്നിവയ്ക്ക് കുട്ടികളിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞാൽ കുട്ടികൾ ഇതിൽ വൈദഗ്ധ്യം നേടും. കുട്ടിയുടെ പൊതുവിലുള്ള ബുദ്ധിശക്തിയും വിപരീതമായി പഠനത്തിൽ മാത്രം കടുത്ത ബുദ്ധിമുട്ടുകൾ കാണുന്നെങ്കിൽ അതിലൊരു വൈകല്യ സാധ്യത പരിഗണിക്കാവുന്നതാണ്. സത്യത്തിൽ പഠനത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും പഠന വൈകല്യങ്ങൾ അഥവാ ലേണിംഗ് ഡിസബിലിറ്റീസ് അല്ല. പലപ്പോഴും ഇവ രണ്ടും തമ്മിൽ ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാറുണ്ട്. പഠന വൈകല്യങ്ങൾ മസ്തിഷ്കത്തിന്റെ ഘടനയുമായി ബന്ധപ്പെട്ട ഒന്നാണ്. വായന, എഴുത്ത്, ഗണിതം തുടങ്ങിയ പ്രത്യേക മേഖലകളിൽ കുട്ടിക്ക് കഠിനമായ പ്രയാസം അനുഭവപ്പെട്ടേക്കാം. മതിയായ ബുദ്ധിശക്തി ഉണ്ടായിട്ടും ഇത്തരം വിഷയങ്ങളിൽ അവർ പിന്നോട്ടു പോകുന്നതായി കാണാം. എന്നാൽ പഠനത്തിലെ ബുദ്ധിമുട്ടുകൾ ഇത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. നേരത്തെ പറഞ്ഞതുപോലെ കാഴ്ചയിലോ കേൾവിയിലോ ഉള്ള പ്രശ്നങ്ങൾ, കുടുംബത്തിലെ സാഹചര്യങ്ങൾ, സ്കൂളിലെ അന്തരീക്ഷം, മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ ശരിയായ പ്രോത്സാഹനത്തിന്റെ കുറവ് എന്നിവ ഇതിന് കാരണമാകാം. ശരിയായ ശ്രദ്ധയും പരിശീലനവും നൽകിയാൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ മറികടക്കാൻ സാധിക്കും. പഠന വൈകല്യങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ എന്ത് ചെയ്യാം? പഠന വൈകല്യങ്ങൾ ഉണ്ടെന്ന് സംശയം തോന്നിയാൽ കുട്ടിയിൽ കാണുന്ന ബുദ്ധിമുട്ടുകൾ വൈകല്യമാണോ എന്ന് ആദ്യം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇതിനായി രണ്ട് തരത്തിലുള്ള ടെസ്റ്റുകൾ നടത്താം. പഠന വൈകല്യങ്ങൾ നിർണയിക്കാൻ വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ടെസ്റ്റുകളും ഇതുകൂടാതെ IQ നിർണയവും നടത്തേണ്ടതുണ്ട്. അക്ഷരങ്ങൾ തിരിച്ചെഴുതുന്നത് കണ്ടിട്ടോ എഴുതുമ്പോൾ തെറ്റിക്കുന്നത് കണ്ടിട്ടോ ആ കുട്ടിക്ക് പഠന വൈകല്യമുണ്ട് എന്ന് അവസാന തീരുമാനത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയില്ല. ഇനി വൈകല്യ നിർണയം നടത്തിയെന്നിരിക്കട്ടെ, കുട്ടിയുടെ പഠനത്തിലെ ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ നികത്തുവാൻ റെമഡിയൽ ട്രെയിനിങ്ങിൽ സ്പെഷ്യലിസ്റ്റായ എഡ്യൂക്കേറ്റർമാരുടെ സേവനം പ്രയോജനപ്പെടുത്താം. അതിനോടനുബന്ധിച്ച മറ്റു പ്രശ്നങ്ങൾക്ക് വേണ്ട വിവിധ തെറാപ്പികളും കുട്ടികൾക്ക് നൽകി സഹായിക്കാനുള്ള സൗകര്യങ്ങൾ ലഭ്യമാണ്. ട്രെയിനിങ്ങുകൾ കൃത്യമായി നൽകുകയും മാതാപിതാക്കൾ ഉത്തരവാദിത്തത്തോടെയുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്നത് കുട്ടിയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ സഹായകമായേക്കും. ചുരുക്കത്തിൽ, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന എല്ലാ കുട്ടികൾക്കും പഠന വൈകല്യം ഉണ്ടാവണമെന്നില്ല. കുട്ടിയുടെ പ്രയാസം കൃത്യമായി മനസ്സിലാക്കാൻ വിദഗ്ധരുടെ, പ്രത്യേകിച്ചും മനഃശാസ്ത്രജ്ഞരുടെ സഹായം തേടുന്നതാവും ഏറ്റവും ഉചിതം.
1: കുട്ടികളിലെ പഠന വൈകല്യങ്ങൾ അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് സൈക്കോളജിസ്റ്റും ഏർലി ഇന്റർവെൻഷനിസ്റ്റുമായ ദ്വിതീയ പാതിരമണ്ണ.
2: എഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരയൻ കൊതുകുകൾ അഥവാ പുലിക്കൊതുകുകളാണ് ഇവ. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്.
3: ഡെങ്കിപ്പനി പകരുന്നത് എങ്ങനെ? രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. കൊതുകു വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 54 സെക്കൻഡും. ഇനി വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. യുവജനങ്ങളെയും സ്ത്രീകളെയും കർഷകരെയും ശാക്തീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷമായി എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാന് ഇന്ന് 10 വർഷം. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം

0: കേന്ദ്രആരോഗ്യമന്ത്രി ജെ പി നദ്ദ നിർവഹിക്കും. വയനാട്ടിൽ രണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി ടി സിദ്ദിഖ്. മന്ത്രിയുടെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഉന്നതതല യോഗം ചേർന്നു. ബ്രിക് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിൽ ഇന്ന് തുടക്കമായി. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. രാജ്യത്തെ യുവജനങ്ങൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരെ ശാക്തീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷമായി എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിശ്വാസം, വികസനം, പൊതുജനക്ഷേമം എന്നിവയിലൂന്നി രാഷ്ട്രമാദ്യം എന്ന കാഴ്ചപ്പാടോടെയാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ അക്ഷീണ പരിശ്രമത്തിന്റെ ഫലമായി രാജ്യം ആഗോളതലത്തിൽ ഇന്ന് പുതിയ സ്ഥാനം കൈവരിച്ചതായും അദ്ദേഹം പറഞ്ഞു. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് സേവനം, സത്ഭരണം, സമൃദ്ധി എന്നിവയുടെ പാതയിൽ സർക്കാർ ഇനിയും മുന്നോട്ടു പോകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സുരക്ഷിത ഗർഭകാലവും ആരോഗ്യകരമായ മാതൃത്വവും ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാൻ ആരംഭിച്ചിട്ട് ഇന്ന് 10 വർഷം. രാജ്യവ്യാപകമായി നടക്കുന്ന ആഘോഷ പരിപാടികൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ജെ പി നദ്ദ ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. 75 രൂപയുടെ പ്രത്യേക സ്മരണിക നാണയവും 5 രൂപയുടെ തപാൽ സ്റ്റാമ്പും അദ്ദേഹം ചടങ്ങിൽ പ്രകാശനം ചെയ്യും. ഗർഭധാരണ കാലഘട്ടത്തിൽ സമഗ്രവും ഗുണമേന്മയുള്ളതുമായ പ്രസവപൂർവ്വ പരിചരണ സേവനങ്ങൾ സൌജന്യമായി നൽകുന്നതിന് 2016 ജൂൺ 9 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിർത്തി പരിപാലന സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ നാഴികക്കല്ലായിരിക്കും ഈ സംവിധാനമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. അതിർത്തി കടന്നുള്ള വ്യാപാരം, സഞ്ചാരം എന്നിവയുടെ കാര്യക്ഷമതയും സുതാര്യതയും സുരക്ഷയും സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംവിധാനം നടപ്പിലാക്കുന്നത്. വയനാട് കോളിയാടി AUP സ്കൂളിലെ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി ടി സിദ്ദിഖ്. നിലവിൽ 433 പേരാണ് രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയത്. 63 കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും അദ്ദേഹം ഉന്നതതല യോഗത്തിനുശേഷം സുൽത്താൻ ബത്തേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
1: 21 സാമ്പിൾസ് പരിശോധനയ്ക്ക് അയച്ചത്, 2 റിസൾട്ട് ഇന്നലെ വന്നു. ആ 2 റിസൾട്ടും ഷിഗല്ല സാന്നിധ്യം ഉണ്ട് എന്നുള്ള റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകാനും ശക്തമായിട്ടുള്ള ഇടപെടലിന് നേതൃത്വം കൊടുക്കാനും തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അത് മോണിറ്റർ ചെയ്യാനും ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട ഏകോപനം നടത്താനും തുടർ പ്രവർത്തനങ്ങളും ഇന്നത്തെ മീറ്റിംഗിൽ ആലോചിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ ഇടത്തുള്ളതായ മുഴുവൻ കിണറുകളും നാളെ സ്പെഷ്യൽ ഡ്രൈവിലൂടെ ക്ലോറിനേഷൻ പ്രവർത്തിക്ക് തീർത്തുകൊള്ളൂ.
0: സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് വൈകിട്ടോടെ വയനാട്ടിലെത്തും. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്താണ് നടപടി. നിരോധന കാലയളവിൽ പരമ്പരാഗത യാനങ്ങൾക്ക് മാത്രമേ മത്സ്യബന്ധനത്തിന് അനുമതിയുണ്ടാവുകയുള്ളൂ. ട്രോളിംഗ്, ഡബിൾ നെറ്റ് എന്നിവ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. അന്യസംസ്ഥാന ബോട്ടുകൾ അടിയന്തരമായി തീരം വിട്ടു പോകണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അന്താരാഷ്ട്ര ബ്രിക് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ തുടക്കമായി. ബ്രസീൽ, ചൈന, റഷ്യ, ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെ 21 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ മാസം 13 വരെ നടക്കുന്ന സമ്മേളനത്തിൽ ഭക്ഷ്യസുരക്ഷ, കാലാവസ്ഥ, സൌഹൃദ കൃഷി, ചെറുകിട കർഷകരുടെ ശാക്തീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പാക് പൌരന്മാരിൽ ഇന്ത്യയോടുള്ള വിദ്വേഷം വളർത്തുന്നതിന് മതപരമായ പദപ്രയോഗങ്ങളെ പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്യുന്നതായി ഇന്ത്യ. യുഎൻ രക്ഷാസമിതി യോഗത്തിൽ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഇക്കാര്യം അറിയിച്ചത്. പാകിസ്ഥാനിൽ നിന്നുണ്ടാകുന്ന വ്യാജ പ്രചാരണങ്ങൾ

0: ഭരണകൂടത്തിന്റെ പിന്തുണയോടെയാണ് നടക്കുന്നതെന്നും ഇന്ത്യ ആരോപിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി ചടങ്ങിൽ പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ചിരുന്നു. 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ ഉൾപ്പെടെ 131 പത്മ അവാർഡുകളാണ് ഈ വർഷം സമ്മാനിക്കുന്നത്. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് കുടുംബ വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്തുന്നതിനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 16 മുതൽ 30 വരെ ലഭ്യമാകും. 2 ഘട്ടങ്ങളിലായുള്ള സെൻസസ് നടപടിക്രമത്തിൽ 1 ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് നടത്തുക. 2 ഘട്ടത്തിലാണ് ജനസംഖ്യ കണക്കെടുപ്പ്. വിശദാംശങ്ങളിലേക്ക്.
1: സംസ്ഥാനത്ത് 2026 ജൂലൈ 1 മുതൽ ജൂലൈ 30 വരെയാണ് 1 സെൻസസ് നടപടികൾ നടക്കുക. ഈ ഘട്ടത്തിൽ എന്യൂമറേറ്റർമാർ കെട്ടിടങ്ങളും പ്രധാന ലാൻഡ്മാർക്കുകളും ഉൾപ്പെടുത്തി ലേഔട്ട് മാപ്പ് തയ്യാറാക്കുകയും മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. 34 ചോദ്യങ്ങളാണ് 1 സെൻസസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്യൂമറേറ്റർമാർ വീടുകളിൽ എത്തുന്നതിന് മുൻപ് തന്നെ കുടുംബനാഥനോ പ്രായപൂർത്തിയായ മറ്റ് അംഗങ്ങൾക്കോ ഓൺലൈൻ പോർട്ടൽ വഴി വിവരങ്ങൾ സമർപ്പിക്കാം. സെൽഫ് എന്യൂമറേഷൻ ചെയ്യുന്നതിനായി പൊതുജനങ്ങൾ sec.census.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് വിവരങ്ങൾ നൽകാവുന്നതാണ്. മൊബൈൽ ഫോണിന്റെ സഹായത്തോടെയും സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാം. കെട്ടിട നമ്പർ, സെൻസസ് ഹൌസ് നമ്പർ, സെൻസസ് വീടിന്റെ ഉപയോഗം, കുടുംബ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ സെൽഫ് എന്യൂമറേഷനിൽ നൽകേണ്ടതില്ല. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. തൃശൂർ, ചേറൂർ, വില്ലിടം മേഖലയിൽ ഇന്ന് മിന്നൽ ചുഴലിയുണ്ടായി. ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. ആളപായമില്ല. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചുമാറ്റാൻ ശ്രമം തുടരുകയാണ്. മേഖലയിൽ വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ ആക്രമണങ്ങൾ നിർത്തിവച്ച് ഇറാനും ഇസ്രായേലും. ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണം തുടരുന്ന പക്ഷം സൈനിക നടപടി പുനരാരംഭിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലിനെതിരെ ആക്രമണമുണ്ടായാൽ ദക്ഷിണ ബൈറൂട്ടിലെ ഹിസ്ബുള്ളയുടെ ശക്തികേന്ദ്രം ആക്രമിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റസ് വ്യക്തമാക്കി. ശാശ്വതമായ വെടിനിർത്തലാണ് ആഗ്രഹിക്കുന്നതെന്നും സമാധാനത്തിനായുള്ള ചർച്ചകൾ തുടരുകയാണെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അതിരൂക്ഷമായ മിസൈൽ ആക്രമണങ്ങളാണ് ഇസ്രായേൽ ഇറാനും ഇന്നലെ നടത്തിയത്. കോംഗോയിലെ എബോള വ്യാപനം ചെറുക്കുന്നതിനായി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവി ടെട്രോസ് അദാനോം ഗബ്രിയേസസ്. ഉഗാണ്ടയിലെത്തിയ അദ്ദേഹം രാജ്യത്തെ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. മറ്റു രാജ്യങ്ങളിലേക്ക് രോഗവ്യാപനം ഉണ്ടാകാതിരിക്കാൻ ഏകോപനം ശക്തിപ്പെടുത്തണമെന്നും ഉഗാണ്ടൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ അദ്ദേഹം പറഞ്ഞു. എബോള വ്യാപനം തടയുന്നതിനായി ഉഗാണ്ട നടത്തുന്ന ശ്രമങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. ഫിലിപ്പീൻസ് ഭൂചലനത്തിൽ മരണസംഖ്യ 37. 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഇന്നലെയാണുണ്ടായത്. 500+ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 20,000+ പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. പ്രധാന വാർത്തകൾ വീണ്ടും. യുവജനങ്ങളെയും സ്ത്രീകളെയും കർഷകരെയും ശാക്തീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷമായി എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാന് ഇന്ന് 10 വർഷം. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ നിർവഹിക്കും. വയനാട്ടിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി T.സിദ്ദിഖ്. മന്ത്രിയുടെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഉന്നതതല യോഗം ചേർന്നു. ബ്രിക് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിൽ ഇന്ന് തുടക്കമായി. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 1:00.

0: 문제. 아하.
1: 문제리 FM 1.2.7.
2: ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സാപ്പിലൂടെയും ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങൾ. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 FM പ്രധാന വാർത്തകൾ, പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, ട്രെയിൻ സമയം. 3:00 NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4:00 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. 11:00 സ്പോട്ട് ലൈറ്റ്. ആകാശവാണി മഞ്ചേരി FM ൽ ഇന്ന് ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങൾ കേട്ടത്.

പ്രിയരെ, ഇപ്പോൾ ഇഷ്ടഗാനങ്ങൾ. ആദ്യം അബ്ദുൽ നാസർ നിലമ്പൂർ ആവശ്യപ്പെട്ട ഗാനം. ചിത്രം വേനലിൽ ഒരു മഴ. പാടിയത് യേശുദാസ്. ശ്രീകുമാരൻ നമ്പിയുടെ വരികൾക്ക് എം എസ് വിശ്വനാഥൻ്റെ ഈണം.

0: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് കലാ സാംസ്കാരിക പ്രവർത്തക വത്സല നിലമ്പൂർ.
1: അടുത്താൽ പല ബന്ധങ്ങളും പകരുമെന്നറിഞ്ഞിട്ടും മനസ്സ് കൊതിപ്പിച്ചുകൊണ്ടിരുന്ന മോഹം, അത് തന്നെ മതി എന്ന് വാശി പിടിച്ച മോഹം, ഹൃദയം ഹൃദയത്തെ അറിഞ്ഞ മോഹം, തീർത്തും മൗനമായ ഒരു മോഹം, അതായിരുന്നു ഞങ്ങളുടെയൊക്കെ പ്രണയം.

ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഇനി പോരൂർ കരുവാറ്റക്കുന്ന് നിന്നും സത്യൻ ആവശ്യപ്പെട്ട ഗാനമാണ്. ചിത്രം വാൽക്കണ്ണാടി, പാടിയത് യേശുദാസും സുജാതയും ചേർന്ന്. എസ് രമേശൻ നായരുടെ വരികൾക്ക് എം ജയചന്ദ്രൻ്റെ ഈണം.

ചിത്രം വിസ്മയതുമ്പത്ത്, പാടിയത് യേശുദാസ്. കൈതപ്രം എഴുതി, ഔസേപ്പച്ചൻ സംഗീതം പകർന്ന ഈ ഗാനം ആവശ്യപ്പെട്ടത്.

ഇഷ്ടഗാനങ്ങൾ തുടരുകയാണ്. തൻ്റെ ഇഷ്ടഗാനത്തിനായി വാട്സാപ്പ് സന്ദേശം അയച്ചിരിക്കുന്നു ലത മങ്കട. ഏതാണ് ആ ഇഷ്ടഗാനം? അതെ, ബോഡിഗാർഡ് എന്ന ചിത്രത്തിൽ രഞ്ജിത് ഗോവിന്ദ് ആലപിച്ച ഗാനമാണ്. അനിൽ പനച്ചൂരാൻ എഴുതി, ഔസേപ്പച്ചൻ സംഗീതം പകർന്ന ഈ ഗാനം കേൾക്കാം.

0: ഉണ്ട് സർ, പുതിയ ബാച്ചിലർ ലൈഫ്
1: എല്ലാം സഹിക്കാം. പക്ഷെ പാത്രം കഴുകൽ
0: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: ഇഷ്ടഗാനങ്ങളിൽ അടുത്തത് ഒരു കത്താണ്. കുറ്റിപ്പുറം മിനി പമ്പയിൽ നിന്നും രാമകൃഷ്ണനും രാധയും രാജീവ് രാഗിഷ ദേവനന്ദ എന്നിവർ ചേർന്ന് ആവശ്യപ്പെട്ട ഗാനമാണ് കത്തിലൂടെ. ചിത്രം വഴിയോര കാഴ്ചകൾ. പാടിയത് ചിത്ര. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് SP വെങ്കടേഷ് സംഗീതം പകർന്ന ഈ ഗാനം കേൾക്കാം.

0: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.
2: പ്രിയരെ, ഇഷ്ടഗാനങ്ങൾ തുടരുകയാണ്. എന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും 35-ാം വിവാഹവാർഷികമാണ് ഇന്ന്. അവർക്കു വേണ്ടി നല്ലൊരു ഗാനം വെച്ചു തരണം എന്ന് ഓട്ടുപാറയിൽ നിന്നും ഷിൻസി, അനീഷ് എന്നിവർ ചേർന്ന് അറിയിച്ചിരിക്കുകയാണ്. ഷിൻസി അനീഷിൻ്റെയും ഉമ്മയ്ക്കും ഉപ്പയ്ക്കും വേണ്ടി ഈ നല്ല ഗാനം കേൾക്കാം. ചിത്രം കൽക്കട്ട ന്യൂസ്, പാടിയത് ചിത്രയും മധു ബാലകൃഷ്ണനും ചേർന്ന്. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് ജ്യോതി മിശ്രയുടെ ഈണം.

0: ലാപ്ടോപ്പ് അല്ലേ, കണ്ണങ്കണ്ടിയിൽ പോയാൽ മതി. 39,990 രൂപയ്ക്ക് i3 ലാപ്ടോപ്പ് വാങ്ങാം. പിന്നെ ഐഫോൺ 17 24 മാസം EMI സ്വന്തമാക്കാം.
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: ചിത്രം ഒന്നാണ് നമ്മൾ. പാടിയത് എസ് ജാനകിയും യേശുദാസും ചേർന്ന്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഇളയരാജ സംഗീതം പകർന്ന ഈ ഗാനം ആവശ്യപ്പെട്ടത് സമീറ കരുവാരക്കുണ്ട്.

0: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തീയതയൊക്കെ അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: പുലാമന്തോൾ ചമ്മലശ്ശേരിയിൽ നിന്ന് ഷാഫി, ഷറഫുന്നീസ, മിഥുലാജ്, മിൻഹാജ്, ഫാത്തിമ നൈഹ എന്നിവർ ചേർന്ന് ആവശ്യപ്പെട്ട ഗാനമാണ് ഇഷ്ടഗാനങ്ങളിൽ അടുത്തത്. സ്നേഹിതൻ എന്ന ചിത്രത്തിനുവേണ്ടി യൂസഫ് അലി കേച്ചേരി രചിച്ച് മോഹൻ സിത്താര സംഗീതം പകർന്ന് യേശുദാസ് ആലപിച്ചത്.

0: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് കലാ സാംസ്കാരിക പ്രവർത്തക വത്സല നിലമ്പൂർ.
1: അടുത്താൽ പല ബന്ധങ്ങളും തകരുമെന്നറിഞ്ഞിട്ടും മനസ്സ് കൊതിപ്പിച്ചുകൊണ്ടിരുന്ന മോഹം, അത് തന്നെ മതി എന്ന് വാശി പിടിച്ച മോഹം, ഹൃദയം ഹൃദയത്തെ അറിഞ്ഞ മോഹം, തീർത്തും മൗനമായ ഒരു മോഹം, അതായിരുന്നു ഞങ്ങളുടെയൊക്കെ പ്രണയം.

0: ISMR കോഡ് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ഏതെങ്കിലും ഒരു AC വാങ്ങി വൈദ്യുതി ബില്ല് വരുമ്പോൾ വിയർക്കേണ്ട. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.
2: ഇഷ്ടഗാനങ്ങൾ തുടരുകയാണ്. ഇനി മാടമ്പി എന്ന ചിത്രത്തിലെ ഗാനമാണ് ആവശ്യപ്പെട്ടത്. കാളികാവ് നിന്നും വിനയ. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, എം ജയചന്ദ്രൻ സംഗീതം പകർന്ന്, സുദീപ് കുമാറും രൂപയും ചേർന്ന് ആലപിച്ച ഈ ഗാനം കേൾക്കാം.

0: മോഡൽ ചിമിനി ഹോം ഇപ്പോൾ 15,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ വലുതായി കാണാൻ ആൻഡ്രോയിഡ് സ്മാർട്ട് പ്രൊജക്ടർ ഇപ്പോൾ വെറും 5,990 രൂപയ്ക്ക് കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
2: ഇഷ്ടഗാനങ്ങളിൽ അവസാന ഗാനം രാജ്യമരത്തം കൂടെ ആവശ്യപ്പെട്ടതാണ്. ഈതാ ഒരു മനുഷ്യൻ എന്ന ചിത്രത്തിന് വേണ്ടി പി ജയചന്ദ്രനും എസ് ജാനകിയും ചേർന്ന് പാടിയത്.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 57 മിനിറ്റും 50 സെക്കൻഡും.
1: എഫ് എം പ്രധാന വാർത്തകൾ.
0: 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 രണ്ടാമത്തെ സിവിൽ ഇൻവെസ്റ്റിറ്റർ ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുക. ജയിൽ മാനുവലും റൂളും പരിഷ്കരിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ജയിൽ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വയനാട് കോളിയാടി AUP സ്കൂളിലെ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി ടി സിദ്ദീഖ്. നിലവിൽ 433 പേരാണ് രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയത്. മാരാരിക്കുളം ആലപ്പുഴ റെയിൽപാത ഇരട്ടിപ്പിക്കലിന് റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി. 10.65 കിലോമീറ്റർ പാത 220 കോടി 51 ലക്ഷം രൂപ ചെലവിൽ ഇരട്ടിപ്പിക്കും. സ്റ്റേറ്റ് ഡാറ്റാ സെന്ററിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ഇന്ന് സേവനങ്ങൾ താൽക്കാലികമായി തടസ്സപ്പെടും. രാത്രി 11 മുതൽ നാളെ രാവിലെ 6 വരെയാണ് TSB ഓൺലൈൻ ഉൾപ്പെടെ ട്രഷറി സേവനങ്ങൾ തടസ്സപ്പെടുക. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് നിരോധനം.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1207 തിരുവനന്തപുരം ജനശതാബ്ദി 2:19 1:06:50 പരശുറാം എക്സ്പ്രസ് 2:55 എത്തിച്ചേരും. ആകാശവാണി മഞ്ചേരി എഫ് എം. അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
3: Good afternoon. This is Akashvani and I am Valsa Williams with the midday news. The headlines. Prime Minister Narendra Modi says government empowered youth, women and farmers in last 12 years. India hits out at Pakistan in the United Nations, calls it factory of hate. 5-day BRICS agriculture ministers meeting begins in Indore to focus on food security and empowerment of farmers. Strategic road project Zojila Tunnel achieves final breakthrough, bringing all-weather connectivity between Kashmir Valley and Ladakh closer to reality. Pradhan Mantri Surakshit Matritva Abhiyan completes 10 years. Nationwide celebrations to begin from today. IMD issues red alert for heavy rainfall over Karnataka, Kerala and Mahe. Also predicts heat wave conditions over Delhi, Punjab, Himachal Pradesh, Jammu and Kashmir, Ladakh, Uttar Pradesh, Vidarbha and West Rajasthan. And in men's cricket, India A set target of 278 runs against Sri Lanka A in Tri-Nation A series at Dhamma.

0: ആകാശവാണി
1: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 41-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, പ്രവീൺരാജ് കിളിമാനൂർ, സുദർശനൻ കുടപ്പനമൂട്. സംവിധാനം പി എ ബിജു.
2: സാധാരണ കുറ്റാന്വേഷണം പ്രതിയുടെ കുറ്റസമ്മതത്തോടെ അവസാനിക്കുമെങ്കിൽ പെട്രോവിച്ചിന്റെ കുറ്റാന്വേഷണം അവിടെ ആരംഭിക്കുന്നതേയുള്ളൂ. നാടകത്തിന്റെ ഈ ഭാഗത്ത് നായകൻ പെട്രോവിച്ചാണെന്ന് തോന്നുന്നു. യഥാർത്ഥ നായകൻ രണ്ട് സ്ത്രീകളെ തലമണ്ട തകർത്തു കൊന്ന റസ്കോൾനിക്കോവ് ഇപ്പോഴല്പം പരുങ്ങലിലാണ്. റഷ്യയിലാണ് കഥ നടക്കുന്നത്. 160 വർഷം മുൻപ് 1917 ഒക്ടോബർ വിപ്ലവത്തിന് പീറ്റേഴ്സ്ബർഗിൽ ഞാറ്റടി ഒരുക്കുന്ന കാലത്ത് പട്ടണപ്പാടത്തിലേക്ക് പറിച്ചു നട്ട കതിർക്കനമേറ്റാൻ കെൽപ്പുള്ള ഒരു കിളിർപ്പായിരുന്നു നിക്കോ. അലിയോവിനെ എന്നു പേരുള്ള അടുത്തു വളർന്നു വന്ന ഒരു കളയെ പിഴുതെടുത്തു നിക്കോ. പിന്നൊരു പേമാരിയും കൊടുങ്കാറ്റും പ്രളയവും കത്തുന്ന

0: മെഴുകുതിരിക്ക് ചുറ്റും ഈയാമ്പാറ്റ പറക്കുന്നതുപോലെ ഭ്രമണം ചെയ്യുകയാണ് പെട്രോവിച്ചിനു ചുറ്റും നിക്കോവ്. ഇപ്പോൾ ഈയാമ്പാറ്റ തലകുത്തി തീയിലേക്ക് വീഴുമോ, അതോ പാറ്റയുടെ ചിറകടിക്കുന്ന കാറ്റിൽ തീ അണഞ്ഞുപോകുമോ? കാത്തിരുന്നു കാണാം.
1: അല്ല സാറേ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, കുറ്റവാളികളുടെ മനഃശാസ്ത്രം പഠിപ്പിക്കാനാണോ എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്?
2: കണ്ടോ കണ്ടോ കണ്ടോ, കുറ്റവാളികളെല്ലാം ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഞരമ്പ് രോഗികളാണ്. കോപം നിയന്ത്രിക്കാൻ സാധിക്കാത്തവർ, എടുത്തു ചാട്ടക്കാർ, ഇത്തരക്കാരെല്ലാം ഞങ്ങളുടെ സ്വർണ്ണ ഖനിയാണ് കേട്ടോ.
1: ഇതൊരു പാഠമാണ്. പൂച്ച എലിയെ ഇട്ട് തട്ടിക്കളിപ്പിക്കുന്നതിനേക്കാൾ കഷ്ടമാണ് സാർ.
2: കത്തുന്ന മെഴുകുതിരികൾക്ക് ചുറ്റും ഈയാമ്പാറ്റ പറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെ അവൻ എന്നെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. ക്രമേണ അവന് സ്വാതന്ത്ര്യത്തോടുള്ള ആകർഷണം നഷ്ടപ്പെടും. എന്തിനധികം അയാൾ തന്നെ വ്യക്തമായ തെളിവുകൾ കൊണ്ടുവന്ന് തരും.
3: ഇയാൾ എന്നെ പ്രേരിപ്പിക്കുകയാണ്. ഞാൻ കരുതിയതിലും വലിയ ബുദ്ധിമാൻ. എന്നാൽ ഇതിനു പിന്നിൽ മറ്റു പല ലക്ഷ്യങ്ങളും ഉണ്ടാവും. എന്നെ പേടിപ്പിക്കാനുള്ള നാടകങ്ങൾ.
2: ഹേ റസ്കോൾനിക്കോവ്, നിങ്ങൾ വല്ലതും പറഞ്ഞോ?
4: പറഞ്ഞു പറഞ്ഞു, മനസ്സിലെന്തോ പറഞ്ഞു. ഞാനത് കേട്ടു.
2: നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലെന്ന് തോന്നുന്നു. നിങ്ങളെ ഞാൻ നിരുപദ്രവമായ തമാശകൾ പറഞ്ഞ് കളിപ്പിക്കുകയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ആ, അങ്ങനെ വിശ്വസിച്ചോളൂ. മിസ്റ്റർ റസ്കോൾനിക്കോവ്, നിങ്ങൾ യുവാവാണ്. തമാശ നിറഞ്ഞ യുക്തിവാദങ്ങൾ നിങ്ങളെ ആകർഷിക്കുന്നു.
3: ലോകം മുഴുവൻ അങ്ങനെ തന്നെയാണ്. അതിൽ വിശേഷിച്ചൊന്നുമില്ല.
2: അതെ, നിങ്ങൾ പറഞ്ഞതാണ് അതിൻ്റെ ശരി. സൈനിക കാര്യങ്ങളിൽ ഓസ്ട്രിയക്കാരെ നോക്കൂ. രേഖകൾ പ്രകാരം അവർ നെപ്പോളിയനെ തോൽപ്പിച്ച് തടവുകാരനാക്കി.
3: ഏറ്റവും ബുദ്ധിപരമായ രീതിയിൽ പഠനമുറിയിലിരുന്ന് ആസൂത്രണം ചെയ്തതുകൊണ്ടാണ് അതിന് സാധിച്ചത്.
2: ബുദ്ധിപരമായി നീങ്ങുന്ന യുവാക്കൾ സ്വയം പരിധികൾ ലംഘിക്കുന്നെന്ന് മനസ്സിലാക്കുന്നില്ല. ഇന്നലെ നിങ്ങൾ വിവേകപൂർവം പ്രകടിപ്പിച്ചതുപോലെ അവൻ അതിബുദ്ധിയോടെ ഭംഗിയായി നുണ പറയും.
4: എന്താണ് നിങ്ങളിങ്ങനെ വിളർത്തു പോയത്? ഈ മുറിയിൽ ശുദ്ധവായുവിന്റെ സഞ്ചാരമില്ലാഞ്ഞിട്ടാണോ?
2: ഞാൻ ജനാല തുറന്നടാം.
3: ഏയ്, വേണ്ട സാർ, വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. സാർ ബുദ്ധിമുട്ടണ്ട, വേണ്ട.
4: വേണ്ടെങ്കിൽ വേണ്ട.
2: എന്റെ സംസാരം നിങ്ങൾ അസ്വസ്ഥനാക്കുന്നുല്ലേ? ഞാനത് മനസ്സിലാക്കുന്നു.
3: ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാനാണ് ആ വൃദ്ധയെയും അവരുടെ സഹോദരി ലിസവറ്റയും കൊന്നതെന്ന്. അതായത് നിങ്ങൾ സംശയിക്കുന്ന കാര്യം എനിക്ക് പറയാനുള്ളത് ഞാൻ പറയട്ടെ. ഇത്തരം സംസാരം കേട്ട് ഞാൻ മടുത്തു. നിങ്ങൾക്ക് നിയമാനുസൃതമായി വിചാരണ ചെയ്യാൻ അവകാശമുണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്ത് വിചാരണ നടത്തുക. പക്ഷെ വെറുതെ ഇട്ട് എന്നെ ഇങ്ങനെ അപഹസിക്കാനും ബുദ്ധിമുട്ടിക്കാനും ഞാൻ അനുവദിക്കില്ല.
2: നല്ലവനായ ദൈവമേ, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്റെ പ്രിയ സുഹൃത്തെ, നിങ്ങൾക്ക് എന്തു പറ്റി?
3: ഞാൻ അനുവദിക്കില്ല സാർ, അനുവദിക്കില്ല.
2: ഏ, കുറച്ച് ശുദ്ധവായു ശ്വസിക്കൂ. നിങ്ങൾ കുറച്ച് വെള്ളം കുടിക്കൂ. നിങ്ങൾക്ക് തീരെ സുഖമില്ല. വെള്ളം കുടിച്ചാൽ നിങ്ങളുടെ അസ്വസ്ഥത മാറും, വേഗം സുഖപ്രാപിക്കുകയും ചെയ്യും.
3: വേണ്ട, എനിക്ക് വെള്ളം വേണ്ട. എനിക്കൊരു കുഴപ്പമില്ല.
2: അതെ, നിങ്ങൾക്ക് ചെറിയൊരു ആഘാതമുണ്ടായി. നിങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ പഴയ അസുഖം വീണ്ടും വരുത്തിവെക്കും. ഹാ, ഇന്നലെ ലൂഷിൻ എന്നെ കാണാൻ വന്നിരുന്നു. ഞങ്ങളൊന്നിച്ച് ഭക്ഷണം കഴിച്ചു, ഒരുപാട് സംസാരിച്ചു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു.
3: അപ്പോൾ നിങ്ങളെല്ലാം അറിഞ്ഞു?
2: അതെ, എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടെന്താ? റസ്കോൾനിക്കോവ്, എനിക്ക് നിങ്ങളെക്കുറിച്ച് അതിനേക്കാൾ കൂടുതൽ അറിയാം. എനിക്കെല്ലാ കാര്യങ്ങളും അറിയാം.

0: രാത്രിയിൽ മുറി വാടകയ്ക്ക് കിട്ടുമോ എന്നറിയാനായി നിങ്ങൾ ആ കെട്ടിടത്തിൽ പോയതും ബെല്ലടിച്ച് പുറത്ത് കാത്തു നിന്നതും രക്തം എവിടെയെന്ന് ചോദിച്ച് ജോലിക്കാരനെയും കാവൽക്കാരനെയും അമ്പരപ്പിച്ചതും എല്ലാം എനിക്കറിയാം. അതെ, അപ്പോഴത്തെ നിങ്ങളുടെ മാനസികാവസ്ഥ നന്നായി എനിക്കറിയാം. എനിക്കറിയാം.
1: ഞാൻ ആ കെട്ടിടത്തിൽ പോയതിനെ കുറിച്ച് എങ്ങനെയാണ് ലൂഷൻ അറിഞ്ഞത്?
0: അയാൾ തന്നെ അതെന്നോട് പറഞ്ഞു. ഞങ്ങൾ നിയമ നടപടിക്കിടെ ഇതേ രീതിയിലൊരു കേസ് കേൾക്കാനിടയായി. മനഃശാസ്ത്രപരമായ കേസ്, അസുഖകരമായ കേസ്, കൊലക്കുറ്റം ഏറ്റെടുത്ത ഒരാളുടെ കേസ്. അയാൾ കൊലയാളിയല്ലെങ്കിലും വെറുതെ ആ കുറ്റം സമ്മതിച്ചു.
1: അതെങ്ങനെ? അതെങ്ങനെ നിരപരാധി കുറ്റവാളിയായി?
0: ഒരുതരം ചിത്തഭ്രമമാണത്. അയാൾ യാദൃശ്ചികമായി ആ കൊലപാതകികൾക്ക് അവസരമൊരുക്കി. അത് മനസ്സിലാക്കിയപ്പോൾ അയാളുടെ മനസ്സാകെ തകർന്നു. അനാവശ്യ കാര്യങ്ങൾ വിഭാവന ചെയ്യാൻ തുടങ്ങി. താൻ തന്നെയാണ് കൊലപാതകിയെന്ന് നിർബന്ധം പിടിച്ചു. ഒടുവിൽ ഹൈക്കോടതി അയാളെ വെറുതെ വിട്ടു.
1: അത് സാധ്യമാണോ? എനിക്ക് ചിത്തഭ്രമം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇന്നലെയും നിങ്ങൾ അത് പറഞ്ഞു, ഊന്നി പറഞ്ഞു.
0: റസ്കോൾനിക്കോ, നിങ്ങളാകെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. നിങ്ങൾ യഥാർത്ഥ കുറ്റവാളിയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമോ ആയിരുന്നെങ്കിൽ സ്വബോധത്തോടെയാണ് കാര്യങ്ങൾ ചെയ്തതെന്ന് സമ്മതിച്ചേനെ.
1: എന്താണ് ഇയാൾ പെട്ടെന്ന് നിറം മാറുന്നത്? ഇത് ഇയാളുടെ ഒരു തന്ത്രമായിരിക്കും, അന്വേഷണത്തിന്റെ കൗശലം.
0: ഇനി മറ്റൊരു കാര്യം, നിങ്ങളുടെ സുഹൃത്ത് എന്റെ ബന്ധു റസുമുഖിനെ കുറിച്ചാണ്. അവൻ സ്വന്തം ഇഷ്ടപ്രകാരമല്ലല്ലോ എന്റെ അടുത്ത് വന്നത്. അതിൽ നിങ്ങളുടെ പങ്ക് മറച്ചുവെച്ചില്ലല്ലോ. നിങ്ങളുടെ പ്രേരണ മൂലമാണ് അവൻ വന്നതെന്ന് നിങ്ങൾ ഊന്നി പറയുന്നു.
1: നിങ്ങൾ പറയുന്നത് മുഴുവൻ നുണയാണ്. എല്ലാ കാര്യങ്ങളും വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. എന്നെ നിങ്ങൾ ഭയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. എന്തൊരു സൂത്രശാലിയാണ് നിങ്ങൾ!
0: ഓ, അപ്പോൾ നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല അല്ലേ? നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നു റസ്കോൾനിക്കോവ്, നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അസുഖം അത് നിസ്സാരമായി തള്ളിക്കളയരുത്. നിങ്ങളുടെ അമ്മയും സഹോദരിയും ഇപ്പോൾ പീറ്റേഴ്സ്ബർഗിൽ എത്തിയിട്ടുണ്ട് അല്ലേ? നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കണം, അവരെ ആശ്വസിപ്പിക്കണം. അത് ചെയ്യാതെ നിങ്ങളവരെ ഭയപ്പെടുത്തുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്.
1: അതിന് നിങ്ങൾക്കെന്താ? നിങ്ങൾക്കതെങ്ങനെ അറിയാം? എന്തിനാണ് അതിൽ ഇത്ര താല്പര്യം? ഇതിന്റെ അർത്ഥം തന്നെ എന്നെ പിന്തുടരുന്നു എന്നല്ലേ?
0: ആ, നിങ്ങൾ പിന്നെയും എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. നിങ്ങളെക്കുറിച്ച് സംശയത്തിന്റെ ഒരു കണിക പോലും ഉണ്ടായിരുന്നെങ്കിൽ ഈ വിധത്തിലാണോ ഞാൻ പ്രതികരിക്കുക? ചോദ്യം ചെയ്യും, ഔദ്യോഗിക രീതിയിൽ ഞാൻ തെളിവെടുത്തേനെ, നിങ്ങളുടെ താമസ സ്ഥലത്ത് തിരച്ചിൽ നടത്തിയേനെ, ഒരുപക്ഷെ നിങ്ങളെ അറസ്റ്റ് ചെയ്തേനെ. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ പേരിൽ ഒരു സംശയവുമില്ല.
1: സാർ, നിങ്ങൾ എന്നെ പരിഹസിക്കുന്നു, നിങ്ങൾ നുണ പറയുന്നു.
0: ഏയ്, നിങ്ങളാണ് കുറ്റവാളി എന്ന് ആര് പറഞ്ഞു? കുറ്റവാളി കുറ്റം സമ്മതിച്ചല്ലോ.
1: ആരാണ് കുറ്റവാളി?
0: നിക്കോള പെയിന്റർ.
1: അല്ല, അല്ല, അല്ല.
0: നിക്കോളയെ കൊണ്ടുവരും, ആ ഇരട്ട കൊലക്കുറ്റത്തിന്റെ പ്രതി.
2: സാർ, ഞാനാണ് ആ കൊലപാതകി.
0: ആരെ കൊന്നു?
2: അലിയാന ഇവാനോവിനെ, അവരുടെ സഹോദരി ലിസവിറ്റയെയും.
0: എന്ത് ആയുധം ഉപയോഗിച്ചാണ് കൊന്നത്?
2: കോടാലി കൊണ്ട്. ഞാനത് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നു.
0: നിങ്ങൾ ഒറ്റയ്ക്കാണോ ആ കൃത്യം ചെയ്തത്?
2: അതെ.
0: മിസ്റ്റർ റസ്കോൾനിക്കോ, നിങ്ങൾക്ക് പോകാം. യഥാർത്ഥ പ്രതി കുറ്റം സമ്മതിച്ചിരിക്കുന്നു. ഇനി ഞങ്ങളുടെ ജോലി കുറഞ്ഞു.

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 41-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ് നരിയാപുരം വേണുഗോപാൽ, പെരിഫറി പെട്രോവിച്ച് സുദർശനൻ കുടപ്പനമൂട്, നിക്കോള പ്രവീൺ രാജ് കിളിമാനൂർ, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ, ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത, സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 28 മിനിറ്റും 40 സെക്കൻഡും.

0: നിങ്ങളുടെ കുടിവെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രോഗാണുക്കളെ നീക്കം ചെയ്യാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ.
1: പ്രീമിയം മോഡൽ ഷിമിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.

ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 50 മിനിറ്റ്. ഇപ്പോൾ ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. മൂന്ന് മണിക്ക് NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 ചലച്ചിത്രഗാനങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. തുടർന്ന് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം. 5:45 മുതൽ തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേല, സ്പോൺസർഡ് പരിപാടി. 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും.

102.7 ആകാശവാണി മഞ്ചേരി എഫ്എമ്മിൽ നാളെ രാവിലെ 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ഗംഗാധരൻ വലമ്പൂർ. തുടർന്ന് പ്രഭാതഗീതം 6:25. ട്രെയിൻ സമയം, ഇന്നത്തെ വിശേഷം, ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. ട്രൈക്കോഡാമ എൻറിച്ച്ഡ് ഓർഗാനിക് മാന്യൂർ എങ്ങനെ തയ്യാറാക്കാം. കോഴിക്കോട് ചെറുവണ്ണൂർ നല്ലളം കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പി ആർ രമ്യ സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽ റൈഹാന ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിലാദ്യം കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ 7:00 ചിന്താവിഷയം, ഇന്നത്തെ ചോദ്യം. തുടർന്ന്

റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. 7:05 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം 7:10 മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം. ദന്തപരിപാലനവും ചില തെറ്റിദ്ധാരണകളും. മണ്ണാർക്കാട് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിലെ ഡെന്റൽ സിവിൽ സർജനും പ്രോസ്തോഡോണ്ടിസ്റ്റുമായ ഡോക്ടർ ബിജി കുര്യൻ ജോർജ് സംസാരിക്കുന്നു. ഏഴ് 15 ABC ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന. യോസെ മൗരോദെ വസ്കോൺസലസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. അവതരണം ബോബി. 7:20 ന്യൂ മിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം. 7:45 ദൃശ്യം ഐക്യർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര. കുമാരനാശാന്റെ നളിനി എന്ന ഖണ്ഡകാവ്യത്തിൽ നിന്നൊരു ഭാഗം. ആലപിക്കുന്നത് ശിൽപ കെ രാജ്. 7:50 ഒറ്റപ്പാലം ഐക്യർ ഹോസ്പിറ്റൽ തോട്ടക്കര ഒറ്റപ്പാലം ജീവിതപാഠം. 7:55 കൊരമ്പിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. തുടർന്ന് ആര്യ ഐക്യർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. തുടർന്ന് സീത് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധ റംല ബിവി സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 രസമുകുളം. 8:20 വാത്സല്യം ഡേ കെയർ പുതുപ്പറമ്പ് കോട്ടക്കൽ രംഗഗീതം. തുടർന്ന് ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 സുരക്ഷിതമാവട്ടെ മഴക്കാലം. മലപ്പുറം ജില്ലാ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റും ഡിസ്ട്രിക്ട് കലക്ടറും ഇൻചാർജുമായ CS രാജേഷ് സംസാരിക്കുന്നു. തുടർന്ന് എന്റെ ഗാനം അവതരിപ്പിക്കുന്നത് കലാ സാംസ്കാരിക പ്രവർത്തക വത്സല നിലമ്പൂർ. 9:20 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. തുടർന്ന് മഴവില്ല്. 9:55 ഇന്നത്തെ പരിപാടികൾ. FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്. ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11:00 സ്മൃതിഗീതങ്ങൾ. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇഷൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. പഴം പച്ചക്കറി വില നിലവാരം. തുടർന്ന് ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 NDA ഗവൺമെന്റ് 12 പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 ചലച്ചിത്ര ഗാനങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. തുടർന്ന് 4:00 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. 102.7 ആകാശവാണി മഞ്ചേരി FM ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

0: കാനഡയിൽ വേൾഡ് കപ്പ് ഓഫർ.
1: 172 ലിറ്റർ റെഫ്രിജറേറ്റർ വെറും 11,990 രൂപയ്ക്കും ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 20,900 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
0: കണ്ണങ്കണ്ടി.
2: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
3: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
5: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷയെടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
6: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
5: വിവരങ്ങൾക്ക് KP പത്രോസ്.

0: ഇതിന് സ്കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കുളത്തൂർ കൊണ്ടോട്ടി.
1: ഫോൺ 9744550424.
0: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
0: രാവിലെ 8:23
2: പ്രായോജകർ
0: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
2: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
3: FM പ്രധാന വാർത്തകൾ.
4: പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാന് ഇന്ന് 10 വർഷം. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ അല്പസമയത്തിനകം നിർവഹിക്കും. വയനാട് കോളിയാട് AUP സ്കൂളിലെ 2 കുട്ടികൾക്ക് ഷിഗല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി T. സിദ്ദീഖ്. മന്ത്രിയുടെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഉന്നതതലയോഗം ചേർന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെർച്വൽ ഓട്ടോപ്സി സംവിധാനമൊരുക്കുമെന്ന് മന്ത്രി K. മുരളീധരൻ. ആരോഗ്യമേഖലയിലെ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനായി ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കോഴിക്കോട് നിർവഹിച്ചു. പുരാരേഖ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അന്താരാഷ്ട്ര ആർക്കൈവ്സ് വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി OJ ജനീഷ് നാളെ നിർവഹിക്കും. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്.
3: FM പ്രധാന വാർത്തകൾ.
4: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16324 മാംഗ്ലൂർ സെൻട്രൽ കോയമ്പത്തൂർ എക്സ്പ്രസ് 34 മിനിറ്റ് വൈകി 3:08 2269 മാംഗ്ലൂർ സെൻട്രൽ കോയമ്പത്തൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് 10 മിനിറ്റ് വൈകി 3:09 1661 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:05 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 എത്തിച്ചേരും.
5: ട്രെയിൻ സമയം.
4: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 59 മിനിറ്റും 40 സെക്കൻഡും. 3 മണിക്ക് NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി 102.7 മഞ്ചേരി FM.
1: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
1: രാവിലെ 8:23
2: പ്രായോജകർ
1: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
2: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
3: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
4: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
5: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
1: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
5: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: അമ്മയ്ക്ക് കരുതലായി,
5: കുഞ്ഞിന് കാവലായി
1: അലോഹ ഹോസ്പിറ്റൽ.
6: ലാപ്ടോപ്പ് അല്ലേ, കണ്ണങ്കണ്ടിയിൽ പോയാൽ മതി. 39,990 രൂപയ്ക്ക് i3 ലാപ്ടോപ്പ് വാങ്ങാം. പിന്നെ ഐഫോൺ 17 24 മാസ EMI സ്വന്തമാക്കാം.
7: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
8: ദിവസവും കാലത്ത് 6:35
9: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോന്നൊരു സംശയം.
10: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
4: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി
11: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
4: ലബോറട്ടറി മെഡിസിനിലെ 7 വിഭാഗങ്ങളിലായി 79 ടെസ്റ്റുകൾക്ക് NABL ഐലാക് MRI അംഗീകാരം.
1: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
5: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
12: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ തീവണ്ടി സമയം
1: എന്നും രാവിലെ 8:30.
12: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
13: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
14: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
13: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
14: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി.
1: കാർഷിക വൃത്താന്തം
5: എന്നും രാവിലെ 6:30.
1: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
5: കണ്ടംകുളത്തി പ്രസവരക്ഷ.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 57 മിനിറ്റും 37 സെക്കൻഡും.

0: FM പ്രധാന വാർത്തകൾ.
1: പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാന് ഇന്ന് 10 വർഷം. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda അല്പസമയത്തിനകം നിർവഹിക്കും. പശ്ചിമേഷ്യയിൽ സംഘർഷം താൽക്കാലികമായി ശമിക്കുന്നതായി സൂചനകൾ. ഇറാനും ഇസ്രായേലും തമ്മിൽ നേരിട്ടുള്ള ആക്രമണങ്ങൾ കുറഞ്ഞതായി റിപ്പോർട്ട്. വയനാട് കോളിയാട് AUP സ്കൂളിലെ 2 കുട്ടികൾക്ക് ഷിഗില സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി T. Siddiq. ആറന്മുള വള്ള സദ്യക്കാലത്തിന് അടുത്ത മാസം 19 തുടക്കമാകും. ഉത്രട്ടാതി ജലോത്സവം August 30 അഷ്ടമി രോഹിണി വള്ളസദ്യ September 4 നടക്കും. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കണ്ണൂർ കോഴിക്കോട് കാസർകോട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. July 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. കൈക്കൂലിക്കേസിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഓവർസിയറെ വിജിലൻസ് പിടികൂടി. പൂർത്തീകരിച്ച റോഡ് പ്രവൃത്തികളുടെ ബിൽ പാസാക്കുന്നതിന് കോൺട്രാക്ടറിൽ നിന്ന് 10,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് നവീൻ രവിയെ പിടികൂടിയത്. ഇടുക്കി കമ്പംമേട്ടിൽ വാഹനങ്ങൾക്ക് മുകളിലേക്ക് വൻമരം കടപുഴകി വീണു. നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു.
0: FM പ്രധാന വാർത്തകൾ.
2: കണ്ണങ്ങണ്ടിയിൽ വേൾഡ് കപ്പ് ഓഫർ.
3: 172 ലിറ്റർ റെഫ്രിജറേറ്റർ വെറും 11,990 രൂപയ്ക്കും ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 20,900 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
2: കണ്ണങ്ങണ്ടി.
4: ട്രെയിൻ സമയം.
1: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1-2-6-1-7 എറണാകുളം നിസാമുദ്ദീൻ മംഗള സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 4:23 1-6-3-0-6 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1-6-3-2-5 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 3 മിനിറ്റ് വൈകി 4:04 എത്തിച്ചേരും.
4: ട്രെയിൻ സമയം.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 4 മണി.

0: ആകാശവാണി 102.7 മഞ്ചേരി FM.
1: നാല് മണിപ്പൂക്കൾ. പ്രിയപ്പെട്ടവരെ, സ്വാഗതം നാല് മണിപ്പൂക്കളിലേക്ക്.

മഴ പെയ്തു കുതിർന്നൊരു സുന്ദര സയനത്തിൽ കുറച്ച് മനോഹര നിമിഷങ്ങൾ, വിശേഷങ്ങൾ ഇവയൊക്കെ പങ്കുവയ്ക്കാൻ നിങ്ങൾക്കായി ഇതാ എത്തിയിരിക്കുകയാണ് നാലുമണിപ്പൂക്കളുടെ മറ്റൊരു വസന്തകാലം.

ഇന്ന് നാലുമണിപ്പൂക്കളുമായി നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ മുഹസന നൂറുലമീനാണ്. നല്ലൊരു ഗാനത്തോടെ തുടങ്ങാമല്ലേ നമുക്ക്. മഞ്ജുള മാത്യൂസ് പാടിയ ഒരു ലളിതഗാനം.

പ്രിയപ്പെട്ടവരെ, അങ്ങനെ നാലുമണിപ്പൂക്കൾ ഇതാ തുടരുകയാണ്. ഇന്ന് നമ്മൾ കാണുന്ന ആകർഷകമായ എല്ലാ അനിമേഷൻ സിനിമകളുടെയും തുടക്കം 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ്. നിങ്ങൾക്കറിയാമായിരിക്കും, അന്ന് ചിത്രങ്ങൾ വേഗത്തിൽ ഒന്നിനു പുറകെ മറ്റൊന്ന് കാണിച്ചാൽ അവ ചലിക്കുന്നതായി തോന്നുമെന്ന കണ്ടെത്തലാണ് ആനിമേഷന്റെ അടിസ്ഥാനം. പിന്നീട് കാലികമായ പല സാങ്കേതിക വിദ്യകളുടെയും

0: ഒക്കെ ഉപയോഗിച്ച് അതുപോലെ ഇന്ന് AI, മോഷൻ ക്യാപ്ചർ, റിയൽ ടൈം റെൻഡറിംഗ് തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെയൊക്കെ സഹായത്തോടെ അത്ഭുതകരമായ അനിമേഷൻ വീഡിയോസാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അനിമേഷൻ വീഡിയോസ് സൃഷ്ടിക്കുന്നതിലെ മറ്റൊരു ജാലവിദ്യയെക്കുറിച്ച് ഒന്നറിയൂ.
1: ആക്ഷൻ ത്രില്ലർ സിനിമകളും ആനിമേഷനുകളുമൊക്കെ കണ്ടിരിക്കുവാൻ നല്ല രസമാണ് അല്ലേ. എന്നാൽ യഥാർത്ഥത്തിൽ ഇതെങ്ങനെയാണ് ചിത്രീകരിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇത് ചിത്രീകരിക്കുന്നത് പലപ്പോഴും വലിയ ഒരു ഗ്രീൻ സ്ക്രീനിന് മുന്നിലാണ്. പച്ച നിറത്തിലുള്ള വലിയ ഒരു സ്ക്രീനിന് മുന്നിൽ നായകനും നായികയുമൊക്കെ അഭിനയിക്കുന്നു. പിന്നീട് സിനിമയിലെത്തുമ്പോൾ ആ പച്ച സ്ക്രീനിന് പകരം ചിലപ്പോൾ അവിടെ ദിനോസറുകളാവാം, യുദ്ധമാവാം, മറ്റെന്തുമാവാം. ഇവിടെ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ക്രോമാ കീയിങ്. അതായത് വീഡിയോക്കകത്ത് നിന്ന് ഒരു പ്രത്യേക നിറം ഒഴിവാക്കി അതിന് പകരം മറ്റ് ഫോട്ടോയോ വീഡിയോയോ ചേർക്കുന്നു. പൊതുവിൽ പച്ച അല്ലെങ്കിൽ നീല നിറത്തിലുള്ള സ്ക്രീനാണ് ഈ സാങ്കേതിക വിദ്യയ്ക്കായി ഉപയോഗപ്പെടുത്താറുള്ളത്. ടെലിവിഷനിലും മറ്റും കാണുന്ന വാർത്താ വായനാ മുറികളിൽ പലതും ഇത്തരം ക്രോമാ കീയിങ് ടെക്നോളജി ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതാണ്. ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ വേണമെങ്കിലും മാറ്റുവാൻ സാധിക്കും. അടുത്ത തവണ വീഡിയോ ചെയ്യുമ്പോൾ ക്രോമാ കീ ഒന്ന് പരീക്ഷിച്ച് നോക്കൂട്ടോ. കാംടേഷ്യ, ഫിലിമോറ തുടങ്ങിയ പല സോഫ്റ്റ്വെയറുകളും ക്രോമാ കീയിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
0: അപ്പോ ക്രോമാ കീയിങ്ങിനെ കുറിച്ചും അനിമേഷൻ വീഡിയോസ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ അറിഞ്ഞു അല്ലേ. എന്നാ ഇനി ഒട്ടും മടിക്കാട, ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ക്രോമാ കീയിങ്. നാലുമണിപ്പൂക്കളിൽ ചെറിയൊരു ഇടവേള.
2: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി
3: ദിവസവും കാലത്ത് 6:35
4: തിമിരത്തിന്റെ അസ്കിതണ്ടോ എന്നൊരു സംശയം.
5: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
6: നിങ്ങളുടെ കുടിവെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രോഗാണുക്കളെ നീക്കം ചെയ്യാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ.
7: പ്രീമിയം മോഡൽ ഷിമിനി ഹോം ഇപ്പോൾ 18,990 മുതൽ കണ്ണങ്കണ്ടിയിൽ.
8: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
9: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
10: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
0: അങ്ങനെ നാലുമണിപ്പൂക്കൾ ഇതാ തുടരുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് June 9 അല്ലേ. നാളെ 10, മറ്റന്നാൾ June 11. എന്താണ് June 11 പ്രത്യേകത? എന്താണ് എനിക്കറിയാം, നിങ്ങളെല്ലാവരും ഉത്തരം പറയുന്നുണ്ടെന്ന്. അതെ, ഫുട്ബോൾ ആരാധകർ കാത്തിരുന്ന മഹാമാമാങ്കം ഇതാ എത്തുകയാണ്. 2026 ഫിഫ ലോകകപ്പിന് June 11 തിരി തെളിയും. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ 3 രാജ്യങ്ങൾ ചേർന്നാണ് ഇത്തവണ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. ഈ ലോകകപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആദ്യമായി 48 രാജ്യങ്ങൾ പങ്കെടുക്കുന്നു എന്നതാണല്ലേ. അതിനാൽ തന്നെ കൂടുതൽ മത്സരങ്ങളും കൂടുതൽ ആവേശവും ആരാധകരെ കാത്തിരിക്കുകയാണ്. ഏകദേശം 1 നീളുന്ന ഈ ഫുട്ബോൾ ഉത്സവത്തിൽ ലോകത്തെ മികച്ച ടീമുകളെല്ലാം പരസ്പരം ഏറ്റുമുട്ടും. നിങ്ങളുടെ സൂപ്പർ താരങ്ങളുടെ മത്സരമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ആവേശത്തിൽ അല്ലേ ഫുട്ബോൾ, നമ്മളെല്ലാവരും ലോകകപ്പ് ഫുട്ബോളിനെ കാത്തിരിക്കുന്ന, അതിനെക്കുറിച്ച് നമുക്ക് വാത്തോരാതെ പറയാനുള്ള സമയമാണിത്. ഈ പാട്ടൊന്ന് കേട്ടാലോ.

0: അതേ പ്രിയപ്പെട്ടവരെ, ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആരാധകരെ ആവേശത്തിലാക്കിക്കൊണ്ട് ലോകകപ്പ് ഫുട്ബോൾ ഫിഫ വേൾഡ് കപ്പ് 2026 മറ്റന്നാൾ തുടങ്ങുകയായി. അതിന് മുന്നോടിയായി അതിൻ്റെ കൂടെ തന്നെ മഞ്ചേരി എഫ് എം ഇതാ മഞ്ചേരി എഫ് എമ്മിലും പന്തുരുളാൻ തുടങ്ങുകയാണ്. നാളെ രാവിലെ 10:15 മുതൽ ഫുട്ബോൾ ബീറ്റ്സ് ലൈവ് ടെലിഫോൺ പരിപാടിയുണ്ട് മഞ്ചേരി എഫ് എമ്മിലൂടെ. നിങ്ങൾക്ക് ഏവർക്കും മഞ്ചേരി എഫ് എമ്മിലേക്ക് വിളിച്ച് നിങ്ങളുടെ ഫുട്ബോൾ വിശേഷങ്ങൾ, ഫുട്ബോളിൽ നിങ്ങളുടെ ആ ഒരു ഇഷ്ടങ്ങൾ, നിങ്ങളുടെ താല്പര്യങ്ങൾ, ആവേശങ്ങൾ ഒക്കെ പങ്കുവെക്കാം. മഞ്ചേരി എഫ് എം ഫുട്ബോൾ ബീറ്റ്സ് നാളെ രാവിലെ 10:15 മുതൽ ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. നാലുമണിപ്പൂക്കൾ തുടരുകയാണ്. നമ്മുടെ നാടിനെ ഹരിതാഭമാക്കുന്ന ഒരുപാട് കുഞ്ഞു ചെടികളുണ്ടല്ലേ, നല്ല മരങ്ങൾ, സസ്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു പൂക്കളെ കൊണ്ടവ സുന്ദരമാക്കും. കൂടെ ഔഷധഗുണങ്ങളുള്ള ഒരുപാട് സസ്യങ്ങളുണ്ട് നമ്മുടെ നാട്ടു സസ്യങ്ങൾ. നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ആ സസ്യങ്ങൾ, ഉദാഹരണങ്ങളൊക്കെ പറയാം. ജലദോഷമോ മൂക്കടപ്പോ ഒക്കെ നമുക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തിരി 2-3 തുളസിയിലയും കുറച്ച് കുരുമുളകും ചുക്കും ഒക്കെ ഇട്ട് തിളപ്പിച്ച കാപ്പി കുടിക്കും അല്ലേ. നല്ല ചുമയുണ്ടെങ്കിൽ ആടലോടകത്തിൻ്റെ നീരെടുത്ത് കുടിക്കാറുണ്ട് നമ്മൾ. അതുപോലെ പനിക്കൂർക്ക, കറ്റാർവാഴ, തിപ്പലി, കയ്യൂന്നി, പൂവാങ്കുരുന്നില, ബ്രഹ്മി, അങ്ങനെ നിരവധി ഔഷധ സസ്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ ഇതൊക്കെ ഇപ്പോഴും നമ്മുടെ തോടുകളിലും നാട്ടുവഴികളിലൊക്കെ ഉണ്ടോ? എന്തുകൊണ്ടാണ്? ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണത് ഇല്ലാത്തത്? ഔഷധഗുണങ്ങൾ നാമശേഷമാവുന്നുണ്ടോ നമ്മുടെ നാട്ടിൽ നിന്നും? ഒന്ന് കേൾക്കാം.
1: അങ്ങനെ നമുക്ക് വീണ്ടും ഒരു മഴക്കാലം കൂടി വന്നെത്തിച്ചേർന്നിരിക്കുന്നു. ഏപ്രിലെ കനത്ത ചൂടിൽ മഴയെ പ്രതീക്ഷകർ പോലും ഇപ്പോൾ മഴ പെയ്ത് എങ്ങും പച്ചപ്പും ഇളങ്കാറ്റും നിറഞ്ഞപ്പോൾ അത് ആസ്വദിക്കുന്നുണ്ടോ? നമ്മുടെ ഓരോ മഴക്കാലത്തോടൊപ്പവും നാട്ടിൽ നിറയുന്ന അസംഖ്യം ഔഷധസസ്യങ്ങളെ നിങ്ങൾ കാണാറില്ലേ? അവയിൽ മിക്കവയുടെയും പേരറിയില്ലെങ്കിലും നൂറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ നാട്ടുവൈദ്യത്തിൽ ആയുർവേദത്തിൽ ഉപയോഗിച്ചു വരുന്നവയാണ് അവയെല്ലാം. പല രൂപത്തിൽ, പല നിറത്തിൽ, പല ഭാവത്തിൽ നമുക്കൊപ്പമുള്ള ഈ അനുഗ്രഹീത ചെടികളെല്ലാം തന്നെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് ഏറെ പ്രയോജനകരമാണ്. എന്നാൽ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ ജൈവ വൈദ്യത്തിൻ്റെ നിറകുടമായ മുറ്റത്തെ, പറമ്പിലെ, റോഡരികിലെ, മലയിലെ അപൂർവ മായവ അടക്കമുള്ള ഔഷധച്ചെടികളെ നിർബാധം വെട്ടിനശിപ്പിച്ചും മാരക രാസ കളനാശിനികൾ നിരന്തരം ഉപയോഗിച്ചും വികസനം വരുത്തിയവരും ഇപ്പോൾ ഏകസ്വരത്തിൽ പറയുന്നുണ്ട് പഴയ പല ചെടികളും തീരെ കാണാനില്ലെന്ന്. തുമ്പയും മുക്കുറ്റിയും മുയൽസെവിയനും കണ്ണാന്തളിയും അതിരാണിപ്പൂവും കാട്ടുമുല്ലയും കനകാമ്പരവും ശതാവരി വള്ളിയും കഞ്ഞുണ്ണിയും കാണാതായിട്ട് നാളേറെയായി. ഓണപ്പൂക്കൾ പറക്കാനിറങ്ങുന്നവർക്ക് ഇപ്പോൾ കിട്ടുന്നത് അധിനിവേശ സസ്യമായ സിംഗപ്പൂർ ഡെയ്സിയുടെ മഞ്ഞപ്പൂക്കൾ മാത്രം. അമ്മമാർ സ്ഥിരം ചൂലുണ്ടാക്കിയിരുന്ന കുറുന്തോട്ടി വീട്ടുമുറ്റത്തുനിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. കുറുന്തോട്ടി ചേരാത്ത കഷായമില്ല എന്നാണ് ഒരു പഴയ നാട്ടുചൊല്ല്. നാട്ടുവൈദ്യന്മാർ ഇല്ലാതായതോടെ നാട്ടുമരുന്ന് നിർമ്മാണവും മിക്കവാറും നിലച്ചിരിക്കുന്നു. ഇലയറിവുകളും വിത്തറിവുകളും പൂവറിവുകളും വേരറിവുകളും ഏതാണ്ട് പൂർണ്ണമായും അസ്തമിച്ചിരിക്കുന്നു. ആയുർവേദത്തിലാവട്ടെ ചിട്ടയൊപ്പിച്ച് മരുന്നുണ്ടാക്കാൻ പലതും കിട്ടാനില്ല. ഉദാഹരണത്തിന്,

0: തമോലാശത്തിലെ പത്തിൽ രണ്ടിനങ്ങളായ പലകപ്പനയാനിയും മുഞ്ഞയും തീരെ കിട്ടാതെ ബദൽ ഇനങ്ങൾ ഉപയോഗിക്കേണ്ട ഗതികേടിലാണ്. തുളസി, തെച്ചി, അശോകം, വെള്ളിലന്താളി, പാടവള്ളി, മണ്ടായപ്പുല്ല് തുടങ്ങി നിരവധി ഉപകാര ഔഷധികളാൽ നമ്മുടെ വീട്ടുമുറ്റങ്ങൾ സമൃദ്ധമായിരുന്നു. വേലിച്ചെടികളായി നിരവധി സസ്യങ്ങൾ. എന്നാൽ മതിലുകൾ ഉയരാൻ തുടങ്ങിയതോടെ അവയ്ക്കൊന്നും സ്ഥാനമില്ലാതായി. കരിനെച്ചി, എരുക്ക്, കൂവളം, ദന്തപ്പാല, കിഴാർനെല്ലി, പനിക്കൂർക്ക, പൂച്ചപ്പഴം തുടങ്ങി നിത്യജീവിതത്തിന്റെ ഭാഗമായിരുന്ന എത്രയെത്ര സസ്യങ്ങളാണ് നാട്ടിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നത്. വയലേലകൾ വ്യാപ്തി എല്ലാ നാട്ടിലും വ്യാപകമായി കുറഞ്ഞത് എത്രയെത്ര നാട്ടുചെടികളെയാണ് ഇല്ലാതാക്കിയത് എന്നതിന് കണക്കില്ല. വയൽച്ചുള്ളിയും കാട്ടുകടുകും മുത്തലും കുപ്പമേനിയുമെല്ലാം ഇങ്ങനെ അപ്രത്യക്ഷമായവയാണ്. പണ്ട് കാർഷിക ഭവനങ്ങളിൽ കർക്കിടകം 1 മുതൽ ശീവേരി വെക്കൽ എന്ന ചടങ്ങിൽ ഉപയോഗിച്ചിരുന്ന 10 ചെറുചെടികളിൽ മിക്കവയും ഇന്ന് കാണാതായിരിക്കുന്നു. ദശപുഷ്പങ്ങളായ മുക്കുറ്റി, തിരുതാളി, നിലപ്പന, കഞ്ഞുണ്ണി, ഉഴിഞ്ഞ, കറുക, ചെറൂള, മുയൽച്ചെവിയൻ, വിഷ്ണുക്രാന്തി എന്നിവയിൽ അവസാന രണ്ടിനം തീർത്തും നാട്ടിൽ കാണാനില്ല. എന്നാൽ ഔഷധത്തോട്ട നിർമ്മാണം എന്ന പേരിൽ സജീവ നാട്ടുസസ്യങ്ങളെ ഉന്മൂലനം ചെയ്ത് മറ്റു ചെടികൾ വെച്ചുപിടിപ്പിക്കുന്ന പ്രവണതയും നാട്ടിൽ വ്യാപകമാണ്. സസ്യശാസ്ത്ര ബിരുദ വിദ്യാർത്ഥികൾക്ക് ചെടി നിരീക്ഷണവും പഠനവും സിലബസിൽ നിന്ന് എടുത്തുകളഞ്ഞതോടെ ബോട്ടണി ബിരുദധാരികൾ പോലും നാട്ടുചെടികളെക്കുറിച്ച് തികച്ചും ധാരണയില്ലാത്തവരായി മാറുകയാണ്. ഔഷധസസ്യ തൽപരർക്ക് ഔഷധി, കൃഷിഭവൻ, വനം വകുപ്പ് എന്നിവ മുഖേന പുതിയ ഔഷധത്തോട്ടങ്ങൾ നിർമ്മിക്കാൻ ധനസഹായം നൽകി വരുന്നുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ലൈബ്രറികൾ, യുവജന ക്ലബ്ബുകൾ, ആരാധനാലയങ്ങൾ, വ്യക്തികൾ എന്നിവരെല്ലാം സ്ഥല ലഭ്യതയും സന്നദ്ധതയും ഉണ്ടെങ്കിൽ ഔഷധസസ്യ പരിപാലനത്തിനും അതിൻ്റെ പ്രചരണത്തിനും അവയുടെ ഉപയോഗത്തിനും സമയം കണ്ടെത്തണം. നമ്മുടെ നാടിൻ്റെ ജൈവ വൈവിധ്യം നമ്മുടെ ചുറ്റും നിറഞ്ഞു നിൽക്കുകയാണ്. അത് കണ്ടെത്താനും അവ പ്രചരിപ്പിക്കാനും എല്ലാവരും താല്പര്യമെടുക്കണം.
1: പ്രിയപ്പെട്ടവരെ, പറഞ്ഞത് കേട്ടല്ലോ അല്ലേ, നമ്മുടെ നാട്ടിലെ തനത് ഔഷധ സസ്യങ്ങളെല്ലാം നാമാവിശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അവ നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജാഗ്രതയോടെയിരിക്കണം, അവയെ വീണ്ടെടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തണം അല്ലേ. ഇതുവരെ സംസാരിച്ചത് നിലമ്പൂർ പ്രകൃതി പഠന കേന്ദ്രം ഡയറക്ടറും അസിസ്റ്റന്റ് കൃഷി ഓഫീസറുമായ ജയപ്രകാശ് നിലമ്പൂരാണ്. 4 മണിപ്പോക്കളിൽ വീണ്ടും ചെറിയൊരു ഇടവേള.
2: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര, തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
3: നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
2: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.
4: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
5: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
4: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
6: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
5: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
6: അമ്മയ്ക്ക് കരുതലായി,
5: കുഞ്ഞിന് കാവലായി
6: അലോഹ ഹോസ്പിറ്റൽ.
7: എങ്ങനെയുണ്ട് സർ പുതിയ ബാച്ചിലർ ലൈഫ്?
8: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
7: അതിപ്പോ എളുപ്പമല്ലേ. വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
8: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ആരോഗ്യജാലകം, തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
6: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
9: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
10: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി.
11: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
12: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
13: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
14: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
1: പ്രിയപ്പെട്ടവരെ, 4 മണിപ്പൂക്കൾ തുടരുകയാണ്. ഇനിയും ചെറിയൊരു നാടകഗാനമാണ്. വയലാറെഴുതി ദേവരാജൻ സംഗീതം പകർന്ന് AP കോമള പാടിയത്. നാടകം കതിരു കാണാക്കിളി.

0: പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്കോ കുടുംബത്തിൽപ്പെട്ട ആർക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും അസുഖം വന്നാൽ പെട്ടെന്ന് തന്നെ മരുന്ന് കഴിക്കാറുണ്ടോ? അതോ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ കഴിക്കാറുണ്ടോ? എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വരുന്ന ചെയ്യുന്ന ഈ ഒരു ദുശീലം നിങ്ങൾ ശ്രദ്ധിക്കണം. മരുന്നുകളുടെ, പ്രത്യേകിച്ച് ആൻറ്റിബയോട്ടിക്കുകളുടെ അശാസ്ത്രീയമായി ഉപയോഗം വരുത്തുന്ന വിനകൾ നിങ്ങൾക്കറിയാമോ? കേട്ടോളൂ, ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഒരു വിപത്ത് തന്നെയാണെന്ന് മണ്ണാർക്കാട് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിലെ ഡെന്റൽ സിവിൽ സർജനും പ്രോസ്തോഡോണ്ടിസ്റ്റുമായ ഡോക്ടർ ബിജി കുര്യൻ ജോർജ് പറയുന്നുണ്ട്.
1: റെസിസ്റ്റൻ്റ് ബാക്ടീരിയകൾ ഒരുപക്ഷെ ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗത്തിന് ശേഷവും നമ്മുടെ ശരീരത്തിലും മൃഗങ്ങളുടെ ശരീരത്തിലും ഉണ്ടാവാം. ഇവ പിന്നീട് സമൂഹത്തിലേക്കും വ്യാപിക്കുന്നു. എന്തെല്ലാം കാരണങ്ങളാണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിൻ്റെ പിന്നിലുള്ളതെന്ന് നമുക്ക് നോക്കാം. ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്കുകളുടെ അമിതമായ ഉപയോഗം, ആൻറ്റിബയോട്ടിക്കുകൾ കോഴ്സ് പൂർത്തീകരിക്കാത്തത്, ഇവയുടെ നിയന്ത്രണമില്ലാത്ത വിൽപ്പന, ഒന്നിൽ കൂടുതൽ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സാരീതി, ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗക്രമത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ, സ്വയം ചികിത്സ, രോഗകാരണം അറിയാതുള്ള ചികിത്സ, നിയമപരമായ മുന്നറിയിപ്പുകളുടെ കുറവ്, ഡ്രഗ് കൗൺസിലിംഗ് സെൻ്ററുകളുടെ അഭാവം, തെറ്റായ അളവിലും കോഴ്സിലുമുള്ള ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം, മുൻവിധിയോടുള്ള ചികിത്സ. സാധാരണ ജലദോഷം വരുമ്പോൾ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് ഇതിന് ഉദാഹരണമാണ്. ഓരോ ആൻറ്റിബയോട്ടിക്കും പ്രവർത്തിക്കുന്നത് പ്രത്യേക ബാക്ടീരിയകൾക്കെതിരെയാണല്ലോ. പലപ്പോഴും ഇത്തരം ബാക്ടീരിയകളെ തിരിച്ചറിയാതെയാണ് ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുന്നത്. രോഗികളുടെ ആവശ്യപ്രകാരം ആൻറ്റിബയോട്ടിക്കുകൾ എഴുതി

0: രീതി. മിക്ക ആന്റിബയോട്ടിക്കുകളും ബാക്ടീരിയകൾക്കെതിരാണല്ലോ, അവ വൈറസുകളെ നിർവീര്യമാക്കാറില്ല. രോഗകാരണം വൈറസാണോ ബാക്ടീരിയ ആണോ എന്ന് കണ്ടെത്തുന്നതിന് മുമ്പുള്ള ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം, മൃഗങ്ങളിലെ വ്യാപകമായ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം, അശാസ്ത്രീയമായ രീതിയിലുള്ള മരുന്നുകളുടെ നശീകരണം, കൃഷിയിടങ്ങളിൽ അമിതമായി ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്കുകൾ, കാലാവധി കഴിഞ്ഞ ആന്റിബയോട്ടിക്കുകൾ അശാസ്ത്രീയമായി മണ്ണിലേക്ക് വലിച്ചെറിയുന്നത്, ഇവയൊക്കെയാണ് ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിന്റെ മൂല കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പ്രതിരോധം. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ആന്റിബയോട്ടിക്കുകൾ നിർദ്ദേശിക്കുകയോ ഉപയോഗിക്കുകയും ചെയ്യുക. മറ്റൊരാൾക്ക് നിർദ്ദേശിച്ച ആന്റിബയോട്ടിക് കഴിക്കാതിരിക്കുക. ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം പരിമിതപ്പെടുത്തുക. ദീർഘകാല ചികിത്സയ്ക്ക് ഒരേ ആന്റിബയോട്ടിക് ഉപയോഗിച്ചുള്ള രീതി കുറയ്ക്കുക. നാരോ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുക. ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്കുകൾ നിഷ്കർഷിച്ച ചികിത്സയ്ക്ക് മാത്രം ഉപയോഗിക്കുക. ഹോസ്പിറ്റൽ ലെവൽ ആന്റിബയോട്ടിക് പോളിസി ഉണ്ടാക്കുക. പ്രൈമറി കെയർ ചികിത്സയ്ക്ക് സാധാരണ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുക. അല്ലാത്ത പക്ഷം ടെർഷ്യറി ചികിത്സാ രംഗത്ത് ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാനില്ലാത്ത അവസ്ഥ വന്നുചേരും. ആന്റിബയോട്ടിക്കുകൾ ശരിയായ അറിവിൽ മാത്രം ഉപയോഗിക്കുക. ആന്റിബയോട്ടിക് ഉപയോഗത്തെപ്പറ്റിയും ആന്റിബയോട്ടിക് പോളിസികളെ കുറിച്ചുമുള്ള ക്ലാസുകൾ സംഘടിപ്പിക്കുക. പുതിയ ആന്റിബയോട്ടിക്കുകൾ കണ്ടെത്തുന്ന പരമാവധി പ്രോത്സാഹനം കൊടുക്കുക. രോഗപകർച്ച തടയുകയും പ്രതിരോധ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുക. സ്വയം ചികിത്സ നിരുത്സാഹപ്പെടുത്തണം. ആന്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം തടയാൻ ജനങ്ങളെ ബോധവൽക്കരിക്കണം. ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിനെതിരെ ജാഗ്രതയോടെ മേൽനോട്ടം ഉറപ്പുവരുത്തുക. ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിന്റെ കാരണം കണ്ടെത്തുക. ഒരു പ്രിസ്ക്രിപ്ഷനിൽ ഒന്നിൽ കൂടുതൽ ആന്റിബയോട്ടിക്കുകൾ എഴുതാതിരിക്കുക. ജലദോഷം തുടങ്ങി വൈറസുകൾ പരത്തുന്ന രോഗങ്ങൾ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. കാലാവധി കഴിഞ്ഞ മരുന്നുകൾ ശാസ്ത്രീയമായി നശിപ്പിക്കുക. പൊതു ശുചിത്വ നിലവാരം ഉയർത്തി റെസിസ്റ്റന്റ് ബാക്ടീരിയകളുടെ പെരുകലും വ്യാപ്തിയും തടയുവാൻ സാധിക്കും. ആശുപത്രി മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ നശിപ്പിക്കുക.
1: പ്രിയപ്പെട്ടവരെ, ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിനെ കുറിച്ച് കേട്ടല്ലോ അല്ലേ? എത്ര അപകടകരമാണ് കാര്യങ്ങൾ. നമ്മൾ എന്തിനെ ചെറുക്കാനാണോ മരുന്ന് കഴിച്ചത്, ആ മരുന്നിനോട് ആ അപകടകരമായ ജീവി, സൂക്ഷ്മജീവി പ്രതിരോധം നേടിയെങ്കിൽ പിന്നെ ആ മരുന്ന് ഫലിക്കാതാവില്ലേ? അതുകൊണ്ട് നമ്മളെല്ലാവരും ഇക്കാര്യത്തിൽ അങ്ങേയറ്റം സൂക്ഷ്മത പാലിക്കേണ്ടതാണ്. ഇത് പറഞ്ഞത് മണ്ണാർക്കാട് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിലെ ഡെന്റൽ സിവിൽ സർജനും പ്രോസ്തോഡോണ്ടിസ്റ്റുമായ ഡോക്ടർ ബിജി കുര്യൻ ജോർജ് ആണ്.

0: പ്രിയരെ, ഗാർഡനിങ് ഇഷ്ടമുള്ളവരാണോ നിങ്ങൾ? ചിലർക്കൊരു പക്ഷേ അത്ര വലിയ താല്പര്യമൊന്നും ഗാർഡനിങ്ങിനോടുണ്ടാവില്ല അല്ലേ. പക്ഷേ എങ്കിലും ചെടികളും പൂക്കളും ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. ചിലർക്കാണെങ്കിൽ ഗാർഡനിങ് എന്ന് പറഞ്ഞാൽ ജീവനായിരിക്കും, ഒരുപക്ഷെ അവരുടെ ഉപജീവനമായിരിക്കും അത്. നല്ല രീതിയിൽ, മികച്ച രീതിയിൽ എങ്ങനെ ചെടി നട്ടുവളർത്താം, ഇതിന് സഹായകമായ കുറച്ച് വാക്കുകൾ പറയുന്നത് കോഴിക്കോട് ചെറുവണ്ണൂർ നല്ലളം കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പി ആർ രമ്യയാണ്. ഒന്ന് കേട്ടു നോക്കൂ.
1: എന്താണ് പോട്ടിംഗ് മിശ്രിതം, എങ്ങനെയാണ് അത് തയ്യാറാക്കേണ്ടത് എന്ന് നോക്കാം. നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് ചെടികൾ നടാനായി നല്ല പോട്ടിംഗ് മിശ്രിതം ചട്ടികളിൽ നിറച്ചു കൊടുക്കുക എന്നതാണ്. ഫലഭൂയിഷ്ഠമായ മേൽമണ്ണ്, മണൽ, ജൈവവളം എന്നിവ മിക്സ് ചെയ്താണ് പോട്ടിംഗ് മിശ്രിതം ഉണ്ടാക്കേണ്ടത്. ഇതിൽ ആദ്യത്തെ വസ്തുവായ മേൽമണ്ണിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ധാരാളം വളക്കൂറുള്ള മണ്ണാണ് മേൽമണ്ണ്. മേൽമണ്ണിന് ഒരു കറുപ്പ് കലർന്ന നിറമായിരിക്കും. അതുകൊണ്ട് അടിത്തട്ടിലെ മണ്ണ് എടുക്കാതെ മേൽമണ്ണ് മാത്രമെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ വസ്തുവായ മണലിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ പോട്ടിംഗ് മിശ്രിതം കട്ട പിടിച്ചു പോകാതെ ലൂസാക്കി നിർത്താൻ സഹായിക്കുന്ന ഒരു വസ്തുവാണ് മണൽ. പോട്ടിംഗ് മിശ്രിതം ഇങ്ങനെ ലൂസായി നിന്നാൽ മാത്രമാണ് ചെടികൾക്ക് നല്ല വേരോട്ടം ഉണ്ടാകുകയുള്ളൂ. ഒപ്പം ചട്ടിക്കുള്ളിൽ വായുസഞ്ചാരവും ഉണ്ടാകും. ഇതിനാവശ്യമായ മണൽ വലിയ വില കൊടുത്തു വാങ്ങണമെന്നില്ല. ചെറിയ അരുവികൾ, തോടുകൾ എന്നിവിടങ്ങളിൽ നിന്നും നമ്മൾ തന്നെ വാരിയെടുത്താൽ മതി. മണലിനു പകരം എംസാൻഡ് പോലെയുള്ളവ ഒന്നും ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അത് ചെടികൾക്ക് ഇരട്ടി ദോഷം ചെയ്യുന്നതാണ്. ഇനി മൂന്നാമത്തെ വസ്തുവായ ജൈവവളത്തെക്കുറിച്ച് പറയാം. ജൈവവളങ്ങൾ പലതുമുണ്ടെങ്കിലും ചാണക

0: പൊടിയാണ് പോട്ടിംഗ് മിശ്രിതത്തിന് ഏറ്റവും നല്ലത്. നല്ല ചാണകപ്പൊടിയിൽ ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ധാരാളം മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ചാണകപ്പൊടി എന്ന് പറയുമ്പോൾ പച്ച ചാണകം വെയിലത്തിട്ട് ഉണക്കിയെടുക്കുന്നതല്ല, മറിച്ച് തണലത്തിട്ട് ഉണങ്ങി പൊടിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ല ചാണകപ്പൊടി. ഈ ചാണകപ്പൊടി ഇങ്ങനെ തന്നെ ഉപയോഗിക്കാതെ ട്രൈക്കോഡർമ എന്ന കുമിൾ ചേർത്ത് സമ്പുഷ്ടീകരിച്ചെടുക്കാം. അതിനായി 90 കിലോഗ്രാം ചാണകപ്പൊടി, 10 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 1 കിലോഗ്രാം ട്രൈക്കോഡർമ എന്നിവ ആവശ്യമാണ്. ഈ ട്രൈക്കോഡർമ എല്ലാ വളം വിൽപ്പനക്കടകളിലും വാങ്ങാൻ കിട്ടുന്നതാണ്. ഇങ്ങനെ ട്രൈക്കോഡർമ എൻറിച്ച്ഡ് ഓർഗാനിക് മാനുവറും മേൽമണ്ണും മണലും തുല്യ അളവിൽ മിക്സ് ചെയ്താണ് പോട്ടിംഗ് മിശ്രിതം ഉണ്ടാക്കേണ്ടത്. ഇങ്ങനെ ചെയ്തെടുത്താൽ ഇത് നല്ല ഒരു അടിവളമായി മാറും. ഇങ്ങനെ തയ്യാറാക്കിയ പോട്ടിംഗ് മിശ്രിതം ചട്ടിയിൽ നേരിട്ട് നിറയ്ക്കാവുന്നതാണ്. ചട്ടിയിൽ പോട്ടിംഗ് മിശ്രിതം നിറയ്ക്കുമ്പോൾ കൈകൊണ്ട് നന്നായി അമർത്തി വേണം നിറയ്ക്കാൻ. ഇങ്ങനെ ചട്ടിയുടെ മുക്കാൽ ഭാഗത്തോളം നിറച്ചാൽ മതി. ബാക്കി ഭാഗം നമ്മൾ ഒഴിച്ചിടുന്നത് ചെടിയുടെ വളർച്ചയ്ക്കനുസരിച്ച് പിന്നീടുള്ള വളങ്ങൾ ഇട്ടുകൊടുക്കാൻ വേണ്ടിയാണ്.
1: പ്രിയപ്പെട്ടവരെ, അപ്പോൾ മികച്ച രീതിയിൽ ചെടി വളർത്തുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ അതിന് ഒരു പോട്ടിംഗ് മിശ്രിതം എങ്ങനെ തയ്യാറാക്കാം എന്ന് പറഞ്ഞത് കോഴിക്കോട് ചെറുവണ്ണൂർ നല്ലളം കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പി ആർ രമ്യയാണ്. നിങ്ങൾക്ക് സഹായകമാകുമല്ലോ അല്ലേ? 4 മണിപ്പൂക്കളിൽ ഇനി ചെറിയൊരു ഇടവേളയാണ്.
2: പ്രീമിയം മോഡൽ ചിമിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
3: ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ വലുതായി കാണാൻ ആൻഡ്രോയിഡ് സ്മാർട്ട് പ്രൊജക്ടർ ഇപ്പോൾ വെറും 5,990 രൂപയ്ക്ക് കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
4: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
5: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി.
7: കാർഷിക വൃത്താന്തം
6: എന്നും രാവിലെ 6:30.
7: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
6: കണ്ടംകുളത്തി പ്രസവരക്ഷ.
5: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
6: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
7: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
6: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
7: അമ്മയ്ക്ക് കരുതലായി,
6: കുഞ്ഞിന് കാവലായി.
7: അലോഹ ഹോസ്പിറ്റൽ.
8: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15.
9: മുട്ടെന്ന് മാത്രമല്ല നമ്മുടെ കൈ കാലി എന്ന് വേണ്ട, അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
10: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
6: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
7: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
1: നാല് മണിപ്പൂക്കളിൽ ഇനിയൊരു ഗസലാണ് ബീഗം അക്തർ ആലപിച്ചത്.

0: പ്രിയപ്പെട്ടവരെ, ബീഗം അക്തർ ആലപിച്ച ഗസലാണ് നിങ്ങൾ കേട്ടത്. നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മൂന്ന് പ്രധാന ശക്തികളാണ് വാതം, പിത്തം, കഫം എന്നിവ. ആയുർവേദ പ്രകാരമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇതിൽ ഇവയ്ക്ക് സംഭവിക്കുന്ന ദോഷങ്ങൾ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു എന്നാണ് ആയുർവേദം പറയുന്നത്. ഇതിൽ ശരീരത്തിലെ ചലനങ്ങൾ, ശ്വസനം, രക്തചംക്രമണം, നാഡീവ്യൂഹ പ്രവർത്തനങ്ങൾ എന്നിവ നിയന്ത്രിക്കുന്നതാണ് വാതം. ദഹനം, ശരീരതാപം, ഉപാപചയ പ്രവർത്തനങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്നത് പിത്തം. ശരീരത്തിൻ്റെ സ്ഥിരത, പ്രതിരോധശേഷി എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് കഫം. ഈ മൂന്നെണ്ണത്തിൽ ഏതിനെങ്കിലും വരുന്ന വ്യതിയാനമാണ് നമുക്ക് വരുന്ന അസുഖങ്ങൾ. ഇതിൽ വാദത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? വാദം വിവിധ തരത്തിലുണ്ട്, അല്ലെങ്കിൽ വാദദോഷം വിവിധ തരത്തിലുണ്ട്. ഇതിൽ സന്ധിവാദങ്ങൾക്കുള്ള മരുന്ന് ചികിത്സയെക്കുറിച്ച് മങ്കട NHM ആയുഷ് പ്രൈമറി ഹെൽത്ത് സെൻ്ററിലെ സിദ്ധ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ EM മനു സംസാരിക്കുന്നതൊന്ന് കേട്ടു.
1: അതിശക്തമായി വയറിളക്കുന്നതിന് അഗസ്ത്യർ കുഴമ്പ് ചില അനുമാന മരുന്നുകളുടെ കൂടെ ഉപയോഗിക്കാം. ഇനി അസുഖം ഭേദമാക്കുന്നതിന് അയവീര സിന്ദൂരം, അർമുഖ സിന്ദൂരം, ചണ്ഡമാരുത സിന്ദൂരം,

0: കാളമേഘ സിന്ദൂരം, പൂർണ്ണചന്ദ്രോദയ സിന്ദൂരം, വങ്കപ്പർപ്പം, വീരമെഴുക്, വെള്ളിപ്പർപ്പം, രസഗന്ധിമെഴുക്, നന്ദിമെഴുക് തുടങ്ങിയവയും ഉപയോഗിക്കുന്നു. പനിയുണ്ടെങ്കിൽ വസന്തകുസുമാകര മാത്രയും ബ്രഹ്മാനന്ദ ഭൈരവ മാത്രയും ഉപയോഗിക്കുന്നു. പുറമെ പുരട്ടുന്നതിന് വാദകേസരി തൈലം, ലഘുവിഷമുഷ്ടി തൈലം, ജടാമാഞ്ചിൽ തൈലം, ഉഴുന്ന് തൈലം, മെരുകുള്ളി തൈലം എന്നിവ ഉപയോഗിക്കുന്നു. കൂടാതെ വീക്കം, പഴുപ്പ് തുടങ്ങിയവ നീക്കം ചെയ്യുന്നതിന് അട്ടയെ തൊലിപ്പുറമെ കടിപ്പിച്ച് അശുദ്ധ രക്തത്തെ ഒഴിവാക്കി വീക്കവും വേദനയും കുറയ്ക്കാറുണ്ട്. ഇനി നമ്മുടെ ജീവിതശൈലിയിൽ വാദദോഷങ്ങൾ വരാതിരിക്കുന്നതിന് എന്തൊക്കെ ചെയ്യണം എന്ന് നോക്കാം. ചെറിയ ചെറിയ ലഘു വ്യായാമങ്ങൾ ഇടയ്ക്കിടെ ചെയ്യുക. യോഗ ചെയ്യാൻ അറിയുന്നവർ അത് പരിശീലിക്കുന്നത് നല്ലതാണ്. കഠിനമായ നീരും വേദനയും ഉണ്ടെങ്കിൽ വ്യായാമം ഒഴിവാക്കി വിശ്രമിക്കാം. വേദന കുറഞ്ഞാൽ വൈദ്യനിർദ്ദേശം അനുസരിച്ച് മിതമായ വ്യായാമത്തിൽ ഏർപ്പെടണം. നിത്യശോധന ഉറപ്പുവരുത്തുക. അതിനായി പഴങ്ങൾ, പച്ചക്കറികൾ, മുരിങ്ങയില, ചേന, വാഴപ്പിണ്ടി, പപ്പായ തുടങ്ങിയവ നന്നായി കഴിക്കുക. കാൽഷ്യത്തിൻ്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവ് പരിഹരിക്കുന്നതിന് പാൽ, വെണ്ണ, മോര്, ചെറിയ മത്സ്യങ്ങൾ, കറുത്ത എള്ള്, റാഗി എന്നിവയെല്ലാം ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. അതോടൊപ്പം ഇളവയിൽ കൊണ്ട് ഒരു 20-30 മിനിറ്റ് നേരം നടക്കുകയും ചെയ്യുന്നത് അസ്ഥികളുടെയും പേശികളുടെയും ആരോഗ്യം മെച്ചപ്പെടുത്തും. നിത്യേന ദേഹത്ത് തൈലം തേച്ച് കുളിക്കുന്നത് പേശികളുടെയും സന്ധികളുടെയും മറ്റും ആരോഗ്യത്തിനും ചലനശേഷി നിലനിർത്താനും വാദരോഗങ്ങൾ വരാതിരിക്കുന്നതിനും നല്ലതാണ്. കഴുത്തിൽ വേദനയും നീർക്കെട്ടും ഉള്ളപ്പോൾ തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്നത് ഒഴിവാക്കുക. മലപ്പുറം ജില്ലയിൽ 4 സർക്കാർ സിദ്ധ ചികിത്സാ കേന്ദ്രങ്ങൾ ഉണ്ട്. ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെൻറ് സിദ്ധ ഡിസ്പെൻസറി. ഫോൺ നമ്പർ 9495915166. മങ്കട ഗ്രാമപഞ്ചായത്ത് കോഴിക്കോട്ട് പറമ്പ് സ്ഥിതി ചെയ്യുന്ന ആയുഷ് സിദ്ധ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. ഫോൺ 9846174848. വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുഷ് സിദ്ധ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. ഫോൺ 8086475518. പൊന്നാനി പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് ആയുഷ് ഹോളിസ്റ്റിക് സെൻറ്റർ സിദ്ധ. ഫോൺ നമ്പർ 7356337688. ഇവിടങ്ങളിലെല്ലാം പരിശോധനയും മരുന്നും സൗജന്യമാണ്. പ്രവൃത്തി സമയം രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ.
1: പ്രിയപ്പെട്ടവരെ, സന്ധിവാദങ്ങൾക്കുള്ള മരുന്ന് ചികിത്സയെക്കുറിച്ചും വാദദോഷങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞത് മങ്കട NHM ആയുഷ് പ്രൈമറി ഹെൽത്ത് സെൻ്ററിലെ സിദ്ധ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ EM മനുവാണ്. ഒരു ചെറിയ ഇടവേള കേൾക്കാം.
2: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
4: എന്നും രാവിലെ 7 മണിക്ക്
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
5: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
6: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്
5: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
7: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ അഞ്ച് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ
8: 7:45.
9: അതിനെന്താ, നമുക്ക് ദൃശ്യമായ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
7: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ അഞ്ച് ചാവക്കാട്.
10: ISI മാർക്കോടുകൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2,490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
11: ഏതെങ്കിലും ഒരു AC വാങ്ങി വൈദ്യുതി ബില്ല് വരുമ്പോൾ വിയർക്കേണ്ട. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.
12: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
13: മോളുടെ പ്രസവത്തേക്ക് അടുത്ത് വരല്ലേ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമകനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
12: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
13: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
1: പകയും വിദോഷവും ഒഴിവാക്കി നമ്മുടെ മനസ്സിനെ തെളിഞ്ഞതാക്കി നിർത്തിയാൽ നമ്മുടെ ജീവിതവും തെളിഞ്ഞതാവും. ഡോക്ടർ മൻസൂർ ഒതായി പറയുന്നതെന്ന് കേൾക്കൂ.
14: ആനപ്പക എന്ന പ്രയോഗം കേട്ടിട്ടില്ലേ? ആനകളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവ ആ പക മനസ്സിൽ സൂക്ഷിക്കുമത്രേ. വർഷങ്ങൾ കഴിഞ്ഞാലും നോവിച്ച കാര്യം മറന്നുപോവില്ല. തിരിച്ചടിക്കാൻ സന്ദർഭമൊത്തു വന്നാൽ ആന പകരം വീട്ടും. ഈ ചൊല്ലുപോലെയാണ് ചില മനുഷ്യരുടെ അവസ്ഥ. മറ്റുള്ളവരോടുള്ള വെറുപ്പും വിദ്വേഷവും മനസ്സിൽ സൂക്ഷിക്കുന്നവർ

0: ഉണിലും ഉറക്കത്തിലും ജോലി ചെയ്യുമ്പോഴും മനസ്സിൽ അമർഷം പേറി നടക്കുന്നവർ, വിനോദ വിശ്രമവേളകൾ പോലും മറ്റുള്ളവരോട് അരിശം കലർന്ന ചിന്തകളാണ് അവരെ ഭരിച്ചുകൊണ്ടിരിക്കുക. സ്നേഹം, കരുണ, വാത്സല്യം, വിട്ടുവീഴ്ച തുടങ്ങിയ സൽഗുണങ്ങളാണ് നമ്മുടെ ഹൃദയത്തെ നിർമ്മലമാക്കുന്നത്. കർമ്മങ്ങളിലൂടെ അവയുടെ പ്രകാശമുണ്ടാവുമ്പോൾ ജീവിതം സുന്ദരമാവും. മനസ്സിൽ വെറുപ്പും വിദ്വേഷവും പേറി നടന്നാൽ ജീവിതം ദുസ്സഹമാവുകയും ചെയ്യും. കോപവും പകയും ആളിക്കത്തുന്ന മനസ്സ് സദാ ചഞ്ചലമായിരിക്കും. സ്വസ്ഥതയും ശാന്തിയും അവിടെ ഉണ്ടാവില്ല. കഠിന ഹൃദയത്തിലാകട്ടെ സന്തോഷവും സംതൃപ്തിയും പ്രവേശിക്കുകയുമില്ല. ആയിരക്കണക്കിന് ചിന്തകളാണ് ഓരോ ദിവസവും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. സന്തോഷവും ആനന്ദവും ആശ്വാസവും അനുഭവപ്പെടുന്ന ചിന്തകൾ, വേദനയും സങ്കടവും നിരാശയും സൃഷ്ടിക്കുന്ന ചിന്തകൾ, ഉന്മേഷവും ഊർജ്ജസ്വലതയുമേകുന്ന ചിന്തകൾ, വെറുപ്പും വിദ്വേഷവും ജനിപ്പിക്കുന്ന ചിന്തകളുമുണ്ട്. ചിന്തകളെ മൊത്തത്തിൽ വിലയിരുത്തിയാൽ ഭൂരിപക്ഷവും പ്രയോജനമില്ലാത്തവയാണ്, പലതും നമ്മെ തകർക്കുന്നതാണ്. അതിനാൽ ശരീരവും മനസ്സും വികാരങ്ങളും വിചാരങ്ങളും മലിനപ്പെടുത്തുന്ന ചിന്തകളെ നാം നിയന്ത്രിച്ചേ മതിയാകൂ. മറ്റുള്ളവരോട് വെറുപ്പും വിദ്വേഷവും ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. ഹൃദയത്തിൽ അല്പമെങ്കിലും ഈർഷ്യതയുണ്ടാവുന്നതിൽ നിന്നും ദൈവത്തോട് രക്ഷ ചോദിക്കുന്നത് നല്ല മനുഷ്യരുടെ ഗുണമായി വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു. നാഥ, നീ ഞങ്ങളെ സന്മാർഗത്തിലേക്ക് നയിച്ചുവല്ലോ, ഇനി ഞങ്ങളുടെ മനസ്സിനെ വക്രമാക്കരുതേ. ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും നാം നല്ല പ്രാധാന്യം നൽകാറുണ്ട്. നിത്യവും കുളിച്ചു വൃത്തിയായി ഭംഗിയുള്ള വസ്ത്രം ധരിച്ച് നടക്കാൻ നാം ഇഷ്ടപ്പെടുന്നു. അപകടം വരുത്തുന്ന സന്ദർഭങ്ങൾ പരമാവധി ഒഴിവാക്കുന്നു. പഴകിയതോ രുചിഭേദം വന്നതോ ആയ ഭക്ഷണം നമുക്ക് വേണ്ടേ വേണ്ട. എങ്കിൽ നമ്മുടെ ബുദ്ധിക്കും ചിന്തക്കും നൽകുന്ന പോഷണം എന്തുകൊണ്ട് നല്ലതാക്കിക്കൂടാ? ദുഷിച്ചതും നാറിയതും വിഷം പുരണ്ടതുമായ ചിന്തകളെ എന്തിന് മനസ്സിൽ ചുമക്കണം? പ്രയാസങ്ങളിൽ ക്ഷമിച്ചും പ്രശ്നങ്ങൾ പരിഹരിച്ചും നമുക്ക് മനസ്സിലെ ഭാരങ്ങൾ ഇറക്കി വെക്കാം. ഹൃദയത്തെ മലീമസമാക്കുന്ന, മനസ്സിനെ അലോസരപ്പെടുത്തുന്ന ചിന്തകളെ ബോധപൂർവം ഒഴിവാക്കുകയും ചെയ്യാം. മനുഷ്യന്റെ ചിന്തയും സംസാരവും പ്രവൃത്തിയുമെല്ലാം പരസ്പരം ബന്ധപ്പെട്ടു കിടക്കുന്നു. മനസ്സിന് നൽകുന്ന ഇൻപുട്ട് നന്നായാൽ മാത്രമേ ഔട്ട്പുട്ട് ഗുണമുള്ളതാവൂ. വിശുദ്ധിയും നന്മയുമുള്ള മനസ്സിൽ നിന്ന് സൽഫലങ്ങളുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവും. വൈലോപ്പിള്ളിയുടെ വരികൾ നോക്കൂ. ചിന്തയാണ് ലോകം തീർക്കുന്നത്, ചിന്തയാൽ ലോകം തെളിയുന്നു. ചിന്ത നല്ലതാകുമ്പോൾ മനസ്സ് പൂത്തുലയും, ദുഷ്ടചിന്ത പടർന്നാൽ ജീവിതം മങ്ങും. അതിനാൽ ചന്തമുള്ള ചിന്തകളാൽ നമ്മുടെ ജീവിതം മനോഹരമാവട്ടെ.
1: അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശാരീരികാരോഗ്യത്തിന്റെ അടിസ്ഥാനം നല്ല ഭക്ഷണ നല്ല ജീവിത രീതിയുമാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ആത്മാവിൻ്റെ മാനസികാരോഗ്യത്തിൻ്റെ അടിസ്ഥാനം നല്ല ചിന്തകളാണ്, നല്ല മനസ്സാണ്. തെളിഞ്ഞ മനസ്സുണ്ടെങ്കിൽ നമ്മുടെ ജീവിതവും തെളിഞ്ഞതാവും. ഡോക്ടർ മൻസൂർ ഒദായി ആയിരുന്നു ഈ നല്ല വാക്കുകൾ നമുക്കായി പറഞ്ഞത്.
2: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ഗാനമാധുരി, ശനിയാഴ്ച രാവിലെ 8:20.
3: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി,
4: പാട്ടുപൊലിമ, എന്നും രാവിലെ 7:55.
2: ലബോറട്ടറി മെഡിസിനിലെ 7 വിഭാഗങ്ങളിലായി 79 ടെസ്റ്റുകൾക്ക് NABL ഐലാക് MRI അംഗീകാരം.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം,
6: എന്നും രാവിലെ 8:03.
5: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
7: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15.
8: മുട്ടെന്ന് മാത്രമല്ല, നമ്മുടെ കൈ കാല് എന്ന് വേണ്ട, അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
9: അരക്കലും പൊടിക്കലും ഈസിയാക്കുന്ന 3-jar മിക്സികൾ ഇപ്പോൾ വെറും 1990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
10: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.

പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഫുട്ബോളിനെ കുറിച്ച് പറയാനുണ്ടോ? നിങ്ങളുടെ പ്രിയ ടീമിനെ പിന്തുണയ്ക്കാനുണ്ടോ? ഈ ഫുട്ബോളിലെ മത്സരങ്ങളെ ഫലങ്ങളെക്കുറിച്ച് പ്രവചിക്കാനുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് കൂടാം മഞ്ചേരി FM-നോടൊപ്പം. മഞ്ചേരി FM ഫുട്ബോൾ ബീറ്റ്സ് നാളെ രാവിലെ മുതൽ തുടങ്ങുന്നു. നാളെ രാവിലെ 10:15 മുതൽ

മഞ്ചേരി എഫ് എമ്മിൽ ലോകകപ്പ് അവസാനിക്കുന്നത് വരെ ഫുട്ബോൾ ബീറ്റ്സ് തത്സമയ ഫോണിൻ പരിപാടി. കളിയുടെ ആവേശവും ആരാധകരുടെ ഹൃദയമിടിപ്പും ഒരുമിക്കുന്ന ലോകകപ്പ് ഫുട്ബോൾ വേദിയിലേക്ക് നിങ്ങളോടൊപ്പം മഞ്ചേരി എഫ് എമ്മും. ഈ ഗാനം ഒരിക്കൽ കൂടി കേട്ടാലോ.

പ്രിയപ്പെട്ടവരെ, 2026 ഫിഫ വേൾഡ് കപ്പിലെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ, മത്സരഫലങ്ങൾ, താരങ്ങളുടെ പ്രകടനങ്ങൾ, ട്രാൻസ്ഫർ വാർത്തകൾ, കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയിരുത്തലുകളും ഒക്കെ പങ്കുവയ്ക്കാനുള്ള മഞ്ചേരി FM ഫുട്ബോൾ ബീറ്റ്സ് നാളെ രാവിലെ 15 മുതൽ. ഫുട്ബോൾ അവസാനിക്കുന്നതുവരെ

0: പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നാലുമണി പൂക്കൾ ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വ്യത്യസ്തമായ പരിപാടികളുമായി നാലുമണിപ്പൂക്കളുടെ മറ്റൊരു അധ്യായം നാളെ വൈകുന്നേരം 4 മണിക്ക് ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 55 മിനിറ്റും 20 സെക്കൻഡും.
1: FM പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാന് ഇന്ന് 10 വർഷം. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ അല്പസമയത്തിനകം നിർവഹിക്കും. പശ്ചിമേഷ്യയിൽ സംഘർഷം താൽക്കാലികമായി ശമിക്കുന്നതായി സൂചനകൾ. ഇറാനും ഇസ്രായേലും തമ്മിൽ നേരിട്ടുള്ള ആക്രമണങ്ങൾ കുറഞ്ഞതായി റിപ്പോർട്ട്. പുരരേഖ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അന്താരാഷ്ട്ര ആർക്കൈവ്സ് വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി OJ ജനീഷ് നാളെ നിർവഹിക്കും. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ഇടുക്കി കമ്പംമേട്ടിൽ വാഹനങ്ങൾക്ക് മുകളിലേക്ക് വൻമരം കടപുഴകി വീണു. നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1608 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19 1957 തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് 5:34 1634 തിരുവനന്തപുരം സെൻട്രൽ ലോക്മാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 5:13 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 5661 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 എത്തിച്ചേരും.
2: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ
0: വായിക്കുന്നത് മുഹസിന നൂറുലമീൻ. സെൻസസ് 2027 ഭാഗമായി കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും സെൻസസ് നടപടികളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനുമായി മങ്കട ഗവൺമെന്റ് കോളേജിൽ ബോധവൽക്കരണ പരിപാടിയും വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു.

0: പഠിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ഉദയകുമാർ ഉദ്ഘാടനം ചെയ്തു. സെൻസസ് മാസ്റ്റർ ട്രെയിനേഴ്സായ എം വി കിഷോർ, ജംഷീർ ചെറുകാട് എന്നിവർ ക്ലാസ് എടുക്കുകയും ക്യൂസ് മത്സരത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. ക്യൂസ് മത്സരത്തിൽ മൂന്നാം വർഷ ബി എ എക്കണോമിക്സ് ബിരുദ വിദ്യാർത്ഥി ഹന്ന ജാസ്മിൻ ഒന്നാം സ്ഥാനം നേടി. പരിപാടിയിൽ കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും മറ്റു ജീവനക്കാരും പങ്കെടുക്കും. രണ്ട് ഘട്ടങ്ങളിലായി നടക്കുന്ന സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പോർട്ടൽ വഴി വിവരങ്ങൾ ഓരോ കുടുംബത്തിനും സ്വയം രേഖപ്പെടുത്താനുള്ള അവസരം ഈ മാസം 16 മുതൽ 30 വരെയാണ്. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും അടുത്ത മാസം 1 മുതൽ 30 വരെ നടക്കും. രണ്ടാംഘട്ടമായ പോപ്പുലേഷൻ എന്യൂമറേഷൻ 2027 ഫെബ്രുവരി 9 മുതൽ 28 വരെയാണ്. നാട്ടുവൃത്താന്തം സമാപിച്ചു.
1: വികസന വാർത്തകൾ.

പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 59:35. ഇനി 5 മണി മുതൽ തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളാണ്. ഇതിൽ 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി, 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും എന്നിവ കേൾക്കാം.

0: ആകാശവാണി ഇപ്പോൾ കേൾക്കാം.
1: തുടിത്താളം. തുടിത്താളത്തിൽ ഇന്ന് ചെണ്ടകേളി, അവതരിപ്പിക്കുന്നത് ഹരിപ്പാട് മുരളിയും സംഘവും.

ഹരിപ്പാട് മുരളിയും സംഘവും അവതരിപ്പിച്ച ചെണ്ടകേളിയാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ കലാമണ്ഡലം ആനന്ദുശങ്കർ, കലാനിലയം കൃഷ്ണകുമാർ, കലാമണ്ഡലം ഗണേശൻ.

0: ആകാശവാണി ഇപ്പോൾ ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
1: ഗാന്ധിയുടെ പിന്നത്തെ ലക്ഷ്യസ്ഥലം മദിരാശിയായിരുന്നു. നേറ്റാളിൽ ബാലസുബ്രഹ്മണ്യത്തിന് ഗാന്ധി ചെയ്ത സഹായത്തെപ്പറ്റി തമിഴ്നാട്ടിലെ ജനങ്ങൾ പത്രത്തിൽ വായിച്ചിരുന്നു. അതുകൊണ്ട് മദിരാശിയിൽ പൊതുയോഗം ഏർപ്പെടുത്തുവാൻ ഗാന്ധിക്ക് അധികം പ്രയാസമുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞതിനു ശേഷം ഗാന്ധി അവിടെ അധികം താമസിച്ചില്ല. പിന്നെ പോയത് കൽക്കത്തയിലേക്കാണ്. കൽക്കത്തയിൽ ഗാന്ധിക്ക് സമ്മിശ്ര സ്വീകരണമാണ് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ പരിചയക്കാർ ആരും തന്നെ അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഗ്രേറ്റ് ഈസ്റ്റേൺ ഹോട്ടലിൽ ഒരു മുറിയെടുത്ത് പാർക്കുവാൻ തീർച്ചപ്പെടുത്തി. ആ ഹോട്ടലിൽ പാർക്കുമ്പോൾ ഇംഗ്ലണ്ടിലെ ഡെയിലി ടെലിഗ്രാഫ് എന്ന പത്രത്തിന്റെ പ്രതിനിധിയുമായി പരിചയപ്പെടുന്നതിന് ഇടയായി. ഇംഗ്ലീഷുകാർ ഇന്ത്യക്കാരോട് കാണിക്കുന്ന അപമര്യാദയിൽ പത്രപ്രതിനിധി വ്യസനം പ്രകടിപ്പിച്ചു. ഒരു ഇന്ത്യക്കാരന് സ്വന്തം നാട്ടിൽ അത്തരം അപമാനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് എത്ര ലജ്ജാകരമായ സംഗതിയാണെന്ന് അദ്ദേഹത്തിന് തോന്നി. എന്നാൽ തെക്കേ ആഫ്രിക്കയിൽ വെച്ച് വർഗവിദ്വേഷത്തിന്റെ എത്രയെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിരുന്ന ഗാന്ധിക്ക് കൽക്കത്തയിലെ സംഭവം ഒരു പുതുമയായി തോന്നിയില്ല. ഗാന്ധി കൽക്കത്തയ്ക്ക് പോകുന്നത് അവിടെയും ഒരു പൊതുയോഗം ഏർപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടുകൂടിയായിരുന്നു. അതിന് അദ്ദേഹം ആദ്യമായി കണ്ടത് സുരേന്ദ്രനാഥ് ബാനർജിയെയാണ്. ഗാന്ധി ചില ഇംഗ്ലീഷുകാരായ പത്രാധിപന്മാരെ ചെന്ന് കണ്ടു. ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ ആ പത്രങ്ങളുടെ പങ്ക്തികളിൽ പൂർണമായി കൊടുക്കുകയും ചെയ്തു. മാത്രമല്ല, തെക്കേ ആഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ സ്ഥിതിയെപ്പറ്റി ഒരു മുഖപ്രസംഗവും ഇംഗ്ലീഷ് മാൻ പത്രത്തിൽ പ്രസിദ്ധപ്പെടുത്തി. അതിന്റെ പത്രാധിപരായ സോണ്ടേഴ്സിന് ഗാന്ധിയെ വളരെ ഇഷ്ടമായി. കാര്യങ്ങൾ അതിശയോക്തിയില്ലാതെ വസ്തുനിഷ്ഠമായി പറയുന്ന സ്വഭാവം അന്ന് തന്നെ ഗാന്ധിക്കുണ്ടായിരുന്നു. കൽക്കത്തയിൽ ഒരു പൊതുയോഗം വിളിച്ചുകൂട്ടുവാൻ ഒരുക്കം ചെയ്തു വന്നിരുന്ന സമയത്തായിരുന്നു ഡർബാനിലേക്ക് പുറപ്പെടുവാനുള്ള കമ്പി ഗാന്ധിക്ക് ലഭിച്ചത്. ഡർബാനിലെ നിയമസഭ അടുത്തുതന്നെ കൂടുവാൻ പോകുന്നുണ്ടെന്നും അതിനു മുമ്പായി ഗാന്ധി അവിടെ എത്തണമെന്നുമായിരുന്നു ആ കമ്പിയുടെ ചുരുക്കം. കമ്പി കിട്ടിയപ്പോൾ ഒട്ടും താമസിക്കാതെ അടുത്ത കപ്പലിൽ തനിക്ക് ഡർബാനിലേക്ക് പോകുവാനുള്ള ഏർപ്പാടുകൾ ചെയ്യുവാൻ ഗാന്ധി ബോംബെയിലുള്ള ദാദാ അബ്ദുള്ള കമ്പനിക്കാരെ അറിയിച്ചു. ആദ്യം വിചാരിച്ചതുപോലെ ഇന്ത്യയിൽ അധിക ദിവസം പാർക്കുന്നതിന് ഗാന്ധിക്ക് തരമായില്ല. എന്നാൽ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ പ്രധാന നേതാക്കന്മാരെ കണ്ട് തെക്കേ ആഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ പ്രശ്നം അവരെ മനസ്സിലാക്കുന്നതിനും ഇന്ത്യയിലെ പൊതുജനങ്ങളെ അതിനെപ്പറ്റി ഏതാണ്ട് അറിയിക്കുന്നതിനും തനിക്ക് സാധിച്ചു എന്ന സംതൃപ്തിയോടുകൂടിയാണ് ഗാന്ധി ബോംബെയിൽ നിന്ന് കപ്പൽ കയറിയത്.
0: ഗാന്ധി സ്മൃതി ആഖ്യാനം എൻ ജെ ജോഷിലാൽ.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല.
0: കർഷക സമൃദ്ധിയുടെ വിളപ്പുലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. പരസ്യവാചകങ്ങളിലൂടെയും ദൃശ്യചാരുതയിലൂടെയും ഉപഭോക്താവിന്റെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിവുള്ള പരസ്യങ്ങൾ നിർമ്മിച്ച് കേരളത്തിലും ദുബായിലും വൻകിട പരസ്യ കമ്പനികൾക്കൊപ്പം കിടപിടിക്കുന്ന ഒരു അഡ്വർടൈസ്മെന്റ് കമ്പനിയുടെ ഉടമസ്ഥനായ ശ്രീ തൻസീറിന് ഇപ്പോൾ മനം നിറയെ കൃഷിയിലൂടെ സ്വപ്നങ്ങൾ പൂവണിയാനാണ് ആഗ്രഹം. ഈ സ്വപ്ന സാക്ഷാത്കാരത്തിന് ഒരു വയസ്സ് മാത്രം പ്രായമെന്നിരിക്കെ ഇദ്ദേഹം ഒരുക്കിയ ഡ്രാഗൺ ഫ്രൂട്ടിലെ വിസ്മയങ്ങൾ ഏവരെയും അതിശയിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. വ്യത്യസ്തമായ കൃഷിയും കാഴ്ചപ്പാടുകളുമാണ് കേവലം 12 മാസത്തിനുള്ളിൽ നാട്ടിലെ ശ്രദ്ധേയനായ ഒരു ഫലവർഗ കർഷകനായി മാറാൻ ഇദ്ദേഹത്തെ സഹായിച്ചത്. ആദ്യം ആര്യനാട് കൃഷി ഓഫീസർ ശ്രീ ലാൽകുമാറിന്റെ വാക്കുകളിലേക്ക്.
3: ആര്യനാട് കൃഷിഭവന്റെ കീഴിൽ വൈവിധ്യങ്ങളായ പല കൃഷികളും നടന്നു വരുന്ന ഒരു പഞ്ചായത്താണ്. കൂടുതൽ ഭാഗത്ത് റബ്ബറാണെങ്കിലും ഇപ്പോൾ കർഷകർ മറ്റ് കൃഷിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കൊക്കോട്ടേല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പച്ചക്കറി കൃഷിയാണ് നന്നായിട്ട് ചെയ്യുന്നത്. 25 ഹെക്ടർ വരെ പച്ചക്കറി ചെയ്തിരുന്ന സ്ഥലമാണ്. പിന്നീട് ആൾക്കാർ ഫ്രൂട്ട് പ്ലാന്റ്സ് വയ്ക്കുന്നതിലോട്ടും തിരിഞ്ഞിട്ടുണ്ട്. റബ്ബുട്ടാൻ, അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങി വൈവിധ്യങ്ങളായ ഫ്രൂട്ട് പ്ലാന്റ്സ് നമ്മുടെ ഏരിയയിൽ കർഷകർ കൃഷി ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൻസീർ എന്ന് പറയുന്ന ഒരു പ്രവാസി കർഷകന്റെ പുരയിടത്തിലാണ്. ഇവിടെ 4 മുതൽ 5 ഏക്കർ വരെ സ്ഥലത്ത് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്ന ഫ്രൂട്ട് പ്ലാന്റാണ് നട്ടിരിക്കുന്നത്. ഇപ്പം ആദ്യ വർഷമാണ്. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ ധനസഹായം നമ്മൾ ഈ പ്ലോട്ടിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഫ്രൂട്ട്സ് ഡെവലപ്മെന്റ് സ്കീമിൽ അനുസരിച്ച്. കൂടുതൽ വിശേഷങ്ങൾ നമ്മുടെ തൻസീർ തന്നെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്.
4: ട്വന്റി 5 ഇയേഴ്സ് ആയിട്ട് അഡ്വർടൈസിങ് ഏജൻസിയാണ്. ഇവിടെയും ചെയ്യുന്നുണ്ട്, ദുബായിലും ചെയ്യുന്നുണ്ട് പരസ്യ കമ്പനി. പിന്നെ നമ്മൾ കൃഷി പാഷനായതുകൊണ്ട് ഇതിലോട്ട് ഇറങ്ങിയതാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഫാദർ ചെയ്തിരുന്നതാണ് കൃഷി. അതിനനുബന്ധമായിട്ടാണ് ഞാനും ഇപ്പോൾ ഈ ഫീൽഡിലേക്ക് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് 5 ഏക്കറോളം ആണ് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്തിരിക്കുന്നത്. 1 വർഷമായി ഈൽഡ് നമുക്കിപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഒരു 150 വെച്ച് ആവറേജ് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട് ഹോൾസെയിൽ റേറ്റ്. നാച്ചുറൽ ഫാമിംഗ് ആണ് ചെയ്യുന്നത്. പല ഏക്കറുടെ കൃഷി രീതി എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ആ രീതിയിലാണ് ചെയ്യുന്നത്. 2 വെച്ചൂർ പശുക്കളുണ്ട്. കൂടാതെ വെച്ചൂർ ഫാമിൽ നിന്ന് ഞങ്ങൾ ചാണകവും സ്ലറിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വളമായിട്ട് ഞങ്ങൾ കൊടുക്കുന്നത് വെച്ചൂറിൻ്റെ ചാണകവും ഗോമൂത്രവും

0: ശർക്കരയും പയറും ഇതെല്ലാം കൂടി 4 ദിവസം കലക്കി വെച്ചിട്ട് സ്ലറിയാക്കിയിട്ട് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. നേരത്തെ റബ്ബറായിരുന്നു ചെയ്തിരുന്നത്, അതിനെ മുറിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. തട്ടത്തട്ടായിട്ട് നമ്മൾ ചെയ്തെടുത്തതാണ്. ഹിറ്റാച്ചി വെച്ചിട്ട് നമുക്ക് ഏകദേശം അറൌണ്ട് 2 മന്ത്സോളം വർക്ക് ഉണ്ടായിരുന്നു. പിന്നെ പോസ്റ്റ് നമ്മൾ 2000 പോസ്റ്റാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഒരു പോസ്റ്റിൽ 4 ചെടി വെച്ചിട്ട് 8000 ചെടിയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. പോസ്റ്റ് നമ്മളിവിടെ തന്നെയാണ് ഉണ്ടാക്കി എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനും ഒത്തിരി ലേബർ കോസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. പോസ്റ്റ് ഞങ്ങൾ അതിൻ്റെ ഡൈ ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ പോസ്റ്റ് അടിച്ചത്. അവരെ വെച്ചിട്ട് പോസ്റ്റ് അടിക്കുമായിരുന്നു. 2000 പോസ്റ്റ് ഞങ്ങൾ ഇവിടെ തന്നെ നിർമ്മിക്കുമായിരുന്നു. എന്നിട്ട് ഹിറ്റാച്ചിയിൽ തന്നെയാണ് പോസ്റ്റ് ഓരോ സ്ഥലത്തേക്കും കൊണ്ടുപോയത്. കുഴിയെടുത്തിട്ട് ആ കുഴിയിൽ ഞങ്ങൾ വെളിയിൽ നിന്ന് ലേബറിനെ എടുത്തിട്ടാണ് ചെയ്തിരുന്നത്. ആവറേജ് നമുക്ക് ഒരു പോസ്റ്റ് നമ്മൾ ഇട്ട് ചെടി നട്ട് വരുമ്പോഴേക്കും 1500 രൂപ വന്നിട്ടുണ്ട്. ഒരു പ്ലാന്റ് അടുത്ത പ്ലാന്റിലേക്ക് 8 അടിയാണ് നമ്മൾ സ്പേസ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ചെയ്തത് നമ്മൾ ചെടി വാങ്ങിച്ച് വെച്ചിരുന്നു, തൈയാക്കിയിട്ട് നമ്മളിവിടെ നട്ടത് കഴിഞ്ഞ May 22 നമ്മൾ നട്ടത് ആദ്യമായിട്ട്. വളപ്രയോഗം നമ്മൾ വേനലിൽ നമ്മൾ സ്ലറിയാണ് ഒഴിച്ചിരുന്നത്. ഈ നാടൻ പശുവിൻ്റെ വെച്ചൂർ പശുവിൻ്റെ ചാണകവും ഗോമൂത്രവും ഉൾപ്പെടെയാണ് നമ്മൾ സ്ലറിയാക്കിയിട്ടാണ് ഒഴിച്ചിരുന്നത്. പിന്നെ നമ്മൾ ചാണകപ്പൊടിയും ചെയ്യുന്നുണ്ടായിരുന്നു, ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ വേനലിൽ അതിൻ്റെ മൂട്ടിൽ കരിയിലയും മറ്റുമൊക്കെ ഇട്ടിട്ട് വേനലിന് സംരക്ഷണമായിട്ട് അങ്ങനെ ചെയ്തിരുന്നു. അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടിരിക്കുന്നത്. പിന്നെ ഫംഗസ് ബാധ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള ഇതാണ് കൊടുത്തിരിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. എല്ലാം നാച്ചുറൽ ഫാമിംഗ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ സ്ഥിരമായിട്ട് 4 ജോലിക്കാരാണുള്ളത്. ഇവിടെ പരിസരത്തുള്ള സ്ത്രീകളായിട്ടുള്ളവർ തന്നെയാണ് 4 പേര്. അവർ തന്നെയാണ് ആത്മാർത്ഥമായിട്ട് ഇത് ചെയ്യുന്നത്. അവർ രാവിലെ 7 മണിക്ക് വരുന്നുണ്ട്, ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോൾ അവർ പോകുന്നുണ്ട്. എല്ലാ ദിവസവും വരുന്നുണ്ട് 4 പേര്. അവരാണ് ഇതെല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അവരുടേതായ ഫാമായിട്ടാണ് അവർ നോക്കി അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ജലസേചനത്തിന് നമ്മളിത് കൊടുത്തിട്ടുണ്ട്. ഡ്രിപ്പ് ഇറിഗേഷൻ്റെ പ്രോജക്റ്റ് എടുത്തിട്ടുണ്ട്, നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷേ എല്ലാ സ്ഥലത്തും ടാപ്പ് കൊടുത്തിട്ടുണ്ട്, അതിൽ നമ്മൾ വേനലിൽ വെള്ളം ഒഴിക്കുന്നുണ്ട്. വന്യമൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. ഫുള്ള് നമ്മൾ ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. കുറേ സ്ഥലം ഒരു 200 മീറ്ററോളം നമ്മൾ മതിൽ കെട്ടി, ബാക്കി സ്ഥലം ടാറ്റാ ഫെൻസിങ്ങാണ് ചെയ്തിരിക്കുന്നത്. അതായത് എക്സ്പെൻസ് ഏകദേശം ഒരു 15 ലാക്സോളം ആയിട്ടുണ്ട്. ഇത് നമ്മൾ 1ാമത്തെ വർഷമാണ്. ആദ്യമായിട്ടാണ് നമ്മൾ ഈൽഡ് എടുക്കുന്നത്. 3ാം വർഷമാണ് നമുക്ക് ഫുൾ ഈൽഡ് കിട്ടുന്നത്. നമുക്ക് തുടക്കം തന്നെ നല്ല ഈൽഡാണ് കിട്ടിയിരിക്കുന്നത്. ഒരു ഫ്രൂട്ട് തന്നെ ഏകദേശം 400 to 420 gram ആവറേജ് വരുന്നുണ്ട്. ഞങ്ങളത് ഹോൾസെയിലേഴ്സിനാണ് ഇപ്പോൾ കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വരുന്നവർക്ക് നേരിട്ട് നമുക്ക് നമ്മുടെ ഫാമിൽ നിന്ന് വാങ്ങാൻ പറ്റുന്നതാണ് ഈ ഫ്രൂട്ട്. ഫുള്ളായിട്ട് മലേഷ്യൻ റെഡാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായിട്ടും ജൈവ രീതിയിലാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ജൈവ രീതിയിൽ ചെയ്യാൻ കാരണം നമ്മളിപ്പോൾ പച്ചക്കറിയും പലതും വെളിയിൽ നിന്ന് വരുന്നതെല്ലാം പെസ്റ്റിസൈഡും മറ്റുമൊക്കെ മാരകമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നതുകൊണ്ട് പൂർണ്ണമായിട്ടും ഞങ്ങൾ ജൈവ രീതി തന്നെയാണ് ഈ ഫാമിൽ ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത്. അത് തന്നെ നമ്മൾ മുമ്പോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. അതിൻ്റെ ഉള്ള റിസൾട്ടും ഉണ്ട് നമുക്ക്. നാടൻ പശു ആയതുകൊണ്ട് അത് അതിൻ്റെ മൂത്രവും ചാണകവും ഒക്കെ നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് വളരെയധികം നല്ല രീതിയിലാണ് നമുക്ക് ഈൽഡ് ഉള്ളത്. നമുക്കിവിടെ വന്നും ഫാമിലും ആൾക്കാർ വരുന്നുണ്ട്. ഇത് കേട്ടറിഞ്ഞിട്ട് ജൈവ രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് ഇവിടെ പലരും വന്ന് വാങ്ങിക്കുന്നുണ്ട്. അതായത് അസുഖബാധിതരായിട്ടിരിക്കുന്നവർക്ക്, അതായത് ഷുഗർ പേഷ്യൻസ്, ക്യാൻസർ പേഷ്യൻസ് തുടങ്ങിയവർക്ക് ഇത് വളരെയധികം മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു ആൻറ്റി ഓക്സൈഡ് ആയതുകൊണ്ട് വളരെയധികം ആൾക്കാർ വന്നിട്ട് ഇത് വാങ്ങിക്കുന്നുണ്ട്. ആര്യനാട് കൃഷിഭവനിൽ നിന്ന് നമുക്ക് നല്ല സഹായമാണ്. എല്ലാവിധത്തിലുള്ള സഹകരണവും അഗ്രികൾച്ചർ ഓഫീസറും അവരുടെ അസിസ്റ്റ് ചെയ്യുന്നവരും നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മുടെ ഫാമിൽ വിസിറ്റ് ചെയ്യാറുണ്ട്. SHM-ൻ്റെയും സഹായം നമുക്ക് വന്നിട്ടുണ്ട്. കൂടാതെ ഡ്രിപ്പ് ഇറിഗേഷന് വേണ്ടി നമ്മൾ പ്രോജക്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഉടനെ തന്നെ നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷനും ചെയ്യുന്നുണ്ട്. സർക്കാർ സഹായത്തോടെ ചെയ്യാനായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കുടുംബത്തിൽ വൈഫ് മക്കൾ 2 പേരാണ്. അവർ പൂർണ്ണമായിട്ട് സഹകരിക്കുന്നുണ്ട്. വൈഫ് എൻ്റെ കൂടെ ആഡ് ഏജൻസിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. കൂടാതെ ഫാമിംഗിലും വരുന്നുണ്ട്. മോള് ഡിഗ്രി ഫസ്റ്റ് ഇയർ BBA ഏഷ്യൻ ബിസിനസ് സ്കൂൾ പള്ളിപ്പുറത്താണ് പഠിക്കുന്നത്. മോൻ ശാന്തിനികേതൻ വഴുതക്കാട് സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ 10th കഴിഞ്ഞു, ഇനി അടുത്ത് +1 പോകും. കൃഷിയോട് അവർക്കും താല്പര്യമുണ്ട്. ഫ്രീ ടൈമിൽ അവരും ഇവിടെ വന്നിട്ട് സഹായിക്കാറുണ്ട്, കൂടെ ഉണ്ടാവാറുണ്ട്. നമ്മളും പല കൃഷിക്കാരെയും കാണുകയും അവരുടെ എക്സ്പീരിയൻസ് നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കുള്ള എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യാൻ തയ്യാറാണ്. ആർക്ക് വേണമെങ്കിലും ഇവിടെ വരാം, സന്ദർശിക്കാം. അതിന് കൃഷിയെക്കുറിച്ച് നമ്മൾ പൂർണ്ണമായിട്ടും അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. ഫോൺ നമ്പർ 94470297 98. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 94470297 98.
1: പരസ്യമേഖലയിൽ രജത ജൂബിലി പിന്നിടുമ്പോഴും ശ്രീ തൻസീറിന്റെ കൃഷിപ്രവർത്തനത്തിന്റെ മുഖ്യ സമയവും ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷിസ്ഥലത്താണ്. വ്യത്യസ്ത വരുമാന മാർഗത്തിലൂടെ മുന്നേറുന്ന ഇത്തരം വ്യക്തിത്വങ്ങൾ കൃഷിക്ക് പ്രാധാന്യം നൽകുന്നു എന്നത് അഭിനന്ദനാർഹമാണ്.

0: ഞാറ്റുവേലയിൽ ഇനി ആര്യവേപ്പിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിലെ മുൻ പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസറും എഴുത്തുകാരനുമായ ശ്രീ സുരേഷ് മുതുകുളം.
1: വീടിനടുത്ത് ഒരു ആര്യവേപ്പുണ്ടെങ്കിൽ രോഗങ്ങൾ ഏഴയലത്ത് വരില്ല എന്നാണ് വിശ്വാസം. മഹിമകളേറെയുള്ള ആര്യവേപ്പ് എന്ന വൃക്ഷ ഔഷധിയെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. രൂക്ഷമായ അന്തരീക്ഷ മലിനീകരണം തടയാൻ ആര്യവേപ്പിന്റെ ഹരിതസമൃദ്ധമായ ഇലച്ചാർത്തിന് കഴിയും എന്ന് ചരിത്രം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. എത്ര കടുത്ത വേനലായാൽ പോലും ആര്യവേപ്പ് മരങ്ങൾ അല്പം പോലും ക്ഷീണം തട്ടാതെ തല ഉയർത്തി നിൽക്കുന്നത് കാണാം. ആര്യവേപ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ ഓടിയെത്തുക ഒരു പ്രത്യേക തരം കയ്പ് രുചിയാകാം. എന്നാൽ ഇതിന്റെ ഔഷധഗുണങ്ങളും മേന്മകളും അറിഞ്ഞാലോ ഈ കയ്പ് പോലും മധുരമാകും. വീട്ടുമുറ്റത്ത് ഒരു വേപ്പ് വളർത്താൻ പണ്ടുകാലത്ത് ശ്രദ്ധിച്ചിരുന്നത് ഇതിന്റെ മേന്മകൾ അറിഞ്ഞിട്ടാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏകദേശം 10-12 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഔഷധവൃക്ഷമാണ് ആര്യവേപ്പ്. വാദം, ത്വക്ക് രോഗങ്ങൾ, കുഷ്ഠം, രക്തദൂഷ്യം, കഫ പിത്തദോഷം എന്നീ രോഗങ്ങൾക്കെല്ലാം പണ്ടുകാലം മുതൽക്കേ ആര്യവേപ്പ് ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട്. ആര്യവേപ്പിന്റെ തൊലി, ഇല, വിത്ത്, എണ്ണ എന്നിവയെല്ലാം വിവിധ ചികിത്സകൾക്ക് വേണ്ടി വരുന്നു. പ്രമേഹബാധിതർക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ തോത് കുറയ്ക്കാൻ വേപ്പില ഉപയോഗിക്കാം. വേപ്പില ഇട്ടു വെന്ത വെള്ളത്തിൽ കുളിക്കുന്നത് ചർമ്മവ്യാധികൾക്ക് ശമനം നൽകും. ഇലച്ചാറിൽ അല്പം തേൻ ചേർത്ത് വെറും വയറ്റിൽ കഴിച്ചാൽ ഉദര കുടൽ കൃമികൾ നശിക്കും. ആയുർവേദത്തിൽ ത്വക്ക്, മുടി സംബന്ധമായ ഔഷധങ്ങൾക്കും സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കും ആര്യവേപ്പ് അത്യന്താപേക്ഷിതമാണ്. ആര്യവേപ്പ് മുഖ്യ ചേരുവയായി ഉപയോഗിക്കുന്ന സോപ്പുകൾ, പേസ്റ്റുകൾ എന്നിവ വിപണിയിൽ സുലഭം. മലയാളികൾ മാവിന്റെ ഇലകൾ പല്ല് വൃത്തിയാക്കാൻ ഉപയോഗിക്കുമ്പോൾ തമിഴ്നാട്ടിൽ ഇത് ആര്യവേപ്പിന്റെ ഇലകളുടെ ചെറുതണ്ടുകളാണ്. മോണകളുടെ ബലത്തിനും പല്ലുകളുടെ ശത്രുക്കളായ ബാക്ടീരിയയെ നശിപ്പിക്കാനും ഇത് ഉത്തമമാണ്. ചിക്കൻ പോക്സ് അഥവാ അഞ്ചാം പനി വന്നാൽ ആര്യവേപ്പിന്റെ ഇലകളാണ് രോഗി കിടക്കുന്നിടത്ത് വിരിക്കാനും അസഹ്യമായ ചൊറിച്ചിലുണ്ടാകുമ്പോൾ തടവാനും ഉപയോഗിക്കുന്നത്. തൊലിപ്പുറത്തുണ്ടാകുന്ന അലർജി രോഗങ്ങളുടെ ചൊറിച്ചിൽ ശമിക്കുവാൻ വേപ്പില അരച്ചു പുരട്ടുന്നത് നല്ലതാണ്. ശ്വസന സംബന്ധമായ പല പ്രശ്നങ്ങൾക്കുമുള്ള നല്ല മരുന്നാണ് ആര്യവേപ്പില. വെറും വയറ്റിൽ ആര്യവേപ്പില കഴിക്കുന്നത് ഇടയ്ക്കിടെ വരുന്ന പനി, ചുമ, കഫക്കെട്ട് തുടങ്ങിയ പ്രശ്നങ്ങൾ അകറ്റാൻ സഹായിക്കും. കൃഷിരക്ഷയ്ക്കും ആര്യവേപ്പ് സഹായിയാണ്. ജൈവകൃഷിയുടെ കാതലാണിത്. നിമവിരകൾ, ചിതൽ, മണ്ണിലെ മറ്റു കീടങ്ങൾ എന്നിവയെ അകറ്റാൻ വേപ്പ് സഹായിക്കും. ജൈവകൃഷിയിൽ മണ്ണൊരുക്കുന്നതിന് തടത്തിൽ വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുന്ന പതിവുണ്ട്. പച്ചക്കറികളിലെ വിവിധ കീടങ്ങളെ നിയന്ത്രിക്കാൻ വേപ്പെണ്ണ, വേപ്പിൻകുരു സത്ത് എന്നിവ ഫലവത്താണ്. മിറക്കിൾ ട്രീ എന്ന അർത്ഥത്തിൽ അത്ഭുത വൃക്ഷമെന്നും ഔഷധമേന്മയിൽ മുൻപന്തിയിലായതിനാൽ മഹാ ഔഷധശാല എന്നും ആര്യവേപ്പിനെ വിശേഷിപ്പിക്കുന്നു. ഇന്ത്യയിൽ തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളാണ് ആര്യവേപ്പ് കൃഷിയെ പ്രോത്സാഹിപ്പിച്ചു കാണുന്നത്. ഇത് നമുക്കും മാതൃകയാക്കാവുന്നതാണ്.
0: ഇതുവരെ കേട്ടത് ആര്യവേപ്പിന്റെ ഗുണങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിലെ മുൻ പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസറും എഴുത്തുകാരനുമായ ശ്രീ സുരേഷ് മുതുകുളം.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കഥകൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന.
1: LPG പോലുള്ള ശുദ്ധമായ പാചക ഇന്ധനം ലഭ്യമാക്കിക്കൊണ്ട് ഗ്രാമീണ അർദ്ധനഗര പ്രദേശങ്ങളിലെ ദശലക്ഷക്കണക്കിന് സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 2016 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന അഥവാ PMUY. പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയമാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്ന പ്രധാന പദ്ധതിയായി രാജ്യത്ത് അവതരിപ്പിച്ചത്. വിറക്, കൽക്കരി അല്ലെങ്കിൽ മറ്റ് ഖര ഇന്ധനങ്ങൾ പാചകത്തിന് ഉപയോഗിക്കുന്ന പരമ്പരാഗതവും ദോഷഫലങ്ങളുള്ള സമ്പ്രദായത്തിന് പകരമായി ശുദ്ധമായ പാചക ഇന്ധനം, പ്രാഥമികമായി ദ്രവീകൃത പെട്രോളിയം വാതകം അതായത് LPG ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടത്. 2016 May 1 ഉത്തർപ്രദേശിലെ ബെല്ലിയയിൽ വെച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചു. സ്ത്രീ ശാക്തീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ആരോഗ്യ പാരിസ്ഥിതിക ആശങ്കകൾ പരിഹരിക്കുക എന്ന സർക്കാരിന്റെ വിശാലമായ ലക്ഷ്യത്തിന്റെ ഭാഗമാണ് പദ്ധതി. പരമ്പരാഗത ഇന്ധനങ്ങൾ ഒഴിവാക്കുക, പാചകം എളുപ്പവും സുരക്ഷിതവുമാക്കി സ്ത്രീകളെ ശാക്തീകരിക്കുക, വായുമലിനീകരണം കുറയ്ക്കുക, വിറക് ഉപയോഗം കുറച്ച് വനനശീകരണം കുറയ്ക്കുക എന്നിവയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയുടെ ലക്ഷ്യങ്ങൾ. PMUY യുടെ പ്രധാന ലക്ഷ്യം രാജ്യത്തുടനീളമുള്ള ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് സൌജന്യ LPG കണക്ഷനുകൾ നൽകുക എന്നതാണ്. ഇത് പരമ്പരാഗത ഇന്ധനങ്ങളായ മരം, ചാണകവരളി എന്നിവയെ ആശ്രയിക്കുന്നതിനെ കുറയ്ക്കുന്നു. പാചകം എളുപ്പവും വൃത്തിയുള്ളതും സുരക്ഷിതവുമാക്കി സ്ത്രീകളെ ശാക്തീകരിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. സൌജന്യ LPG കണക്ഷനുകൾ സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള ഗുണഭോക്താക്കൾക്ക് LPG റീഫിൽ സബ്സിഡി, നൈപുണ്യ വികസനം എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പ്രകാരം അർഹരായ കുടുംബങ്ങൾക്ക് സൌജന്യ LPG കണക്ഷനുകൾ ലഭിക്കും. LPG കണക്ഷൻ, ഗ്യാസ് സ്റ്റൗ, ആദ്യത്തെ റീഫിൽ എന്നിവയുടെ ചെലവ് ഉൾക്കൊള്ളുന്ന ഒരു കണക്ഷന് തുടക്കത്തിൽ ഒറ്റത്തവണയായി 1600 രൂപയാണ് സാമ്പത്തിക സഹായമായി സർക്കാർ നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ 14.2 kg സിലിണ്ടർ കണക്ഷന് 2200 രൂപയും 5 kg സിലിണ്ടറിന് 1300 രൂപയും കേന്ദ്ര സർക്കാർ ധനസഹായമായി നൽകുന്നു. ഇത് പ്രാഥമിക ചെലവിനായി ഉണ്ടായിരുന്ന തടസ്സം നീക്കുന്നു. ഇന്ത്യയ്ക്ക് പാരിസ്ഥിതിക പ്രതിബദ്ധതകളിലേക്ക് മുന്നേറാനുള്ള ഒരു വേദിയും ഈ പദ്ധതി ഒരുക്കുന്നു. പാചകത്തിന് പരമ്പരാഗത ജൈവ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നത് വഴി ഹരിതഗൃഹവാതക ഉദ്വമനം കുറയ്ക്കാൻ സഹായിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ രാജ്യത്തിന്റെ പോരാട്ടത്തിൽ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഒരു നിർണായക പങ്ക് വഹിക്കുന്നു. ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക ഭൂപ്രകൃതിയിൽ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന കാര്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഗ്രാമീണ ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിൽ പദ്ധതി നിർണായക പങ്കാണ് വഹിക്കുന്നത്. ശുദ്ധവും സുരക്ഷിതവുമായ പാചക ഇന്ധനം ലഭ്യമാക്കി കേരളത്തിൽ ഉൾപ്പെടെ ഇന്ത്യയിലുടനീളമുള്ള ദശലക്ഷക്കണക്കിന് സ്ത്രീകളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യുന്നതിൽ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗണ്യമായ പുരോഗതിയാണ് കൈവരിച്ചിട്ടുള്ളത്. ആരോഗ്യം, സ്ത്രീ ശാക്തീകരണം, പരിസ്ഥിതി സുസ്ഥിരത, സാമൂഹിക ക്ഷേമം എന്നിവയിൽ പദ്ധതിയുടെ സ്വാധീനം അഗാധമാണ്. ഇന്ത്യ കൂടുതൽ സുസ്ഥിരവും നീതിയുക്തവുമായ

0: ഭാവിയിലേക്ക് പുരോഗമിക്കുമ്പോൾ PM ഉജ്ജ്വല യോജന പോലുള്ള സംരംഭങ്ങൾ സമൂഹങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റുന്നതിലും വരും തലമുറകൾക്ക് ആരോഗ്യകരവും വൃത്തിയുള്ളതുമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിലും പ്രധാന പങ്കാണ് വഹിക്കുന്നത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: Pradhan in New Delhi today. Union Education Minister Dharmendra Pradhan today visited the National Testing Agency headquarters and reviewed preparations for the re-NEET exam, which is going to be held on the 21st of this month. Talking to reporters outside the NTA headquarters in New Delhi, the minister said that the centre has ensured that all necessary measures are being taken while maintaining complete confidentiality from the preparation of the question papers to all subsequent procedures. In US, thousands of skilled immigrants are set to benefit after a federal judge struck down the Trump administration's proposed $1 lakh H-1B visa fee and called it unlawful. US District Judge Leo Sorokin issued the decision following a lawsuit filed by 20 Democratic State Attorneys General. The lawsuit challenged a policy announced by President Donald Trump in September last year that sought to increase the H-1B visa application fee from about $2,000 to $1 lakh. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. കോഴിക്കോട് ജില്ലാ വൃത്താന്തം.
2: കോഴിക്കോട് ജില്ലയിൽ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ മികച്ച വിജയം നേടിയ വിദ്യാലയങ്ങളെയും വിദ്യാർത്ഥികളെയും സയൻസ് ഇൻസ്പയർ അവാർഡ് ജേതാക്കളെയും ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. വിക്ടോറിയ 2026 പരിപാടിയുടെ ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ നിർവഹിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് അതിവേഗത്തിലുള്ള മാറ്റമാണ് ഉണ്ടാവുന്നതെന്നും വിദ്യാർത്ഥികൾ അഭിരുചിക്കനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കണമെന്നും മന്ത്രി പറഞ്ഞു. സ്വന്തം കഴിവുകളും പരിമിതികളും മനസ്സിലാക്കിയാവണം കോഴ്സുകൾ തിരഞ്ഞെടുക്കേണ്ടത്. വിദ്യാഭ്യാസ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്നും ഇത്തരം പ്രവർത്തനങ്ങളും പരിശ്രമങ്ങളുമാണ് തലമുറകൾക്ക് പ്രയോജനപ്പെടുന്നതെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. കോഴിക്കോട് ജൂബിലി ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ കൊട്ടാരത്തിൽ അധ്യക്ഷയായി. അഡ്വക്കേറ്റ് ഫൈസൽ ബാബു MLA മുഖ്യാതിഥിയായിരുന്നു. കോഴിക്കോട് ജില്ലയിലെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി മന്ത്രി AP അനിൽകുമാറിന്റെ സാന്നിധ്യത്തിൽ ജില്ലാതല അവലോകന യോഗം ചേർന്നു. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ വില്ലേജ് താലൂക്ക് തലം മുതൽ ജില്ലാതലം വരെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ തീരുമാനിച്ചു. ഇതിനായി റവന്യൂ, ആരോഗ്യം, തദ്ദേശം തുടങ്ങിയ വകുപ്പുകൾ ഫലപ്രദമായി ഇടപെടുകയും പ്രവർത്തിക്കുകയും വേണമെന്നും മന്ത്രി പറഞ്ഞു. പകർച്ചവ്യാധികൾ നേരിടുന്നതിനായി പ്രത്യേക ജാഗ്രതയും മുൻകരുതലുകളും ആവശ്യമാണ്. ആശുപത്രിയിൽ മരുന്നും മറ്റു സജ്ജീകരണങ്ങളും ആവശ്യത്തിന് ഉറപ്പാക്കണം. മഴക്കാലത്ത് സ്കൂളിൽ പ്രത്യേക ജാഗ്രത ആവശ്യമാണ്. സ്കൂൾ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് സംബന്ധിച്ച കാര്യങ്ങളും മന്ത്രി അവലോകനം ചെയ്തു. ഓടകൾ വൃത്തിയാക്കുന്ന ഉൾപ്പെടെയുള്ള മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ, ദുരിതാശ്വാസ ക്യാമ്പുകളുടെ സജ്ജീകരണങ്ങൾ, കടൽക്ഷോഭം നേരിടുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ, മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളും വിലയിരുത്തി. യോഗത്തിൽ ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി അധ്യക്ഷയായിരുന്നു. വിവിധ വകുപ്പുകൾ നടത്തിപ്പോരുന്ന പ്രവർത്തനങ്ങൾ കലക്ടർ വിശദീകരിച്ചു. റവന്യൂ, ആരോഗ്യം, പോലീസ്, അഗ്നിരക്ഷാസേന, തദ്ദേശ വകുപ്പ്, വനം, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, KSEB, ഫിഷറീസ് കോർപ്പറേഷൻ, വാട്ടർ അതോറിറ്റി, മേജർ മൈനർ ഇറിഗേഷൻ, മോട്ടോർ വാഹന വകുപ്പ് തുടങ്ങിയ വകുപ്പുകൾ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി നടത്തിയ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. വകുപ്പുകൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും യോഗത്തിൽ ചർച്ച ചെയ്തു. സബ് കലക്ടർ S ഗൗതം രാജ്, സിറ്റി പോലീസ് കമ്മീഷണർ മറിൻ ജോസഫ്, റൂറൽ SP T ഫറാഷ്, ADM P അഖിൽ, അസിസ്റ്റന്റ് കലക്ടർ മാളവിക ജി നായർ, ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കലക്ടർ M സജീദ്, വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മഴയിലും ശക്തമായ ചുഴലിക്കാറ്റിലും വ്യാപകമായ കൃഷിനാശമുണ്ടായ കാവിലുംപാറ പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങൾ കൃഷിമന്ത്രി T സിദ്ദീഖ് സന്ദർശിച്ചു. കൃഷിനാശമുണ്ടായ സ്ഥലങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയ മന്ത്രി ദുരിതബാധിതരായ കർഷകരെ നേരിൽ കാണുകയും അവരുടെ പരാതികളും നാശനഷ്ടങ്ങളും ചോദിച്ചറിയുകയും ചെയ്തു. മന്ത്രിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെയും കർഷക പ്രതിനിധികളുടെയും യോഗവും ചേർന്നു. ദുരിതബാധിതരായ കർഷകർക്ക് കൃഷിവകുപ്പ് സഹായം നൽകുമെന്ന് മന്ത്രി അറിയിച്ചു. ഇതിനായി വിവിധ വകുപ്പുകളുടെ ഫണ്ടുകൾ സംയോജിപ്പിച്ച് പദ്ധതി തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. ചുഴലിക്കാറ്റിനെ തുടർന്ന് കൃഷിനാശമുണ്ടായ കർഷകർക്ക് നഷ്ടപരിഹാര തുകക്ക് അപേക്ഷിക്കാനുള്ള തീയതി ദീർഘിപ്പിക്കും. ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള റബ്ബർ, കുരുമുളക്, കവുങ്ങ്, തെങ്ങ്, ഗ്രാമ്പു, ജാതി, കൊക്കോ, കശുമാവ് തുടങ്ങിയ വിളകളെ പുനഃക്രമീകരിച്ച കാലാവസ്ഥാടിസ്ഥാന വിള ഇൻഷുറൻസ് സ്കീമിൽ ഉൾപ്പെടുത്തും. 5 ഏക്കറിന് മുകളിൽ കൃഷിയുള്ള കർഷകർക്ക് കൂടി നിലവിലുള്ള LSTD പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിന് സാധ്യത പരിശോധിക്കാൻ മന്ത്രി ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. വിത്ത് തേങ്ങ സംഭരണ വില പരിഷ്കരിക്കുമെന്നും പരിഗണിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. KM അഭിജിത്ത് MLA, കാവിലുംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഘ പൊയിലുംപറത്ത്, ജില്ലാ കൃഷി ഓഫീസർ TP അബ്ദുൽ മജീദ് എന്നിവരും സംബന്ധിച്ചു. ലഹരിക്കെതിരെയുള്ള ആഭ്യന്തര വകുപ്പിന്റെ പുതിയ പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന്റെ

കോഴിക്കോട് സിറ്റി ജില്ലാതല ഉദ്ഘാടനം. കോഴിക്കോട് ലയോള സ്കൂളിൽ സിറ്റി പോലീസ് കമ്മീഷണർ മെറിൻ ജോസഫ് നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ പയസ് വാച്ചാമ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ ഫാദർ റോയി അലക്സ് മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ 2025-26 അധ്യയന വർഷത്തെ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. ഇതിന്റെ ഭാഗമായി ജില്ലയിൽ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്ന 175 വിദ്യാലയങ്ങളിലും ഓപ്പറേഷൻ തൂഫാന്റെ സ്കൂൾ തല ഉദ്ഘാടനവും നിർവഹിച്ചു. സ്കൂൾ പ്ലാൻ

0: സ്ഥലം കണ്ടെത്താൻ ഇവക്ക് സാധിക്കുന്നുണ്ട്. ലഹരി വസ്തുക്കളുടെ മണം തിരിച്ചറിയാൻ മാസങ്ങളോളം നീണ്ട പ്രത്യേക പരിശീലനമാണ് ഈ ഇനം നായ്ക്കൾക്ക് നൽകുന്നത്.
1: കോഴിക്കോട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു.

ശ്രദ്ധിക്കൂ, ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മണ്ണന്തല ഗവൺമെന്റ് അർബൻ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ പെരിയോഡോണ്ടിസ്റ്റ് ഡോക്ടർ ജി ആർ മണികണ്ഠൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495565321. ഒരു നമ്പർ കൂടി 9495565321. ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

പ്രിയ ശ്രോതാക്കളെ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജീന എ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321 അല്ലെങ്കിൽ 9495665321. ഒരു നമ്പർ കൂടി 9495665321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

പ്രിയ ശ്രോതാക്കളെ, ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടൻ ആയിരൂർ മോഹൻ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം: 9995964341, അല്ലെങ്കിൽ 9496596321. നമ്പറുകൾ ഒരിക്കൽ കൂടി: 9495964321, അല്ലെങ്കിൽ 9496596321. അതിഥി ചലച്ചിത്ര നടൻ ആയിരൂർ മോഹനൻ.

0: സമയം 6 മണി കഴിഞ്ഞ് 19:54. ഇനി സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഇഎം ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം പ്രവാചിക സുഷമ കുമാരി. ആദൌ മുഖ്യ വാർത്താഹ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദൂരഭാഷദ്വാരാ കുവൈത്ത് ആമീർ ഇത്യനേന സഹ പശ്ചിമേഷ്യായാ വികസിതാം സുരക്ഷാസ്ഥിതിം ചർച്ചിതവാൻ. ഭാരതം സംയുക്തരാഷ്ട്രസംഘേ പാകിസ്ഥാനം നിന്ദയൻ തം ദ്വേഷ ഉദ്യോഗീതി അവോചത്. ഖാദ്യസുരക്ഷയാ സഹ കൃഷകാണാം സശക്തീകരണ വിഷയേ കേന്ദ്രിതസ്യ പഞ്ചദിവസീയസ്യ ബ്രിക്സ് കൃഷി മന്ത്രിണാം സമ്മേളനം ഇന്ദോര നഗരേ ആരഭ്യതേ. സാമരിക മാർഗ പരിയോജനായാ ജോജീലാ ഗഹ്വർ മാർഗ അന്തിമാം സഫലതാം പ്രാപ്നോത്. യേന കശ്മീർ ഉപത്യകയാ സഹ ലദ്ദാഖസ്യ ച മധ്യേ സർവ ഋതു സമ്പർക്ക വാസ്തവികതയാ സമീപേ ആഗതഃ. പാകിസ്ഥാന അധികൃത കശ്മീരെ പ്രദർശനകാരിണാം സുരക്ഷാസേനാഭിസ് സഹ സഞ്ജാതീഷു സംഘർഷേഷു ത്രിംശത്തഃ അധികാഃ ജനാഃ മൃതാഃ പ്രായഃ ദ്വിശത ജനാശ്ച വ്രണീതാഃ അഭവന്. അപി ച കർണാടകസ്യ കേരളസ്യ മാഹിക്ഷേത്രസ്യ ച ഉപരി അത്യധികവൃഷ്ടേഃ സംഭാവനാമഭിലക്ഷ്യ ഭാരതീയ ഋതുവിജ്ഞാന വിഭാഗേന രക്തവർണീയ സഞ്ചേതന നിർദ്ദിഷ്ട. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ അപ്രാഹ്ണേ കുവൈത്ത് ദേശസ്യ പ്രമുഖേണ ഷേഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബീർ അൽ സബാഹ ഇത്യനേന സാർദ്ധം ദൂരഭാഷേണ സംവാദം അകരോത്. ഉഭൌ നേതാരോ പശ്ചിമേഷ്യായാം പരിവർത്തിത സുരക്ഷാ പരിസ്ഥിതിമാലക്ഷ്യ പരസ്പരം വിചാർ വിനിമയം കൃതവന്തൌ. പ്രധാനമന്ത്രിണാ ക്ഷേത്രേ വിവർദ്ധിത തനാവപൂർണ വിഷയ ഗംഭീര ചിന്ത പ്രകടിത തഥാ ച കുവൈത്തസ്യ സാർവഭൌമിക പ്രാദേശിക അഖണ്ഡതാം വിരുദ്ധ്യ വിഹിത ആക്രമണാൻ പ്രതി ഭാരതസ്യ പ്രതിജ്ഞാ പുനഃ പ്രതിപാദിത. അസൌ ശാന്തേ സ്ഥൈര്യസ്യ ച പുനഃ സ്ഥാപനാർത്ഥം തനാവം ന്യൂനീകർത്തും സംവാദം പാരസ്പരിക സഹഭാഗിതാം ച ദൃഢയിതും പുനരാപി ആവാഹനം അകരോത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ അവദത് യത് വിഗത ദ്വാദശ വർഷേഷു ദേശസ്യ യൂനാം മഹിളാനാം കൃഷകാണാം ച സശക്തീകരണേ സർവകാരഃ കിമപി ന അത്യജതിതി. സാമാജിക പ്രസാര മാധ്യമേ ശ്രീമോദി അവദത് യത് ചത്വാരിംശദധികൈകശതകോടി നാഗരികാണാം ആശീർവചോഭിഃ രാഷ്ട്രപ്രഥമസ്യ ഭാവനയാ സഹ സർവകാരഃ വിശ്വാസായ വികാസായ ജനകല്യാണായ ച സമർപ്പിതഃ അസ്തി. ഏതേഷാം അഥക പ്രയാസാനാം പരിണാമതഃ അദ്യ ദേശഃ വൈശ്വികസ്തരെ മൂലസൌകര്യാത് ആരഭ്യ ഡിജിറ്റൽ ക്രാന്തീതി പര്യന്തം നൂതനം പരിചയം അവാപ്നോതീതി പ്രധാനമന്ത്രി അവോചത്. വികസിത ഭാരതസ്യ സങ്കല്പം സാധയിതും സർവകാരഃ സേവായാഃ സുശാസനസ്യ സമൃദ്ധേഃ ച മാർഗേ അവിരാമം അഗ്രേ ഗമിഷ്യതീതി ശ്രീമോദി അധോരേഖിതവാൻ. മധ്യപ്രദേശസ്യ ഇന്ദൌര നഗരെ ബ്രിക്സ് കൃഷി സമ്മേളനം പ്രാരബ്ധം. സമ്മേളനേസ്മിൻ ബ്രാസീൽ ഇന്തോനേഷ്യ ദക്ഷിണാഫ്രിക്ക സംയുക്ത അറബ് അമിരാത് അന്യേഭ്യഃ സദസ്യരാഷ്ട്രേഭ്യഃ പ്രതിനിധയഃ സഹഭാഗിത്വം കുർവന്തി. ഏകവിംശതി ദേശേഭ്യഃ കൃഷിമന്ത്രിണഃ വരിഷ്ഠാധികാരിണഃ വിശേഷജ്ഞാശ്ച സമാവിഷ്ടാഃ സന്തി. അദ്യ ബഹൂനി സത്രാണി അത്ര സമായോജിതാനി സന്തി യഥാ ഖാദ്യസുരക്ഷ കൃഷി നവോന്മേഷഃ പര്യാവരണാനുകൂല കൃഷിഃ കൃഷിവാണിജ്യം ലഘു കൃഷകാണാം സശക്തീകരണം ഇത്യാദയഃ വിഷയഃ അപി അത്ര ചർച്ചാർജ്യന്തേ. ജോജീലാ സുരംഗ പരിയോജനയാ അദ്യ മഹത്വപൂർണ കീർത്തിസ്തംഭഃ അധിഗതഃ. അനയാ സഫലതയാ കശ്മീരോപത്യകായാ ലദ്ദാഖ പ്രദേശസ്യ ച മധ്യേ സർവവിധ സംയോജനസ്യ ദീർഘകാലികോ സ്വപ്നഃ പരിപൂർണതാം പ്രതിയാസ്യതി. മാർഗ പരിവഹന രാജമാർഗ മന്ത്രി നിതിൻ ഗഡ്കരിവര്യഃ അദ്യ ലദ്ദാഖേ മിനിമാർഗ പ്രദേശെ മുഖ്യസ്യ ജോജീലാ സുരംഗസ്യ അന്തിമം കാര്യം സമ്പാദ്യ സമ്പന്നം കൃതവാൻ. ഇദം ഐതിഹാസികം ക്ഷണം വിദ്യത്തെ ഇതി വർണയൻ അസൌ ഉക്തവാൻ യത് ഏഷഃ സുരംഗഃ കശ്മീർ ലദ്ദാഖയോർമധ്യേ യാതായാത സുവിധാം സുനിശേഷ്യതി. തേന ഏതദപി ഉക്തം യത് സുരംഗഃ ശ്രീനഗർ ലേഹ് നഗരയോർമധ്യേ വർഷപര്യന്തം നിർബാധ സമ്പർക്കം സാധയിഷ്യതി. സാമരിക ഗതിശീലതാം പര്യടന വികാസം സ്ഥാനീയ അർത്ഥവ്യവസ്ഥാം ച പ്രവർദ്ധയിഷ്യതി. ഏഷഃ 0.15 ത്രയോദശ

0: अहंकारस्य एका प्रतिबद्धता अपि वर्तते इति।
1: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കുവൈറ്റ് അമീറുമായി ടെലിഫോൺ സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട്ടിൽ രണ്ട് വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി. വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആരോഗ്യമേഖലയിലെ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിക്ക് കോഴിക്കോട് തുടക്കമായി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും മുൻകൂർ ജാമ്യം നൽകി ആലപ്പുഴ സെഷൻസ് കോടതി. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസമാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംഘർഷം രൂക്ഷമാകുന്നതിൽ പ്രധാനമന്ത്രി ആശങ്ക രേഖപ്പെടുത്തി. കുവൈറ്റിന് നേർക്കുണ്ടായ ആക്രമണങ്ങളെ അദ്ദേഹം അപലപിച്ചു. നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും ശ്രീ മോദി വ്യക്തമാക്കി. കുവൈറ്റിലെ ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ പ്രധാനമന്ത്രി അമീറിന് നന്ദി അറിയിച്ചു. അതിരൂക്ഷമായ മിസൈൽ ആക്രമണങ്ങളാണ് ഇസ്രയേലും ഇറാനും ഇന്നലെ നടത്തിയത്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ ഇരുരാജ്യങ്ങളും ആക്രമണങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെർച്വൽ ഓട്ടോപ്സി സംവിധാനം ഒരുക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. മൃതദേഹം കീറിമുറിക്കാതെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന വെർച്വൽ ഓട്ടോപ്സി സംവിധാനത്തിന് 30 കോടി രൂപ ചെലവ് വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു ആരോഗ്യമന്ത്രി. ആരോഗ്യമേഖലയെ സ്വകാര്യവൽക്കരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
3: ഇന്നത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത്, ഈ മെഡിക്കൽ കോളേജുകൾ കാര്യക്ഷമമാകണമെങ്കിൽ ജില്ലാ ആശുപത്രികൾ കാര്യക്ഷമമാകണം, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കാര്യക്ഷമമാകണം, താലൂക്ക് ആശുപത്രികൾ കാര്യക്ഷമമാകണം. ഇത്രയും കാര്യക്ഷമമായാൽ മാത്രമേ മെഡിക്കൽ കോളേജിന്റെ ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണൂ. ഇത് നേരെയാണ് ഒറ്റ മാർഗ്ഗമുള്ളൂ. സർക്കാർ ആശുപത്രികളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്ന സ്ഥാപനങ്ങൾ, അവിടെയൊക്കെ സി എസ് ആർ ഫണ്ടുകളുണ്ട്, അത് പ്രയോജനപ്പെടുത്തി നമ്മൾ കെട്ടിടങ്ങൾ നിർമ്മിക്കണം, സൌകര്യങ്ങൾ ഉണ്ടാക്കണം.
1: വയനാട്ടിൽ ഷിഗല്ല ബാധിച്ച രണ്ട് വിദ്യാർത്ഥിനികളുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. 19 കുട്ടികളുടെ പരിശോധനാ ഫലം കൂടി ഇന്ന് ലഭിക്കും. വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. വയനാട് കോളിയാടി എ യു പി സ്കൂളിലെ രണ്ട് കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഉന്നതതല യോഗം ചേർന്നു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായും യോഗത്തിനുശേഷം മന്ത്രി അറിയിച്ചു. 63 കുട്ടികളാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. 433 പേർ രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയിരുന്നു. സ്കൂളുകളിലും വീടുകളിലും ആശുപത്രിയിലും ശുചിത്വം ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. ഷിഗല്ല സ്ഥിരീകരിച്ച പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും അവലോകന യോഗം ചേരും. കിണറുകളിൽ സ്പെഷ്യൽ ഡ്രൈവിലൂടെ ക്ലോറിനേഷൻ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്താണ് നടപടി. നിരോധന കാലയളവിൽ പരമ്പരാഗത യാനങ്ങൾക്ക് മാത്രമേ മത്സ്യബന്ധനത്തിന് അനുമതിയുണ്ടാവുകയുള്ളൂ. ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി കൊല്ലം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ രമേശ് ശശിധരൻ ആകാശവാണി.

0: വാർത്തകളോട് പറഞ്ഞു.
1: ഇൻബോർഡ് വള്ളങ്ങൾ ഉപരിതല മത്സ്യബന്ധനം മാത്രമേ നടത്താൻ പാടുള്ളൂ, അത്തരത്തിലുള്ള മത്സ്യബന്ധന രീതിയിൽ അവർ ഏർപ്പെടാനും പാടുള്ളൂ. ട്രോളിംഗ് ബോട്ടുകൾ എല്ലാം തന്നെ ഇന്ന് അർദ്ധരാത്രിയോടുകൂടി നീണ്ടകര പാലത്തിന്റെ കിഴക്ക് വശമായിട്ട് പിടിക്കാനുള്ള നിർദ്ദേശങ്ങളും അതിനുള്ള നടപടികളും എല്ലാം തന്നെ ജില്ലാ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. നീണ്ടകര പാലത്തിന്റെ തൂണുകൾക്ക് ചങ്ങല കെട്ടി അതിനുള്ള ക്രമീകരണങ്ങളും എല്ലാം തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. തുടർന്നുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി മത്സ്യത്തൊഴിലാളികളെ അറിയിപ്പിക്കാനുള്ള നടപടികൾ വരും ദിവസങ്ങളിൽ നമ്മൾ കൈക്കൊള്ളുന്നതാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ മൂന്നാം തവണ അധികാരത്തിലെത്തിയിട്ട് ഇന്ന് രണ്ടു വർഷം പൂർത്തിയാകുന്നു. 2024 ജൂൺ 9 അദ്ദേഹം മൂന്നാം തവണയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കഴിഞ്ഞ 12 വർഷങ്ങളിൽ നിരവധി സുപ്രധാന മാറ്റങ്ങൾക്ക് ഇന്ത്യയുടെ വിദേശനയം സാക്ഷ്യം വഹിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആദ്യ പ്രതികരണവുമായി ഗ്ലോബൽ സൌത്തിന്റെ ശബ്ദമായി ഇന്ത്യ നിലകൊണ്ടതായും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആലപ്പുഴയിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളായ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകി. ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥരായ S. സന്ദീപ്, വിപിൻ, അരുൺ, ഷൈജു എന്നിവർക്കാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. 2023 സംഭവം അന്വേഷിക്കാൻ UDF സർക്കാർ അധികാരമേറ്റശേഷം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. പ്രതികൾക്കെതിരെ നരഹത്യാശ്രമം അടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ കാരണങ്ങളാൽ പരോൾ നൽകുകയോ നീട്ടിക്കൊണ്ടുപോകുകയോ ചെയ്യില്ലെന്നും തടവുകാരുടെ ന്യായമായ പരോളുകൾ നിഷേധിക്കില്ലെന്നും ജയിൽ ഓഫീസേഴ്സ് യോഗത്തിനുശേഷം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തടവുകാരുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. നാളെയും മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന പ്രവണതയാണ് സംസ്ഥാനത്ത് പ്രതീക്ഷിക്കുന്നത്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ ഇന്നുണ്ടായ ശക്തമായ മഴയിൽ നഗരപ്രദേശങ്ങളിലടക്കം താഴ്ന്ന ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി. പുഴകളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ശക്തമായ മഴയിൽ കൊടിയത്തൂർ മുണ്ടമ്പൊയ്യിൽ ഒരു വീട് പൂർണ്ണമായി തകർന്നു. തോട്ടുമുക്കത്ത് വീടിന്റെ ചുറ്റുമതിൽ തകർന്നു വീണു. വടകര ടൌൺ ഉൾപ്പെടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. മേപ്പയിൽ പാലത്തിന് സമീപം റോഡിൽ വെള്ളക്കെട്ട് നിലനിൽക്കുകയാണ്. സംസ്ഥാനത്ത് ശക്തമായ മഴയും കാറ്റും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വൈദ്യുതി ലൈനുകളിൽ മരങ്ങൾ കടപുഴകി വീഴാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് KCB. വൈദ്യുതി കമ്പികൾ പൊട്ടിക്കിടക്കുന്നതോ അസ്വാഭാവികമായി താഴ്ന്നുകിടക്കുന്നതോ ശ്രദ്ധയിൽപ്പെട്ടാൽ യാതൊരു കാരണവശാലും അവയുടെ സമീപത്തേക്ക് പോകരുത്. ഇത്തരം സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ സമീപത്തെ KCB സെക്ഷൻ ഓഫീസിലോ 9496-01-01-01 എന്ന നമ്പറിലോ വിവരം അറിയിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ആറന്മുള വള്ളസദ്യക്കാലത്തിന് അടുത്ത മാസം 19 തുടക്കമാകും. ഉത്രട്ടാതി ജലോത്സവം August 30 അഷ്ടമിരോഹിണി വള്ളസദ്യ September 4 നടക്കും. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അടുത്ത മാസം 19 മുതൽ ആരംഭിക്കുന്ന ചരിത്രപ്രസിദ്ധമായ വള്ളസദ്യ September 16 വരെയാണ് നടക്കുക. 550 വഴിപാട് വള്ളസദ്യകളാണ് ഇത്തവണ ലക്ഷ്യമിടുന്നത്. ഇതിൽ 380 സദ്യകൾ ഇതിനകം ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. KSRTC ബജറ്റ് ടൂറിസം വഴി ഈ വർഷം 56 ദിവസം പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിൽ വള്ളസദ്യ ഒരുക്കും. സ്പെഷ്യൽ പാസ് ഇല 1 300 രൂപ പ്രകാരം പ്രത്യേക ഓഡിറ്റോറിയത്തിൽ ഭക്തർക്ക് സദ്യ ഒരുക്കും.
0: ലക്ഷദ്വീപിൽ നാളെ മുതൽ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാകും. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനും സാങ്കേതിക പുരോഗതിക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള മുന്നൊരുക്കങ്ങളാണ് സ്കൂളുകളിൽ പുരോഗമിക്കുന്നതെന്ന് ലക്ഷദ്വീപ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി ചടങ്ങിൽ പത്മഭൂഷൺ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കുവൈറ്റ് അമീറുമായി ടെലിഫോൺ സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട്ടിൽ രണ്ട് വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി.

0: വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആരോഗ്യമേഖലയിലെ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിക്ക് കോഴിക്കോട് തുടക്കമായി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും മുൻകൂർ ജാമ്യം നൽകി ആലപ്പുഴ സെഷൻസ് കോടതി. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസമാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി. ഇപ്പോൾ സന്ധ്യാഗീതം. സസ്നേഹം സുമിത്ര എന്ന ചിത്രത്തിനുവേണ്ടി ഗായത്രി പാടിയ ഗാനം കേൾക്കാം.

0: ആകാശവാണി ഇപ്പോൾ
1: വയലും വേടും.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. നിങ്ങളെ വെറുക്കുന്നവരെ നിങ്ങൾ ഒരിക്കലും വെറുക്കരുത്, പകരം അവരെ ബഹുമാനിക്കുക. കാരണം നിങ്ങൾ അവരെക്കാൾ മികച്ചതാണെന്ന് ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവരാണ്. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി കോഴികളിലെ പുള്ളോറം രോഗത്തെക്കുറിച്ചാണ്. രോഗകാരണത്തെയും പരിഹാരമാർഗങ്ങളെയും ഒക്കെ കുറിച്ച് പറയുന്നതിന് മുൻപ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, അപേഡ എന്നത് എന്തിന്റെ ചുരുക്കപ്പേരാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാന പരിപാടിയിലേക്ക് പോകാം. കോഴി വളർത്തൽ ഇന്ന് വ്യാപകമാണ്. വലിയ വലിയ ഫാമുകൾ നിരവധിയുണ്ട്. കോഴിമുട്ടയും കോഴിയിറച്ചിയുമൊക്കെ നല്ല ലാഭം നേടിത്തരുമെങ്കിലും അവയ്ക്ക് അസുഖങ്ങൾ പിടിപെട്ടാലോ? പലപ്പോഴും പക്ഷിപ്പനി കാരണം നിരവധി താറാവുകളെയൊക്കെ കൊല്ലുന്ന ദയനീയമായ കാഴ്ച നാം കാണാറുണ്ട്. പല രോഗങ്ങൾക്കും ഫലപ്രദമായ മരുന്നുകൾ കുറവാണ്. അസുഖബാധിതരായ കോഴികളെയും താറാവിനെയും ഒക്കെ കൊന്നുകളയുകയെ നിവർത്തിയുള്ളൂ. അതുപോലൊരു രോഗമാണ് പുള്ളോറം എന്നത്. നമുക്ക് ഈ അസുഖത്തെക്കുറിച്ചുള്ള വിവരങ്ങളും പരിഹാരമാർഗങ്ങളും ഒക്കെ പറഞ്ഞു തരുന്നത് മൃഗസംരക്ഷണ വകുപ്പിലെ റിട്ടയർഡ് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ റെയ്നി ജോസഫാണ്. ഡോക്ടർ റെയ്നി ജോസഫുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ റെയ്നി, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: പുള്ളോറം രോഗം എന്താണ് കോഴികൾക്ക് വരുന്ന ഈ രോഗം?
2: സാൽമോണല്ല പുള്ളോറം എന്ന ബാക്ടീരിയ മൂലം കോഴികളിൽ കണ്ടുവരുന്ന ഒരു പകർച്ചവ്യാധി രോഗമാണ് ഈ പുള്ളോറം രോഗം. എല്ലാ പ്രായത്തിലുള്ള പക്ഷികളിലും ഈ രോഗം ഉണ്ടാകുന്നാലും 3 ആഴ്ചയോ അതിൽ താഴെയോ പ്രായമുള്ള കുഞ്ഞുങ്ങളെയാണ് ഇത് അതീവ മാരകമായിട്ട് ബാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഏകദേശം 80 മുതൽ 100% വരെ മരണകാരണമാകുന്ന ഒരു രോഗമാണ് ഈ സാൽമോണല്ല പുള്ളോറം മൂലം ഉണ്ടാകുന്നത്. സാൽമോണല്ല എൻറൈറ്റിക്ക സീറോടൈപ്പ് ഗാലിനറം ബയോവാർ പുള്ളോറം എന്നാണ് ഈ ബാക്ടീരിയയുടെ ശാസ്ത്രീയ നാമം. അപ്പം ഇത് കോഴിക്കുഞ്ഞുങ്ങളിൽ വളരെ മാരകമായിട്ടുള്ളൊരു പകർച്ചവ്യാധിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഈ വെള്ളക്കാഷ്ടം പോവുക, അല്ലെങ്കിൽ വെള്ളതൂറൽ എന്ന് കൊളോക്കിയലായിട്ട് പറയുന്ന ഈ രോഗത്തിന് ബാസിലറി വൈറ്റ് ഡയറിയ എന്നും നമ്മൾ വിളിക്കാറുണ്ട് സാധാരണയായിട്ട്. ഇത് കോഴിക്കുഞ്ഞുങ്ങളെയാണ് ബാധിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നാലും മുതിർന്ന കോഴികളിലും ഉണ്ടാവാറുണ്ട്. ടർക്കിക്കോഴി, ഗിനിക്കോഴി, തത്ത, മയില്, അതുപോലെ കുരുവികൾ, ഒട്ടകപ്പക്ഷി, ഗെയിം പക്ഷികൾ, ഇതിനെല്ലാത്തിനെയും ബാധിക്കുന്ന ഒരു രോഗമാണ് ഈ സാൽമോണല്ല പുള്ളോറം.
1: അപ്പൊ ഇതിന്റെ മരണനിരക്ക് ഇത്ര അധികം ആവുമ്പോൾ തന്നെ ഇതിന്റെ പ്രാധാന്യം കൂടുന്നു.
2: അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രാധാന്യം. അതായത് ഇപ്പം ഇന്നത്തെ കാലത്ത് നമുക്ക് ഈ ആളുകൾ കൂടുതലായിട്ട് ഹെൽത്തിൽ ശ്രദ്ധിക്കുന്നതുകൊണ്ട് പ്രോട്ടീൻ കഴിക്കാനായിട്ട് അവർ പ്രത്യേകിച്ച് യുവാക്കള് വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. മുട്ടയും കോഴിയിറച്ചിയും നമുക്കറിയാം വളരെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ സ്രോതസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ ആവശ്യകത വളരെ കൂടുതലാണ് ഇന്നത്തെ കാലത്ത്. കർഷകന്റെ വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുള്ളൊരു വ്യവസായമാണ് കോഴിക്കൃഷി ഇന്നത്തെ കാലത്ത്. പക്ഷേ ഈ രോഗം, പുള്ളോറം രോഗം മൂലം കനത്ത സാമ്പത്തിക ബാധ്യതയാണ് ഈ രംഗത്ത് വരുന്നത്. ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ 3 ആഴ്ചയിൽ താഴെയുള്ള കോഴിക്കുഞ്ഞുങ്ങളെയാണ് ഇത് കൂടുതലായിട്ട് മാരകമായിട്ട് ബാധിക്കുന്നത്. അപ്പോൾ ഒരു കർഷകന്റെ വീട്ടിൽ അയാളൊരു 500 അല്ലെങ്കിൽ 1000 കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിക്കാനായിട്ട് ഇറക്കിയാൽ അതിന് മുഴുവൻ കോഴിക്കുഞ്ഞുങ്ങളും തന്നെ ഒരു 80%

0: തൊട്ട് 100% വരെ മരിച്ചു പോകുന്നൊരു രോഗമാണ് പുള്ളോറം രോഗം. അപ്പോൾ സാമ്പത്തിക ബാധ്യത നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഇത്തരത്തിൽ കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നത് കൊണ്ട് വളർന്ന് മുട്ടയിടുന്ന പക്ഷികളോ അല്ലെങ്കിൽ മാംസം നൽകുന്ന പക്ഷികളോ ഭാവിയിൽ ഇല്ലാതെയായി പോകുന്നു. അപ്പം അതും ഒരു സാമ്പത്തിക നഷ്ടമാണ്, പരോക്ഷമായിട്ടുള്ള സാമ്പത്തിക നഷ്ടം വരുത്തുന്നൊരു കാരണമാണ്. പിന്നെ ഇതുകൂടാതെ ഈ രോഗത്തിന് പ്രത്യേകിച്ച് ചികിത്സയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ രോഗപ്രതിരോധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രോഗബാധയുള്ള വലിയ കോഴികൾ, മുട്ടയിടാറായ കോഴികളെ കണ്ടെത്തി അതിനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള രീതിയാണ്. ഇതും പരോക്ഷമായിട്ട് ഒരു സാമ്പത്തിക നഷ്ടം നമുക്ക് വരുത്തുന്നുണ്ട്. വലിയ കോഴികളെയാണ് അന്നേരം അത് നഷ്ടപ്പെടുത്തുന്നത്. അപ്പം ഇത്തരത്തിൽ കോഴി വ്യവസായത്തിന് മൊത്തത്തിൽ ഒരു സാമ്പത്തിക നഷ്ടം വരുത്തുന്ന ഒരു രോഗമാണ് പുള്ളോറം രോഗം.
1: എങ്ങനെയാണ് ഇത് പകരുന്നത്?
0: രോഗവാഹകരുണ്ട്. ഇപ്പൊ എലിയൊക്കെ മുതലായ കാട്ടുപക്ഷികളെ തുടങ്ങിയവയെല്ലാം ഈ രോഗാണുവിന്റെ വാഹകരാണ്. അപ്പൊ അവയുടെ കാഷ്ടത്തിൽ നിന്ന് ഇത് പകരാം. പിന്നെ ഈ രോഗം ബാധിക്കപ്പെട്ട കോഴികൾ രക്ഷപ്പെടുകയാണെങ്കിൽ 80% വരെ മരണകാരണമാകാമോളൂ എന്ന് ഞാൻ ആദ്യം പറഞ്ഞു, 80 മുതൽ 100 വരെ. അപ്പം അതിൽ കുറച്ചെണ്ണം ഇപ്പം രക്ഷപ്പെടാം. അത്തരത്തിൽ രക്ഷപ്പെടുന്ന കോഴികളെല്ലാം രോഗവാഹകരായിരിക്കും. പക്ഷെ അതിന് രോഗം കാണില്ല, എന്നാലും ഇതിന്റെ കാഷ്ടത്തിലൂടെ എല്ലാം ഈ രോഗാണുക്കൾ പുറന്തള്ളപ്പെടും. പ്രത്യേകിച്ച് മുട്ടയിലും ഉണ്ടാകാം.
1: ഓക്കെ.
0: ഇത്തരത്തിൽ പുറന്തള്ളപ്പെടുന്ന ഈ കാഷ്ടം മലിനമാക്കപ്പെടുന്ന തീറ്റ അല്ലെങ്കിൽ വെള്ളം, അതിൽ കൂടിയാണ് ഈ രോഗം പകരുന്നത്. അപ്പം ഇതിൻ്റെ പകർച്ചയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലംബവും തിരശ്ചീനവുമായിട്ടുള്ള രോഗപകർച്ചയുണ്ട്. അതായത് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ട്രാൻസ്മിഷൻ എന്ന് നമ്മൾ ടെക്നിക്കലായിട്ട് പറയും. അതായത് ഒരു കോഴിക്കുഞ്ഞിൽ നിന്നും അടുത്തിരിക്കുന്ന കോഴിക്കുഞ്ഞിലേക്കും പകരാം, ഒരു കോഴിയിൽ നിന്നും അതിൻ്റെ മുട്ടയിലൂടെ അതിൻ്റെ കുഞ്ഞിലേക്കും പകരാം. അതാണ് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ട്രാൻസ്മിഷൻ. അപ്പോൾ ഈ കുടലിലെത്തുന്ന ഈ പുള്ളോറം രോഗാണുക്കൾ അവിടെ അതിൻ്റെ കരളിലും സ്പ്ലീനിലും പ്രത്യേകിച്ച് ലൊക്കേറ്റ് ചെയ്യും. അവിടെ അത് പെറ്റു പെരുകിയിട്ട് പിന്നീട് ഈ ദഹനനാളത്തിലും പ്രത്യുൽപാദന അവയവങ്ങളിലും എത്തിയിട്ട് കാഷ്ടത്തിലൂടെ മുട്ടയിലൂടെയും പുറന്തള്ളപ്പെടും. അപ്പോൾ ഈ കാഷ്ടവുമായി സമ്പർക്കത്തിൽ വരുന്ന തീറ്റ, കുടിവെള്ളം തുടങ്ങിയവയിലൂടെയും രോഗാണുക്കൾ മറ്റു പക്ഷികളിലേക്ക് പകരുന്നു. മലിനമായ വസ്ത്രങ്ങൾ, കോഴിയെ പരിചരിക്കാൻ നിൽക്കുന്ന ആളുകളുടെ പാദരക്ഷകൾ, വാഹനങ്ങൾ അല്ലെങ്കിൽ ഫാമിലെ ഉപകരണങ്ങൾ, ഇതെല്ലാം വഴി ഈ രോഗാണുക്കൾ മറ്റു പക്ഷികളിലേക്ക് പടരാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ വലിയ ഫാമുകളിൽ നമ്മൾ ഈ കോഴിക്കൂടുകൾ അടുത്തടുത്ത് വെക്കുന്ന അല്ലെങ്കിൽ ഒന്നിനു മുകളിലായിട്ട് വെക്കുമ്പോഴും ഈ ട്രാൻസ്മിഷന് സാധ്യതയുണ്ട്, രോഗപകർച്ചയ്ക്ക് സാധ്യതയുണ്ട്. പരിസരം എല്ലാം വൃത്തിഹീനമായിട്ട് കിടക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ എലികൾ അല്ലെങ്കിൽ പക്ഷികൾ എന്തെങ്കിലും വരുന്ന പ്രാണികളൊക്കെ ഉണ്ടാകുന്ന ഒരു ഫാമാണ് എന്നുണ്ടെങ്കിൽ ഇവർ രോഗവാഹകരായിരിക്കും. അപ്പം ഇത്തരത്തിലുള്ള ആ രോഗവാഹകരിൽ നിന്നും വളരെ പെട്ടെന്ന് ഈ പുള്ളോറം രോഗം മറ്റു പക്ഷികളിലേക്ക് പകരും.
1: ഇതിന്റെ രോഗ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? വൈറ്റ് ഡയറിയ ആണെന്ന് മേഡം അത് പ്രധാനമാണെന്ന് ആദ്യമേ സൂചിപ്പിച്ചു.
0: അതെ, 3 ആഴ്ചയിൽ താഴെ പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളെയാണ് ഈ രോഗം ശക്തമായിട്ട് ബാധിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ കുഞ്ഞുങ്ങൾ ചോക്ക് പൊടി പോലെ വെളുത്ത നിറത്തിൽ കാഷ്ടിക്കും. അതാണ് പ്രധാനമായിട്ടും നമ്മൾ നോട്ട് ചെയ്യുന്നത്. ആദ്യം തന്നെ മലദ്വാരത്തിന് ചുറ്റുമുള്ള തൂവലുകളിൽ അത് ആ തൂവലുകൾ അങ്ങ് ഒട്ടിപ്പിടിച്ച് സ്റ്റിക്കി ആയിട്ടിരിക്കും. പേസ്റ്റഡ് വെന്റ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ കർഷകർക്ക് ഇപ്പൊ കോഴി വളർത്തി പരിചയമുള്ള ആളുകൾ ഉറപ്പിക്കും ഇത് പുള്ളോറം രോഗമാണ്, ആകെ പ്രശ്നമാണ് എന്ന് പറയും. പിന്നെ അത് കൂടാതെ വളരെ പെട്ടെന്ന് തന്നെ ആ ബാച്ചിൽ ഡെത്ത് ഉണ്ടാവും. അപ്പൊ കോഴിക്കുഞ്ഞുങ്ങൾ പെട്ടെന്ന് തന്നെ ചത്തുപോകും. അതിങ്ങനെ തൂങ്ങി നിൽക്കും, അതിന്റെ തൂവലൊക്കെ കൊഴിഞ്ഞു പോയിട്ട് ചിറകൊക്കെ തൂങ്ങി വിശപ്പില്ലായ്മയൊക്കെ ആയിട്ട് ഈ നമ്മൾ ചൂട് കൊടുക്കുന്ന ആ സ്രോതസ്സിന്റെ അടുത്ത് അതിങ്ങനെ തിങ്ങിക്കൂടി ഇങ്ങനെ നിൽക്കും. പെട്ടെന്ന് തന്നെ ഡെത്ത് ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് പ്രധാന ലക്ഷണം. അപ്പൊ ഇതിൽ നിന്ന് തന്നെ ഇത്രയും കുഞ്ഞു കോഴിക്കുഞ്ഞുങ്ങളിൽ വരുന്ന ഈ പ്രധാന രോഗമായതുകൊണ്ട് തന്നെ ഈ ലക്ഷണം കണ്ടാൽ നമുക്ക് ഉറപ്പിക്കാം ഇത് പുള്ളോറം രോഗമാണെന്ന്. ഇത് കൂടാതെ പിന്നെ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ബാക്കി ലക്ഷണങ്ങൾ, ആന്തരിക അവയവങ്ങളിൽ കാണുന്ന ലക്ഷണങ്ങളും കൂടെ നമുക്ക് ഇത് ഉറപ്പിക്കുന്നതിന്
1: സ്ഥിരീകരിക്കാനായിട്ട്
0: ഉപയോഗിക്കാം. അപ്പോൾ അതിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പ്ലീനിലും കരളിലും ഒക്കെ പ്രത്യേകിച്ച് ലീഷൻ എല്ലാം ഉണ്ടാകും, രോഗലക്ഷണങ്ങളെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് നമുക്ക് കൺഫേം ചെയ്യാം. അതുകൂടാതെ നമുക്ക് ലാബിൽ ഇതിനെ കൾച്ചർ ചെയ്ത് ഈ രോഗാണുക്കളെ കണ്ടെത്തുന്നതാണ് ഉറപ്പിക്കുന്നതായിട്ടുള്ള രീതി.
1: ഇതിന്റെ നിയന്ത്രണ രീതികൾ എന്തൊക്കെയാണ്?
0: നിയന്ത്രണത്തിന് ഈ രോഗത്തിന് പ്രത്യേകിച്ചൊരു ട്രീറ്റ്മെന്റ് ഇല്ല എന്നുള്ളത് ഇതിന്റെ ഏറ്റവും വലിയൊരു മൈനസ് പോയിന്റ് ആണ്. എന്നിരുന്നാലും നമുക്ക് രോഗലക്ഷണങ്ങളുള്ള അല്ലെങ്കിൽ മുട്ടയിടാറായ കോഴികളെ നമ്മൾ പരിശോധിച്ചിട്ട് അതിന് ഈ രോഗബാധയുണ്ടോ എന്ന് സീറോളജിക്കൽ ടെസ്റ്റ് വഴി നോക്കുക എന്നുള്ളതാണ് ഈ രോഗബാധ ഒഴിവാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം.
1: മുട്ടയിൽ നിന്ന് വരാതിരിക്കാൻ വേണ്ടി,
0: അതെ, മുട്ടയിലൂടെ വരാതിരിക്കാനും ഇത് പടരാതിരിക്കാനും ആ ഫാമിലി ഇല്ലാതെ

0: ഇരിക്കാനും വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡാണ് ലോകമെമ്പാടും നമ്മൾ ഉപയോഗിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയും നിർദ്ദേശിച്ചിരിക്കുന്നതും ഈ സീറോളജിക്കൽ ടെസ്റ്റ് തന്നെയാണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ കോഴിയുടെ, അതായത് ഒരു 4-4.5 മാസം മുട്ടയിടുന്ന, നമ്മൾ പുള്ളറ്റ്സ് എന്ന് പറയും, ഫസ്റ്റ് മുട്ടയിടുന്ന ആ പ്രായത്തിൽ നമ്മൾ ഈ കോഴിയുടെ ചിറകിൽ നിന്നും ഒരു തുള്ളി ചോര എടുത്തിട്ട് അതൊരു പ്രത്യേക സീറമുണ്ട്, ഒരു ആന്റിജൻ ഉണ്ട്, ആ ആന്റിജൻ വെച്ചിട്ട് ഈ ഒരു തുള്ളി ബ്ലഡ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പൊ അതൊരു അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റാണ്. ഒരു മിനിറ്റിനകം അതിന്റെ റിസൾട്ട് നമുക്ക് ഫിസിക്കലി റീഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ഫാമില് മാസമായിട്ട് കോഴികളെ പരിശോധിക്കുന്നത് ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് വഴിയാണ്. ഈ അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന സ്ക്രീനിങ് ടെസ്റ്റ് വഴിയാണ്.
1: ഇതൊരു സാമ്പിൾ ടെസ്റ്റിംഗ് ആയിരിക്കും, എല്ലാ കോഴികളെയും ചെയ്യാൻ
0: പറ്റില്ല. എല്ലാ കോഴികളെയും ചെയ്യാൻ പറ്റില്ല. നമ്മൾ സാധാരണയായിട്ട് ഒരു ഫാമിൽ ചെയ്യുമ്പോൾ 10% കോഴികളെയാണ് ഇതുപോലെ ടെസ്റ്റ് ചെയ്യുന്നത്. അതിൽ നിന്ന് നമുക്ക് പോസിറ്റീവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ ബാച്ചിലുള്ള ഫുൾ കോഴികളെ നമ്മൾ ചെയ്ത് നോക്കിയിട്ട് പോസിറ്റീവായിട്ട് കിട്ടുന്നതിനെ മാറ്റിപ്പാർപ്പിക്കും, എന്നിട്ട് അതിനെ കൊന്നുകളയുക എന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ചിട്ടുള്ള മാർഗം. അപ്പൊ ഇതും നമുക്കറിയാം, ഇതും ഒരു സാമ്പത്തിക ബാധ്യത വരുത്തുന്ന വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പ്രോസസ്സ് തന്നെയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മളൊരു ഫാമില് പുള്ളോറം ഡിസീസ് ഉണ്ട് എന്ന് നമ്മൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞാല് പിന്നെ അത് ലാബിൽ കൊടുത്തിട്ട് അതിനെ ഈ ബാക്ടീരിയ ഒന്ന് കൾച്ചർ ചെയ്ത് നമ്മൾ സ്ഥിരീകരിക്കുന്നത് ഉചിതമായിരിക്കും. കാരണം ഇത്രയും സാമ്പത്തിക ബാധ്യത ഉള്ള ഒരു അസുഖമായതുകൊണ്ട് നമ്മൾ ആ രീതിയും കൂടെ അഡോപ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ കോഴിക്കുഞ്ഞില് ഈ രോഗബാധ തന്നെയാണ് എന്ന് നമ്മൾ ഉറപ്പിക്കുന്നതിന് കൾച്ചറൽ മെത്തേഡും കൂടെ നമ്മൾ സ്വീകരിക്കും.
1: അപ്പൊ ഇത് നമ്മൾ കോഴികളെ ഈ രോഗത്തിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും?
0: നമുക്ക് സാധാരണയായിട്ട് ഇതിന് ചികിത്സ ലഭ്യമല്ലാത്തതുകൊണ്ട് പ്രതിരോധത്തിനാണ് മുൻഗണന നൽകേണ്ടത്. അപ്പൊ ഈ ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശം പ്രകാരം ഇത് ഇമ്മീഡിയറ്റ് റിപ്പോർട്ടിംഗ് ഡിസീസിൽ പെടുന്ന ഒരു രോഗമാണ് ഈ പുള്ളോറം ഡിസീസ്. പക്ഷെ കോഴി ആയതുകൊണ്ട് നമ്മൾ അത്രയും പ്രാധാന്യം എല്ലാവരും കൊടുക്കുന്നില്ല എന്നുള്ളത് മാത്രം. അപ്പൊ സ്റ്റാമ്പിംഗ് ഔട്ടാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പൊ സ്ക്രീനിങ് ടെസ്റ്റുകൾ നടത്തി ആദ്യം മുട്ടയിടുന്ന അതേ പ്രായത്തിൽ തന്നെ രോഗബാധയുള്ള കോഴികളെ നമ്മൾ ആദ്യം തന്നെ മാറ്റും. അതിനുശേഷം പിന്നെ ഇത് ലാബിൽ ടെസ്റ്റ് ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം അതിനെ കൊന്നുകളയുക. അതാണ് സ്റ്റാമ്പിംഗ് ഔട്ട് എന്ന് പറയുന്നത്. ആ രീതിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് കൂടാതെ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ എടുക്കുന്ന സമയത്ത് തന്നെ ഈ സാൽമോണല്ല അസുഖം ഇല്ലാത്ത ഫാമുകളിൽ നിന്നും കോഴിക്കുഞ്ഞുങ്ങളെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് സാൽമോണല്ല ഫ്രീ എഗ്സ് എന്ന് പറഞ്ഞ് നമുക്ക് ലഭ്യമാണ് മാർക്കറ്റിൽ. അതുകൂടാതെ ഇങ്ങനെ ഫാമുകളിൽ നിന്നും അവർ സർട്ടിഫിക്കറ്റ് നൽകും, സാൽമോണല്ല ഫ്രീ കോഴിക്കുഞ്ഞുങ്ങളാണ് എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് നൽകും. അത്തരത്തിലുള്ള ഒരു ഇതിൽ നിന്ന് എടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. അതുകൂടാതെ മുട്ടയിടുന്ന പ്രായം ആകുമ്പോഴും നമ്മൾ ഈ സ്ക്രീനിങ് ടെസ്റ്റ് നടത്തുക. എല്ലാ ബാച്ചിനും പ്രത്യേകമായിട്ട് സ്ക്രീനിങ് ടെസ്റ്റ് നടത്തേണ്ട ആവശ്യതയുണ്ട്. പിന്നെ അതുകൂടാതെ ഈ സ്ക്രീനിങ്ങിൽ പോസിറ്റീവായിട്ട് കിട്ടുന്ന പക്ഷികളെ അപ്പം തന്നെ നമ്മൾ നശിപ്പിച്ച് കളയണം. അതിന് നമ്മൾ മടി വിചാരിക്കരുത്. കാരണം ഇത് വളരെ പെട്ടെന്ന് പടരുന്ന ഒരു രോഗമായതുകൊണ്ട് പാർപ്പിച്ചിരിക്കുന്നതിന് കൂടിന്റെ അടുത്തുള്ള കൂടുകളിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്.
1: കാരണം ഡിസ്പോസൽ
0: നമ്മൾ ബെറിയലാണ് പറയുന്നത്, ബേണിംഗ് അല്ലെങ്കിൽ ബെറിയലാണ്. ബേണിംഗ് നമുക്ക് അത്ര പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ട് സാധാരണ ഫാമുകളിൽ ബെറിയലാണ്, അതിന് ഡിസ്പോസൽ പിറ്റ് ഉണ്ടാവും അവർക്ക്. അപ്പൊ അതില് കുമ്മായമൊക്കെ ഇട്ട് മൂടി അങ്ങനെ നമ്മൾ ഡിസ്പോസ് ചെയ്യാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ ഹാച്ചറിയും ബാക്കി അതുപോലെയുള്ള ഫാമിലെ ബാക്കി പാത്രങ്ങളും എല്ലാം, തീറ്റപാത്രമായാലും വെള്ളപാത്രമായാലും, ആണ് നശീകരണ ലായനി ഉപയോഗിച്ച് ശുചീകരിച്ച്. അപ്പം ഈ പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഫാമിൻ്റെ ശുചീകരണം ഒരു വലിയ പ്രക്രിയയാണ്. അത് വളരെ കൃത്യമായിട്ട് നമ്മൾ നിർവഹിക്കണം. അതിൽ നമ്മൾ ലാബ്സ് വരുത്തിയാൽ ഈ രോഗം പിന്നെയും
1: അടുത്ത ബാച്ചിലും വരാനുള്ള സാധ്യത കൂടും.
0: അപ്പം നമ്മൾ എന്തിനാണ് ഇതിങ്ങനെ ചെയ്യുന്നത്? നമുക്ക് പലപ്പോഴും ഇത്രയും കോഴികളെ നമ്മൾ നശിപ്പിച്ച് കളയുമ്പോൾ നമുക്ക് തോന്നും. പക്ഷെ അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ 3 ആഴ്ച പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളെ 100% വരെ കൊല്ലാനുള്ള കഴിവുള്ള രോഗാണുക്കളാണിത്. അപ്പൊ നമുക്ക് പുതിയൊരു ബാച്ച് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വരാവുന്ന ഒരു നഷ്ടം എന്ന് പറഞ്ഞാൽ അതിഭീകരമാണ്. അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓരോ സ്റ്റേജിലും ഈ പ്രിക്കോഷണറി സ്റ്റെപ്പ് എടുക്കുന്നത്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ രോഗത്തിന് നമുക്ക് ചികിത്സിക്കാൻ സാധിക്കില്ല എന്നുള്ള ബോധ്യം എല്ലാ കർഷകർക്കും ഉണ്ടാവണം. ചില കോഴിക്കുഞ്ഞുങ്ങളെ രക്ഷപ്പെടും. ആന്റിബയോട്ടിക് നമ്മൾ കൊടുക്കും അതിന്റെ സൈഡ് എഫക്ട്സ് മാറാൻ വേണ്ടിയിട്ട്. പക്ഷെ വളരുന്ന കോഴിക്കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ അതിന്റെ വലിപ്പം വളരെ കുറവായിരിക്കും, അതിന് നോർമൽ ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ടാവില്ല. അപ്പൊ അതൊരു ചെറിയ സൈസിലായിരിക്കും ഉണ്ടാകുന്നത്. അതിന്റെ മുട്ട ഉൽപാദനം കുറവായിരിക്കും. അതുപോലെ ഇപ്പം മാംസത്തിന്റെ ഇതാണെങ്കിലും അളവ് കുറവായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നിന്നും ഉണ്ടാകുന്ന, ഇത്തരം കോഴികളിൽ നിന്നും ഉണ്ടാകുന്ന മുട്ടകൾക്ക് ഹാച്ചബിലിറ്റിയും കുറവായിരിക്കും. അപ്പൊ ഇതെല്ലാം നമ്മുടെ
1: ടോട്ടൽ എക്കണോമിക്
0: കൂടുതൽ നഷ്ടം വരുത്തുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ രോഗത്തിനെ പ്രതിരോധിക്കുക എന്നുള്ള ഇതിലാണ് നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്.
1: മേഡം, ഒരു പ്രധാന ചോദ്യം എന്ന് പറയുന്നത്, മേഡം പറഞ്ഞത് മുട്ട

0: നിന്നും ഇത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ രോഗം മനുഷ്യരെ ബാധിക്കുമോ?
1: അതൊരു കോൺട്രവേഴ്സി ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഒരു കാര്യം ക്ലിയർ ആക്കാൻ ഉദ്ദേശിക്കുന്നു. ഈ പുള്ളോറം രോഗം സാധാരണഗതിയിലും മനുഷ്യർക്ക് ഈ മുട്ടയിലൂടെ ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കുന്നില്ല. അത് മനുഷ്യരിൽ സാധാരണ വരുത്തുന്ന സാൽമോണല്ലയുടെ തന്നെ വേറെ ടൈപ്പ് രോഗാണുക്കളാണ്. സാൽമോണല്ല ടൈഫിനൂറിയം അല്ലെങ്കിൽ എൻറൈറ്റിഡിസ്, ഇത് രണ്ടും മനുഷ്യരിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കുന്ന, നമുക്കറിയാം ടൈഫോയിഡ് പോലെയുള്ള രോഗമൊക്കെ ഉണ്ടാക്കുന്ന ബാക്ടീരിയ ഈ സ്പീഷീസിലുണ്ട്. പക്ഷെ ഈ രോഗം, ഈ സാൽമോണല്ല പുള്ളോറം എന്ന് പറയുന്ന രോഗമാണ് ആസ് സച്ച് മനുഷ്യർക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഏത് ബാക്ടീരിയ ആണെങ്കിലും അതിൻ്റെ അളവ് ഒരു ലെവൽ വിട്ട് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗം വരും. അതപ്പോൾ ആ രീതിയിൽ പുള്ളോറം ബാക്ടീരിയയുടെ അളവ് കൂടുതലായിട്ട് മുട്ടയിലൊക്കെ വന്നാൽ അപ്പോൾ നമുക്ക് വയറിളക്കം ഉണ്ടാകും, ശക്തമായ വയറിളക്കം ഉണ്ടാകും. അപ്പം നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന രീതിയിൽ നമുക്ക് വയറിളക്കം ഉണ്ടാകും. പക്ഷേ ഇത് സെൽഫ് ലിമിറ്റിംഗ് ആണെന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോഴത്തേക്കും നമ്മൾ അറിയാമല്ലോ, വയറിളക്കം വന്നു കഴിഞ്ഞാൽ വളരെ
0: ഡീഹൈഡ്രേഷനൊക്കെ വന്നതിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാകും.
1: അതെ, അപ്പം ആ രീതിയിലുള്ള ഒരു പ്രിക്കോഷൻ ഈ രോഗത്തിനുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആസ് സച്ച് സാൽമോണല്ല പുള്ളോറം മനുഷ്യർക്ക് ഭക്ഷ്യ വിഷബാധ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.
0: പക്ഷേ
1: പഠനങ്ങളിൽ അങ്ങനെയാണ് നിൽക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും എപ്പോഴും നമ്മൾ കോഴിയിറച്ചിയാണെങ്കിലും മുട്ടയാണെങ്കിലും കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അത് വൃത്തിഹീനമായ ചുറ്റുപാടുകളിൽ വെക്കരുത്. അപ്പൊ ഈ രോഗമാണ് ഉണ്ടെങ്കിൽ ഉണ്ടാവും, നാച്ചുറലായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഇത് പെറ്റുപെരുകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇതിനെ ഐസിലിട്ട് സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഒരു ലെവൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുട്ട ഉപയോഗിക്കരുത്. ഈ പുള്ളോറം പോസിറ്റീവ് ആയിട്ടുള്ള ഫാമുകളിൽ അല്ലെങ്കിൽ ആ ബാച്ചുകളിലെ മുട്ട ഉപയോഗിക്കരുത് എന്ന് നമ്മൾ കോഷൻ ചെയ്യുന്നതിന്റെ കാരണം അതാണ്.
0: പ്രോപ്പർ കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത്
1: കുറച്ച് ബാക്ടീരിയ പോകും. എന്നാലും ഞാൻ പറഞ്ഞ പോലെ ആ ബാക്ടീരിയയുടെ അളവ് കൂടുതലാണെങ്കിൽ, ലോഡ് കൂടുതലാണെങ്കിൽ ആ കുക്കിംഗ് മെത്തേഡ് എപ്പോഴും നമുക്ക്, മുട്ട നമ്മൾ അധികം ബുൾസൈ ആയിട്ട് കഴിക്കും, പിന്നെ നമ്മൾ ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് പച്ചക്കാണ് മിക്സ് ചെയ്യുന്നത്, കുക്ക് ചെയ്യാതെയാണ് മിക്സ് ചെയ്യുന്നത്. അപ്പൊ അതിനൊരു കുക്കിംഗ് പ്രോസസ്സ് വരാത്തത് കൊണ്ട് തന്നെ ഈ ബാക്ടീരിയ എക്സിസ്റ്റ് ചെയ്യും. അതിന് ഫേവറബിൾ എൻവയോൺമെന്റ് ആയതുകൊണ്ട് അത് പെറ്റുപെരുകയും ചെയ്യും. അതെ, അതെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തീർച്ചയായിട്ടും രോഗപ്രതിരോധത്തിൽ ഊന്നിക്കൊണ്ട് തന്നെ വേണം നമുക്ക് ഈ പുള്ളോറം രോഗത്തിനെ കൈകാര്യം ചെയ്യാനായിട്ട്. ഒരു മടിയും വിചാരിക്കാതെ ആദ്യത്തെ മുട്ടയിടുന്ന സ്റ്റേജ് മുതൽ ഈ കോഴികളെ പരിശോധിക്കുകയും ചെയ്യണം. ഈ സ്ക്രീനിങ് ടെസ്റ്റ് വഴി പരിശോധിച്ച് രോഗമില്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം.
0: ഡോക്ടർ റെയ്നി ജോസഫ്, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇന്ന് പുള്ളോറം രോഗത്തിനെ കുറിച്ച് ഇത്ര വിശദമായിട്ട് തന്നെ നമ്മുടെ കർഷകർക്ക് പറഞ്ഞുകൊടുത്ത് വളരെ നന്ദി.
2: കോഴികളിലെ പുള്ളോറം രോഗം എന്താണെന്ന് മനസ്സിലായില്ലേ? രോഗം വന്ന് കോഴികൾ നഷ്ടപ്പെടുന്നതിനേക്കാൾ നമുക്ക് രോഗം വരാതെ ശ്രദ്ധിക്കാം. കോഴികളിലെ പുള്ളോറം രോഗത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് മൃഗസംരക്ഷണ വകുപ്പ് റിട്ടയർഡ് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ റെയ്നി ജോസഫാണ്. ഡോക്ടർ റെയ്നി ജോസഫുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ഡോക്ടർ റെയ്നി ജോസഫിന്റെ ഫോൺ നമ്പർ 8281915000. ഇടയ്ക്കിടയ്ക്ക് പാട്ടുകൾ കേൾക്കുന്നത് ഒരു നല്ല കാര്യമല്ലേ? പാട്ടിഷ്ടപ്പെടുന്നവർക്ക് അതൊരു ആശ്വാസവുമാണ്. ഈ മഴയുടെ നേരിയ തണുപ്പിൽ വയലും വീടും പരിപാടി ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഒരു ഗാനം കേട്ടാലോ? ഇതാ ഒരു ഗാനം.

0: ഗാനം ഇഷ്ടപ്പെട്ടോ? മനസ്സൊന്ന് ഉന്മേഷമായില്ലേ? ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം.
1: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
2: ഇരുമ്പൻ പുളിയുടെ ഉപയോഗങ്ങൾ. ഇരുമ്പൻ പുളി പല രീതിയിലും നമ്മുടെ ഭക്ഷണത്തിന്റെ ഭാഗമാകാറുണ്ട്. ഇരുമ്പൻ പുളി കൊണ്ടുണ്ടാക്കുന്ന അച്ചാർ വളരെ രുചികരമാണ്. മീൻകറി, ഇറച്ചിക്കറി, സാമ്പാർ തുടങ്ങിയ പല കറികളിലും പുളിക്ക് വേണ്ടി ഇത് ഉപയോഗിക്കാറുണ്ട്. ഇരുമ്പൻ പുളിയിൽ നിന്ന് ജ്യൂസ് ഉണ്ടാക്കിയും കുടിക്കാറുണ്ട്. ഉപ്പും വെള്ളവും ചേർത്ത് ഉപ്പിലിട്ട് സൂക്ഷിക്കുകയും പിന്നീട് ഉപയോഗിക്കുകയും ചെയ്യാം. ചിലയിടങ്ങളിൽ ഇത് ഉപയോഗിച്ച് പായസവും ഉണ്ടാക്കാറുണ്ട്. ഇരുമ്പൻ പുളിക്ക് ചില ആരോഗ്യ ഗുണങ്ങളുമുണ്ട്. ഇതിൽ വിറ്റമിൻ സി, ബി, ഇരുമ്പ്, കാൽസ്യം തുടങ്ങിയ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇരുമ്പൻ പുളി തിളപ്പിച്ച് കഷായം പോലെ കഴിക്കുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. വിറ്റാമിൻ സി ധാരാളമുള്ളതുകൊണ്ട് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും. ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ഇരുമ്പൻ പുളി നല്ലതാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ഇരുമ്പൻ പുളി സഹായിക്കുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു.
0: ഇനി പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയെക്കുറിച്ച് ഒന്ന് കേട്ടാലോ?
3: ഇന്ത്യയിലെ മത്സ്യമേഖല ഭക്ഷ്യസുരക്ഷയ്ക്കും പോഷക സമൃദ്ധിക്കും ഗ്രാമീണ തൊഴിൽ സൃഷ്ടിക്കും വലിയ പങ്കുവഹിക്കുന്ന മേഖലയാണ്. ഈ മേഖലയെ ശാസ്ത്രീയമായും സുസ്ഥിരമായും വികസിപ്പിക്കാനുള്ള ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന. ഈ പദ്ധതിയുടെ മുഖ്യദർശനം ബ്ലൂ റവല്യൂഷൻ ആണ്. മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കുക, മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം കൂട്ടുക, ആധുനിക സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരിക, കൂടാതെ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുക, ഇവയൊക്കെയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. പദ്ധതിയുടെ ഭാഗമായി ഇൻലാൻഡ് ഫിഷറീസ്, അക്വാകൾച്ചർ, സമുദ്ര മത്സ്യബന്ധനം എന്നീ മേഖലകൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുന്നു. മത്സ്യക്കുളങ്ങൾ, കേജ് കൾച്ചർ, ഹാച്ചറികൾ, ബയോഫ്ലോക്ക് സംവിധാനങ്ങൾ തുടങ്ങിയവ സ്ഥാപിക്കാൻ സഹായം ലഭ്യമാണ്. സമുദ്ര മത്സ്യബന്ധനത്തിൽ സുരക്ഷാ ഉപകരണങ്ങൾ, ആധുനിക വള്ളങ്ങൾ, ഉത്തരവാദിത്വപരമായ മത്സ്യബന്ധന രീതികൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. മത്സ്യം പിടിച്ചതിനു ശേഷം നഷ്ടം കുറയ്ക്കാൻ ഫിഷ് ലാൻഡിംഗ് സെന്ററുകൾ, കോൾഡ് സ്റ്റോറേജ്, ഐസ് പ്ലാന്റുകൾ, ശീതീകരിച്ച ഗതാഗത സൗകര്യങ്ങൾ എന്നിവയും പദ്ധതി പിന്തുണയ്ക്കുന്നു. ഇതിലൂടെ മത്സ്യത്തിന്റെ ഗുണനിലവാരം നിലനിർത്താനും നല്ല വില ലഭിക്കാനും സാധിക്കുന്നു. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമവും സുരക്ഷയും പദ്ധതിയുടെ പ്രധാന ഭാഗമാണ്.

പരിശീലനം, നൈപുണ്യ വികസനം, വനിതാ സംരംഭകത്വം, ഇൻഷുറൻസ് പരിരക്ഷ എന്നിവയിലൂടെ അവരുടെ ജീവിത നിലവാരം ഉയർത്തുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന മത്സ്യോൽപാദനം മാത്രമല്ല, സുസ്ഥിര വികസനവും സാമൂഹിക ക്ഷേമവും ഒരുമിച്ച് ലക്ഷ്യമിടുന്ന ഒരു സമഗ്ര പദ്ധതിയാണ്. ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് ശക്തിയും രാജ്യത്തിന് പോഷക സമൃദ്ധിയും നൽകുന്നു.

0: പോഷക സമൃദ്ധിയും നൽകുന്നു.
1: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാം. ചോദ്യം ഇതായിരുന്നു, അപ്പേട എന്നത് എന്തിന്റെ ചുരുക്കപ്പേരാണ്? ഉത്തരം, അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി എന്നതിന്റെ ചുരുക്കപ്പേരാണ് അപ്പേട. 1985 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി ആക്ടിന് കീഴിലാണ് കേന്ദ്ര സർക്കാർ അപ്പേടയ്ക്ക് രൂപം നൽകിയത്. കാർഷികോൽപ്പന്നങ്ങളുടെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അടിസ്ഥാന സൌകര്യങ്ങളുടെയും ഗുണനിലവാരത്തിന്റെയും നവീകരണത്തിനു പുറമെ വിപണികളുടെ വികസനത്തിലും അപ്പേട ക്രിയാത്മകമായി ഇടപെട്ടുവരുന്നു. ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അപ്പേടയ്ക്ക് കേരളത്തിൽ കൊച്ചി ഉൾപ്പെടെ 15 പ്രാദേശിക കേന്ദ്രങ്ങളാണുള്ളത്. വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന വിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാം. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
2: എല്ലാ ദിവസവും വൈകുന്നേരം 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. നാട്ടിൻപുറം വാർത്തകളും കർഷകർ അറിയേണ്ട വിവരവിജ്ഞാനവുമായി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ.
3: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
4: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.
5: വയലും വീടും.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

കാർഷിക ഗ്രാമക്ഷേമ വാർത്തകളും തുടർന്ന് കമ്പോള വില നിലവാര ബുള്ളറ്റിനും കേൾക്കാം. സബ്സിഡി വിള വിതരണ സംവിധാനം കൂടുതൽ സുതാര്യവും ചിട്ടയായതും കർഷക കേന്ദ്രീകൃതവും ആവശ്യാനുസൃതം ഉള്ളതുമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫെർട്ടിലൈസേഴ്സും ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആന്റ് ഫാമേഴ്സ് വെൽഫെയറും സംയുക്തമായി ഫ്രെയിംവർക്ക് ഫോർ ഫെർട്ടിലൈസേഴ്സ് സെയിൽസ് എന്ന പേരിൽ പുതിയൊരു ഡിജിറ്റൽ സംവിധാനം വികസിപ്പിച്ച് നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രത്യേക FFS ആപ്പിലൂടെ ലഭ്യമാകുന്ന QR കോഡ് അല്ലെങ്കിൽ ടോക്കൺ മുഖേന കർഷകർക്ക് വളം വാങ്ങാവുന്നതാണ്. പൈലറ്റ് അടിസ്ഥാനത്തിൽ കേരളത്തിൽ ആലപ്പുഴ, പാലക്കാട് എന്നീ ജില്ലകളിൽ ഈ മാസം 15 മുതൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ആലപ്പുഴ, പാലക്കാട് ജില്ലകളിൽ എല്ലാ കർഷകരും വളം ചില്ലറ വിൽപ്പനക്കാരും അതാത് കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ടതാണ്. CPCRI കായംകുളത്തെ പ്രാദേശിക കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ആലപ്പുഴ ജില്ലാ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ ജില്ലയിലെ പട്ടികജാതി യുവതി യുവാക്കൾക്കായി കാർഷിക അനുബന്ധ മേഖലകളിലെ വിവിധ വിഷയങ്ങളിൽ നൈപുണ്യ വികസന പരിശീലനം സ്റ്റൈഫണ്ടോടുകൂടി നൽകുന്നു. 4 ഒഴിവുകളുണ്ട്. യോഗ്യത +2 അല്ലെങ്കിൽ VHSC. പ്രതിമാസ സ്റ്റൈഫൻ 10,000 രൂപ. പ്രായപരിധി 25-35 ഇടയിൽ. തുടക്കത്തിൽ ദൈർഘ്യം 3 മാസത്തേക്ക്. ഫണ്ടിന്റെ ലഭ്യതയും പരിശീലനാർത്ഥികളുടെ പ്രകടനവും അടിസ്ഥാനമാക്കി 6 മാസം വരെ നീട്ടാവുന്നതാണ്. യോഗ്യരായവർ 0479249928 അല്ലെങ്കിൽ 0479259928 അല്ലെങ്കിൽ 9447790268 എന്നീ നമ്പറുകളിൽ June 16 മുമ്പായി മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. രജിസ്റ്റർ ചെയ്യുന്നവരിൽ നിന്നും നിർദ്ദിഷ്ട മാനദണ്ഡ പ്രകാരം June 18 രാവിലെ 9 മണിക്ക് ആലപ്പുഴ ജില്ലാ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ നടത്തുന്ന അഭിരുചി പരീക്ഷയുടെയും മുഖാമുഖത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ്. മുൻവർഷങ്ങളിൽ പട്ടികജാതി വിഭാഗക്കാർക്കായി നടത്തിയ പരിശീലനത്തിൽ പങ്കെടുത്തവർ പ്രസ്തുത പരിശീലനങ്ങൾക്ക് അർഹരല്ല. കൂടുതൽ വിവരങ്ങൾക്ക് CPCRI.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളായണി സെന്റർ ഫോർ അഗ്രികൾച്ചർ ഇന്നൊവേഷൻസ് ആന്റ് ടെക്നോളജി ട്രാൻസ്ഫർ June 12 പഴങ്ങളുടെ ശാസ്ത്രീയ സംസ്കരണം എന്ന വിഷയത്തിൽ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 മണി വരെ CITT ട്രെയിനിംഗ് ഹാളിൽ നടക്കുന്ന പരിശീലനത്തിൽ പഴങ്ങളിൽ നിന്ന് ജാം, ജെല്ലി, സ്കോഷ് തുടങ്ങിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ശാസ്ത്രീയ രീതികളും പ്രായോഗിക പരിശീലനവും നൽകും. പരിശീലന ഫീസ് 500 രൂപയാണ്. പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 4 മണിക്കകം നേരിട്ടോ ഫോൺ മുഖേനയോ രജിസ്റ്റർ ചെയ്യണം. പരിശീലനത്തിന് ശേഷം പങ്കെടുക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 8891540778 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ഇ ലേണിംഗ് 2026 ജൂലൈ 13 മുതൽ 17 വരെ നടത്തുന്ന ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം സോഫ്റ്റ്വെയർ 5 ദിവസത്തെ ഓൺലൈൻ ട്രെയിനിംഗ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി 2026 ജൂലൈ 10. കോഴ്സ് ഫീസ് 1,000 രൂപ. വിശദ വിവരങ്ങൾക്ക് www.celku.in അല്ലെങ്കിൽ 0487243567 എന്ന നമ്പറിലോ 9495943875 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു. ഇനി കമ്പോള വില നിലവാര ബുള്ളറ്റും കേൾക്കാം. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 23,000, ആലപ്പുഴ 22,700, ചെങ്ങന്നൂർ 28,000, കൊപ്ര ക്വിന്റലിന് കൊല്ലം 13,600, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, നാളികേരം തൊണ്ടോട് കൂടിയത് 1,000 നെയ്യാറ്റിങ്കര 20,000, നാളികേരം തൊണ്ടില്ലാത്തത് 1,000 നെയ്യാറ്റിങ്കര 18,000, കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കുരുമുളക് അൺകാർബിൾ നെടുമങ്ങാട് 66,000, കൊച്ചി 69,500, കുരുമുളക് ഗാർബിൾഡ് കൊച്ചി 71,500, റബ്ബർ ക്വിന്റലിന് നെടുമങ്ങാട് 20,000, പുനലൂർ 25,200, പുത്തൂർ 24,800. കമ്പോള വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു.

0: ആകാശവാണി സമയം 7 മണി കഴിഞ്ഞ് 54 മിനിറ്റും 55 സെക്കൻഡും. ഇനി വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നും പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാനിലൂടെ രാജ്യത്തെ മാതൃമരണ നിരക്ക് 86% കുറഞ്ഞതായി കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. വി ബി ജി റാംജി പദ്ധതി നടപ്പാക്കുന്നതിന് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഇന്ത്യയുടെ അതിർത്തി കടന്നുള്ള ചരക്ക് നീക്കവും യാത്രാ സൌകര്യങ്ങളും ഡിജിറ്റൈസ് ചെയ്യുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്രമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിൽ 3 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വയനാട്ടിൽ. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കുവൈറ്റ് അമീറുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തി. സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി കുവൈറ്റിനെതിരെയുള്ള ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ചു. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും ശ്രദ്ധ നൽകിയതിന് കുവൈറ്റ് അമീറിന് ശ്രീ മോദി നന്ദി അറിയിച്ചു. ജൽശക്തി മന്ത്രാലയത്തിന്റെ പ്രധാന നദീ സംയോജന ജലസംരക്ഷണ പദ്ധതികൾ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് അവലോകനം ചെയ്തു. നമാമി ഗംഗെ ഉൾപ്പെടെയുള്ള വിവിധ സംരംഭങ്ങളും പദ്ധതികളും വിശദീകരിച്ചതായി ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വകുപ്പിന്റെ മുൻനിര സംരംഭമായ ജൽ സഞ്ജയ് ജൻ ഭാഗീദാരിയെ അദ്ദേഹം പ്രശംസിച്ചു. രാജ്യത്ത് ഗർഭിണികൾക്കുള്ള ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാന് വഴി കഴിഞ്ഞ 10 വർഷമായി രാജ്യത്തെ ഗർഭിണികൾക്കുള്ള ആരോഗ്യ പരിരക്ഷാ സൌകര്യങ്ങൾ സർക്കാർ നിരന്തരം ശക്തിപ്പെടുത്തി വരികയാണെന്ന് പദ്ധതിയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യവ്യാപക ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഈ പദ്ധതിയിലൂടെ രാജ്യത്തെ മാതൃമരണ നിരക്ക് 86% കുറഞ്ഞതായി മന്ത്രി വ്യക്തമാക്കി.
1: ജാ 2.5 കറോർ മാതാ ഗർഭാവസ്ഥയെ ഹമേഷ ഹർ സാൽ ഹോത്തി ഹൈ തോ വാ 2.5 കറോർ ലോഗോ ഹം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി മേ ഹം 90.6% തക് പഹുഞ്ചേ ഓർ ഹമാര ആന്റിനേറ്റൽ ചെക്കപ്പ് ജോ ഹൈ വോ ഹമാര 95.9%. തോ യഹ ബഹുത് ഹി സരാഹനീയ ഭി ഹൈ. മൈ ഇസ്കേ ലിയെ സ്വാസ്ഥ്യ വിഭാഗ് കോ ഓർ പ്രദേശ് കേ സഭി സ്വാസ്ഥ്യ പദാധികാരിയോ കോ ഓഫീസേഴ്സ് കോ ഉൻ സബ് കോ ബധായി ദേനാ ചാഹതാ ഹൂം.
0: കഴിഞ്ഞ 12 വർഷമായി ആഗോളവേദിയിൽ ഇന്ത്യയുടെ സ്ഥാനവും ബ്രാൻഡ് ഇന്ത്യയെയും ശക്തിപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഗ്ലോബൽ സൌത്തിന്റെ ശബ്ദമായി രാജ്യം ഉയർന്നുവന്നതായും വിദേശകാര്യ മന്ത്രാലയ വക്താവ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വി ബി ജി റാംജി പദ്ധതി നടപ്പിലാക്കുന്നതിനായി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി കേന്ദ്ര സർക്കാർ 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ചു. അടുത്ത മാസം 1ാം തീയതി മുതൽ പുതിയ നിയമം നിലവിൽ വരും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഗ്രാമവികസന മന്ത്രിമാരുമായി നടത്തിയ വെർച്വൽ യോഗത്തിന് ശേഷം കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് ഇക്കാര്യം അറിയിച്ചത്. ഈ മാസം 21ന് നടക്കാനിരിക്കുന്ന നീറ്റ് പുനഃപരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് അവലോകനം ചെയ്തു. ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നത് മുതൽ എല്ലാ നടപടിക്രമങ്ങളിലും പൂർണ്ണമായും രഹസ്യ സ്വഭാവം ഉറപ്പാക്കിയതായി കേന്ദ്രമന്ത്രി ന്യൂഡൽഹിയിലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആസ്ഥാനത്തിന് പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. വീഴ്ചകളും പോരായ്മകളും തടയുന്നതിന് സംസ്ഥാനങ്ങളുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
2: സഭി രാജ്യ മുഖ്യമന്ത്രിയോ അനുരോധ പത്ര ലിഖാഹി സഹയോഗ അനേക രാജ്യ മുഖ്യമന്ത്രി രാജ്യ ഡിജി ഓർ ചീഫ് സെക്രട്ടറി ഉപസ്ഥിതി ഡിസ്ട്രിക്ട് കളക്ടർ മീറ്റിംഗ് എസ് പി മീറ്റിംഗ് റൗണ്ട് ശുരു ഹമാരി ഭാരത സർക്കാർ സഭി സംബന്ധിത ഏജൻസി സാറേ അപ്നെ അപ്നെ ഭൂമിക നിഭാ രഹേ.
0: ഇന്ത്യയുടെ അതിർത്തി കടന്നുള്ള ചരക്ക് നീക്കവും യാത്രാ സൌകര്യങ്ങളും ഡിജിറ്റലൈസ് ചെയ്യുന്നതിനായുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം വിനിമയ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ കര അതിർത്തികളിലെ പ്രവർത്തനങ്ങളെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ സമന്വയിപ്പിക്കുന്നതാണ് ഈ ഡിജിറ്റൽ സംവിധാനം. വികസിത് ഭാരത് 2047 എന്ന ലക്ഷ്യത്തിനനുസൃതമായി നിർമ്മിച്ച ഈ സംവിധാനം വ്യാപാര സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ദേശീയ സുരക്ഷയും ശക്തമാക്കുമെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ബൾഗേറിയ ഫിൻലൻഡ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും.

0: ഭരണ നേതൃത്വവുമായും വിദേശകാര്യമന്ത്രിയുമായും അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. തുടർന്ന് ഫിൻലൻഡിലെത്തുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രിയുമായും അവിടത്തെ മറ്റ് പ്രമുഖ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട് കോളിയാടി AUP സ്കൂളിലെ 3 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വയനാട്ടിലെത്തി. വൃത്തിയില്ലാതെ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി പറഞ്ഞു. സ്കൂളിലെ കിണറിലെ വെള്ളത്തിന്റെ പരിശോധനാഫലം നാളെ ലഭിക്കും. മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്നിരുന്നു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായും മന്ത്രി അറിയിച്ചു. 63 കുട്ടികളാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. 433 പേർ രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയിരുന്നു. സ്കൂളിലും വീടുകളിലും ആശുപത്രിയിലും ശുചിത്വം ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. കശ്മീർ താഴ്വരയെയും ലഡാക്കിനെയും ബന്ധിപ്പിക്കുന്ന സോജില തുരങ്കത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലേക്ക്. തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടെ മേഖലയിലെ ഗതാഗത സൌകര്യത്തിൽ വലിയ മുന്നേറ്റമുണ്ടാകും. ലഡാക്കിലെ മിനിമാർഗിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി നിർമ്മാണത്തിന്റെ ഭാഗമായ അവസാനഘട്ട ബ്ലാസ്റ്റ് നിർവഹിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: ഏത് ദുർഘട കാലാവസ്ഥയിലും കശ്മീരും ലഡാക്കും തമ്മിൽ ഗതാഗതം സാധ്യമാക്കുന്ന ചരിത്രപരമായ നിർമ്മാണ പ്രവർത്തനമാണിതെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സമുദ്രനിരപ്പിൽ നിന്ന് 11,578 അടി ഉയരത്തിൽ നിർമ്മിക്കുന്ന തുരങ്കം പൂർത്തിയാകുമ്പോൾ ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ബൈ ഡയറക്ഷണൽ റോഡ് തുരങ്കമായി മാറും. 2028 ഫെബ്രുവരിയോടെ കമ്മീഷൻ ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത്. 13.15 km ദൈർഘ്യമുള്ള പാത തയ്യാറാകുന്നതോടെ സോജില ചുരത്തിലൂടെയുള്ള യാത്രാ സമയം 3 മണിക്കൂറിൽ നിന്ന് ഏകദേശം 15 മിനിറ്റായി കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെയും മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പാക് പൌരന്മാരിൽ ഇന്ത്യയോടുള്ള വിദ്വേഷം വളർത്തുന്നതിന് മതപരമായ പദപ്രയോഗങ്ങളെ പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്യുന്നതായി ഇന്ത്യ. യു എൻ രക്ഷാസമിതി യോഗത്തിൽ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഇക്കാര്യം അറിയിച്ചത്. പാകിസ്ഥാനിൽ നിന്നുണ്ടാകുന്ന വ്യാജപ്രചാരണങ്ങൾ ഭരണകൂടത്തിന്റെ പിന്തുണയോടെയാണ് നടക്കുന്നതെന്നും ഇന്ത്യ ആരോപിച്ചു. പാക് അധിനിവേശ കശ്മീരിൽ വൻ സംഘർഷം. പ്രതിഷേധക്കാരും സുരക്ഷാസേനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 30-ലധികം പേർ കൊല്ലപ്പെടുകയും 200-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മേഖലയിലെ പ്രമുഖ സിവിൽ സൊസൈറ്റി കൂട്ടായ്മയായ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയെ അധികൃതർ നിരോധിച്ചതോടെയാണ് സംഘർഷം രൂക്ഷമായത്. സാധാരണക്കാർക്ക് നേരെയുള്ള പാകിസ്ഥാന്റെ അടിച്ചമർത്തൽ നയത്തെ അന്താരാഷ്ട്ര സമൂഹം അപലപിച്ചു. അതേസമയം പാക് അധീന കശ്മീരിൽ പോലീസ് അതിക്രമങ്ങളുണ്ടായെന്ന റിപ്പോർട്ടുകൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഇത്തരം ക്രൂരതകൾക്ക് അന്താരാഷ്ട്ര സമൂഹം പാകിസ്ഥാനെ ഉത്തരവാദിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ച് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കാനും പരമാവധി സംയമനം പാലിക്കാനും അദ്ദേഹം എല്ലാ കക്ഷികളോടും ആവശ്യപ്പെട്ടു. ലബനൻ, ഇറാൻ, ഗസ എന്നിവിടങ്ങളിലെ വെടിനിർത്തൽ കരാറുകൾ പൂർണ്ണമായും പാലിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനം കാലം കണക്കിലെടുത്താണ് നടപടി. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നും പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാനിലൂടെ രാജ്യത്തെ മാതൃമരണ നിരക്ക് 86% കുറഞ്ഞതായി കേന്ദ്രമന്ത്രി JP നദ്ദ. VBG റാംജി പദ്ധതി നടപ്പാക്കുന്നതിന് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഇന്ത്യയുടെ അതിർത്തി കടന്നുള്ള ചരക്ക് നീക്കവും യാത്രാ സൌകര്യങ്ങളും ഡിജിറ്റൈസ് ചെയ്യുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്രമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിൽ 3 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വയനാട്ടിൽ. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം

0: ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി. യുവവാണി.
2: നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം.

0: ഇന്ന് യുവവാണി സാംസ്കാരിക പൈതൃകത്തെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആർപോ എന്ന NGOയിൽ പ്രവർത്തിക്കുന്ന ശ്രുതിൻ ലാലുമായി മൃദുൽ ജേക്കബ് നടത്തുന്ന അഭിമുഖം കേൾക്കാം.
1: ഇന്ന് യുവാണിയിൽ നമ്മളോടൊപ്പം ഉള്ളത് ഒരു വിശിഷ്ട അതിഥിയാണ്. നമ്മുടെ പാരമ്പര്യവും സംസ്കാരവും വെറും ഓർമ്മകളായി മാറാതെ ജീവിക്കുന്ന അനുഭവങ്ങളായി അടുത്ത തലമുറയിലേക്ക് കൈമാറണം എന്നാഗ്രഹിക്കുന്ന ഒരു സംഘടന ആർപോ. ആർപോയുടെ അമരത്ത് നിൽക്കുന്ന ശ്രുതിൻ ലാൽ. ശ്രുതിനാണ് നമ്മളോടൊപ്പം ഇന്നുള്ളത്. നമുക്ക് ശ്രുതിന്റെയും ആർപോയുടെയും വിശേഷങ്ങൾ കേൾക്കാം. ഹായ് ശ്രുതിൻ, സ്വാഗതം.
2: താങ്ക് യു.
1: ആർപോ തുടങ്ങാനുള്ള ഒരു പ്രചോദനം എന്താണ്? എപ്പോഴാണ് തോന്നിയത് ഇത് ചെയ്യണം എന്ന് തോന്നിയത്? എപ്പോഴാണ്?
2: ഞാൻ ഡൽഹിയിൽ ജേർണലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ ആ സമയത്ത് ഡൽഹിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ വീക്കെൻഡ്സിലും അവിടെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോവുക. പുരാണ കില അല്ലെങ്കിൽ റെഡ് ഫോർട്ട്, ജമാ മസ്ജിദ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ, ചാന്ദിനി ചോക്ക് ഒക്കെ, അവിടെയൊക്കെ പോയി അതൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പിന്നെ ഡൽഹിയിൽ തന്നെ ഇരിക്കുമ്പോഴാണ് കോവിഡ് വന്നത്. ആ ഒരു സമയത്താണ് ജേർണലിസം വിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ മാറി ചിന്തിക്കാനുള്ളൊരു പ്രചോദനം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഞാൻ കേരളത്തിനെ പറ്റിയിട്ടും കേരളത്തിന്റെ ഒരു ഹിസ്റ്ററിനെ പറ്റിയിട്ടും കൾച്ചറിനെ പറ്റിയൊക്കെ ആലോചിക്കുന്നത്. കാരണം ഞാൻ വരുന്നത് കോഴിക്കോട് നിന്നാണ്. നമ്മുടെ കൊളോണിയലിസ്റ്റിന്റെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ അത് തുടങ്ങുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പം ജാമറിൻ പോലുള്ള ഒരു ഡൈനാസ്റ്റി അവിടെ ഒരു ഗ്ലോബൽ ട്രേഡിന്റെ ഒക്കെ ഒരു സെന്റർ ആയിട്ട് അതിനെ ഒരു വളർത്തിയെടുത്തൊരു സ്ഥലമാണ്. അല്ലെങ്കിൽ കോസ്മോപൊളിറ്റൻ ആയിട്ടുള്ള വലിയൊരു കൾച്ചറിന്റെ ഒരു സ്ഥലമാണ്. പക്ഷെ അതൊന്നും എവിടെയും പറയപ്പെടുന്നില്ലല്ലോ. ഇപ്പൊ 1300സിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള പല കൺസ്ട്രക്ഷൻസും ഒക്കെ 1200സ് എന്നൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ആരും പറയപ്പെടുന്നില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു ചിന്ത വന്നു. പിന്നെ എന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മീഡിയം കൂടി ആയതുകൊണ്ട് ഇനീഷ്യലി ഒരു ഇതിനെപ്പറ്റി ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു മീഡിയ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും തുടങ്ങണം എന്നുള്ള രീതിയിലാണ് ആർപോ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. കോവിഡ് കഴിഞ്ഞ പാടെ തന്നെ, അല്ലെ, ആ സമയത്ത് തന്നെ കേരളത്തിലേക്ക് തിരിച്ചു വന്ന് ആർപോ തുടങ്ങാനുണ്ടായത്.
1: ആർപോയെ പറ്റി ആദ്യമായി കേൾക്കുന്ന ഒരാൾക്ക് ലളിതമായി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എന്താണ് ആർപോ ചെയ്യുന്നത്?
2: നമ്മുടെ ഒരു കൾച്ചറൽ ഹെറിറ്റേജിന്റെ ഒരു ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് അത് പ്രിസർവ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, ആ ഒരു ഉദ്ദേശത്തോടെ തുടങ്ങിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ആർപോ എന്ന് പറയുന്നത്. ആ ഒരു കാര്യം ചെയ്യുമ്പോൾ അതൊരു വൺ വേർഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും അതൊരു വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യേണ്ടതാണത്. ഇതിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മൾട്ടിമീഡിയ ഡോക്യുമെന്റേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്, ഡിജിറ്റൽ ആർക്കൈവിംഗ്, അതുപോലെ ഒരു സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ളൊരു സാധനം. കാരണം കൂടുതൽ അവയർനെസ് കൾച്ചറിനും ഹെറിറ്റേജിനും ഹിസ്റ്ററിനെ പറ്റിയൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള, പിന്നെ കൾച്ചറൽ പ്രാക്ടീഷണേഴ്സിന് എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇന്റർവെൻഷൻസ് നമ്മൾ ചെയ്യാറുണ്ട്. ഇനി കൾച്ചറൽ ഹെറിറ്റേജിനൊക്കെ റീസ്റ്റോർ ചെയ്യാനുള്ള പ്രവൃത്തികൾ, ഇപ്പം ആർക്കിടെക്ചറൽ കൺസർവേഷൻ പോലുള്ള, ഞങ്ങൾക്ക് യുനെസ്കോന്റെ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള അതിനാണ്. അപ്പോൾ അത് ചെയ്യാറുണ്ട്. പിന്നെ ഇതിന്റെ അപ്പുറത്തേക്ക് ഇന്നത്തെ ഒരു ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള രീതിയിൽ ഒരു മാർക്കറ്റ് ഇന്നത്തെ ഒരു സിസ്റ്റത്തിലേക്ക് കൾച്ചർ പ്രാക്ടീഷണേഴ്സിന് ലൈവ്ലിഹുഡ് ജനറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കൂടുതൽ ഇൻകം ഉണ്ടാക്കാനോ ഒക്കെ ഉള്ള രീതിയിലുള്ള ബിസിനസ് മോഡൽസ് ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ അത് നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളിലും രീതിയിലുള്ള ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഇത് ചെയ്യുന്ന ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാന്നുള്ളതാണ് ആക്ച്വലി ആർപോ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അണ്ടർ തന്നെ പല പ്രോജക്ടുകളായിട്ടും പിന്നെ ആർപോ തന്നെ എന്റെ അലൈഡ് ആയിട്ടുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെ സെറ്റപ്പ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ അത് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: പല മേഖലകളിലും ആർക്കിടെക്ചർ ആയാലും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഡോക്യുമെന്റേഷൻ ആയാലും ഫോക്ലോർ ആയാലും ഇതെല്ലാം അണ്ടർലൈങ് ആയിട്ട് നിൽക്കുന്നത് കൾച്ചർ എന്ന് പറയുന്ന ഒരു എലമെന്റ് ആണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എല്ലാ വർക്കും, അതിന്റെ ഡോക്യുമെന്റേഷൻ, പ്രിസർവേഷൻ, ഇത് തന്നെയാണ് മെയിൻ ആയി ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ഫോക്ലോറിന്റെ അതിനൊരു വായ്മൊഴി പാരമ്പര്യമാണല്ലോ, അതിൽ ഒരുപാട് വർക്കും ചെയ്തിട്ടുണ്ട്. വായ്മൊഴി പാരമ്പര്യം രേഖപ്പെടുത്തുന്നതിലൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു പ്രാധാന്യം, ഇപ്പോ നമുക്കിപ്പോ നാടൻപാട്ടുണ്ട്, അങ്ങനെ ഒരുപാട് ഈ മേഖലയിൽ തന്നെ ഒരുപാട് കൾച്ചറൽ സമ്പത്തുണ്ട്.
2: അപ്പൊ അതിന്റെ ഒരു പ്രാധാന്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതൊന്ന് കൾച്ചറലി നോക്കുകയാണെങ്കിൽ ലാംഗ്വേജ്, ഒരുപാട് ഡയലക്ട്സ്, ഡയലക്റ്റുകൾ പലതും പ്രിസർവ് ചെയ്യപ്പെടുന്നത് ഫോക്ലോറിൽ കൂടിയാണ്, വാമൊഴിയായിട്ട് വന്നിട്ടുള്ള. പിന്നെ കൾച്ചറലായിട്ടുള്ള പല നോളജും, അതിപ്പോ ഒരു കൃഷി സംബന്ധമായിട്ടുള്ള നോളജ് ആവാം, ഇപ്പം ആദിവാസി സമൂഹത്തിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കാർഡുമായിട്ട് ബന്ധപ്പെട്ട നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള നോളജ് ആവാം, ഇതൊക്കെ നിലനിൽക്കുന്ന അവിടെയാണ്. പലപ്പോഴും മാർജിനലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള, എഴുത്ത് പ്രാധാന്യം ഇല്ലാത്ത കമ്മ്യൂണിറ്റികളുടെ നോക്കുകയാണെങ്കിൽ അവരുടെയൊക്കെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്ന സാധനങ്ങളും ഭയങ്കരമായിട്ട് വലിയ തോതിൽ നമുക്ക്, അല്ലെങ്കിൽ അതിന്റെ ഒരു സോഴ്സ് ആയിട്ടുള്ള ഒരു ഇപ്പം നിലനിൽക്കുന്നത് അവരുടെ വാമൊഴിയായിട്ടുള്ള കഥകളും പാട്ടുകളും ഒക്കെ തന്നെയാണ്. അപ്പം ആ രീതിയിൽ അവരുടെ

0: ചരിത്രവും എല്ലാം അതിൽ ഉറങ്ങിക്കിടക്കുകയാണ്. ആ രീതിയിലും അതുണ്ട്. പിന്നെ എല്ലാവരുടെയും കഥകൾ എന്ന് പറയുന്നത്, അതിപ്പോ ഏതൊരു കമ്മ്യൂണിറ്റിയുടെയും കഥ എന്ന് പറയുന്നത് അത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ആ ഒരു കഥ നഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, നമ്മുടെ ഒരു ഐഡന്റിറ്റി തന്നെയാണ് നഷ്ടപ്പെടുന്നത്, നമ്മുടെ കഥകളും പാട്ടുകളും. അപ്പൊ അത് നമ്മളൊരു കൾച്ചറൽ ഹോമോജിനൈസേഷൻ എന്നുള്ളൊരു രീതിയിലേക്ക് വന്ന് നമുക്ക് നമ്മുടെ സത്വം നഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ ആസ്പെക്ടും ഡെഫിനറ്റ്ലി നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നതാണ്. വേറൊരു തലം നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും പല ഫോക്ലോറും കാര്യങ്ങളും ഒക്കെ ഇപ്പം അപ്രോപ്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ഇവരുടേതാണ് എന്നുള്ള രീതിയിൽ ഇവിടെ രേഖപ്പെടുത്തി വന്നു കഴിഞ്ഞാൽ പലപ്പോഴും കേരളത്തിലൊക്കെ തന്നെ ഏറ്റവും ഹിറ്റായിട്ടുള്ള പല പാട്ടുകളും ഫോക്ക് പാട്ടുകളോ അല്ലെങ്കിൽ ഫോക്ക് ലോർ പ്രാക്ടീഷണേഴ്സ് എഴുതിയ പാട്ടുകളോ ഒക്കെയാണ്. പക്ഷെ അവരൊരിക്കലും അതിന്റെ ഒരു എക്കണോമിക് ആയിട്ടുള്ള ബെനിഫിറ്റ് ഒരിക്കലും കിട്ടുമോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഷെയറിംഗ് ഒന്നും ഉണ്ടാക്കില്ല. അപ്പം ആരുടേതാണ് ആ ഒരു ക്രെഡിറ്റ് ഒക്കെ അസ്ക്രൈബ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടും പലപ്പോഴും ഈ ആർക്കൈവിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ ഒരുപാട് ഡയമെൻഷൻസ് ഉള്ള ഒരു കാര്യമാണ് ഈ ഒരു ഫോക്ക് ലോർ ഒക്കെ എന്താ പറയാ വാമൊഴിയായിട്ടുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കുക എന്ന് പറയുന്നത്.
1: ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഫീൽഡ് വർക്കുകൾ നടന്നിട്ടുണ്ടാവും. എന്തെങ്കിലും ഓർത്തിരിക്കുന്ന എന്തെങ്കിലും ഒരു അനുഭവം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്?
0: ഒരുപാട്. കാരണം ഒരു എന്താ പറയാ, ഇപ്പം ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് മേ ബി കേരളത്തിലെ വയനാട്ടിലും കർണാടകത്തിലെ കൊടകിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ജൈന കുറുവ, അല്ലെങ്കിൽ കാട്ടുനായ്ക്ക എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി. അവരുമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ റാൻഡംലി ആണ് നമ്മൾ അവരെ അടുത്ത് എത്തിപ്പെടുന്നത്. കൊടകിലുള്ള രമേശ് കമ്മ്യൂണിറ്റി ലീഡർ ഉണ്ട്. ആളൊരു 10-25 വർഷമായിട്ട് അവരുടെ കമ്മ്യൂണിറ്റിയുടെ വാമൊഴി പാട്ടുകളും കലകളും ഒക്കെ നിലനിൽക്കണം എന്നുള്ള രീതിയിൽ വളരെ പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. അപ്പൊ ആളുടെ മെയിൻ കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പക്കാർ അവരുടെ കമ്മ്യൂണിറ്റിന്ന് ഇത് ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു. അപ്പൊ നമ്മൾ അവിടെ പോയി റെക്കോർഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ചില പ്രൊഫഷണൽ മ്യൂസീഷ്യൻസ് ഒക്കെ വന്ന് അങ്ങോട്ട് ഇവരെ കൂടെ കൊളാബറേറ്റ് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താ ചില പ്രൊഫഷണൽ ആയിട്ടുള്ള എക്സ്ചേഞ്ച് നടക്കുന്നു. ഇതൊക്കെ ആകുമ്പോൾ തന്നെ ഒരു ഇനീഷ്യലി ഒരു എന്തൂസിയാസ് അവിടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായി. പിന്നെ ഇതിലെ പ്രൊഫഷണൽ മ്യൂസീഷ്യൻസ് ആയിട്ട് ചാരു ഹരിഹരൻ ട്രിവാൻഡ്രം കാര്യമാണ്. അപ്പൊ ചാരു ഒക്കെ ഇവരുടെ ഒരു മ്യൂസിക്കൽ ടാലന്റ് കണ്ടിട്ട് ഭയങ്കര അത്ഭുതപ്പെട്ടു. എന്നിട്ട് ആള് ഇന്ത്യയിലെ തന്നെ ഒരു ലീഡിംഗ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഫെസ്റ്റിവൽ ആണ് മഹീന്ദ്ര പെർക്കഷൻ ഫെസ്റ്റിവൽ, ബാംഗ്ലൂർ നടക്കുന്നത്. അതിൽ കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ വിളിച്ചു. അങ്ങനെ ഇവര് 3 വർഷം മുമ്പേ കണ്ടുള്ള മഹേന്ദ്ര പെർക്കഷൻ ഫെസ്റ്റിന്റെ ഏറ്റവും ആദ്യത്തെ പെർഫോമൻസ് അവരുടെ കൊളാബറേഷൻ കൂടുതലൊരു പെർഫോമൻസ് ആയിരുന്നു. അങ്ങനെ അവിടെ പോയപ്പോഴാണ് ഈ ചെറുപ്പക്കാരായിട്ടുള്ള ജനകുർബ മ്യൂസീഷ്യൻസിന് വലിയൊരു പോസിബിലിറ്റി ഉണ്ടെന്ന്, ഇത്രയും വലിയ സ്റ്റേജിലൊക്കെ ഞങ്ങൾക്ക് എത്താമെന്നൊക്കെ ഉള്ള ഒരു മനസ്സിലാക്കിയത്. അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഒരു ഡീബ്രീഫിംഗ് സെഷൻ ഞാനടക്കം പോയിണ്ടായിരുന്നു അവിടെ അവരുടെ കമ്മ്യൂണിറ്റിയിൽ പോയി. അപ്പോൾ ഇവർ പറയുന്നുണ്ടായിരുന്നു, ഓ ഇത്രയും വലിയ സ്റ്റേജ് ഒക്കെ പോസിബിൾ ആണല്ലേ, ഞങ്ങൾ അവിടെ ഓ ഇൻസ്ട്രുമെന്റ് കണ്ടു, ഇത് കണ്ടു, ഇത് കണ്ടു, അപ്പൊ നിങ്ങൾക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും ട്രെയിനിങ് പോലെ എന്തെങ്കിലും തരാൻ പറ്റുമോ എന്ന് അവർ തന്നെ നമ്മളോട് ചോദിച്ചു. അപ്പൊ ആദർശിയായിട്ട് നമ്മൾ അത് വന്നപ്പോൾ നമ്മൾ അതിനൊരു പ്രോഗ്രാമാക്കി ടാറ്റാ ട്രസ്റ്റിന് എഴുതി. ടാറ്റാ ട്രസ്റ്റ് അതിനൊരു ഫെലോഷിപ്പ് പ്രോഗ്രാം ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്രൂവ് ചെയ്തു. അങ്ങനെ കഴിഞ്ഞ വർഷം അതിനൊരു ഫെലോഷിപ്പ് പ്രോഗ്രാം ആയിട്ട്, അതായത് നമ്മൾ വയനാട് കൊടുക്കുന്നതായിട്ട് 18 ട്രൈബൽ മ്യൂസീഷ്യൻസിനെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഇന്ത്യയിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കുറെ മ്യൂസിക്കൽ ട്രെയിനേഴ്സ് അവരെ ഇവിടെ വയനാട്ടിൽ വന്ന് ഇവരെ ട്രെയിൻ ചെയ്തു. ഒരു 9 മാസത്തെ ഫെലോഷിപ്പ് പ്രോഗ്രാമിൽ ഇവർക്കെല്ലാം നമ്മൾ മന്ത്ലി സ്റ്റൈപ്പൻഡ് കൊടുത്തു. ഏതൊരു നല്ല മ്യൂസിക് ഇന്ത്യയിൽ തന്നെ ടോപ്പ് ലെവൽ മ്യൂസിക് കോളേജിൽ കിട്ടുന്ന മ്യൂസിക് ട്രെയിനിങ് അവർക്ക് കിട്ടി. അതിന്റെ മുകളിൽ നമ്മൾ അത് മാത്രമല്ല അവരൊരു കൾച്ചറൽ ലീഡേഴ്സ് എന്നുള്ള രീതിയിൽ വളർത്തിയെടുക്കണ്ടോണ്ട് നമ്മൾ അതിന്റെ അപ്പുറത്തേക്ക് തന്നെ കോൺസ്റ്റിറ്റ്യൂഷനും ലീഗൽ റൈറ്റ്സും പിന്നെ അതുപോലെ തന്നെ സോഫ്റ്റ് സ്കിൽ ആയിട്ടുള്ള ലാംഗ്വേജും ഇങ്ങനെ പല കാര്യങ്ങളും നമ്മളൊക്കെ അവർക്ക് കൊടുത്തു. അവരിപ്പോ ഒരു നല്ലൊരു ബാൻഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. അവരിപ്പം ബാംഗ്ലൂർ പെർഫോം ചെയ്തു, കൊച്ചിയിൽ പല സ്ഥലങ്ങളിലായിട്ട് പോയി പെർഫോം ചെയ്യുന്നുണ്ട്. ഇപ്പം അതിലുള്ള ഒരു മ്യൂസീഷ്യൻ അവരിപ്പം അടുത്ത ദിവസം തന്നെ ഡൽഹിയിൽ പോയിട്ട് ഇന്ത്യ ഗേറ്റിന്റെ അടുത്തൊക്കെ ആയിട്ട് ഇൻവൈറ്റ് ചെയ്ത് പെർഫോം ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അവരൊരു ഗോത്ര വിഭാഗത്തിലുള്ള സംഗീതജ്ഞരായിട്ട് കാണണ്ട, അവർ സംഗീതജ്ഞരായിട്ട് കണ്ടാൽ മതി. വളരെ നന്നായിട്ട് പാട്ട് എഴുതാനും നന്നായിട്ട് പാട്ട് പാടാനും നല്ല റിതം സെൻസും എല്ലാം ഉള്ള ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള നല്ല ഡെപ്തിലുള്ള ആൾക്കാരെ മൂവ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ ആ ഒരു ലെവലിൽ അവരിപ്പോ എത്തി. അപ്പൊ അതൊരു ഏറ്റവും എനിക്ക് പിള്ളേർ വെച്ചിട്ടുള്ള ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു അനുഭവമാണ്. അപ്പൊ ഒരു ചെറിയൊരു കാര്യത്തിൽ തുടങ്ങിയതായിരുന്നു, അതിപ്പോ ഇവിടെ എത്തി നിൽക്കുന്നത് എന്ന് പറയുന്നത്.
1: ഏതെങ്കിലും ഒരു പ്രത്യേക കളം വരച്ച് ഇവരെ ഇതിന്ന പാട്ട് അല്ലെങ്കിൽ ഇത് ഗോത്ര വിഭാഗത്തിന്റെ പാട്ട് എന്നൊക്കെ പറയുന്നത് പോലെ മാറ്റി നിർത്താതെ ഇത് ഇത്
0: അതെ ഇതിൽ
1: ഇത് സംഗീതമാണ് ഇതിന്.
0: അതെ, അവര് തന്നെ ഞങ്ങളോട് പറഞ്ഞ സാധനമാണ്, ഞങ്ങളെ ഗോത്ര സംഗീതജ്ഞർ എന്ന് വിളിക്കണ്ട, ഞങ്ങളെ സംഗീതജ്ഞർ എന്ന് വിളിച്ചാൽ മതി, ഗോത്ര കവി എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങളെ കവി എന്ന് വിളിച്ചാൽ മതി. കാരണം നമ്മൾ നോക്കുമ്പോഴും അതാണ് കാണുന്നത്, അവരുടെ ഒരു നാച്ചുറൽ ആയിട്ട് തന്നെയുള്ള അവർക്കുള്ള ഒരു ഇൻഹറന്റ് ആയിട്ടുള്ള മ്യൂസിക്കൽ ടാലന്റ് എന്ന് പറയുന്നത് അതിപ്പം പാട്ടിലുണ്ട്, റിഥത്തിലുണ്ട്, റൈറ്റിംഗിലുണ്ട്, അങ്ങനെ പല രീതിയിലും. അപ്പൊ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എക്സെപ്ഷണലി വേറെ ലെവലാണ്. പിന്നെ അവർക്ക് ആകെ വേണ്ടി വന്നത് ഇപ്പം ഒരു പിച്ചിലേക്കൊക്കെ വരാനുള്ള ഒരു ട്രെയിനിങ് ആണ്, അതന്നെ അവർ പറഞ്ഞുകൊണ്ട്. പിന്നെ അവര് നമുക്കും പേടിയുണ്ടായിരുന്നു, അവർക്കൊരു ട്രെയിനിങ് കൊടുക്കുമ്പോൾ എന്താ പറയാ, നമ്മൾ വേറൊരു സാധനം കൊണ്ടുപോയി ഇമ്പോസ് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മൾ ചെയ്ത കാര്യം വെച്ചാൽ വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ അവർ പറയുന്ന സാധനത്തിനനുസരിച്ച് നമ്മൾ കരിക്കുലം ഡിസൈൻ ചെയ്തു. അപ്പൊ അവർ പലരും പറഞ്ഞു ഞങ്ങൾക്ക് ക്ലാസിക്കലായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ആ സാധനങ്ങളൊക്കെ പഠിപ്പിച്ചപ്പോഴേക്ക് ഇവർ കൊന്നക്കോലടക്കം 4-5 മാസത്തിനുള്ളിൽ പറഞ്ഞ് അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പൊ നമുക്ക് മനസ്സിലായെന്നു വെച്ചാൽ ഇവർക്ക് അറിയില്ല ഇത് കോംപ്ലക്സ് ആണെന്നുള്ളത്. കാരണം അത്രയും ടാലന്റഡ് ആണ് അവർ, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്ന നമ്മൾ വണ്ടടിച്ചു. എന്നാലോ ഫൈനൽ ആയിട്ടുള്ള പെർഫോമൻസിൽ അവരെന്നെ ഇൻസിസ്റ്റ് ചെയ്തു ഞങ്ങൾ

0: ടൂൾസ് ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലായി, ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞങ്ങൾക്ക് ഫൈനലി പെർഫോം ചെയ്യേണ്ടതിൽ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ, ഇതിന്റെയൊക്കെ കമ്പോണൻസ് ഞങ്ങൾക്ക് വേണം. പക്ഷെ ഞങ്ങളുടെ തനതായിട്ടുള്ള ഭാഷയിൽ എഴുതിയിട്ടുള്ള, തനതായിട്ടുള്ള ഞങ്ങളുടെ തീമുകൾ എഴുതിയിട്ടുള്ള, തനതായിട്ടുള്ള താളങ്ങൾ വെച്ചിട്ടുള്ള സാധനങ്ങൾ മതി എന്നുള്ള രീതിയിൽ അവർ തന്നെ തീരുമാനമെടുത്തു. അത് ഭയങ്കര ഒരു എന്താ പറയാ, ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു കാര്യം.
1: ഇതിപ്പോ സംഗീതവുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. സാധാരണ ഇങ്ങനെ ഇതിനായി ഇറങ്ങിത്തിരിക്കുന്ന ഒരു കൾച്ചറൽ പ്രിസർവേഷന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഏതൊരു ടീമായാലും നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്?
0: ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഒന്നാമത് പല ലെവലിൽ കാര്യങ്ങളുണ്ട്. ഒന്ന് എന്താ പറയാ, ഇതിപ്പോ ഞങ്ങളൊരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഒരു ഓർഗനൈസേഷൻ ആണ്, അതായത് ഒരു സിവിൽ സൊസൈറ്റി എന്നുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണ്. ഇതൊരു ബിസിനസ് അല്ല, ഇത് ഗവൺമെന്റും അല്ല. അപ്പോ ഇതെന്താണ് ഈ ഒരു സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ എന്നുള്ള, ഇപ്പോൾ എൻ ജി ഒന്ന് നമ്മൾ വിളിക്കും, അതെന്താന്നുള്ളത് ആൾക്കാർക്ക് അറിയില്ല. അതൊരു ചാലഞ്ചാണ്. അപ്പൊ നിങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഞങ്ങളൊരു നോട്ട് ഫോർ പ്രോഫിറ്റ് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണെന്ന് പറയുന്നവരോ എന്താണ്, എസ്പെഷ്യലി കേരളത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഓ നിങ്ങൾക്ക് എന്തോ അജണ്ട അല്ലേ, ആ നിങ്ങൾ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ അങ്ങനെ, കാരണം കൾച്ചർ എന്നൊക്കെ പറയുന്ന ഐഡിയോളജിക്കലി വളരെ സെൻസിറ്റീവ് ആണ്. ആ രീതിയിലൊക്കെ ഉള്ള ഒരു നോക്കിക്കാണലുകൾ അതിൻ്റെ ഉണ്ട്. ഏറ്റവും രസമായിട്ടുള്ള കാര്യം ഇപ്പം എന്റെ വില്ലേജിൽ തന്നെയാണ്, നമ്മൾ അവിടെ ഉള്ളൊരു നമ്മളെ വില്ലേജ് ടെമ്പിൾ ഉണ്ട്, അവിടുത്തെ ഒരു ഗാർഡിയൻ ഡി ടി ആയിട്ട് കണക്കാക്കുന്നതാണ്. അതിന്റെ ഉള്ളിലുള്ള ഒരു മണ്ഡപമുണ്ട്, കർണികാരൻ മണ്ഡപം എന്ന് പറയും. അത് നമ്മൾ റീസ്റ്റോർ ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹോൾ പ്രദേശത്ത് അത്രയും പഴയൊരു ആർക്കിടെക്ചർ ഇല്ല, ഒരു 400 വർഷങ്കിലും പഴക്കമുള്ള ഒരു സാധനമായിരുന്നു. അപ്പൊ അതൊരു സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഭയങ്കര എക്കോളജിക്കലി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ബിലീഫ് സിസ്റ്റം അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം ആ അവിടെ അമ്പലത്തിലുള്ള ദേവി ചുറ്റുപാടും മലകളൊക്കെ നോക്കുന്നുള്ളതുകൊണ്ട് ആൾക്കാർ വളരെ എൻവയോൺമെന്റൽ വാരിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ മരം വെട്ടാ സമയത്ത് അത് ചെയ്യാൻ അങ്ങനെയൊക്കെ ഒരു സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറി ഇല്ല. അതുപോലെ തന്നെ 5-6 കമ്മ്യൂണിറ്റീസിനെങ്കിലും ഡിഫറെന്റ് കൾച്ചർ പെർഫോമൻസ് ഒക്കെ നടക്കുന്ന ഒരു വെന്യൂ കൂടിയാണത്. പ്ലസ് ഇതിന്റെ ഒരു 300-400 വർഷം പഴക്കമുള്ള ഒരു സാധനം, ഒരു ബിൽഡിംഗും കൂടിയാണ്. അപ്പൊ നമ്മളതിനെ ഫണ്ടൊക്കെ റേസ് ചെയ്ത് കൺസർവേഷൻ ആർക്കിടെക്ടറെ കൊണ്ടുവന്നിട്ട് അതിനെ റീസ്റ്റോർ ചെയ്തു. എന്നിട്ട് അതിന് ഒരുപാട് ഇന്റർനാഷണൽ അവാർഡ്സ് കിട്ടി, ഇൻക്ലൂഡിംഗ് യുനെസ്കോന്റെ തന്നെ 2 അവാർഡ്, പിന്നെ ഇന്റർനാഷണൽ ഡോമസ് പ്രൈസ് ഇറ്റലിയിൽ നിന്ന്, ഇന്ത്യയിലെ ആർക്കിടെക്ചറൽ കൺസർവേഷൻ അങ്ങനെ അവാർഡ്. പക്ഷേ ഇതിന്റെ ഒരു രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടത്തേക്ക് അതിനുശേഷം ഒരു പബ്ലിക് അറ്റൻഷൻ എന്നുള്ള സാധനം ഭയങ്കര ലിമിറ്റഡ് ആയിട്ടേ വന്നിട്ടുള്ളൂ. ഒരു പബ്ലിക് ലീഡേഴ്സ് ആരും അങ്ങോട്ട് നോക്കിയിട്ട് പോലുമില്ല. കാരണം എവിടെയൊന്ന് കൾച്ചർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു റിലീജിയസ് ആയിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ വേറെ എന്തോ ഒരു കണ്ണിൽ കൂടെയാണ് നമ്മൾ നോക്കുന്നത്, കൾച്ചറൽ ഹെറിറ്റേജ് എന്നുള്ള സാധനം. അതൊരു ചാലഞ്ചിങ് ആയിട്ട് നമുക്ക് തോന്നാറുണ്ട്. കാരണം ഒരു വല്ലാതൊരു ഒരു പൊളിറ്റിക്കൽ ആയിട്ടോ അല്ലെങ്കിൽ എന്താ ഒരു ഐഡിയോളജിക്കൽ ആയിട്ടോ ഇതിനെ വല്ലാതെ കൾച്ചറിനെ നോക്കി കാണുന്ന ഒരു ഒരു പ്രവണത എന്ന് പറയുന്നത് അത് കുറച്ചൊരു ചാലഞ്ചിങ് ആയിട്ടാണ് നമുക്ക് തോന്നിയിട്ട്.
1: ആ ചലഞ്ച് ഉള്ളപ്പോൾ തന്നെയും ഇപ്പൊ ഇതൊരു കമ്മ്യൂണിറ്റിയാണ് നാടിലെ അമ്പലം. ഈ ചലഞ്ച് അവിടെ നിൽക്കുമ്പോഴും ആളുകൾക്ക് അതിനോട് താല്പര്യം ഉണ്ടെന്നോ അല്ലെങ്കിൽ അവയർനെസ് കൂടുതൽ ഉണ്ടാകുന്നുണ്ടെന്നോ തോന്നിയിട്ടുണ്ടോ ഈ വർക്കുകളൊക്കെ നടക്കും?
0: ആ തീർച്ചയായിട്ടും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും രസമായിട്ടുള്ളത് ആ അമ്പലത്തില് ചില സോഷ്യൽ റിഫോം എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ട് നമ്മളെ മുമ്പിൽ നടക്കുന്നത് നമുക്ക് കാണാം, ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള. ഈ അമ്പലത്തിൽ ഇത് നടന്നതിന് ശേഷം ഈ കൺസർവേഷൻ ആർക്കിടെക്ചറിനെ പറ്റിയിട്ട് അവിടെ ഉള്ള അമ്പലത്തിന്റെ ഭാരവാഹികളാണ് ഇപ്പോൾ അതിന്റെ സ്പോക്സ് പേഴ്സൺസ് ആയിട്ട് മാറിയിട്ടുള്ളത്. കാരണം നമ്മൾ പല അവാർഡിന് ജൂറികളൊക്കെ വരുന്നവർ അവർ പറയുന്ന സാധനം വെച്ച് കഴിഞ്ഞാൽ ഓ ഇവർ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വേറെ ആർക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതിന്റെ കൺസർവേഷൻ എന്നുള്ള സാധനം ഭയങ്കരമായിട്ട് പഠിച്ചു. അടുത്ത കാര്യം ഞാൻ നോക്കുന്നത് ഇപ്പൊ അവിടെ ഹെറിറ്റേജ് വാക്കുകൾ എന്ന് പറഞ്ഞ സാധനത്തിനൊക്കെ അവിടെപ്പം വളരെ ഓപ്പണപ്പായി. കാരണം ഒരു ബിലീഫിന്റെ അപ്പുറത്തേക്ക് ആർക്കിടെക്ചറൽ ഹെറിറ്റേജ് എന്നുള്ള രീതിയിൽ ആൾക്കാർ നോക്കി കാണാൻ തുടങ്ങി. അതിൽ എനിക്ക് ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ടുള്ള, ഇത്രയും കൺസർവേറ്റീവ് ആയിട്ടുള്ള അമ്പലത്തിലെ ആൾക്കാർ ഇപ്പം ഏത് റിലിജിയനിലുള്ള ആൾക്കാരും അവിടെ നാലമ്പലത്തിന്റെ ഉള്ളിൽ എല്ലാ സ്ഥലത്തും കയറ്റി ഇതിന്റെ ഒരു വേറെ വാല്യൂ വന്നപ്പോഴേക്ക് തന്നെ അവർ ഭയങ്കരമായിട്ട് ഏത് കമ്മ്യൂണിറ്റീനും ഉള്ളിൽ വെൽക്കം ചെയ്യുന്ന ആ രീതിയിലേക്കൊക്കെയുള്ള ഒരു മാറ്റം അവിടെ സംഭവിച്ചു. ആൾക്കാർ ഓപ്പണപ്പായി. അപ്പൊ അതൊക്കെ ഒരു വലിയൊരു കൾച്ചറൽ ഒരു ഒരു മാറ്റമായിട്ട് നമുക്ക് തോന്നുന്നു. ഇങ്ങനെയുള്ള വർക്കിൽ കൂടെ നമ്മൾ സൈലന്റ് ആയിട്ട് നമ്മളൊരു ആക്ടിവിസം മോഡൽ ഒന്നും ചെയ്യണ്ട, ഇങ്ങനെയുള്ള രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ അതുകൊണ്ട് വരുന്ന മാറ്റങ്ങൾ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് തോന്നാറുണ്ട്.
1: അപ്പൊ നേരത്തെ ഈ പറഞ്ഞിരുന്നു, അതായത് മ്യൂസിക്കിന്റെ കാര്യം പറഞ്ഞു, പല നമുക്കിപ്പോ ഒരുപാട് മലയാളികൾ ഒരുപാട് പാടുന്ന പാട്ടുകൾ ഒരു പക്ഷെ ഇതുപോലെ ഏതെങ്കിലും കമ്മ്യൂണിറ്റിയുടെ ആയിരിക്കാം, റൈറ്റ്സ് കൊടുക്കാതെ ആരെങ്കിലും അപ്രോപ്രിയേറ്റ് ചെയ്തതായിരിക്കും. ആ കോണ്ടെക്സ്റ്റിൽ തന്നെ ഈ ഡോക്യുമെന്റേഷൻ ഇമ്പോർട്ടന്റ് ആവുന്നു, ഇന്നതാണ് ഇവിടെയാണ് ഇവരുടേതാണെന്നുള്ളത്. അതിന്റെ ഒരു പ്രോസസ് എങ്ങനെയാണ്? ഇപ്പൊ എന്തെങ്കിലും ഓൾറെഡി ചെയ്തിട്ടുണ്ടോ നിങ്ങൾ? അപ്പോൾ അതിന്റെ ഒരു പ്രോസസ് എങ്ങനെയാണ്, എങ്ങനെയാണ് അതൊരു നമ്മൾ റെസ്പെക്ട്ഫുള്ളി അത് ചെയ്യുന്നത് എങ്ങനെയാണ്?
0: മനസ്സിലായി. ഞങ്ങൾ രണ്ട് പ്രോജക്റ്റുകളായിട്ട് അത് ചെയ്യുന്നത്. ഒന്ന്, നമുക്ക് ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള എർത്ത് ലോർ എന്ന് പറഞ്ഞൊരു പ്രോജക്ട് ഉണ്ട്. അതിന്റെ അണ്ടറിൽ നമ്മൾ എല്ലാ വർഷവും രണ്ട് ട്രൈബൽ കമ്മ്യൂണിറ്റീന്റെ കൂടെ കൊളാബറേറ്റ് ചെയ്യും. എന്നിട്ട് അവരുടെ അവർക്ക് എന്തൊക്കെയാണോ ഡോക്യുമെന്റ് ചെയ്യപ്പെടുന്നത് അവർ പറയുന്നതൊക്കെ ഡോക്യുമെന്റ്, ഇൻക്ലൂഡിംഗ് ലൈക്ക് അവർക്ക് ഏതൊക്കെ പാട്ട് അത് ചെയ്യണം. അപ്പൊ ലാസ്റ്റ് ഇയർ നമ്മൾ മന്നാൻ എന്ന് പറഞ്ഞിട്ട് പളിയർ എന്ന് പറഞ്ഞിട്ട് തേക്കടിയുള്ള കമ്മ്യൂണിറ്റീന്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ മന്നാൻ കൂത്തിലുള്ള പാട്ടുകൾ മൊത്തം, അല്ലെ പളിയറുടെ കമ്മ്യൂണിറ്റിയിൽ അവരുടെ പളിയ കൂത്തിലുള്ള പാട്ടുകളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് ഡിജിറ്റൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഇതേപോലെ തന്നെ കമ്മ്യൂണിറ്റി ആയിട്ട് വളരെ ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് ഉള്ള, നമ്മളെ റോള് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ മാൻ പവറും എക്യുപ്മെന്റ്സും ഒക്കെ ഉള്ള ഒരു ടീം അവിടെ പോകുന്നു, അവർക്ക് വേണ്ടി നമ്മളിത് ചെയ്തു കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അപ്പൊ അവരെന്ത് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യൂല. പിന്നെ ഇതിലെല്ലാത്തിലും ഒരു എത്തിക്കൽ ആയിട്ടുള്ള ബ്രീഫിംഗ് ആദ്യം നമ്മൾ കൊടുക്കും. അപ്പൊ പറ്റുന്നിടത്തോളം നമ്മൾ കൺസെന്റ് ഫോം എന്നുള്ള രീതിയിൽ അവരെ സൈൻ ചെയ്യിപ്പിക്കാറുണ്ട്. ഈ എർത്ത് ലോർ മാത്രമല്ല, ഇത് ഫോക്ലോറിൽ ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ലോർ കീപ്പേഴ്സ് എന്ന പ്രോജക്ട് ഉണ്ട് നമുക്ക്. അതിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാത്രം

0: കളക്ട് ചെയ്യല്ല, നമ്മൾ പാസ് ഓൺ ചെയ്യുന്ന മെസ്സേജ് നിങ്ങളെ കയ്യിലൊക്കെ മൊബൈൽ ഫോൺ അല്ലേ. അപ്പൊ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു സാധനം ഒരു ഫോക്ലോറിനൊക്കെ പ്രിസർവേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ്. അപ്പൊ നിങ്ങളുടെ ഫാമിലിയിലോ ചുറ്റുപാടോ ഏതെങ്കിലും ഒരു ഫോക്ക് ടെയിലോ സോങ്ങോ നല്ല റയർ ആയിട്ടുള്ളൊരു കാര്യം അറിയുന്ന ഒരാളുണ്ടെങ്കിൽ പോയി അത് നമ്മൾ പറയുന്ന രീതിയിൽ റെക്കോർഡ് ചെയ്യും, എന്നിട്ട് ഞങ്ങൾക്ക് അയച്ചു വിത്ത് ഇങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് ഞങ്ങൾ ഈ വീഡിയോ പ്ലസ് ഡീറ്റെയിൽസ് മെറ്റാഡേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഡിജിറ്റലി ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ ആ സമയത്തേക്ക് അവരെ കൊണ്ട് കൺസെന്റ് ഒരു ഫോമും നമ്മൾ സൈൻ ചെയ്ത് ഇത് ഇന്ന കാര്യത്തിനാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് നമ്മൾ എഴുതി വാങ്ങിപ്പിക്കും. കാരണം അവർ അവയർ ആയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്. അപ്പൊ ചിലവർ പറയും ഇത് പബ്ലിഷ് ചെയ്യണ്ട, നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചോ പക്ഷെ പബ്ലിഷ് ചെയ്യണ്ടെന്ന് പറയും. കാരണം ചിലപ്പോൾ അത് പബ്ലിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുറച്ച് റിഡിക്യൂള് അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളും ഉണ്ടാവും ഇങ്ങനെയുള്ള ഫോക്ലോറിലൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതിലാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഈ ലോർ കീപ്പേഴ്സ് പ്രൊജക്ടിൽ നമ്മളിപ്പോൾ ഏകദേശം ഒരു 1900-ത്തിനടുത്ത് ഫോക്ക് ടെയിൽസും സോങ്സും നമ്മൾ ഡിജിറ്റൈസ് ചെയ്ത് വിത്ത് പ്രോപ്പർ മെറ്റാഡേറ്റ വീഡിയോസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ തന്നെ പെർഹാപ്സ് ഏറ്റവും വലിയ ഓപ്പൺ ടു ഓൾ ആയിട്ടുള്ള ഒരു ഡാറ്റാബേസ് ആയിരിക്കും അതെന്ന് പറയുന്നത്. ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഒന്നുകിൽ നമ്മൾ തന്നെ പോയി ചെയ്യുകയാണെങ്കിലും ഇതേപോലെ തന്നെ അവരോട് ആദ്യം ഇന്ന കാര്യത്തിനാണ് എന്നുള്ള രീതിയിൽ പറയും. പിന്നെ ഇതെല്ലാം ക്രിയേറ്റീവ് കോമൺ ലൈസൻസിലാണ് നമ്മൾ ഇടുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ളത് എന്നുള്ള രീതിയിൽ. പിന്നെ നമ്മൾ ഇന്നെ കാണുന്നതാണ് അത് എവിടെയെങ്കിലും ഒന്ന് രേഖപ്പെടുത്തലാണ്. ഇപ്പൊ നാളെ ഇപ്പം ഒരു കമ്മ്യൂണിറ്റി ഒരു പാട്ട് ഒരാളടുത്ത് പോവുകയാണെങ്കിൽ ഇത് ഇവിടെ ഉണ്ട്, ഇത് ഇവരുടേതാണെന്ന് തെളിയിക്കാനുള്ള ഒരു സോഴ്സും കൂടി ആയിട്ട് ഇവോൾവ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇതിന്റെ ഒരു ഫ്യൂച്ചർ ആയിട്ടുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ഒരു ലീഗൽ സിസ്റ്റവും അതിനനുസരിച്ച് ഇപ്പോഴും അഡാപ്റ്റ് ചെയ്തിട്ടില്ല. കാരണം ഒരു എന്താ പറയുക പബ്ലിക്കിന്റെ ഈ ഒരു രീതിയിലുള്ള ട്രഡീഷണൽ നോളജ് എന്ന് പറയുന്നതിൽ ഈ ഫോക്ക് ലോർ ഒന്നും അത്ര സ്ട്രോങ് ആയിട്ട് വന്നിട്ടില്ല. പക്ഷെ വരികയാണെങ്കിൽ തന്നെ ഒരു പ്രയർ യൂസ് എന്നുള്ള രീതിയിൽ അവർക്കിപ്പം ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിന്റെ പാട്ട് ഒരാൾ എടുത്തു കൊണ്ടുപോയിട്ട് അതിനെ കൊമേഴ്സ്യലി യൂസ് ചെയ്ത് അയാൾ പൈസ ഉണ്ടാക്കിയിട്ട് കമ്മ്യൂണിറ്റിക്ക് എത്തുന്നില്ലെങ്കിൽ വേണമെങ്കിൽ കമ്മ്യൂണിറ്റിക്ക് മോറൽ റൈറ്റോ ഇവൻ ലീഗൽ വരെ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡാറ്റാ ബേസ് ആണ്. കാരണം കോർട്ടിൽ പോകുന്നവരെ നിങ്ങളെ ആണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് എന്താണ് തെളിവ് എന്നുള്ളതാണ് ചോദിക്കുക. അപ്പം വേണമെങ്കിൽ പറയാം ഈ ഒരു ഡാറ്റാ ബേസിൽ ഉണ്ടെന്ന്. ഇങ്ങനെയുള്ള ഡാറ്റാ ബേസ് നമ്മളത് മാത്രമല്ല പറയുന്നത്, ഇങ്ങനെയുള്ള ഡാറ്റാ ബേസുകളുടെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അതാണ് എന്നുള്ളതാണ്.
1: നമുക്ക് ഈ ട്രഡീഷണൽ നോളജ് ഡിജിറ്റൽ ലൈബ്രറി പോലെ
0: അതെ
1: ഈ ടെക്നോളജിയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് അതെനിക്കൊരു അൺലേണിംഗ് ആയിരുന്നു. ഞാൻ ടെക്നോളജി എത്രത്തോളം ഇത് കമ്മ്യൂണിറ്റീസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, അവരുടെ ഇത് പ്രിസർവ് ചെയ്യാനായിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് എത്രത്തോളം കോൺട്രിബ്യൂഷൻ വരുന്നുണ്ടെന്നുള്ളത് ഞാൻ ചിന്തിക്കാതിരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ശ്രുതിന് അങ്ങനത്തെ എന്തെങ്കിലും അൺലേണിങ്സോ ലേണിങ്സോ ഉണ്ടായിട്ടുണ്ടോ ഈ പല പല റിമോട്ട് ഏരിയകളിൽ വർക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പല തരം ആളുകളിലൂടെയാണല്ലോ വർക്ക് ചെയ്യുന്നത്?
0: മനസ്സിലായി. നമ്മളെ എസ്പെഷ്യലി ഏറ്റവും ഇപ്പൊ നമ്മളൊരു മെയിൻ പ്രൊജക്ട് എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യുന്നത് ട്രൈബൽ കമ്മ്യൂണിറ്റീസിന്റെ കൂടെയാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൾച്ചർ ഡോക്യുമെന്റ് ചെയ്യാന്ന് വിചാരിക്കുമ്പോൾ ഒരുപാട് കൾച്ചേഴ്സ് ഉണ്ട്, എല്ലാ റീജിയനും കൾച്ചേഴ്സ് ഉണ്ട്, എല്ലാ കമ്മ്യൂണിറ്റിക്കും കൾച്ചർ, അപ്പം നമുക്ക് എൻഡ്ലെസ് ആണ്. അപ്പൊ നമ്മൾ വിചാരിച്ചെന്ന് വെച്ചാൽ ഒരു ഇക്വിറ്റിയുടെ പ്രിൻസിപ്പിൾ തുടങ്ങാൻ വെച്ചതാണ്. കാരണം ഏറ്റവും മാർജിനലൈസ് ചെയ്യപ്പെട്ട ആൾക്കാരെ എടുത്തുനിന്ന് ആദ്യം തുടങ്ങാനുള്ളത്, അതുകൊണ്ടാണ് ട്രൈബലിലും ഫോക്കിലും നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ ട്രൈബൽ തന്നെ നമ്മൾ വിചാരിച്ചപ്പോൾ നമുക്ക് ഒരു ധാരണ ആദ്യം ഉണ്ടായിരുന്നു, ഓ ട്രൈബൽ എന്നൊക്കെ പറയുന്ന ഒരു ട്രൈബൽ ഇമേജ് ഉണ്ടാവുമല്ലോ, എന്താ പറയാ ഒരു
1: മെയിൻ സ്ട്രീമിൽ മാറി
0: ജീവിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സിംഗ് ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ ആയിരിക്കണം. നമുക്ക് അങ്ങനെയൊന്നുമല്ല, വളരെ നോർമൽ ആയിട്ടുള്ള ആൾക്കാരാണ്. ആകെ ഒരു കുഴപ്പം എന്ന് വെച്ചാൽ അവർ കൾച്ചറലി ദേ പ്രിഫർ എന്താ പറയാ അവിടെയാണ്, അപ്പൊ ഒരു കുറച്ചുകൂടി ഒരു ഫോറസ്റ്റ് ഒക്കെ ആയിട്ടുള്ള റീജിയനിലാണ്. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ വെസ്റ്റേൺ ഗട്ട്സ് റീജിയനിലാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. കാരണം കൾച്ചറലി അവർ വളർന്നു വന്നിട്ടുള്ളത് അവിടെയാണ്. ഇപ്പൊ ഒരു ഫ്ലാറ്റിൽ വളർന്ന ഒരു കുട്ടി എന്താ ചിലപ്പോൾ ഒരു വില്ലേജ് പോയി കഴിഞ്ഞാൽ ബോറടിക്കും പോലെ തന്നെ അങ്ങനെ ഒരു സ്ഥലത്ത് വളർന്ന ആൾക്ക് ഒരു ബാക്കിയുള്ള സ്ഥലത്തേക്ക് സെറ്റിൽ ചെയ്യാൻ വിഷമമുണ്ടോ? അത്ര മാത്രമേ നമ്മൾ പറഞ്ഞൊരു ഡിഫറൻസ് ഉള്ളൂ. മ്യൂസിക്കിൽ തന്നെ ആണെങ്കിലും ഇപ്പം നമ്മൾ മ്യൂസിക് ട്രെയിനേഴ്സ് ഒക്കെ വരുമ്പോൾ അവർക്കൊക്കെ ഇപ്പം നമ്മളടക്കം വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഓ ഇവര് ഭയങ്കര കഷ്ടപ്പാടായിരിക്കും, എന്താ പറയാ ആ മ്യൂസിക് ഒക്കെ വേറെ എന്താ ലെവലായിരിക്കും, അങ്ങനെ ഒരു രീതി എന്നാണ് ഒരു ഹൈറാർക്കി ഒക്കെ വെച്ചത്. പക്ഷെ പിന്നെ വന്നപ്പോൾ മനസ്സിലായി ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഏതൊരു ആൾക്കാർ ഉണ്ടാവുന്ന മ്യൂസിക് ടാലന്റ് പോലെ തന്നെ ആളുള്ള മ്യൂസിക് ടാലന്റ് ഉള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ആ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ആൾക്കാരാണ്. നമ്മളിപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ലീഗൽ ആയിട്ടുള്ള ക്ലാസ് ഒക്കെ കൊടുക്കുന്നവരും അവരും ഭയങ്കര കിഡിലായിട്ടുള്ള ചോദ്യങ്ങളും പെർസ്പെക്ടീവ് ഒക്കെ ആയിരുന്നു ചോദിക്കുന്നുണ്ടായിരുന്നത്. ആകെ ഈ ഒരു സാഹചര്യങ്ങൾ ജോഗ്രഫിക്കൽ ആയിട്ടുള്ളതും പിന്നെ കൾച്ചറൽ ആയിട്ടുള്ള അവരുടെ ഔട്ട്ലുക്കും അതൊരു ഏതൊരു സ്ഥലത്ത് ജീവിക്കുന്നതിനനുസരിച്ചുള്ള ഒരു കൾച്ചറൽ രീതിയിലേക്ക് അത് അഡാപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്രമാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. അതാണ് ആൾക്കാർക്ക് ഒരു സ്പെഷ്യലി ട്രൈബൽ എന്നൊക്കെ പറയുന്നതിലുള്ള ഒരു ധാരണ, അത് നമുക്ക് വളരെ ഒരു വ്യത്യാസമായിട്ട്.
1: ഇപ്പോ നമ്മൾ ഡിജിറ്റൽ ഏജിലാണല്ലോ, ആർക്കൈവിംഗ് ഇൻ ഡിജിറ്റൽ ഏജ് അതിന്റെ എങ്ങനെ കാണുന്നു? ഇപ്പോ പ്രോപ്പർ ഡോക്യുമെന്റ് നമ്മൾ എഴുതി ഒക്കെ പ്രിസർവ് ചെയ്യുന്ന ഒരു സാധനം, ഇപ്പൊ ഇതെല്ലാം നമ്മളിപ്പോ ഓൺലൈനും അല്ലെങ്കിൽ നമ്മളിപ്പോ കരുതുന്നത് ഇത് ഇതായിരിക്കും കുറച്ചുകൂടി കൂടുതൽ ഡേറ്റ സ്റ്റോർ ചെയ്യാനും കാലങ്ങളോടെ നിലനിൽക്കുന്നു. അപ്പോ ആർക്കൈവിംഗ് ആൻഡ് ഡിജിറ്റൽ ഏജ് അതിനെ പറ്റിയിട്ടുള്ള വീക്ഷണവും അഭിപ്രായവും എന്താ?
0: കുറെ കാര്യങ്ങൾ വളരെ ഈസി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്ന പല കാര്യങ്ങളും തന്നെ ഒരു 10 കൊല്ലം മുമ്പേ അല്ലെങ്കിൽ 20 കൊല്ലം മുമ്പ് ചെയ്യണമെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. കാരണം ആ എക്യുപ്മെന്റ് ഷൂട്ട് ചെയ്യാനുള്ള എക്യുപ്മെന്റ് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാനുള്ളത് അല്ലെങ്കിൽ എന്താ പറയുക പബ്ലിഷ് ചെയ്യാനുള്ളത് അതൊക്കെ വളരെ എന്താ പറയുക കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ് ആയിരുന്നു, അല്ലെങ്കിൽ വളരെ കോസ്റ്റ്ലിയുള്ള എക്യുപ്മെന്റ്സ് വേണ്ടിയിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. അതിന്റെ ഒക്കെ ഇപ്പൊ എന്താ ജസ്റ്റ് ഒരു നല്ലൊരു വൃത്തിയുള്ള ഫോൺ ഉണ്ടെങ്കിൽ തന്നെ റെക്കോർഡ് ചെയ്യാം നിങ്ങൾക്ക്, അതിനെ ഇപ്പം AI പോലുള്ള ടൂൾസ് വെച്ച് ട്രാൻസ്ക്രൈബ് ചെയ്യാം, അതിനെ പബ്ലിഷ് ചെയ്യാം, ഇപ്പൊ യൂട്യൂബ് പോലുള്ള സ്ഥലങ്ങളിൽ അപ്ലോഡ് ചെയ്യാം. പിന്നെ കുറച്ചൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഇതിന്റെയൊക്കെ പ്ലാറ്റ്ഫോംസ്.

0: പറയുന്നത് ഇപ്പൊ യൂട്യൂബിലാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിന്റെയൊക്കെ ഒരു കൊമേഴ്സ്യൽ എന്റിറ്റി ആണ് യൂട്യൂബ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ മൈൻഡ്ഫുൾ ആയിരിക്കണം. പക്ഷെ എന്നാലും അവിടെ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാരിലേക്ക് എത്തും. ആ ഒരു സാധനമൊക്കെ മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ AI പോലുള്ള ടൂൾസ് വന്നതിന് ശേഷം കുറച്ചുകൂടി ഒക്കെ ആർക്കൈവിംഗ് കുറച്ചുകൂടി ലാംഗ്വേജ് പ്രിസർവേഷൻ ഒക്കെ കൂടുതൽ ഈസി ആവാൻ സാധ്യതയുണ്ട്. ഇപ്പം പല ലാംഗ്വേജുകളും നമ്മളിപ്പം പല ഫോർ ഇൻസ്റ്റൻസ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. നമുക്കിപ്പം വി കാൻഡ് ഇൻസിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റൂല. ഇവരെല്ലാ കാലത്തും അത് തന്നെ പഠിച്ച് ഇപ്പം ഇംഗ്ലീഷ് ഒന്നും പഠിക്കാണ്ട് അല്ലെ മെയിൻ സ്ട്രീം മലയാളം പഠിക്കാണ്ടിരിക്കണം. പക്ഷെ ആ ലാംഗ്വേജിന് അതിന്റെ വാല്യൂ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അത് വേണമെങ്കിൽ ഇപ്പോൾ ഒരു മെഷീനെ പഠിപ്പിക്കാം. നല്ല രീതിയിൽ മെഷീനെ പഠിപ്പിച്ചിട്ട് മെഷീൻ്റെ ഉള്ളിൽ സർവൈവ് ചെയ്യിപ്പിക്കാൻ പറ്റും. അങ്ങനെയുള്ള പോസിബിലിറ്റീസ് കൾച്ചറൽ ഹെറിറ്റേജ് പ്രിസർവേഷനിൽ ലോ കോസ്റ്റ് രീതിയിൽ ഇപ്പൊ ഇങ്ങനെ ഇവോൾവ് ചെയ്ത് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പം മെറ്റാഡേറ്റ കളക്ട് ചെയ്യുന്ന സാധനമാണെങ്കിൽ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫോമിൽ പോയിട്ട് ഫിൽ ചെയ്യേണ്ടത്. ഇപ്പൊ ഒരു വോയിസ് തന്നെ ചിലപ്പം പല സാധനങ്ങളും ഒരു കമ്മ്യൂണിറ്റി പറയുന്ന സാധനം തന്നെ വോയിസിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ചിലപ്പം ടെക്നോളജി വെച്ചിട്ട് മെറ്റാഡേറ്റ് ആയിട്ട് പല സ്ഥലത്തേക്ക് ഇട്ടിട്ട് അതിനൊരു പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ പ്രോസസ്സ് വളരെ ഈസി ആവുന്നുണ്ട്. അങ്ങനെ ഒരു നല്ല രീതിയിലാണ് ലാർജ്ലി നമ്മൾ കാണുന്നത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് പ്രൈവറ്റ് കോർപ്പറേഷൻസ് ആണ് എന്നുള്ളതിന്റെ ഒരു എന്താ പറയാ, അതുപോലെ തന്നെ ഈ പബ്ലിക് ഗുഡ്സ് ഇടാനുള്ള ഇപ്പൊ ഞങ്ങൾ തന്നെ വിക്കിമീഡിയ കോമൺസിൽ നമ്മൾ മാക്സിമം ഇടാൻ നോക്കാറുണ്ട്. പക്ഷെ അത് ഭയങ്കര ഡിഫിക്കൽട്ട് പ്രോസസ് ആണ്. അതിലേക്ക് ഐഡിയൽ ആണ് അതിൽ ചെയ്യുന്നത്. പക്ഷെ അതിലേക്ക് ഇപ്പൊ ഒരു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ എനിക്ക് ഒരു മിനിറ്റ് വേണമെങ്കിൽ ഇതിലിപ്പം ചിലപ്പം എത്രയോ സമയം അതിന്റെ മുകളിൽ ചെലവാക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള ഈ പബ്ലിക് ആയിട്ടുള്ള ഇതിനെ സ്റ്റോർ ചെയ്യാനുള്ള ടെക്നോളജിക്കൽ പ്ലാറ്റ്ഫോംസ് ഇതിന് കുറച്ചുകൂടി ഗവൺമെന്റലായിട്ടോ അല്ലെങ്കിൽ എന്താ ഒരു കോർപ്പറേഷൻസിന്റെ അപ്പുറത്തേക്കുള്ള രീതിയിലുള്ള ഒരു സെറ്റപ്പ് ഇതിന് ഇവോൾവ് ചെയ്ത് വരികയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും.
1: ഇപ്പൊ ജേർണലിസ്റ്റ് ആയിരുന്നു, അതിനുശേഷം കോവിഡ് സമയത്ത് ഇതിലേക്ക് വന്നു. വ്യക്തിതലത്തിൽ എങ്ങനെ യാത്ര ഋതുവിനെ മാറ്റി എന്ന് എന്തെങ്കിലും തോന്നലുണ്ട്? എന്തെങ്കിലും അതിനെ കുറിച്ച് എന്തെങ്കിലും ഇൻസൈറ്റ് ഉണ്ടോ? ഞാൻ ഇങ്ങനെ ആയിരുന്നു, ഞാൻ ഇതിലേക്ക് വന്നതിന് ശേഷം
0: മനസ്സിലായി
1: എന്റെ വ്യൂ പോയിന്റ്സ് ഇങ്ങനെയായി, അല്ലെങ്കിൽ എന്റെ വീക്ഷണം ഇങ്ങനെ മാറി, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എന്തെങ്കിലും ചേഞ്ച് തോന്നിയിട്ടുണ്ടോ?
0: അതെ, എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യുന്ന നേരം എക്സ്റ്റേണൽ ആയിട്ട് ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് ഒരു നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സാധനം വളരുമ്പോ അതിനനുസരിച്ച് നിങ്ങൾ അഡാപ്റ്റ് ആവുക എന്ന് പറയുന്ന ഒരു ഇന്റേണൽ ചേഞ്ചും കൂടി ഇതിന്റെ ഒരു പാർട്ടാണ്. അതൊരു ഒരു സമയം ഭയങ്കര എന്താ പറയുക, നമ്മളെ സന്തോഷം ഉണ്ടാക്കുന്ന സാധനമാണ്. ഇടയ്ക്ക് അത് സ്കേറിയാണ്, കാരണം എന്താ ഇതിന്റെയൊക്കെ മുന്നിൽ നിൽക്കണല്ലോ എന്നുള്ള രീതിയിലുള്ള. കാരണം അതിനനുസരിച്ച് ചിലപ്പം ഓർഗനൈസേഷൻ വളരുന്ന ആ ഒരു പേസിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പേഴ്സണലി ചിലപ്പം നിങ്ങളുടെ നോളജോ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡോ നിങ്ങളൊരു ഇന്റേണൽ വേൾഡിനെ മാറ്റിയെടുക്കാനുള്ള ഒരു സാധനം എന്താ പറയുക, ചിലപ്പം അത്ര പേസിൽ ചിലപ്പോൾ നടന്നു വരില്ല. മറ്റത് ബിൽഡ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ഇന്റേണൽ ജേർണിയാണ് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത്. ഞാനത് കുറച്ചൊരു ഫിലോസഫിക്കൽ അതെ ആ രീതിയിൽ
1: ഈ ഒരു മേഖലയിലേക്ക് വരാൻ ഇഷ്ടപ്പെടുന്ന യുവാക്കളോട് എന്താണ് പറയാനുള്ളത്?
0: ഈ ഒരു മേഖല എന്ന് മാത്രമല്ല, ഇതിപ്പോ ഞാനിപ്പോ ലാർജ്ലി ഒരു സോഷ്യൽ എന്റർപ്രണർഷിപ്പ് എന്നുള്ള ഒരു സാധനത്തിലേക്കാണ് വരുന്നത്. കാരണം സമൂഹ മാറ്റം എന്നുള്ളതിന് നിങ്ങൾക്ക് എന്താ പറയാ, എല്ലാവർക്കും ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്. ആരും മുകളിലേക്ക് നോക്കിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇതൊരു ഡെമോക്രസിയാണ്, എല്ലാവർക്കും അതിനുള്ള സെറ്റപ്പ് ഇവിടെ ഉണ്ട്. അപ്പൊ അതൊന്ന് ക്ലെവർലി നിങ്ങൾ അല്ലെങ്കിൽ എന്താ സ്മാർട്ടായിട്ട് അത് മനസ്സിലാക്കിയതിനെ പറ്റി സ്റ്റഡി ചെയ്തിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. അതാണ് എനിക്ക് പ്രൂവ് ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഒരിക്കലും ഇതിനൊക്കെയുള്ള സപ്പോർട്ട് സിസ്റ്റം പൈസ അതൊക്കെ വരുമോ എന്നുള്ളത് ഞാനും വിശ്വസിക്കുന്നില്ലായിരുന്നു. ഇതിനൊക്കെ ഇവിടെ സപ്പോർട്ട് സിസ്റ്റം പൈസ ഒക്കെ ഉണ്ടെന്നുള്ളത് ഇത് ഫീൽഡ് വർക്ക് ചെയ്യുന്ന ഒരാളെ ഒരു 3 കൊല്ലം മുമ്പ് എന്നോട് പറഞ്ഞു, ശ്രുതിൻ വർക്ക് ചെയ്യൂ, ബാക്കിയൊക്കെ വന്നോളൂ എന്നുള്ളത്. എനിക്ക് അന്നേരം വിശ്വാസമില്ലായിരുന്നു, കാരണം പൈസയ്ക്കൊക്കെ വേണ്ടി ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇതെങ്ങനെ ഫണ്ട് ചെയ്യുന്നൊക്കെ ഉള്ളത്. ഇപ്പൊ എനിക്ക് മനസ്സിലായത് നമ്മൾ വൃത്തിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല സ്മാർട്ടായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യാനും ഉള്ള എക്കോസിസ്റ്റം ഇവിടെ ഉണ്ട്. റിസോഴ്സ് എന്നൊന്നും പറയുന്നത് ഇതിനുള്ള ഒരു കൺസ്ട്രെയിൻ ആവില്ല. വളരെ ജെനുവിൻ ആയിട്ട് ക്രെഡിബിൾ ആയിട്ടുള്ള രീതിയിൽ ആത്മാർത്ഥതയോടെ സ്മാർട്ടായിട്ട് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഏതു സോഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾക്കും നിങ്ങൾക്ക് ഇടപെടാം എന്ന് പറയുന്നത്. അതാണ് എന്റെ ഒരു എനിക്കുള്ള ഒരു ലേണിംഗ് എന്ന് പറയുന്നത്.
1: വളരെ നന്ദി ശ്രുതിൻ, ഇത്രയും നേരം ശ്രുതിന്റെ ഈ ഒരു യാത്രയെ പറ്റി സംസാരിച്ചതിന്.
0: താങ്ക് യു.
1: ഇനി വരുന്ന വർഷങ്ങളിൽ ഇനിയും ഉയരങ്ങളിലേക്ക് പോട്ടെ എന്ന് ആശംസിക്കുന്നു.
0: താങ്ക് യു
1: വെരി മച്ച്.
0: താങ്ക് യു.

സാംസ്കാരിക പൈതൃകത്തെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആർപോ എന്ന എൻ ജി ഒയിൽ പ്രവർത്തിക്കുന്ന ശ്രുതിൻ ലാലുമായി മൃദുൽ ജേക്കബ് നടത്തിയ അഭിമുഖമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണം മൃദുൽ ജേക്കബ്, നിർവഹണ സഹായം അരുൺ ശ്രീകാര്യം. യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. നമസ്കാരം.

0: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി. സാഹിത്യരംഗം.
1: പ്രിയ ശ്രോതാക്കൾക്ക് ഇന്നത്തെ സാഹിത്യരംഗത്തിലേക്ക് സ്വാഗതം. സാഹിത്യരംഗത്തിൽ ആദ്യം അനിൽ നീണ്ടകര എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ, രേഖ ആർത്താങ്കൾ നടത്തുന്ന പ്രഭാഷണം, കെ എ ബീന എഴുതി അവതരിപ്പിച്ച കഥ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാഹിത്യരംഗത്തിൽ ആദ്യം അനിൽ നീണ്ടകര എഴുതി അവതരിപ്പിക്കുന്ന കവിതകളാണ്. ആദ്യ കവിത സൗഗന്ധിക പൂക്കൾ.
2: നിശാഗന്ധിപ്പൂക്കൾ മഴയേറ്റുലയുന്ന ഈ കർക്കിടകപ്പാതിരാവ് അങ്ങയുടേതാണ്. വാക്കിന്റെ പെരുന്തച്ഛൻ അങ്ങ്, ഞാനോ വിക്കൻകുട്ടി. എങ്കിലും നനയുന്ന ഈ വീടിന്റെ തണുത്ത ഹൃദയത്തിൽ നിന്നും ഏതോ ഇക്താരയുടെ സംഗീതം ഒഴുകിവരുന്നു. ആ നാദബ്രഹ്മത്തിന്റെ ശ്രുതിവിരൽ പിടിച്ചാവട്ടെ ഈ രാവിൽ എന്റെ സ്വപ്നാടനം. നിഴലും വെളിച്ചവും ഒളിച്ചു കളിക്കുന്ന നാലുകെട്ട്, അമർഷത്തോടെ ഒരു കാറ്റ് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. നഷ്ടബോധത്തോടെ മറ്റൊന്നകത്തേക്ക് കയറുന്നു. അകലെ താനിക്കുന്നിന്റെ ഓരത്ത് ഗൃഹാതുരമായ കാലം കുന്നിമണികൾ പെറുക്കിക്കൂട്ടുന്നു. കാലം കഥയെഴുതുകയാണ്. ഹൃദയത്തിൽ നിന്ന് വരുമ്പോൾ കഥയും കവിതയാവുന്നു. തോൽപ്പെട്ടിയുടെ പുറത്തിരുന്ന് താക്കോൽക്കൂട്ടം ചുഴറ്റുന്ന സിംഹള പെൺകുട്ടി അനുജത്തിയോ ജ്യേഷ്ഠത്തെയോ? മറുപടിയായെത്തിയ മൗനം നിശബ്ദ സംഗീതമായി ആരെയോ മുറിവേൽപ്പിക്കുന്നു. നാല് കെട്ടിന്റെ നടുമുറ്റത്തെ തുളസിക്കാറ്റ് ഇപ്പോൾ ചണ്ഡമാരുതനായി മഹാഭാരതത്തോളവും വളരുന്നു. ശത്രുക്കളെ ചുഴറ്റിയെറിഞ്ഞ് കുഞ്ഞനുജന്മാർക്ക് കാവൽ നിൽക്കുന്നു. പ്രണയം ആദിമദാഹമായ ആളിപ്പടർന്ന് സൗഗന്ധികപ്പൂവിനായി കുതിക്കുന്നു. വനസുന്ദരിയുടെ നനഞ്ഞ ചുണ്ടിന്റെ രുചിഭേദമറിയുന്നു. പെണ്ണിന്റെ മാനം കൺമുന്നിൽ ചീന്തിയെറിയുന്നത് കണ്ട് പൊറുതിയില്ലാതെ തിളച്ച എണ്ണയിൽ കൈപൊള്ളിക്കുന്നു. ചുഴലിക്കൊടുങ്കാറ്റായി കുരുക്ഷേത്രത്തിലുയർന്ന് ഉദ്ധൃതമായ അഹന്തയുടെ മാറുവിളർന്ന് രക്തം കോരിക്കുടിക്കുന്നു. എല്ലാം കഴിഞ്ഞ് മോഹിച്ച ദേവപദമണയുവാൻ വെമ്പുന്ന സോദരർക്കൊപ്പം മഹാമേര് കയറുമ്പോൾ മണ്ണിന്റെ പിൻവിളി കേട്ട് തിരിഞ്ഞു നിന്നത് ഭീമസേനനല്ല, അങ്ങാണ്. കഥകൾ ശമിച്ച മൂവന്തിയിൽ ഊഴമറിഞ്ഞെത്തിയ കറുത്ത കോമാളിക്ക് ചുണ്ടുകോട്ടിയ പുഞ്ചിരി സമ്മാനിച്ച് കീഴടങ്ങുമ്പോൾ മനസ്സ് കണ്ട സ്വപ്നമെന്താവാം? നിളയോ കണ്ണാന്തളിയോ നദിക്കരയിൽ ദ്രൗപദി കളഞ്ഞിട്ടുപോയ സൗഗന്ധിക പൂക്കളോ?
1: അടുത്ത കവിത തിരുത്ത്.
2: നിഷ്കളങ്കത നിങ്ങൾ കരുതും പോലെയൊരു പേടമാൻ കിടാവിന്റെ പേടിച്ചമിഴിയല്ല

കൂഹലം നിഷ്കളങ്കതയൊരു വെള്ളാരങ്കല്ലിൻ സ്നിഗ്ധമസൃണതയുമല്ല. നിഷ്കളങ്കതയൊരു വെള്ളാരങ്കല്ലിൻ സ്നിഗ്ധമസൃണതയുമല്ല. ഉരഞ്ഞാൽ നേരിൻ ചോര ഉടനെ പൊടിക്കുന്ന നിശിതമനോജ്ഞത. ഉരഞ്ഞാൽ നേരിൻ ചോര ഉടനെ പൊടിക്കുന്ന നിശിതമനോജ്ഞത. എത്ര

0: ിലെടുത്താലും പൊയ്മുഖം മാന്തിക്കീറും പ്രകാശപ്പൂച്ചക്കുഞ്ഞ്.
1: തിരുത്ത് എന്ന കവിതയാണ് കേട്ടത്. സാഹിത്യരംഗത്തിൽ അടുത്തതായി രേഖ ആർത്താങ്കൾ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം. സൈബറിടത്തിലെ ആഖ്യാന കൗതുകങ്ങൾ സമകാല മലയാള ഫിക്ഷനിൽ.
2: സൈബറിടത്തിലെ ആഖ്യാന കൗതുകങ്ങൾ സമകാല മലയാള ഫിക്ഷനിൽ. കാലത്തോടും ദേശത്തോടും സംവദിച്ചുകൊണ്ടല്ലാതെ എവിടെയും ഒരു സാഹിത്യരൂപവും ജന്മമെടുത്തിട്ടില്ല. നമ്മുടെ മലയാളത്തിൽ ജന്മം കൊണ്ടിട്ടുള്ള എല്ലാ സാഹിത്യരൂപങ്ങളും അതത് കാലത്ത് ഇവിടെയുണ്ടായിട്ടുള്ള വ്യക്തിജീവിതവും സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ടുണ്ടായവ

വേണം. കാലത്തിനനുസരിച്ചുണ്ടാകുന്ന മാറ്റങ്ങൾ ഏറ്റവും പ്രകടമാകുന്നത് നോവലുകളിലാണ്. 20-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട നോവലുകൾ ആ കാലഘട്ടത്തിന്റെ സാമൂഹിക സാംസ്കാരിക പ്രവണതകൾ അടയാളപ്പെടുത്തുന്നവയായിരുന്നു. ജാതിവ്യവസ്ഥയും മുതലാളിത്ത വിരോധവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും നവോത്ഥാന പ്രവർത്തനങ്ങളുമൊക്കെ അന്നത്തെ നോവലിന്റെ കഥാപരിസരങ്ങളായി. വിശപ്പായിരുന്നു അന്ന് ആവിഷ്കരിക്കപ്പെട്ടിരുന്ന ഏറ്റവും തീവ്രമായ വികാരം. 21-ാം നൂറ്റാണ്ടിലെത്തിയപ്പോൾ ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. ദളിത് ജീവിതവും ഫാസിസ്റ്റ് വിരുദ്ധ മനോഭാവവും പരിസ്ഥിതി സൗന്ദര്യശാസ്ത്രവും സ്ത്രീ പരിസ്ഥിതിവാദവുമൊക്കെ 21-ാം നൂറ്റാണ്ടിലെ നോവലെഴുത്തിൽ പ്രബലമായി. പെണ്ണും പ്രകൃതിയും ദളിത് ജീവിതവും ഭിന്ന ലൈംഗികതയും എന്നല്ല, അരികുവൽക്കരിക്കപ്പെട്ട എന്തിനോടുമൊപ്പമാണ് സാഹിത്യമെന്ന് നോവൽ പ്രഖ്യാപിച്ചു. വിവര സാങ്കേതിക വിദ്യയുടെ സ്ഫോടനാത്മകമായ വളർച്ചാ സാധ്യതകൾക്ക് തുടക്കം കുറിച്ചതും ഈ കാലത്താണ്. അന്ന് മലയാളി ഇന്റർനെറ്റെന്നും ഹോട്ട്മെയിൽ ജിമെയിൽ വിലാസങ്ങളെന്നുമൊക്കെ കേട്ടു തുടങ്ങിയിട്ടേയുള്ളൂ. 21-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ 2000-ൽ എം മുകുന്ദന്റെ നൃത്തമെന്ന നോവൽ ജന്മം കൊണ്ടു. മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവൽ എന്നറിയപ്പെടുന്ന കൃതിയാണത്. സൈബർ ലോകം സൃഷ്ടിക്കുന്ന പ്രതീതി യാഥാർത്ഥ്യത്തിന് അടിമയായിപ്പോയ നായകനെയാണ് മുകുന്ദൻ നൃത്തത്തിൽ അവതരിപ്പിച്ചത്. തുടർന്ന് ഇങ്ങോട്ട് പ്രമേയത്തിൽ മാത്രമല്ല ആവിഷ്കരണത്തിന്റെ തലത്തിലും സാങ്കേതികതയുടെ നൂതന മാർഗങ്ങൾ നോവലിൽ പ്രകടമായി തുടങ്ങി. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 2000-ലെ 3-ാം ദശകത്തിന്റെ അവസാന പടവുകളിലാണ്. അവിടെ എത്തുമ്പോൾ ചില നോവലുകളിലെങ്കിലും താരം സാമൂഹ്യ മാധ്യമങ്ങളാണ്. നമുക്കറിയാം, സാമൂഹ്യ മാധ്യമങ്ങൾ ഇന്ന് വെറും മാധ്യമങ്ങൾ മാത്രമല്ല, സമകാലത്തിന്റെ വ്യക്തിസ്വത്വത്തെയും പൊതുബോധത്തെയും രൂപപ്പെടുത്തുന്നതിൽ സാമൂഹ്യ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് നിഷേധിക്കാനാവില്ല. ദിവസേന കുറച്ചു മണിക്കൂറുകളെങ്കിലും ഏതെങ്കിലും ഒരു സാമൂഹ്യ മാധ്യമത്തിന്റെ ഉമ്മറത്ത് കാറ്റുകൊള്ളാനിരിക്കാത്ത ഒരു മലയാളി ഇന്നുണ്ടാവുമോ? ജീവിതത്തിന്റെ ദർപ്പണമാണ് സാഹിത്യം. അതുകൊണ്ടുതന്നെ സമകാല മലയാള ഫിക്ഷനുകൾ നവമാധ്യമങ്ങളുടെ സാംസ്കാരിക ഭാവുകത്വ നിർമ്മിതിയെ അടയാളപ്പെടുത്തുന്നതിൽ അതിശയിക്കാനൊന്നും തന്നെയില്ല. അറിവിന്റെ ജനാധിപത്യവൽക്കരണം നവമാധ്യമങ്ങളിൽ സുഗമമാണ്. ഇന്ന് നടക്കുന്ന ആശയ സംവാദങ്ങൾക്കും വിമർശനങ്ങൾക്കുമുള്ള തത്സമയ ഉപാധിയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ. വീഡിയോ കോൺഫറൻസുകളും ബഹുമാധ്യമ സങ്കേതങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ട്. ഇതൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കൃതിയുടെ ഘടനയെയും വായന അനുഭവത്തെയും സമകാല ഫിക്ഷനുകൾ പരിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നു. അധികാര കൈമാറ്റം രൂപപ്പെടുത്തുന്നതിൽ വരെ സോഷ്യൽ മീഡിയയ്ക്കിന്ന് വലിയ പങ്കാണുള്ളത്. അത്തരമൊരു ജീവിത സാഹചര്യത്തിലാണ് നാം കടന്നുപോകുന്നത്. സമകാലത്തിലെ മലയാള നോവലുകളിൽ നിന്ന് 4 എണ്ണം തിരഞ്ഞെടുത്തുകൊണ്ട് അവയുടെ ആഖ്യാനത്തിൽ സ്വീകരിച്ചിരിക്കുന്ന സൈബർ സാധ്യതകളെ അന്വേഷിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അശോകൻ ചെരുവിലിന്റെ കാട്ടൂർ കടവ് എന്ന നോവൽ അതൊരു ദേശമെഴുത്താണ്. ദേശത്തിലെ ജീവിതമെഴുത്തും ജീവിതത്തിലെ രാഷ്ട്രീയമെഴുത്തും അതിലുണ്ട്. എന്നാൽ കഥാപാത്രങ്ങളുടെ ജീവിത അനുഭവങ്ങളും സൂക്ഷ്മമായ രാഷ്ട്രീയ വിമർശനങ്ങളും അവതരിപ്പിക്കപ്പെടുന്നതും വിശകലന വിചാരണകൾക്ക് വിധേയമാകുന്നതും ആ നോവലിൽ ഫേസ്ബുക്കിൽ കൂടിയാണ്. 2 നിലപാടുകളെയാണ് നോവലിസ്റ്റ് അതിൽ മുഖാമുഖം നിർത്തിയിരിക്കുന്നത്. ഫേസ്ബുക്കിലെ പോസ്റ്റുകളും കമന്റുകളുമാണ് നോവലിസ്റ്റ് ഇതിനുപയോഗിക്കുന്നത്. നോവലിന്റെ ആദ്യ അവസാനം വായനക്കാരെ നയിക്കുന്ന 2 കഥാപാത്രങ്ങളാണ് ഇതിലുള്ളത്. 1 കെ എന്ന എഴുത്തുകാരനും 2 കാട്ടൂർ കടവെന്ന ദിമിത്രിയും. ഇടതു സർക്കാരിന്റെ കാലത്ത് സാംസ്കാരിക വകുപ്പിൽ ഉയർന്ന ഉദ്യോഗം കിട്ടിയ ആളാണ് കെ. സർക്കാരിനെയും പാർട്ടിയെയും ന്യായീകരിച്ചുകൊണ്ട് നിരന്തരമായ ഫേസ്ബുക്ക് പോസ്റ്റുകൾ അയാൾ ഇടാറുണ്ട്. അതിന്റെ പേരിൽ ഏറ്റുവാങ്ങുന്ന ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഒന്നും അയാളെ തളർത്താറില്ല. ഓരോ FB പോസ്റ്റിലും കാത്തിരുന്ന് കമന്റ് ഇടുന്ന ആളായിട്ടാണ് ഡി കാട്ടൂർ കടവിനെ നോവലിൽ അവതരിപ്പിക്കുന്നത്. സ്വന്തം നേട്ടത്തിനായി ആവശ്യത്തിനും അനാവശ്യത്തിനും പാർട്ടിയെ സ്തുതിച്ച് സംസാരിക്കുന്ന എഴുത്തുകാരനാണ് കെയുടെ വിചാരങ്ങൾ, ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, നിരീക്ഷണങ്ങൾ, വിമർശനങ്ങൾ, ഇവയെല്ലാം അയാൾ നിരന്തരം ഇട്ടുകൊണ്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളിലുണ്ട്. പ്രൈമറി സ്കൂൾ അധ്യാപകനിൽ നിന്നാരംഭിച്ച് കൾച്ചറൽ അഡ്വൈസറി കമ്മിറ്റിയുടെ ഡയറക്ടർ സ്ഥാനത്തുനിന്ന് വിരമിക്കുന്നുണ്ട് അദ്ദേഹം. ഇടതുപക്ഷ അനുഭാവം പുലർത്തുന്ന എഴുത്തുകാരൻ എന്ന പരിഗണനയിലാണ് കൾച്ചറൽ കമ്മിറ്റിയിൽ അയാൾ അംഗമാകുന്നത്. അതോടുകൂടി സഞ്ചരിക്കാൻ ഔദ്യോഗിക വാഹനവും ഡ്രൈവറും പേഴ്സണൽ സെക്രട്ടറിയും നിരന്തരം സന്ദർശകരും

ആപ്പീസ് മുറിയുമെല്ലാം സ്വന്തമാകുന്നു. 5 വർഷം കൊണ്ട് അധികാരത്തിന്റെ സുഖാലസ്യത്തിൽ ജീവിക്കുന്ന സാംസ്കാരിക സാഹിത്യ രാഷ്ട്രീയ പ്രവർത്തകനായാണ് കെ എ നോവലിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കേവലം പാർട്ടിയുടെ ന്യായീകരണ തൊഴിലാളിയായി അധപ്പതിക്കുന്ന സാഹിത്യകാരന്മാരുടെ പ്രതിനിധിയാണ് അയാൾ. ചുരുക്കത്തിൽ, സമകാല കേരളത്തിലെ സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പാപ്പരത്തങ്ങളെ ആണ് കാട്ടൂർക്കടവ് എന്ന നോവലിൽ ഈ കെ എന്ന എഴുത്തുകാരനിലൂടെ അവതരിപ്പിക്കുന്നത്. അത് അവതരിപ്പിക്കാനും അതിനെ വിശകലനം ചെയ്യാനും വിചാരണയ്ക്ക് വിധേയമാക്കാനുമായി ഫേസ്ബുക്ക് എന്ന സാമൂഹ്യ മാധ്യമത്തെ അശോകൻ ചെരുവിൽ വളരെ സമർത്ഥമായി ഈ നോവലിൽ ഉപയോഗിക്കുന്നു. നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന മറ്റൊരു നോവലാണ് ഷീല ടോമിയുടെ വല്ലി. വയനാട്ടിലെ കുടിയേറ്റ ജീവിതത്തിന്റെയും പരിസ്ഥിതി കയ്യേറ്റത്തിന്റെയും കഥ പറയുന്ന നോവലാണത്. ഇന്റർനെറ്റും സാമൂഹിക മാധ്യമങ്ങളും തുറന്നിടുന്ന ഇന്ററാക്ടിവിറ്റിയുടെ നൂതന മേഖലകളെ ഷീല ടോമി വല്ലിയിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. നാട്ടിലുള്ള മുത്തച്ഛനും ടെസ്സയും പരസ്പരമയച്ച ഇമെയിലുകളിലൂടെയാണ് ചുറ്റിപ്പിണഞ്ഞുകിടക്കുന്ന വയനാടൻ ജീവിതത്തിലേക്ക് എഴുത്തുകാരി നമ്മെ കൊണ്ടുപോകുന്നത്. 37 അധ്യായങ്ങളിൽ പടരുന്ന വയനാടൻ ജീവിതം 2018 ഓഗസ്റ്റ് 17 ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അവസാനിക്കുന്നത്. ചുരുക്കത്തിൽ, ഇന്റർനെറ്റും ഇമെയിലും ഫേസ്ബുക്ക് പോസ്റ്റുമൊക്കെയായി നോവലിന്റെ ഘടനയെ ലൈവാക്കി നിർത്താൻ എഴുത്തുകാരിക്ക് കഴിയുന്നുണ്ട്. സാമൂഹിക മാധ്യമങ്ങളുടെ ഈ ജനകീയ വശം ഉപയോഗപ്പെടുത്തുമ്പോൾ പാരിസ്ഥിതിക സ്ത്രീവാദത്തിന്റെ പ്രത്യാശാമുഖം കൂടിയാണ് നോവലിന് ലഭിക്കുന്നത്. കാരണം, പുരുഷാധിപത്യ നിയമങ്ങളെ ധിക്കരിച്ചുകൊണ്ട് സ്ത്രീക്ക് തീർക്കാനാവുന്ന സൈബർ സ്വത്വത്തിന്റെ പ്രതിനിധിയായാണ് വല്ലിയിൽ ടെസയെ എഴുത്തുകാരി അവതരിപ്പിക്കുന്നത്. ഏറ്റവും പുതിയ തലമുറയുടെ പ്രതിനിധിയാണ് ടെസ. അതുകൊണ്ട് തന്നെ സമകാല ജീവിതത്തിൽ ഏറ്റവും അനുയോജ്യമായ ആഖ്യാന പരിസരം നോവലിൽ ഉപയോഗിച്ചേ മതിയാകൂ. ഹരിത സാവിത്രിയുടെ സിൻ എന്ന നോവലാണ് അടുത്തത്. ഒരു പ്രത്യേക വംശത്തിൽ പിറന്നുപോയത് കാരണം ഒരു ജനത അനുഭവിക്കുന്ന കൊടിയ പീഡനത്തിന്റെ കഥ പറയുന്ന നോവലാണ് ഹരിതയുടെ സിൻ. യൂറോപ്പിലെ ബാഴ്സലോണ യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണ വിദ്യാർത്ഥിയായ സീത എന്ന മലയാളി പെൺകുട്ടിയാണ് ഈ നോവലിലെ നായിക. അവർ കാമുകനായ അർമാനെ അന്വേഷിച്ച് ടർക്കിയിലേക്ക് പോകുന്നു. ടർക്കിയിലെ മതഭീകര ഭരണകൂടം അവരെ തടങ്കലിലാക്കുന്നു, പീഡിപ്പിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യക്കാരിയായ ഒരു ഗവേഷണ വിദ്യാർത്ഥി മതഭീകര ഭരണകൂടത്തിന്റെ പിടിയിലായ സാഹചര്യത്തിൽ അതിലേക്ക് അന്താരാഷ്ട്ര ശ്രദ്ധ പതിയേണ്ട അത്യാവശ്യമുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ജനശ്രദ്ധ എത്തിക്കാൻ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ഇന്ന് നിമിഷങ്ങൾ മാത്രം മതി. അത്തരത്തിലുള്ള ഒരു മാധ്യമ പ്രവർത്തനമാണ് ഹരിത സിന്നിൽ അവതരിപ്പിക്കുന്നത്. മാധ്യമത്തിന്റെ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തിയാണ് ഇന്ത്യക്കാരിയായ സീതയുടെ മോചനം സാധ്യമാക്കുന്നത്. സീതയെക്കുറിച്ചുള്ള അന്വേഷണത്തിനിടയിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ ഹരിത കടന്നുപോകുന്നുണ്ട്. അർമാന്റെ വീട്ടിൽ നിന്ന് ടർക്കി പട്ടാളം പിടികൂടിക്കൊണ്ടുപോയ സീതയെ അന്വേഷിക്കുന്നതിനിടയിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും പരിശോധിക്കപ്പെടുന്നു. പട്ടാളവുമായി ബന്ധപ്പെട്ട ചില ഫാസിസ്റ്റ് പ്രൊഫൈലുകളിൽ നിന്ന് ഒരു ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അവർ കണ്ടെത്തുന്നു. സീതയുടെ ദുപ്പട്ട കഴുത്തിൽ ചുറ്റിക്കൊണ്ട് ഇന്ത്യൻ രുചി ആസ്വദിക്കുന്നു എന്ന പോസ്റ്റാണ് തുടർന്നുള്ള വംശവിദ്വേഷത്തിന്റെ പാപങ്ങളിലേക്കുള്ള താക്കോലായി മാറുന്നത്. ഇന്നത്തെ കാലത്ത് വിവരങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുന്നതിനുള്ള ഫലപ്രദമായ മാധ്യമമായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറുണ്ടല്ലോ, അതുതന്നെയാണ് നോവലിലും കഥാകാരി പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. പുരുഷകേന്ദ്രിത വ്യവഹാരത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട ഭാഷയെയും ഭാവുകത്വത്തെയും പുനർനിർമ്മിക്കുന്ന നോവലാണ് ആർ രാജശ്രീയുടെ കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ. എഴുത്തുകാരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഈ നോവൽ എഴുതി തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ കല്യാണിയുടെയും ദാക്ഷായണിയുടെയും വിശേഷങ്ങൾ വളരെ വേഗത്തിലാണ് കേരള ജനത ഏറ്റെടുത്തത്. എഴുതി തീർത്ത കഥാപരമ്പരയെ സദാചാരപരമായും ആഖ്യാനപരമായും പുനർവിന്യസിച്ചുകൊണ്ട് അത് നോവലായി പിന്നീട് പരിണമിക്കുകയായിരുന്നു. പുരുഷകർത്തൃത്വത്തിൽ മാത്രം അവതരിപ്പിക്കപ്പെട്ട സ്ത്രീകാമനകളെയാണ് മലയാളിക്ക് കൂടുതൽ പരിചയം. അതിനെ അട്ടിമറിച്ചുകൊണ്ട് സ്ത്രൈണകർത്തൃത്വത്തിന്റെ അപനിർമ്മിതിക്ക് ഭാഷ മാത്രം മാറിയാൽ പോരാ, ആഖ്യാന പരിസരവും മാറേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാവാം നോവലിന്റെ ആഖ്യാനത്തിനായി എഴുത്തുകാരി ആദ്യം ഫേസ്ബുക്ക് തിരഞ്ഞെടുത്തത്. നാലാമതായി നാം പരിശോധിക്കുന്നത് വി ഷിനിലാലിന്റെ സമ്പർക്കക്രാന്തി എന്ന നോവലാണ്. ട്രാക്കിലോടുന്ന സമ്പർക്കക്രാന്തിയുടെ

ബാല്യദിനമാണ് ആ നോവലിന്റെ കഥാപരിസരം. തീവണ്ടി എന്ന രൂപകത്തെ ലോകജീവിത പരിച്ഛേദമായി അവതരിപ്പിക്കുന്നതാണ് ആ നോവൽ. അതിൻ്റെയും ആഖ്യാന പരിസരം ഫേസ്ബുക്ക് പോസ്റ്റുകളാണ്. സമ്പർക്കക്രാന്തിയുടെ ട്രാക്കിൽ നിന്നും പറങ്കിക്കപ്പിത്താനായ ഡി അൽമേഡയിലേക്കും 1857 ശിപായി ലഹളയിലേക്കും ആദ്യത്തെ കരിയഞ്ചിനിലേക്കും സമകാല ഫാസിസ്റ്റ് ഭരണ

0: ഉപയോഗിക്കുന്നത്. അതുകാരണം സിനിമ സ്ക്രീനിൽ എന്ന പോലെ മാറി മറിയുന്ന വായന അനുഭവമാണ് ഈ നോവൽ നൽകുന്നത്. ഇവിടെ എഴുത്തുകാരന്റെ ഭാവനാ പദ്ധതിക്ക് സൈബർ ലോകം പുതിയ സാധ്യതകളാണ് ഒരുക്കി കൊടുക്കുന്നത്. ചുരുക്കത്തിൽ, വർത്തമാനകാല സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം ആവിഷ്കരിക്കപ്പെടുന്ന ഈ നാല് നോവലുകളിലും സൈബർ ഇടത്തിന്റെ ആഖ്യാന സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. സമകാല ജീവിത പരിസരങ്ങളെ ആവിഷ്കരിക്കുമ്പോൾ നോവലുകൾ ന്യൂ റിയലിസത്തിന്റെ പാതയിലാണ്. ആ സാഹചര്യത്തിൽ സത്യാനന്തരകാല ജീവിതത്തിൽ എന്ന പോലെ സത്യാനന്തരകാല നോവലുകൾക്കും അതിനനുയോജ്യമായ ആഖ്യാന പരിസരം ഒഴിവാക്കാനാവില്ലല്ലോ.
1: സൈബർ ഇടത്തിലെ ആഖ്യാന കൗതുകങ്ങൾ സമകാല മലയാള ഫിക്ഷനിൽ രേഖ ആർ താങ്കൾ നടത്തിയ പ്രഭാഷണമാണ് കേട്ടത്. അടുത്തതായി അനിൽ നീണ്ടകരയുടെ കവിതകൾ തുടർന്നു കേൾക്കാം. വലതുകണ്ണു പൊട്ടിയ നായ റോഡ് മുറിച്ചു കടക്കുമ്പോൾ.
2: വലതുകണ്ണു പൊട്ടിയ നായ റോഡ് മുറിച്ചു കടക്കുവാൻ കവലയിലെത്തുമ്പോൾ വലത്തൂന്നു ചീറിപ്പാഞ്ഞു വരുന്നു മരണഭയമില്ലാതെ നാല് തെമ്മാടികൾ. ഇടതുകണ്ണിൻ കാഴ്ച പൂർണമെന്ന് കരുതിയ നായ മുന്നോട്ടു നീങ്ങുന്നു. ആദ്യമെത്തിയ ബൈക്ക് ഒഴിഞ്ഞുപോയി. രണ്ടാമൻ ഫ്രീക്വന്റ് ഡ്യൂക്ക് മുടിനാരിഴയ്ക്ക്. മൂന്നാമൻ നായയുടെ വലത് ചെവിയും കൊണ്ട് ദാ പറന്നു എന്ന് ഞാൻ ചിന്തിച്ചതും വർത്തുളാകൃതിയിൽ നായ ഇടത്തോട്ട് വെട്ടിത്തിരിഞ്ഞതും സമയത്തിന്റെ ഒരേ ബിന്ദുവിൽ അത് രക്ഷപ്പെട്ടു അവനു. നോക്കൂ, ഓരോ നിമിഷവും ഭൂമിയിൽ ഇതുപോലെ വിസ്മയങ്ങൾ സംഭവിക്കുന്നുണ്ട്. വേഗത കുറഞ്ഞ നാലാമനായി പിന്നിൽ വന്നതുകൊണ്ടാവാം അതിലൊന്നിനിന്ന് സാക്ഷിയായത്. പിന്നിൽ വരുന്നവനെപ്പോഴും സാക്ഷിയോഗം. മുന്നിൽ വരുന്നവനാണ് സംഭവത്തിന്റെ സ്രഷ്ടാവ്, ചരിത്ര ശില്പി. ആരെയാണ് മൃത്യു ഒഴിഞ്ഞുപോയത്? ഒന്നിനൊരുറപ്പുമില്ല. ആരെയാണ് മൃത്യു ഒഴിഞ്ഞുപോയത്? ഒന്നിനും ഒരുറപ്പുമില്ല. ചിലപ്പോൾ നമ്മുടെ വേഗതയാവും അത്ഭുതത്തിലേക്കുള്ള ദൂരം നിശ്ചയിക്കുക. നാം കണ്ട നായക്കാഴ്ചയെ ഒന്നുകൂടെ അഴിച്ചെടുത്താൽ ഇതുകൂടി ചേർത്തു വയ്ക്കാം. വലത് കണ്ണുപോയ നായ അപകടം മണത്താൽ ഇടത്തോട്ടേ വെട്ടിത്തിരിയൂ. പൊട്ടിയ കണ്ണിന്റെ ഇരുട്ടിലേക്ക് കൂർത്തിരിക്കും അതിന്റെ കേൾവി. കാഴ്ചയുടെ ഏത് രേഖാംശത്തിൽ വച്ചാണ് ഇടത് കണ്ണിന്റെ വെളിച്ചം വലത് കണ്ണിന്റെ ഇരുട്ടുമായി കൂട്ടിമുട്ടുന്നത്? രണ്ട് കണ്ണും പൊട്ടിപ്പോയ മറ്റൊരു നായ ഇതേ സന്ദർഭത്തിൽ ഏത് ദിശയിലേക്കാവും വെട്ടിത്തിരിയുക? ഇങ്ങനെ ചില ചോദ്യങ്ങൾ കൂടി ചോദിച്ചുകൊണ്ട് വേമ്പനാട്ടുകായലിലെ ബോട്ടുയാത്ര പോലെ യഥേഷ്ടം നീട്ടിക്കൊണ്ടുപോകാം ജീവിതം മരണവുമായി ഏറ്റുമുട്ടുന്ന ഏത് വിഹ്വല നിമിഷവും.
1: ഒരു കവിത കൂടി കേൾക്കാം. പച്ചത്തത്തകൾ.
2: തെക്കേലുണ്ട് പച്ചത്തത്തകൾ, കൂട്ടിനുള്ളിൽ തീ തിന്നുന്നവർ, തൂവൽ ചന്തം നീക്കപ്പെട്ടവർ, മുഖവും കൂടി മറയ്ക്കപ്പെട്ടവർ. തെക്കേലുണ്ട് പച്ചത്തത്തകൾ, കൂട്ടിനുള്ളിൽ തീ തിന്നുന്നവർ, തൂവൽ ചന്തം നീക്കപ്പെട്ടവർ, മുഖവും കൂടി മറയ്ക്കപ്പെട്ടവർ. നഷ്ടപ്പെട്ടൊരു സ്വാതന്ത്ര്യത്തിൻ ഓർമ്മയിൽ ഓർമ്മ കലങ്ങിയിടുന്നവർ, നഷ്ടപ്പെട്ടൊരു സ്വാതന്ത്ര്യത്തിൻ ഓർമ്മയിൽ

0: ഭാവമിയന്നു വരുന്നുണ്ട് അപ്പഴവീടിൻ ചെറുമക്കൾ. ആ മോഹത്തിൻ ദീനതയോർത്തിട്ടാ ദുഃഖത്തിൻ തീയിൽ വെന്തിട്ട് അടിമുടി താപമിയെന്നു വരുന്നുണ്ട് അപ്പഴവീടിൻ ചെറുമക്കൾ. കൂട്ടിൽ നിന്നവരെന്നേക്കും പാവം കിളികളെ രക്ഷിക്കും. പ്രകാശരശ്മികൾ കൊണ്ടവർ തീർക്കും കൂടെ വേണ്ട പുതുലോകം. കൂട്ടിൽ നിന്നവരെന്നേക്കും പാവം കിളികളെ രക്ഷിക്കും. പ്രകാശരശ്മികൾ കൊണ്ടവർ തീർക്കും കൂടെ വേണ്ട പുതുലോകം.
1: അനിൽ നീണ്ടകര എഴുതി അവതരിപ്പിച്ച കവിതകളാണ് ഇതുവരെ കേട്ടത്. സാഹിത്യരംഗത്തിൽ അവസാനമായി കെ.എ. ബീന എഴുതി അവതരിപ്പിച്ച കഥയാണ് കഴുത്തുപട്ടകൾ.

നഗരമവൾക്ക് സുപരിചിതമാണെങ്കിലും നായ്ക്കുട്ടികൾക്കുള്ള സാധനങ്ങൾ വിൽക്കുന്ന കട തേടി ഒരുപാട് അലയേണ്ടി വന്നു. പല സ്ഥലത്തും നായ്ക്കുട്ടികൾക്കുള്ള ബിസ്ക്കറ്റും കഴുത്തുപട്ടയും ഒക്കെയുണ്ട്. പക്ഷേ അവൾക്ക് വേണ്ടത് അത്തരം സാധാരണ സാധനങ്ങൾ അല്ലായിരുന്നു. അവളുടെ നായ്ക്കുട്ടിയെ സാധാരണ നായ്ക്കുട്ടിയെ പോലെ വളർത്താൻ അവൾക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു. കടക്കാർ പലതരം കഴുത്തുപട്ടകളും ചങ്ങലകളും കാട്ടി അവളെ പ്രലോഭിപ്പിക്കാൻ നോക്കി. ഇത് തീരെ കനം കുറഞ്ഞതാണ്, കഴുത്തിൽ കെട്ടിയിരിക്കുന്നു എന്ന് നായ്ക്കുട്ടി പോലും അറിയില്ല. അവളത് കയ്യിലെടുത്ത് നോക്കി മടക്കി കൊടുത്തു. ദാ ഇത് നോക്കൂ, ഒറിജിനൽ ലെതറാണ്, നല്ല ലുക്കുമുണ്ട്. അവൾക്ക് ദേഷ്യം വന്നു. ഇതൊന്നും എനിക്ക് വേണ്ട, കടക്കാരനും ഒടുവിൽ മടുത്തു. എന്നാൽ പിന്നെ മാഡം ഫോൺ നമ്പറുകൾ പറഞ്ഞു തരുന്ന ഏജൻസിയിൽ വിളിച്ചു നോക്കൂ, ഇപ്പോൾ ഈ നഗരത്തിൽ ഏത് കാര്യവും അറിയുവാൻ അത്തരം ഏജൻസികൾ സഹായിക്കും. വിരൽത്തുമ്പത്ത് വിവരങ്ങൾ നൽകുന്ന ഏജൻസിയുടെ നമ്പർ ആ കടക്കാരൻ അവൾക്ക് കൊടുത്തു. ഒട്ടും വൈകാതെ അവൾ ഏജൻസിയിലേക്ക് വിളിച്ചു. ഒറ്റ ബെല്ലിൽ തന്നെ അപ്പുറത്തു നിന്ന് മറുപടി കിട്ടി. ഹലോ, എന്താണ് വേണ്ടത് പറയൂ. നായ്ക്കുട്ടികൾക്കുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടകളുടെ നമ്പർ. ചോദ്യം തീരും മുമ്പ് അപ്പുറത്തു നിന്ന് നമ്പർ പറഞ്ഞു തുടങ്ങി. ആ നമ്പറിൽ മറുപടി പറഞ്ഞത് ഒരു കിളിമകൾ നാദമായിരുന്നു. ഹലോ, ഫോർ എവർ വിത്ത് യു, പറയൂ, ആരാണ്, എന്താണ് വേണ്ടത്? എന്റെ നായ്ക്കുട്ടിക്ക് വേണ്ടിയാണ്. എവിടെയാണ് ഈ ഷോപ്പ്? ഒന്ന് വരാനാണ്. നഗരം മധ്യത്തിൽ തന്നെയുള്ള കടയിൽ എത്താനുള്ള വഴി വിശദമായി തന്നെ കിളിപ്പെണ്ണ് പറഞ്ഞുകൊടുത്തു. അതിസുന്ദരമായി സൂക്ഷിക്കുന്ന ഉദ്യാനത്തിലൂടെ അവൾ കടയിലേക്ക് പ്രവേശിച്ചു. കട എന്ന് പറയാനാവില്ല, പഴയ രീതിയിലുള്ള ഒരു കെട്ടിടം മനോഹരമായി പുതുക്കി ഒരു മ്യൂസിയം പോലെ ആക്കിയിരിക്കുന്നു. ഫോർ എവർ വിത്ത് യു എന്ന ബോർഡിന് പോലും പൗരാണിക ഛായ. വാതിൽക്കൽ തന്നെ അവളെ കാത്ത് ഒരു സ്ത്രീ നിന്നിരുന്നു. 19 വയസ്സ് പ്രായം തോന്നുന്ന കുലീനത്വം നിറഞ്ഞ മുഖവും ശരീരവുമുള്ള ഒരു സ്ത്രീയായിരുന്നു അവർ. കടയുടെ ഉടമസ്ഥയാണ് താനെന്ന് അവർ സ്വയം പരിചയപ്പെടുത്തി. അവിടെ ഹൃദ്യമായ പരിമളം ഒഴുകി നടന്നിരുന്നു. വളരെ മൃദുവായി സംഗീതവും ചുവരിൽ നായ്ക്കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ, പെയിന്റിങ്ങുകൾ, ഫോട്ടോകളുമുണ്ട്. ചന്തമുള്ള നായ്ക്കുഞ്ഞുങ്ങൾ. എല്ലാ നായ്ക്കുഞ്ഞുങ്ങൾക്കും ഒരേ ഛായയും ഒരേ ഭാവവുമാണെന്ന് അവൾക്ക് തോന്നി. നായ്ക്കുട്ടികളെ വളർത്തുന്നത് എളുപ്പമുള്ള കാര്യമാണെന്നാണ് മിക്കവരും കരുതുന്നത്. അത് തീർത്തും തെറ്റായ ധാരണയാണ്. ഒരു നായ്ക്കുട്ടിയെ ഒരുക്കി മെരുക്കി ഒതുക്കി നമ്മുടെ പാകത്തിൽ കൊണ്ടു നടക്കണമെങ്കിൽ അസാധാരണ കഴിവ് വേണം. അതില്ലാത്തവരാണ് പെട്ടുപോകുന്നത്. നിങ്ങളെ കാണുമ്പോഴേ അതിനുള്ള ശേഷിയുണ്ടെന്ന് മനസ്സിലായി. നിങ്ങളെ ഞങ്ങൾ സഹായിക്കും. നിങ്ങളുടെ നായ്ക്കുട്ടി നിങ്ങൾ പറയുന്ന രീതിയിൽ മാത്രം ജീവിക്കാൻ വേണ്ട സഹായങ്ങൾ ഞങ്ങൾ ചെയ്തു തരാം. അവൾക്ക് പെട്ടെന്ന് സമാധാനം തോന്നി. എത്രയോ കാലമായുള്ള ആധിക്ക് പരിഹാരമുണ്ടാവും എന്ന തോന്നൽ അവളെ സ്വസ്ഥയാക്കി. കട ഉടമസ്ഥ അവളെ അകത്തേക്ക് ക്ഷണിച്ചു. ചുവരലമാരകളിലും നടുവിലെ മേശപ്പുറത്തും നായ്ക്കുട്ടികൾക്കുള്ള വിവിധ സാധനങ്ങൾ, കഴുത്തുപട്ടകൾ, ചങ്ങലകൾ, ഉടുപ്പുകൾ, സോക്സുകൾ, ഓവർകോട്ടുകൾ ഒക്കെ പ്രദർശനത്തിലെന്ന പോലെ അവൾ കണ്ടു. ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കൂ, എന്തു വാങ്ങിയാലും 100% ഗ്യാരണ്ടി ഉറപ്പാണ്. ആട്ടെ, ഈ നായ്ക്കുട്ടി എത്ര കാലമായി നിങ്ങളുടെ കൂടെ വന്നിട്ട്? എന്താണ് സ്വഭാവം? അതൊക്കെ അറിഞ്ഞാൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. 7 വർഷമായി, പാവമാണ്. ഞാൻ ഇങ്ങോട്ട് വിളിച്ചാൽ ഇങ്ങോട്ട്, അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട്, അങ്ങനെയായിരുന്നു സ്വഭാവം. പക്ഷേ ഈയിടെ ചില മാറ്റങ്ങൾ, അനുസരണ കുറയുന്നത് പോലെ. ഒറ്റയ്ക്ക് നടക്കാനും ഒറ്റയ്ക്ക് ഇരിക്കാനും ഒക്കെയാണ് താല്പര്യം. എന്നോടുള്ള അടുപ്പം കുറയുന്നോ എന്ന് സംശയം. എനിക്ക് ആകെ ടെൻഷനാണ്, എങ്ങനെ നിയന്ത്രിക്കണം എന്നറിയില്ല. ഓ, സ്വാതന്ത്ര്യബോധം ഉണർന്നു കാണും, അത് ഇവരുടെ സ്വഭാവമാണ്. നമ്മൾ ശ്രദ്ധിച്ചു നിൽക്കേണ്ട സമയമാണ്. കണ്ണു തെറ്റിയാൽ തീർന്നു. സ്വാതന്ത്ര്യത്തിന് സമയവും സൗകര്യവും നൽകരുത്. എപ്പോഴും ശ്രദ്ധയോടെ കൂടെ വേണം. കടയുടമസ്ഥയുടെ കണ്ണുകളിൽ ഗൗരവം നിറഞ്ഞു. അവരുടെ സ്വരത്തിൽ അപകടത്തിന്റെ ധ്വനി. അതെങ്ങനെയാ, നമുക്ക് എപ്പോഴും കൂടെ നടക്കാൻ പറ്റുമോ? ടെൻഷൻ കാരണം ഉറക്കം കൂടിയില്ല. എന്നെ രക്ഷിക്കണം. അവളുടെ ശബ്ദമിടറി. വാക്കുകൾക്ക് ദൈന്യത കൈവന്നു. പിന്നെ രക്ഷിക്കാതെ? അതിനല്ലേ ഫോർ എവർ വിത്ത് യു. ഇതൊരു ഗവേഷണ സ്ഥാപനമാണ്. കമ്പ്യൂട്ടർ നിയന്ത്രിത പ്രോഗ്രാമുകൾ വഴി നായ്ക്കുട്ടികളുടെ മനസ്സിനെയും ചിന്തയെയും എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെ കുറിച്ച് ഞങ്ങൾ എത്ര പഠനങ്ങളാണ് നടത്തിയിട്ടുള്ളതെന്നോ. എല്ലാത്തിനും ഫലവും കിട്ടുന്നുണ്ട്. വരൂ, ഞാൻ നിങ്ങളെ സഹായിക്കാം. അവരോടൊപ്പം അവൾ അടുത്ത മുറിയിലെത്തി. പൂർണമായും ശീതീകരിച്ച ആ മുറിയിൽ പലതരത്തിലുള്ള കഴുത്തുപട്ടകൾ അവൾ കണ്ടു. ഓരോന്നിന്റെയും ഒപ്പം മൊബൈൽ ഫോൺ പോലെ ചെറിയ ഒരു യന്ത്രവും വച്ചിട്ടുണ്ട്. ഈ കഴുത്തുപട്ടകൾ നോക്കൂ, സ്വാതന്ത്ര്യബോധ രോഗമുള്ള നായ്ക്കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് ഇവയൊക്കെ. ഇവയ്ക്കൊപ്പമുള്ള ഈ റിമോട്ട് കൺട്രോൾ നിങ്ങളുടെ കയ്യിലുള്ളപ്പോൾ ഒന്നിനെയും ഭയക്കേണ്ടതില്ല. നായ്ക്കുട്ടിയുടെ പൂർണ്ണമായ നിയന്ത്രണം നിങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിലാണ് ഈ റിമോട്ട് കൺട്രോൾ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. ഒരിക്കൽ ഈ

0: കഴുത്തുപട്ട കെട്ടി റിമോട്ട് കൺട്രോൾ ഓൺ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലെ പ്രോഗ്രാം അനുസരിച്ച് മാത്രമേ നായ്ക്കുട്ടിക്ക് ജീവിക്കാനാകൂ. അണുവിട വ്യത്യാസം വരുന്നില്ല എന്ന് ഞാൻ ഉറപ്പു തരാം. ഇതും കഴുത്തിലിട്ട് എത്ര എത്ര നായ്ക്കുട്ടികളാണ് അടങ്ങി ഒതുങ്ങി കഴിയുന്നത് എന്നറിയുമോ? അവൾ പ്രതീക്ഷയോടെ കഴുത്തുപട്ടകളിലൂടെ കൈയോടിച്ചു. മിനുസവും മൃദുലവും സുന്ദരവുമായ കഴുത്തുപട്ടകൾ. ഇളം നീല നിറമുള്ള ഒരെണ്ണം അവൾ തെരഞ്ഞെടുത്തു. എനിക്കിതാണ് വേണ്ടത്. മിടുക്കി ഒന്നാം തരം കഴുത്തുപട്ട തന്നെയാണ് തെരഞ്ഞെടുത്തത്. നിങ്ങളെപ്പോലെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കട നടത്തുന്നത്. നായ്ക്കുട്ടികളെ വരുതിക്ക് നിർത്താൻ കഴിയുന്നവരെയാണ് എനിക്കിഷ്ടം. വരൂ, എന്റെ കമ്പ്യൂട്ടർ പ്രൊഫഷണൽസ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ പ്രോഗ്രാം ചെയ്തു തരും. അവർ അവളെ അകത്ത മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ കോട്ടും സൂട്ടും ടൈയും ഒക്കെ ധരിച്ച യുവതി യുവാക്കന്മാർ കമ്പ്യൂട്ടറുകൾക്ക് മുന്നിൽ കണ്ണും നട്ടിരുന്ന് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ തിരഞ്ഞെടുത്ത കഴുത്തുപട്ടയും റിമോട്ടും ഒരു കമ്പ്യൂട്ടർ പയ്യനെ ഏൽപ്പിച്ച് പറഞ്ഞു, DCE 8713. പയ്യൻ മുൻപിലെ കമ്പ്യൂട്ടറിൽ ആ നമ്പർ ടൈപ്പ് ചെയ്തു. സ്ക്രീനിൽ ഒരു ഫോം തെളിഞ്ഞു. ഇതാ, ഈ കസേരയിലിരുന്ന് നിങ്ങളുടെ നായ്ക്കുട്ടിയെ എങ്ങനെ ആക്കിയെടുക്കണം എന്ന് പറഞ്ഞു കൊടുക്കുക. അതനുസരിച്ച് റിമോട്ട് കൺട്രോളിനുള്ള പ്രോഗ്രാം തയ്യാറാക്കി തരും. അത് ശരിയാവുമ്പോഴേക്ക് ഞാൻ വരാം. പേര്, വയസ്സ്, കമ്പ്യൂട്ടർ പയ്യൻ വിവരങ്ങൾ ചോദിച്ച് മറുപടി ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. അവന്റെ ശബ്ദത്തിന് യന്ത്രത്തിന്റെ കരകരപ്പുണ്ടെന്ന് അവൾക്ക് തോന്നി. പ്രോഗ്രാം ചെയ്യുമ്പോൾ ഒരു ചിന്ത പോലും സ്വന്തമായി വേണ്ടല്ലോ അല്ലേ? ഞങ്ങളുടെ സോഫ്റ്റ്വെയർ ഫുൾ പ്രൂഫും അഡ്വാൻസ്ഡുമാണ്. നായ്ക്കുട്ടിയുടെ ചിന്തകളെയും പ്രവൃത്തികളെയും ചലനങ്ങളെ വരെയും റിമോട്ട് കൺട്രോളിലൂടെ നിയന്ത്രിക്കാവുന്ന വിധത്തിൽ പ്രോഗ്രാം നിർമ്മിച്ചു നൽകി, കമ്പ്യൂട്ടർ പയ്യൻ പറഞ്ഞു. കഴുത്തുപട്ട ധരിപ്പിച്ചതിനു ശേഷം റിമോട്ട് കൺട്രോളിലെ ഈ സ്വിച്ച് ഞെക്കുമ്പോൾ നായ്ക്കുട്ടി പൂർണ്ണമായും നിങ്ങളുടെ നിയന്ത്രണത്തിലാകും. പ്രോഗ്രാമിൽ ഇല്ലാത്ത ആരോട് മിണ്ടിയാലും ആരെ കണ്ടാലും എന്തു ചെയ്താലും നിങ്ങൾക്കറിയാം. അത്തരം സന്ദർഭങ്ങളിൽ ദാ ഈ ചുവന്ന ലൈറ്റ് തെളിയും. അപ്പോൾ അതിന് കീഴെയുള്ള സ്വിച്ച് അമർത്തിയാൽ നായ്ക്കുട്ടിയുടെ ചിന്തകളെയും പ്രവൃത്തികളെയും നിയന്ത്രണത്തിലാക്കാം. നായ്ക്കുട്ടിയുടെ ദൂരപരിധി 4 കിലോമീറ്റർ ആക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദൂരപരിധി വിട്ടാൽ ലൈറ്റ് കത്തും. അപ്പോൾ സ്വിച്ച് അമർത്തണം. നായ്ക്കുട്ടി മടങ്ങിയെത്തിക്കൊള്ളും. മാഡം ധൈര്യമായി മുന്നോട്ടു പോകൂ. ഞങ്ങളുടെ പ്രോഗ്രാം നിങ്ങളെ പൂർണ്ണമായും സഹായിക്കും. ഉടമസ്ഥയും അവൾക്ക് ആത്മവിശ്വാസം നൽകി. ഈ ലോകത്തിലെ എല്ലാ നായ്ക്കുട്ടികൾക്കും ഇത്തരം കഴുത്തുപട്ടകൾ ഉണ്ടാക്കി നൽകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഏതവസരത്തിലും ഞങ്ങളെ വിളിക്കാൻ മടിക്കരുത്. രാത്രി വളരെ സ്നേഹത്തോടെ ഓമനിച്ച് കഴുത്തുപട്ട കെട്ടുമ്പോൾ അവൾ നായ്ക്കുട്ടിയോട് പറഞ്ഞു, ഇത് നമ്മുടെ നന്മയ്ക്കാണ്. നല്ല നായ്ക്കുട്ടികൾ എപ്പോഴും അനുസരണയുള്ളവരും അടങ്ങി ഒതുങ്ങി കഴിയുന്നവരുമായിരിക്കും. അലഞ്ഞു തിരിഞ്ഞ് ലോകം കണ്ടു നടക്കുന്നത് നായ്ക്കുട്ടികൾക്ക് നന്നല്ല. ഈ കഴുത്തുപട്ട അത്തരം അപകടങ്ങളിൽ നിന്ന് ഒക്കെ രക്ഷിക്കും.
1: കഴുത്തുപട്ടകൾ KA ബീന എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്.
2: ഇന്നത്തെ സാഹിത്യരംഗം സമാപിച്ചു.

0: ആകാശവാണി ഇപ്പോൾ പദ്ധതികൾ ജനനന്മയ്ക്ക് ഇന്നീ പരിപാടിയിൽ ജൻ ഔഷധി പദ്ധതിയെക്കുറിച്ച് അറിയാം.
1: എല്ലാവർക്കും താങ്ങാവുന്ന വിലയിൽ ഗുണനിലവാരമുള്ള മരുന്നുകൾ ലഭ്യമാക്കുക, അതുവഴി ആരോഗ്യ സംരക്ഷണത്തിനുള്ള ചിലവുകൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജൻ ഔഷധി പദ്ധതി ആരംഭിച്ചത്. 2015 ഈ പദ്ധതി പ്രധാനമന്ത്രി ജൻ ഔഷധി യോജന ആയി നവീകരിക്കുകയും 2016 പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന എന്ന് പുനർനാമകരണം ചെയ്തു.

0: ചെയ്യുകയും ചെയ്തു. സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയിൽ ഗുണമേന്മയുള്ള മരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി ഫാർമസ്യൂട്ടിക്കൽസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന. ജനറിക് മരുന്നുകളായാണ് ജൻ ഔഷധി കേന്ദ്രങ്ങളിൽ മരുന്നുകൾ വിൽപ്പനയ്ക്കെത്തുന്നത്. അതായത് ഇവിടെ എത്തുന്നത് രാസനാമത്തിൽ തന്നെയുള്ള മരുന്നുകളാണ്. ജനറിക് മരുന്നുകൾ ഗുണത്തിലും ഫലത്തിലും ഉപയോഗത്തിലും ബ്രാൻഡഡായ മരുന്നുകളെ പോലെ തന്നെയാണ്. കമ്പനികളുടെ വ്യാവസായിക ഉൽപാദനത്തിൽ പുറത്തു വരുമ്പോഴാണ് മരുന്നുകൾക്ക് കമ്പനി അനുസരിച്ചുള്ള പേരുകൾ നൽകുന്നത്. കുറഞ്ഞ വിലയിൽ ലഭ്യമാണെങ്കിലും ഗുണനിലവാരത്തിലും കാര്യക്ഷമതയിലും ബ്രാൻഡഡ് മരുന്നുകൾക്ക് തുല്യമാണ് ജനറിക് മരുന്നുകൾ. ഇവ ലഭ്യമാക്കുന്നതിനായി പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി സ്റ്റോറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച്. ജനറിക് മരുന്നുകളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക, കുറഞ്ഞ വില താഴ്ന്ന ഗുണനിലവാരത്തെ സൂചിപ്പിക്കുന്നതല്ലെന്ന് ബോധവൽക്കരണ പരിപാടിയിലൂടെ അവബോധം സൃഷ്ടിക്കുക, എല്ലാ ചികിത്സാ ഗ്രൂപ്പുകളെയും ഉൾപ്പെടുത്തി സാധാരണ ഉപയോഗിക്കുന്ന എല്ലാ ജനറിക് മരുന്നുകളും നൽകുക, ഈ പദ്ധതിക്ക് കീഴിൽ ബന്ധപ്പെട്ട ആരോഗ്യ സംരക്ഷണ ഉൽപ്പന്നങ്ങളും നൽകുക. ഇങ്ങനെ താങ്ങാവുന്ന വിലയിൽ ഗുണനിലവാരമുള്ള ജനറിക് മരുന്നുകൾ നൽകുന്നതിലൂടെ ഇന്ത്യയിലെ ഓരോ പൌരന്റെയും ആരോഗ്യ സംരക്ഷണത്തിനുള്ള ചിലവ് കുറയ്ക്കുക എന്നതാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ജനറിക് മരുന്നുകൾ ഇതിനായുള്ള സ്റ്റോറുകൾ വഴി മിതമായ നിരക്കിൽ ലഭ്യമാകുന്നു. ചെലവ് കുറഞ്ഞ മരുന്നുകളെക്കുറിച്ച് അവയുടെ കുറിപ്പടിയെക്കുറിച്ചുമുള്ള കൂടുതൽ അവബോധം പ്രോത്സാഹിപ്പിക്കുക, പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ ബ്രാൻഡ് ചെയ്യപ്പെടാത്ത ഗുണനിലവാരമുള്ള ജനറിക് മരുന്നുകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുക, ജനറിക് മരുന്നുകൾ നിർദ്ദേശിക്കാൻ ഡോക്ടർമാരെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. ദീർഘകാലം മരുന്നുകൾ ഉപയോഗിക്കേണ്ടവർക്കും വിട്ടുമാറാത്ത രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്കും ഈ പദ്ധതി വഴി മരുന്നുകൾ കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കുന്നു. പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗുണനിലവാരമുള്ള മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുന്നു. ജനറിക് മരുന്നുകൾ ലഭ്യമാക്കുകയും അതുവഴി ഒരു വ്യക്തിയുടെ ചികിത്സാ ചെലവ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഉയർന്ന വില നിർബന്ധമായും മികച്ച ഗുണനിലവാരത്തെ സൂചിപ്പിക്കുന്നു എന്നില്ല എന്ന അവബോധം സൃഷ്ടിക്കുക. എല്ലാ ചികിത്സാ വിഭാഗങ്ങളിലും ആവശ്യമുള്ളയിടങ്ങളിലെല്ലാം കുറഞ്ഞ ചികിത്സാ ചെലവും എളുപ്പത്തിലുള്ള ലഭ്യതയും വഴി മെച്ചപ്പെട്ട ആരോഗ്യ പരിരക്ഷ ഈ പദ്ധതിയിലൂടെ ഉറപ്പുവരുത്തുന്നു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജൻ ഔഷധി പദ്ധതിയെക്കുറിച്ചാണ്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ആകാശവാണി ഇപ്പോൾ വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കുവൈത്ത് അമീറുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തി. സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി കുവൈത്തിനെതിരെയുള്ള ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ചു. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ വിദേശനയത്തിന് കീഴിൽ കഴിഞ്ഞ വർഷത്തിനിടെ കാര്യമായ പരിവർത്തനമുണ്ടായതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യൻ പൌരന്മാർക്ക് വിദേശത്തുള്ള തൊഴിൽ സാധ്യത സുഗമമാക്കിയതായും രാജ്യത്തെ വ്യവസായികൾക്ക് വിദേശ വിപണി പ്രവേശനം ലഭിക്കുന്നതിന് ശക്തമായ പിന്തുണ നൽകിയതായും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു.

0: വിബിജി റാംജി പദ്ധതി നടപ്പിലാക്കുന്നതിനായി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി കേന്ദ്ര സർക്കാർ 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ചു. അടുത്ത മാസം 1-ാം തീയതി മുതൽ പുതിയ നിയമം നിലവിൽ വരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ബൾഗേറിയ ഫിൻലാൻഡ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ബൾഗേറിയൻ ഭരണ നേതൃത്വവുമായും വിദേശകാര്യമന്ത്രിയുമായും അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. തുടർന്ന് ഫിൻലാൻഡിലെത്തുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രിയുമായും മറ്റ് പ്രമുഖ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തും. വയനാട് കോളിയാടി സ്കൂളിലെ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ച കുട്ടികളുടെ എണ്ണം 3. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ സ്കൂൾ സന്ദർശിച്ചു. ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ എണ്ണം 68-ൽ നിന്ന് 38-ആയതായി മന്ത്രി പറഞ്ഞു. സ്കൂളിലെ കിണറിലെ വെള്ളത്തിന്റെ പരിശോധനാ ഫലം നാളെ ലഭിക്കും. ഹോട്ടലുകളിലും തട്ടുകടകളിലും കർശന പരിശോധന നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെയും മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്താണ് നടപടി. നിരോധന കാലയളവിൽ പരമ്പരാഗത യാനങ്ങൾക്ക് മാത്രമേ മത്സ്യബന്ധനത്തിന് അനുമതിയുണ്ടാവുകയുള്ളൂ. ട്രോളിംഗ്, ഡബിൾ നെറ്റ് എന്നിവ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. അന്യസംസ്ഥാന ബോട്ടുകൾ അടിയന്തരമായി തീരം വിട്ടു പോകണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ എളുപ്പത്തിൽ പണം സമ്പാദിക്കാൻ സാധിക്കുന്ന ഒരു നിക്ഷേപ പ്ലാറ്റ്ഫോമിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന രീതിയിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗമാണ് ഈ വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് കണ്ടെത്തിയത്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി ചടങ്ങിൽ പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ ഉൾപ്പെടെ 131 അവാർഡുകളാണ് ഈ വർഷം സമ്മാനിക്കുന്നത്. സിഎംആർഎൽ എക്സാലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. വെള്ളിയാഴ്ച രാവിലെ 10-ന് കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് വീണയ്ക്ക് ഇഡി സമൻസ് അയച്ചു. സിഎംആർഎൽ എംഡി ശശിധരൻ കർത്ത ഉൾപ്പെടെ ബന്ധപ്പെട്ട 8 പേർക്കും സമൻസ് അയച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് കെഎസ്യു നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളായ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകി. ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥരായ എസ് സന്ദീപ്, വിപിൻ, അരുൺ, ഷൈജു എന്നിവർക്കാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. കൃഷി മന്ത്രാലയത്തിന്റെ ഖേത് ബച്ചാവോ അഭിയാൻ പ്രചാരണ പരിപാടിയുടെ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. സുസ്ഥിര കൃഷിരീതി പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ മാസം 30 വരെ രാജ്യവ്യാപകമായാണ് ക്യാമ്പയിൻ നടപ്പാക്കുന്നത്. അന്താരാഷ്ട്ര ബ്രിക്സ് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ തുടക്കമായി. ബ്രസീൽ, ചൈന, റഷ്യ, ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെ 21 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ മാസം 13 വരെ നടക്കുന്ന സമ്മേളനത്തിൽ ഭക്ഷ്യസുരക്ഷ, കാലാവസ്ഥ, സൌഹൃദ കൃഷി തുടങ്ങിയവ ചർച്ച ചെയ്യും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി. യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം ചെമ്പക്കുളം തച്ചൻ.

0: വിദ്യാഭ്യാസ രംഗം.
1: വിദ്യാഭ്യാസ രംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഊർജ സംരക്ഷണം ഇന്നിന്റെ ആവശ്യമാണ്. നിലവിൽ ലോകത്ത് ഉടലെടുത്തിരിക്കുന്ന യുദ്ധാന്തരീക്ഷവും ഊർജ സ്രോതസ്സുകളുടെ മേലുള്ള സമ്മർദ്ദവും അവയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത വിളിച്ചോതുന്നതാണ്. ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്തിൽ ഊർജ സംരക്ഷണം എന്ന

0: വിഷയത്തെ അധികരിച്ച് തൃശൂർ രാമവർമ്മപുരം ശാസ്ത്ര സാങ്കേതിക പാർക്ക് സ്പെഷ്യൽ ഓഫീസർ സി ടി അജിത് കുമാർ സംസാരിക്കുന്നു.
1: കാട്ടിൽ ജന്മമെടുത്ത മനുഷ്യവർഗം ഇന്നത്തെ രീതിയിൽ പുരോഗമിച്ചതിന്റെ പ്രധാന കാരണം അവൻ കൈകൾ ഉപയോഗിച്ച് പ്രവൃത്തികൾ നടത്താനും വേട്ട നടത്താനും കൃഷി നടത്താനും തുടർന്ന് ഊർജത്തെ ഉപയോഗപ്പെടുത്തുവാനും തുടങ്ങിയതോടെയാണ്. ഊർജത്തെ ലഭ്യമാക്കുവാനുള്ള ഉറവിടങ്ങൾ അവൻ

ലഭ്യമാക്കുവാനുള്ള ഉറവിടങ്ങൾ അവൻ സ്വയം കണ്ടെത്തി. അതിനുള്ള സാങ്കേതിക വിദ്യയും പതുക്കെ പതുക്കെ അവൻ സ്വായത്തമാക്കി. ആദ്യം തീയ വരുതിയിലാക്കി മെച്ചപ്പെട്ട ജീവിത സൗകര്യമുണ്ടാക്കി. മൃഗങ്ങളെ ഓടിക്കുവാനും ആഹാരം വേവിച്ചെടുക്കുവാനും ഗുഹയിൽ താപം നിലനിർത്താനും തീ ഉപകാരപ്പെട്ടു. തീയെ സൂക്ഷിച്ചു വയ്ക്കുവാനും ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കുവാനും അവൻ പഠിച്ചു. യുദ്ധത്തിനും തീ അനിവാര്യമായിരുന്നു. ഊർജത്തെ മെരുക്കുവാൻ സഹായിച്ച ഏറ്റവും പ്രധാന കണ്ടുപിടുത്തം തീയുടെ നിയന്ത്രിത ഉപയോഗമാണ്. കൃഷി കണ്ടെത്തിയപ്പോൾ ചാരമുണ്ടാക്കി കൃഷിക്ക് ഉപയുക്തമാക്കുവാനും തീ ഉപയോഗിച്ചു തുടങ്ങി. ലഭ്യമായ മറ്റു ഊർജ്ജശക്തികൾ സൗരോർജവും കാറ്റും ജലശക്തിയുമായിരുന്നു. പരമ്പരാഗതമായി മനുഷ്യവർഗം ഒരു ഊർജ്ജസ്രോതസ് എന്ന നിലയിൽ ആശ്രയിച്ചിരുന്നത് സൗരോർജത്തെയാണ്. പ്രധാനമായും ധാന്യങ്ങളും തുണികളും മറ്റും ഉണക്കുന്നതിനായിരുന്നു സൗരോർജം ഉപയോഗിച്ചിരുന്നത്. പിന്നീട് കാറ്റ്, വെള്ളത്തിന്റെ ഒഴുക്ക് എന്നിവയും ഊർജ്ജാവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു. ജീവിതത്തിന്റെ മെച്ചപ്പെടുത്തലിന് നിത്യവും ഉപയോഗിച്ചിരുന്ന ഊർജ്ജസ്രോതസ് വിറകും ജൈവവസ്തുക്കളും ആയിരുന്നു. ഇവയും ആത്യന്തികമായി സൗരോർജത്തിന്റെ ഫലമായുണ്ടാകുന്നതാണ്. ധാന്യങ്ങളുടെ പതിരുമാറ്റാനും ജലയാത്രയ്ക്കുമായിരുന്നു കാറ്റിനെ ഉപയോഗിച്ചിരുന്നത്. ധാന്യങ്ങൾ പൊടിക്കുവാൻ കാറ്റും ജലചക്രവും ഉപയോഗിച്ചു. ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ഗ്രാമങ്ങളിൽ ഇത്തരം മില്ലുകൾ പ്രവർത്തനം നടത്തിവരുന്നു. ചാണക്യന്റെ കാലത്ത് കാറ്റാടി യന്ത്രം ഉപയോഗിച്ച് ജലസേചനം നടത്തിയാൽ രാജ്യത്തിന് കൂടുതൽ നികുതി കൊടുക്കേണ്ടതുണ്ടായിരുന്നു എന്ന് അർത്ഥശാസ്ത്രത്തിൽ സൂചനയുണ്ടെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്രകാരം ജലസേചനം നടത്തിയാൽ കുറഞ്ഞ അധ്വാനത്താൽ കൂടുതൽ വിളവ് ഉണ്ടാകുമെന്ന് ചാണക്യന് മനസ്സിലായി കാണും എന്ന് വേണം കരുതാൻ. വെള്ളത്തിന്റെ ഒഴുക്കും സാധനങ്ങൾ കടത്തുന്നതിന് ഉപയോഗിച്ചിരുന്നു. വെള്ളത്തെ ഉയരമുള്ളിടത്ത് തടഞ്ഞു നിർത്തി ജലസേചനത്തിന് ഉപയോഗിച്ചിരുന്നതും മറ്റൊരു തരത്തിലുള്ള ഊർജ സംരക്ഷണമായിരുന്നു. ഇത് കൃഷിക്കും യുദ്ധത്തിനും ഉപയോഗിച്ചിരുന്നു. 1800കളിൽ ആവിയന്ത്രങ്ങളുടെ പടപ്പുറപ്പാട് തുടങ്ങി. ഊർജം എവിടെയും ലഭ്യമാകും എന്നതാണ് ആവിയന്ത്രത്തിന്റെ ആവിർഭാവം കൊണ്ടുവന്നത്. നീരാവി കൊണ്ട് യന്ത്രങ്ങളും തീവണ്ടിയും ഓടിക്കാമെന്നായി. ഒരു കൂട്ടം സാങ്കേതിക വിദഗ്ധർ ഇതിന് പുറകിലുണ്ടെങ്കിലും ജെയിംസ് വാട്ട് എന്ന എഞ്ചിനീയറാണ് നല്ലൊരു ആവിയന്ത്രം ഉണ്ടാക്കിയെടുത്തത്. വിറകും പിന്നീട് കൽക്കരിയുമായിരുന്നു ഇതിനുള്ള ഇന്ധനം. കൽക്കരിയുടെ ഉപയോഗം ഫലവത്തായതു മുതൽ ലോക ഊർജ്ജരംഗം മാറിപറിഞ്ഞു. ഇന്ധനങ്ങൾ നൽകി അവ കത്തിച്ച് നീരാവിയുണ്ടാക്കി യന്ത്രങ്ങളെക്കൊണ്ട് രണ്ടിരട്ടിയോ പത്തിരട്ടിയോ ജോലി ചെയ്യിപ്പിക്കാം എന്നു വന്നു. സാങ്കേതിക വിദ്യയുടെ പുറകിലുള്ള ശാസ്ത്രത്തെ മനുഷ്യൻ കണ്ടെത്തി. പിന്നെ ലോകവികസനം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഒത്തുചേരൽ കൊണ്ട് കുതിച്ചുപാഞ്ഞു. പെട്രോളിയം ഊർജ്ജസ്രോതസ്സുകളുടെ മുൻനിരയിലേക്ക് വന്നു. 19-20 നൂറ്റാണ്ടിൽ ജലവും പിന്നെ അണുശക്തിയും ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദനം തുടങ്ങി. 21 നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഹരിത ഊർജം എന്ന ആശയം ലോകമെമ്പാടും വേരുറച്ചു. ഖനിജ ഊർജം അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നതും അവ സംരക്ഷിച്ചുപയോഗിച്ചാലേ വരും തലമുറയ്ക്ക് ഉപയോഗിക്കാനാവുകയുള്ളൂ എന്നതും പുതിയ ഊർജ്ജസ്രോതസ്സുകളെ ഫലവത്തായി ഉപയോഗിക്കുവാൻ ലോകത്തെ പ്രേരിപ്പിക്കുന്നു. മനുഷ്യ പുരോഗതിയുടെ ചരിത്രം ഊർജ്ജസ്രോതസ്സുകളുടെ ചരിത്രം കൂടിയാണ്. ഊർജ്ജ സംരക്ഷണത്തിന് അവിടെയേറെ പ്രാധാന്യമുണ്ട്. ലോകമെമ്പാടുമുള്ള ഊർജ്ജാവശ്യം ഇന്ന് നിറവേറ്റുന്നത് ഫോസിൽ ഇന്ധനങ്ങളാണ്. പെട്രോളിയം, പ്രകൃതിവാതകം, കൽക്കരി, ലിഗ്നൈറ്റ് എന്നിവയാണ് പ്രധാനപ്പെട്ട ഫോസിൽ ഇന്ധനങ്ങൾ. ഷെയിൽ ഗ്യാസ്, മീഥെയിൽ ഹൈഡ്രേറ്റ് അഥവാ മീഥെയിൽ ഐസ് എന്നിവയും ഭാവിയിൽ ഊർജ ഇന്ധനങ്ങളോട് കൂട്ടിച്ചേർക്കപ്പെടും. ഈ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിച്ചാണ് വൻതോതിൽ വൈദ്യുതി ലോകമെമ്പാടും ഉൽപ്പാദിപ്പിക്കുന്നത്. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ അന്തരീക്ഷ മലിനീകരണം കൽക്കരി നിലയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല വിലയേറിയ ഫോസിൽ ഇന്ധനങ്ങൾക്ക് ശോഷണവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നുള്ള ഭൂരിപക്ഷം വാഹനങ്ങൾക്കും ഫോസിൽ ഇന്ധനങ്ങൾ അത്യന്താപേക്ഷിതമാണ്. പെട്രോളോ ഡീസലോ ഗ്യാസോ കൽക്കരിയോ ആണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്. ഒരു യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ 800 ഗ്രാം മുതൽ 1 കിലോഗ്രാം വരെ കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്നുണ്ട്. കൂടാതെ ശരാശരി 7 ഗ്രാം സൾഫർ ഡയോക്സൈഡും 2.4 ഗ്രാം നൈട്രസ് ഓക്സൈഡും ഓരോ യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോഴും പുറന്തള്ളൽ നടത്താറുണ്ട്. വൈദ്യുതി വാഹനങ്ങളുടെ കാര്യമെടുത്താലോ ഏതാണ്ട് 60% വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൽക്കരി കത്തിച്ചിട്ടാണ്. അതുകൊണ്ട് വൈദ്യുതി വാഹനങ്ങളുടെ യാത്രയും പെട്രോൾ വാഹനങ്ങളെപ്പോലെ തന്നെ തീരെ കുറയ്ക്കേണ്ടതാണ്. വാഹനം ഓടുന്ന നഗരത്തിൽ മലിനീകരണമില്ലെങ്കിലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന നിലയങ്ങളിൽ മലിനീകരണം തീർച്ചയായും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഊർജ്ജ സംരക്ഷണം ഒരു ജീവിതചര്യയായി എല്ലാവരും നടത്തേണ്ടതാണ്. ഊർജ്ജ സംരക്ഷണത്തിന് എന്നും പ്രാധാന്യമുണ്ട്. ഇന്ന് ലോകം ചലിക്കുന്നത് തന്നെ പെട്രോളിയത്തിലും വൈദ്യുതിയിലുമാണെന്ന് പറയാം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചിമേഷ്യൻ യുദ്ധം വീണ്ടും ലോകത്തെ ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് തള്ളിവീഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് ഒരു പക്ഷേ ഊർജ്ജം അമൂല്യമാണെന്നുള്ള സന്ദേശം ലോകത്തിന് കൊടുക്കാനും കാരണമായേക്കാം.
അതനുസരിച്ചുള്ള ഗവേഷണങ്ങൾക്ക് ലോകരാജ്യങ്ങൾ കൈകോർക്കാനും മതി. നവ ഊർജ്ജസ്രോതസ്സുകളെ ഉപയോഗപ്പെടുത്താനും ഇത് ആക്കം കൂട്ടുന്നുണ്ട്. ഇന്ത്യയും ഈ പ്രതിസന്ധിയിൽ നിന്ന് മാറ്റപ്പെടുന്നില്ല. ഇറക്കുമതിയിലൂടെയാണ് നാം പെട്രോളിയത്തിന്റെ ആവശ്യം കൈവരിക്കുന്നത്. അത് കൃത്യമായി ലഭ്യമല്ലെങ്കിൽ ഏത് രാജ്യത്തെപ്പോലെ ഇന്ത്യയിലും ഊർജ്ജക്ഷാമം ഉണ്ടായേക്കാം. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഊർജ്ജ സംരക്ഷണത്തിന് അതിന്റേതായ പ്രാധാന്യമുണ്ട്. ഇതിനു മുമ്പ് ലോകത്തെ ഊർജ്ജക്ഷാമത്തിന്റെ കെടുതിയിലേക്ക് തള്ളിവിട്ടത് 1990

ൂറിലെ ഇറാഖ് യുദ്ധവും 1973 പെട്രോളിയം പ്രതിസന്ധിയുമായിരുന്നു. 1973 എണ്ണ ഉൽപ്പാദക രാജ്യങ്ങൾ ഒറ്റയടിക്ക് പെട്രോളിയത്തിന് 3 ഇരട്ടി വില കൂട്ടി. ലോകമാകെ ഊർജ പ്രതിസന്ധിയുടെ നടുക്കടലിലേക്ക് വീണു. പക്ഷേ ഇതിന് ചില നല്ല വശങ്ങളുമുണ്ടായി. പെട്രോളിയം തീർന്നുപോകുന്ന ഒരു വസ്തുവാണെന്ന് ലോകരാജ്യങ്ങളും ജനങ്ങളും ഒന്നുകൂടി ഉരുവിട്ടു പഠിച്ചു. പുതിയ ഗവേഷണങ്ങൾ മൂലം വാഹനങ്ങളുടെ മൈലേജ് 4 ഇരട്ടിയായി. അതോടൊപ്പം പുതിയ ഊർജ സ്രോതസ്സുകളായ സോളാർ, കാറ്റ് തുടങ്ങിയവ കണ്ടെത്താനും അവയുടെ ടെക്നോളജി വികസിപ്പിച്ചെടുക്കുവാനും സംവിധാനങ്ങൾ ഒരുക്കി. ശാസ്ത്രം ഹരിത ഊർജത്തിന്റെ പുറകെ കൂടി. ഊർജ സംരക്ഷണം എപ്രകാരം നടപ്പാക്കാം? ഊർജ സംരക്ഷണം നടപ്പാക്കേണ്ടത് പ്രധാനമായും 3 രീതിയിലാണ്. അതിൽ ആദ്യത്തേത് പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കുക എന്നതാണ്. അത് നിർവഹിക്കേണ്ടത് സാങ്കേതിക വിദഗ്ധരാണ്. ഗവേഷണത്തിന് ലോകരാജ്യങ്ങൾ തുക മാറ്റിവെക്കുന്നത് പോലെ നമ്മുടെ രാജ്യവും ഏറെ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ഗവേഷണത്തിന്റെ ഫലമായാണ് വൈദ്യുതി കൂടുതൽ ഉപയോഗിച്ചിരുന്ന ബൾബുകൾ മാറ്റി നാം LED ബൾബുകളും മൈലേജ് കൂടിയ വാഹനങ്ങളും ഉപയോഗിച്ചു തുടങ്ങിയത്. രണ്ടാമത്തെ രീതി വ്യാപകമായ ഊർജ സംരക്ഷണ പ്രചാരണമാണ്. ഊർജ സംരക്ഷണ വാരവും ക്ലാസുകളും പ്രഭാഷണങ്ങളും ഒക്കെ നടത്തുന്നത് ജനമനസ്സുകളിൽ അതിന്റെ പ്രാധാന്യം നൽകുന്നതിനാണ്. ഇത് നമ്മുടെ ശീലമാകണം. ഒരു യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ അങ്ങകലെയുള്ള താപനിലയത്തിൽ 800 ഗ്രാം കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിൽ കലരും എന്ന് നേരത്തെ പറഞ്ഞത് പഠിക്കേണ്ടിയിരിക്കുന്നു. മൂന്നാമത്തേത് ബദൽ ഊർജ സ്രോതസ്സുകൾക്കായുള്ള അന്വേഷണവും അതിന്റെ വ്യാപനവുമാണ്. സൗരോർജ്ജം, കാറ്റ്, ജൈവോർജ്ജം എന്നിവയിൽ നിന്നുള്ള ഊർജ നിലയങ്ങൾ ഇന്ന് വ്യാപകമായി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ പരിസ്ഥിതി സൌഹാർദ്ദമാണ്. ലോക നേതാക്കൾ ഇതിനായി കാലാവസ്ഥാ സമ്മേളനങ്ങൾ ചേരുകയും അതിന്റെ അനുരണനങ്ങൾ ജനങ്ങളിലെത്തുകയും ചെയ്യുന്നുണ്ട്. ഊർജ സംരക്ഷണം നമ്മുടെ ശീലമാക്കിയാൽ രാഷ്ട്രത്തോട് ചെയ്യുന്ന ഒരു സേവനമാണ്. ഊർജക്ഷമത കൈവരിക്കേണ്ട പ്രധാനപ്പെട്ട മേഖലയാണ് ഗാർഹിക രംഗത്തുള്ള ഇന്ധനങ്ങളുടെ ഉപയോഗം. ഗാർഹിക ഊർജ ഉപഭോഗം കാര്യക്ഷമമാക്കാൻ വീട്ടിലെ ഓരോ അംഗവും ശ്രദ്ധിക്കേണ്ടതാണ്. വൈദ്യുതി, ഇന്ധനം എന്നിങ്ങനെയാണ് വീടുകളിൽ ഊർജം ഉപയോഗിക്കുന്നത്. ഇന്ധനങ്ങളിൽ പ്രധാനം പാചകവാതവും വിറകും മണ്ണെണ്ണയും എന്നിവയുമാണ്. പിന്നെ വൈദ്യുതി എന്ന ഊർജ രൂപവും. ഇവയുടെ കാര്യക്ഷമമായ വിനിയോഗം ഊർജലാഭവും സമയലാഭവും ഉണ്ടാക്കുന്നു. ഒരു പൊതുസ്വത്തായ ഊർജം ചെറിയൊരളവിൽ നാം ലാഭിച്ചാൽ മറ്റെവിടെയെങ്കിലും ഒരു വീട്ടുകാർക്ക് കൂടി വൈദ്യുതി വെളിച്ചം ലഭ്യമാകും. ഒരു ചെറിയ വർക്ക്ഷോപ്പിൽ ഒരാൾക്ക് കൂടി ജോലി ചെയ്യാനുള്ള വൈദ്യുതി ലഭ്യമാകും. അതുമല്ലെങ്കിൽ കഠിനമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അധ്വാന ഭാരം കുറയ്ക്കുവാൻ ഈ ഊർജ്ജലാഭം ഉപകരിക്കും. പാചകവാത സ്റ്റൗ വാങ്ങുമ്പോൾ ഇന്ധനക്ഷമതയുള്ള സ്റ്റൗ വാങ്ങുന്നതാണ് നല്ലത്. പെട്രോളിയം കൺസർവേഷൻ റിസർച്ച് അസോസിയേഷന്റെ മുദ്രയുള്ള സ്റ്റൗ വിപണിയിലുണ്ട്. ഇത് ഗ്യാസ് കൂടുതൽ ലാഭിച്ചു തരും. ഊർജ്ജം കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിലൂടെയും ഊർജ്ജക്ഷമതയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെയും വൈദ്യുതി ലാഭിക്കാനാകും. വൈദ്യുതി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് വൈകിട്ട് 6 മുതൽ രാത്രി 10 മണി വരെയാണ്. വൈദ്യുതിയുടെ ആവശ്യത്തിന്റെ പീക്ക് ടൈം എന്നാണിത് അറിയപ്പെടുന്നത്. വീട്ടുകാർ വൈദ്യുതിയുടെ വില ഒരേപോലെ കൊടുക്കുന്നുണ്ടെങ്കിലും വിതരണ കമ്പനി വൈകിട്ടത്തെ വൈദ്യുതിയിൽ ഭൂരിപക്ഷവും പുറമേ നിന്നും വില കൊടുത്തു വാങ്ങുകയാണ് ചെയ്യുന്നത്. ഇതിന് കൂടുതൽ വിലയാണ് അവർ കൊടുക്കുന്നത്. ആത്യന്തികമായി ഇതൊക്കെ ബാധിക്കുന്നത് ജനത്തെയാണ്. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാവുന്നത് ഒന്നോ രണ്ടോ ആവശ്യമില്ലാത്ത ലൈറ്റ് ഓഫ് ആക്കുക എന്നതാണ്. വൈകിട്ട് ആവശ്യമില്ലാത്ത വൈദ്യുതി ഉപകരണങ്ങളായ വാഷിംഗ് മെഷീൻ, വൈദ്യുത മോട്ടോർ, വൈദ്യുത ഇസ്തിരിപ്പെട്ടി, വൈദ്യുത ഹീറ്റർ, ഹോട്ട് പ്ലേറ്റ്, ഇൻഡക്ഷൻ കുക്കർ, കാർ ചാർജിംഗ് തുടങ്ങിയവ രാത്രി 10 മണിക്ക് ശേഷമോ പകലോ ഉപയോഗിക്കുകയാണ് നല്ലത്. പുതിയ താരിഫ് പ്രകാരം രാത്രിയിലെയും പകലത്തെയും വൈദ്യുതിക്ക് KSEB ഇളവ് നൽകുന്നുണ്ട്. വൈദ്യുതി പ്രസാരണ നഷ്ടം കുറയ്ക്കുക എന്നതും വൈദ്യുതി ലാഭത്തിന് ഉതകുന്ന പ്രവർത്തനമാണ്. ഇത് നിർവഹിക്കേണ്ടത് വിതരണ കമ്പനികളും സർക്കാരുമാണ്. ഹൈ വോൾട്ടേജ് ലൈൻ അനുപാതം വർദ്ധിപ്പിച്ച് പ്രസാരണ നഷ്ടം കുറയ്ക്കാവുന്നതാണ്. വിദേശ രാജ്യങ്ങളിൽ ഇതിലുണ്ടായ ശാസ്ത്ര മുന്നേറ്റം വിതരണ കമ്പനിയുടെ ഗവേഷണ വിഭാഗം അനുവർത്തിക്കേണ്ടതാണ്. വിതരണ കമ്പനികൾക്ക് എഞ്ചിനീയറിംഗ് കോളേജുകളുമായി കൈകോർത്ത് ഗവേഷണ അടിത്തറ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വൈദ്യുതി വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിന് ചില നിയന്ത്രണങ്ങളും ഉണ്ടാകേണ്ടതാണ്. പകൽ സമയം പൊതു ചാർജിംഗ് കേന്ദ്രത്തിൽ നിന്ന് ചാർജ് ചെയ്യുന്നവർക്ക് നിരക്ക് വളരെ കുറച്ച് ജനത്തെ ഇതിൽ താൽപര്യം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വൈദ്യുത വാഹന ഉടമസ്ഥരുടെ വീട്ടിൽ TOD മീറ്റർ സ്ഥാപിച്ച് പീക്ക് ടൈം ചാർജിംഗിന് കൂടുതൽ നിരക്കും മറ്റു സമയങ്ങളിൽ കൂടുതൽ സൌജന്യവും നൽകാവുന്നതാണ്. വൈദ്യുതി സംരക്ഷണ മാർഗങ്ങൾ എന്തൊക്കെയാണ്? ആവശ്യം കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ആക്കുകയാണ് ആദ്യം വേണ്ടത്. വൈദ്യുതി ലാഭം മാത്രമല്ല ഇതിന്റെ നേട്ടം. നേരത്തെ പറഞ്ഞതുപോലെ വൈദ്യുതി ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട മലിനീകരണം കുറയ്ക്കാനും ഇതുമൂലം കഴിയുന്നുണ്ട്. സൂര്യപ്രകാശവും കാറ്റിന്റെ ഒഴുക്കും ശരിയായി ഉപയോഗപ്പെടുത്തുക എന്നതാണ് രണ്ടാമത്തെ കാര്യം. മാത്രമല്ല ഇത് മുറിക്കുള്ളിൽ ഓക്സിജന്റെ അളവും വർദ്ധിപ്പിക്കും. രാത്രി മുഴുവൻ ജനലും വാതിലും അടച്ചിട്ട് ഉറങ്ങുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഓക്സിജൻ കുറഞ്ഞുവരും. ഇത് ആരോഗ്യ പ്രശ്നത്തിലേക്കും വഴിതെളിക്കും. ലൈറ്റിംഗ് ഉപകരണങ്ങളും ഷെയ്ഡുകളും ഇടയ്ക്കിടെ തുളച്ചു വൃത്തിയാക്കി വയ്ക്കുക. ഓട്ടോമാറ്റിക് ലൈറ്റിംഗ് നിയന്ത്രണ സംവിധാനങ്ങൾ ഉപയോഗിക്കുക. വിദൂര നിയന്ത്രണ സ്വിച്ചിംഗ് വൈഫൈ കൊണ്ട് നടത്തുക. ലൈറ്റുകൾ ശരിയായ ഉയരത്തിലും സ്ഥാനത്തും സ്ഥാപിക്കുക. ബ്രഷ്ലെസ് DC

0: ഫാനുകൾ സ്ഥാപിക്കുക. ഫാനും ടിവിയും പോലുള്ള ഏതുപകരണങ്ങളും റിമോട്ടിൽ മാത്രം ഓഫ് ചെയ്യാതെ സ്വിച്ച് ഉപയോഗിച്ച് ഓഫ് ചെയ്യുക. സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുക. ഉപയോഗശേഷം കമ്പ്യൂട്ടർ മോണിറ്റർ ഓഫാക്കുക. വൈകിട്ട് 6 മുതൽ 10 മണിവരെയുള്ള സമയത്ത് വൈദ്യുത ഉപകരണികൾ കഴിയുന്നത്ര ഉപയോഗിക്കാതിരിക്കുക. സോളാർ വാട്ടർ ഹീറ്ററുകൾ ഉപയോഗിക്കുക എന്നിവയൊക്കെ വൈദ്യുത സംരക്ഷണ പ്രവർത്തനങ്ങളും മെച്ചപ്പെട്ട വൈദ്യുതി ഉപയോഗ രീതികളുമാണ്. 24 മണിക്കൂറും വൈദ്യുതിയുമായി ബന്ധിപ്പിച്ചിരിക്കേണ്ട ഉപകരണമാണ് റെഫ്രിജറേറ്റർ. എന്നാൽ അതിന്റെ സ്വയം പ്രവർത്തന രീതി കൊണ്ട് ഉള്ളിലെ താപനില തൊട്ടറിഞ്ഞ ശേഷം അഥവാ സെൻസറുകൾ പ്രവർത്തിച്ചു മാത്രമേ കംപ്രസറുകൾ പ്രവർത്തിക്കേണ്ടതുള്ളൂ. കംപ്രസർ പ്രവർത്തിപ്പിക്കുമ്പോൾ മാത്രമേ കൂടുതലായി വൈദ്യുതി ഉപയോഗിക്കുകയുള്ളൂ. ഇടയ്ക്കിടെ ഫ്രിഡ്ജ് വാതിൽ തുറക്കുമ്പോൾ അകത്തുള്ള തണുത്ത വായു പുറത്തേക്ക് രക്ഷപ്പെടുകയും പകരം കൂടുതൽ താപനിലയുള്ള അന്തരീക്ഷ വായു ഫ്രിഡ്ജിനുള്ളിൽ കയറുകയും ചെയ്യും. ഇത് കൂടുതൽ വൈദ്യുതി ചെലവാക്കും. ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി എന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനം വൈദ്യുത ഉപകരണങ്ങൾക്ക് അവയുടെ ദക്ഷത അഥവാ എഫിഷ്യൻസി അനുസരിച്ച് സ്റ്റാർ ലേബൽ നൽകിയിട്ടുണ്ട്. കൂടുതൽ സ്റ്റാർ ഉള്ളവയാണ് ദക്ഷതയിൽ മുന്നിട്ട് നൽകുന്നത്. ഒരു സാധാരണ ഫ്രിഡ്ജ് പ്രതിദിനം ശരാശരി 1.5 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ പോസ്റ്റ് ഫ്രീ മോഡൽ കൂടുതൽ യൂണിറ്റ് വൈദ്യുതി അധികമായി ഉപയോഗിക്കും. ഐസ് അടിഞ്ഞുകൂടുന്നത് തടയാൻ ഇടയ്ക്കിടെ വൈദ്യുത ഹീറ്റർ പ്രവർത്തിപ്പിച്ച് ഐസിനെ ഉരുക്കിക്കളയുന്ന സംവിധാനമാണിത്. സാധാരണ ഉപയോഗങ്ങൾക്ക് പോസ്റ്റ് ഫ്രീ ഫ്രിഡ്ജ് ആവശ്യമില്ല. അത്യാവശ്യം വരുമ്പോൾ വാതിൽ തുറന്നിടുകയാണ് നല്ലത്. അതോടൊപ്പം വൃത്തിയാക്കൽ കൂടി നടത്താം. വൈകുന്നേരം 6 മുതൽ 10 മണിവരെ ഈ പ്രവൃത്തി നടത്തിയാൽ പീക്ക് സമയ വൈദ്യുതി ഉപഭോഗം കുറയ്ക്കാനും സാധിക്കും. ഫ്രിഡ്ജിലെ ഏറ്റവും താണ താപനില മുകളിലെ ഫ്രീസർ യൂണിറ്റിലാണ്. ബാക്കി ഭാഗങ്ങൾ അകത്തെ വായുവിന്റെ ഒഴുക്ക് കൊണ്ടാണ് തണുക്കുന്നത്. ഈ വായുവിന്റെ ഒഴുക്കിന് തടസ്സമാകാത്ത രീതിയിലാവണം ഉള്ളിലെ പാത്രങ്ങൾ വെക്കുന്നത്. ഫ്രിഡ്ജിനുള്ളിൽ വെക്കേണ്ടതല്ലാത്ത സാധനങ്ങൾ പോലും പലപ്പോഴും അതിൽ ഉണ്ടാകാറുണ്ട്. ലോഹപാത്രങ്ങൾ ഒഴിവാക്കി പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ആഹാരം വെക്കുന്നതാണ് നല്ലത്. ഫ്രിഡ്ജിനുള്ളിൽ ആഹാര സാധനങ്ങൾ അടച്ചു വച്ചിരിക്കണം. അതല്ലെങ്കിൽ ആഹാര വസ്തുക്കളിലെ ജലാംശം ഫ്രിഡ്ജിനുള്ളിൽ നിറയുകയും അത് വൈദ്യുതി ഉപഭോഗം വർദ്ധിപ്പിക്കുകയും ചെയ്യും.
1: ഊർജ സംരക്ഷണം എന്ന വിഷയത്തെക്കുറിച്ച് തൃശൂർ രാമവർമ്മപുരം ശാസ്ത്ര സാങ്കേതിക പാർക്ക് സ്പെഷ്യൽ ഓഫീസർ സി ടി അജിത് കുമാർ നടത്തിയ പ്രഭാഷണത്തിന്റെ 1-ാം ഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ജസ്ലോ ഇമ്മാനുവൽ ജോയ്, നിർവഹണം നീതി എലിസബത്ത് ജോസഫ്. ഒരു പ്രത്യേക അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31, 2026.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
3: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടൻ ഐരൂർ മോഹൻ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം. 9495964321 അല്ലെങ്കിൽ 9496596321. നമ്പറുകൾ ഒരിക്കൽ കൂടി: 9495964321 അല്ലെങ്കിൽ 9496596321. അതിഥി ചലച്ചിത്ര നടൻ ഐരൂർ മോഹൻ. ആകാശവാണി
4: കഥാപ്രസംഗം. അവതരിപ്പിക്കുന്നത് കല്ലുവാതുക്കൽ പുരുഷോത്തമൻ. കഥ ചന്ദനക്കട്ടിൽ.
5: കേരള ചരിത്രത്തിന്റെ ഇരുളടഞ്ഞ ഏടുകൾ മറിച്ചു നോക്കിയാൽ ആരും അന്താളിച്ചു നിന്നു പോകുന്ന അവിശ്വസനീയമായ പലതും അവിടെ കാണാൻ കഴിയും. അപരിഷ്കൃതങ്ങളും അലംഘ്യങ്ങളുമായ ആചാരങ്ങളും വിശ്വാസങ്ങളും നമ്മെ ഞെട്ടിപ്പിക്കും. മനുഷ്യ സമൂഹത്തെ സ്വന്തം ഇംഗിതത്തിനു വേണ്ടി കടിഞ്ഞാണിട്ട് പിടിച്ച നിയമ സംഹിതകൾ, ഈശ്വരേച്ഛയായി ജനങ്ങൾ അംഗീകരിച്ചു കൊടുത്ത പഴയ കാലം, വൈവിധ്യമാർന്ന ജീവിതമണ്ഡലത്തെയാകെ സാമ്പത്തിക മേൽക്കോയ്മയുടെ നീരാളി പിടിത്തത്തിൽ ശ്വാസം മുട്ടിച്ച കാലം, പ്രത്യക്ഷ ദൈവതമായ രാജാവിനു വേണ്ടി രാജാധികാരത്തെ നിലനിർത്തുന്ന നെടുന്തൂണുകളായ നാടുവാഴികൾക്ക് വേണ്ടി, ആ നാടുവാഴികളെ തീറ്റിപ്പോറ്റുന്ന ജന്മികൾക്ക് വേണ്ടി ജന്മം തുലച്ച അധ്വാനിക്കുന്ന ജനത കേവലം ഇരുകാലിമാടുകളായി കഴിഞ്ഞ കാലം. മഹാകവി ജി ശങ്കരക്കുറുപ്പ് ചേതോഹരമായ തന്റെ ആഖ്യാന കാവ്യത്തിലൂടെ കേരള ചരിത്രത്തിൻ്റെ ഇരുളടഞ്ഞ ഏടുകളിലേക്ക്.

കേട്ടാൽ വളരെ നിസ്സാരമായൊരാവശ്യമാണെന്ന് തോന്നാം, പക്ഷേ ആ കാലം കട്ടിലിൽ കിടക്കുവാനുള്ള സൗഭാഗ്യം തമ്പുരാക്കന്മാർക്കും തമ്പുരാട്ടിമാർക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള കാര്യം മറക്കരുത്. പൊതുജനം നിലത്ത് പായിട്ട് കിടന്നുകൊള്ളണം, അതായിരുന്നു പതിവ്. കട്ടിലിൽ കിടക്കാൻ സൗഭാഗ്യമുള്ള തമ്പുരാട്ടിക്ക് കട്ടിലില്ലാഞ്ഞിട്ടല്ല, പുതിയ മട്ടിലും രൂപത്തിലുമുള്ള ഒരു കട്ടിൽ വേണം. തമ്പുരാട്ടിയുടെ ഈ മോഹം സൗകര്യം പോലെ തന്നെ തമ്പുരാനോട് തലയണ മന്ത്രത്തിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. വെമ്പനാട് ഇന്നത്തെ കോട്ടയം തന്നെ. വേമ്പനാട്ട് കായലിന്റെ കിഴക്കൻ തീരപ്രദേശങ്ങളെല്ലാം വെമ്പലനാടായിട്ടാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. തമ്പുരാട്ടിക്ക് ഇങ്ങനെയൊരു മോഹം ജനിച്ചപ്പോഴേക്കും തമ്പുരാന്റെ കൽപ്പന പുറപ്പെട്ടു കഴിഞ്ഞു. ഭരണയന്ത്രം ആകെ ഒന്നോടെ ചലിച്ചു.

ഈ മേൽനോട്ടക്കാരൻ മേനോനാണ് ഈ മേനോക്കി അച്ഛൻ, അതായത് സൂപ്പർവൈസർ. അയാളുടെ സ്റ്റാഫിൽപ്പെട്ടവരാണ് മറ്റു മേനോന്മാർ. മേലെഴുത്തിനുള്ള ആഫീസർമാരാണ് ഈ മേലെഴുത്ത് പിള്ളമാർ. പിന്നെ ക്രമസമാധാന പാലനത്തിനും തടി നാട്ടിൽ കൊണ്ടുവരുന്നതിനും ആൾ വേണമല്ലോ, അതിനാണ്. 1080-ൽ പരം നായന്മാർ. പിന്നെ പണി നടക്കണമല്ലോ, അതിന് കൊത്തുപണിക്കാർ. തടി തറയിൽ വന്നല്ലേ പണി നടക്കൂ, അതിന് തച്ചന്മാർ. എന്ത് ഇളക്കമായി പോയെന്ന് നോക്കണം. വാക്കത്തിക്കോ.

സകല സന്നാഹങ്ങളോടും കൂടിയൊരു വലിയ സംഘം അതാ പുറപ്പെട്ടു കഴിഞ്ഞു. അതിരാവിലെ രാജകൽപ്പന നടപ്പാക്കാൻ അവർ സംഘമായി പുറപ്പെടുമ്പോൾ ഒരാൾ മുന്നറിയിപ്പ് നൽകി.

പക്ഷികൾ പാറി നടക്കുന്ന കൊടും കാടുകളിലൂടെ, വൃക്ഷങ്ങൾ ഇടതിങ്ങിയ കുടിയിടങ്ങളിലൂടെ ചന്ദനത്തടി തേടിയിറങ്ങിയ ആ സർക്കാർ സംഘം മുന്നോട്ട് മുന്നോട്ട് പോയി. ഗ്രാമീണ കേരളത്തിന്റെ പ്രകൃതി ഭംഗി കണ്ടു നിൽക്കാൻ നേരമില്ലാതെ നേരെ ചന്ദനം വളരുന്ന കൊടും കാട് തേടി പോവുകയാണ് ആ നാടുവാഴി കിങ്കരന്മാർ.

ആ അന്വേഷണ യാത്രക്കിടയിൽ ഇടയ്ക്കിടെ കട്ടിലിന് പറ്റിയ പല തടികളും കണ്ടു. പക്ഷേ അതൊന്നും പോരല്ലോ, തമ്പകം, മരുത്, അതൊന്നും പോരല്ലോ, ചന്ദനം മാത്രം എങ്ങും എവിടെയും കാണാനില്ല. ഇതിനിടെ ചില ഗൂഢാലോചനകളും നടക്കാതിരുന്നില്ല. ചന്ദനത്തടി പോലെ തോന്നിപ്പിക്കുന്ന പല തടികളുമുണ്ട്. അതിലൊരെണ്ണം ഒപ്പിച്ച് തനി ചന്ദനമെന്ന് തമ്പുരാനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് രക്ഷപ്പെടാൻ വല്ല മാർഗമുണ്ടോ? തമ്പുരാന് തിരുവുള്ളക്കേടുണ്ടാക്കുന്ന ഒരു പണിക്ക് ഇറങ്ങി പുറപ്പെടാത്തതാണ് നല്ലത്. ആ സംഘത്തിലൊരാൾ ഒരു സംഭവം എല്ലാവരുടെയും ഓർമ്മയിൽ കൊണ്ടുവന്നു. കേൾക്കണോ നിങ്ങൾക്ക്?

മഹാഭാരതം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ മരുമകന് വലിയൊരു ശങ്ക. അമ്മ, കബന്ധം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? മരുമോനെ, കബന്ധത്തിൻ്റെ അർത്ഥം അറിയില്ല. മൂക്ക് വിയർക്കുമ്പോൾ എട്ട് ദിക്കും മുട്ടുകുത്തിക്കുന്ന വിരുദനായ മൂപ്പിന് തൻ്റെ മരുമകന് കബന്ധമെന്ന വാക്കിൻ്റെ പ്രകൃതത്തിൽ അർത്ഥം പറഞ്ഞു കൊടുത്തില്ല. പകരം അദ്ദേഹം ഒന്ന് ചിരിച്ചു. മരുമകനെ വിളിപ്പിച്ച് അടുപ്പിച്ച് നിർത്തി, നെറുകയിൽ ചുംബിച്ചു. മൂപ്പിലെന്ന് അലറി, ഒരടി പിറകോട്ട് മാറി, ആരെവിടെ? അടിയൻ, അടിയൻ, ഒരു കിഴവൻ പരിചാരകനെ ഇവിടെ കൊണ്ടുവരട്ടെ. രാജഗംഗരന്മാർ പോയി. ഒരു കിഴവൻ പരിചാരകനെ ഇതാ വലിച്ചിഴച്ചു കൊണ്ടുവരുന്നു. അയാൾ വാഴ്ക്കയും പൊത്തിരുന്നു. നാടുവാഴി തന്റെ വാളെടുത്തു. ഉറയിൽ നിന്ന് ഊരിയ വാൾ വെട്ടിത്തിളങ്ങി. മൂപ്പിലാ വാളിന്റെ വാൾത്തലയിൽ നോക്കിയ നട്ടഹസിച്ചു. ഒരടി പിറകോട്ട് മാറി, ആ വാളുയർത്തി ആഞ്ഞൊരു വീശി വീശി. കൊട്ടാരത്തളത്തിൽ ഒരു കുടം ചോര പരന്നിടുങ്ങി. കിഴവൻ പരിചാരകന്റെ തല ദൂരത്തെറിച്ചു വീണ് തറയിൽ കിടന്നുരുണ്ടു. പ്രാണനറ്റുപോകാത്ത തലയില്ലാത്ത ഉടൽ കിടന്ന് പിടച്ചടിച്ചു. മൂപ്പിൽ പൊട്ടിച്ചിരിച്ചു. മരുമോനെ, ആ കിടന്ന് തുള്ളിക്കളിക്കുന്ന ജഡമില്ലേ, തലയില്ലാത്ത ജഡൻ, അതാണ് കബന്ധം.

മരുമകന്റെ സംശയവും തീർന്നു. കബന്ധം എന്ന വാക്കിന്റെ അർത്ഥമറിയാൻ നീ പോയി നിഘണ്ടു മറിച്ചു നോക്കൂ എന്ന് പറഞ്ഞില്ല, പകരം ഒരു കബന്ധം സൃഷ്ടിക്കുകയായിരുന്നു.

എല്ലാവർക്കും നല്ല വിശപ്പ്. നാടുവാഴിയുടെ കഥ കേട്ടപ്പോൾ ഊണ് കഴിക്കേണ്ട സമയവും തെറ്റി. ഏത് ചന്ദനക്കട്ടിൽ പണിയായാലും ശരീരമധ്യം ഖലു ധർമ്മസാധനം. അതുകൊണ്ട് ഊണ് കഴിച്ചിട്ടാകാം ബാക്കി. മേനോക്കി അച്ഛൻ എന്ത് പറയുന്നു? ആ അതെ അതെ, ആ കുന്നിൻ്റെ അരയിൽ നിന്ന് ഊർന്നു വീഴുന്ന അരഞ്ഞാണം പോലുള്ള പാലരുവിയില്ലേ, അതിൻ്റെ തീരത്താകട്ടെ. എല്ലാവരും ഒഴുകുന്ന പൂഞ്ചോലയിൽ പോയി കൈകഴുകി. തൊട്ടടുത്ത് നിഴൽ പരത്തി നിൽക്കുന്ന നീർമരത്തിൻ്റെ ചുവട്ടിൽ ചെന്ന് ചമ്രം അടഞ്ഞിരുന്നു. പൊതിയിലച്ചോറ് അഴിച്ചു വെച്ച് ഊണ് തുടങ്ങി. ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ യാദൃച്ഛികമായിട്ടാണ് ഒരാളത് കണ്ടത്. ഹേയ് മൂത്താശാരി, ദേ ആ മരം.

അത് ചന്ദനമല്ലേ? ആ വല്ലകത്തിന്റെ വടക്കു വശം നിൽക്കുന്നതേ, അത് ചന്ദനം തന്നെയല്ലേ? ഒന്ന് നോക്കി. മൂത്താശാരി മരം നോക്കി പരിശോധിച്ചു. ഇടത് കൈ വിലങ്ങനെ വെച്ച് പുരികൻ ചുളിച്ചുള്ള ആ നോട്ടം അറിയാനുള്ളത് അദ്ദേഹം അറിയും. മൂത്താശാരിയുടെ തീർപ്പ് എന്താണെന്നറിയാൻ അത്യാകാംക്ഷ പൂണ്ടിരിക്കുകയാണ് എല്ലാവരും. ഇല ചന്ദനത്തിന്റെ തന്നെ, ഇത് ചന്ദനമരം തന്നെ. ഇത് കേൾക്കാത്ത താമസം എല്ലാവരും അരുവിയിൽ ചെന്ന് കൈനനച്ചു. ആ ചന്ദനമരത്തിന് ചുറ്റും ഓടിക്കൂടി. മൂത്താശാരി ഉളിയുമെടുത്ത് അടുത്ത് ചെന്ന് ചെറു ചില്ല കുത്തി മണത്തു നോക്കി. ഹായ്, നറുചന്ദനത്തിന്റെ നനുത്ത ഗന്ധം. ഇനി വർത്തമാനം പറഞ്ഞ് സമയം കളയണ്ട, തടി തറയിലാക്കിയാട്ടെ. ഏയ് തച്ചപ്പണിക്കാരെ, എന്താ നിങ്ങൾ നോക്കി നിൽക്കുന്നത്? അടിയൻ തൊഴിലിടുന്ന ചെറിയ കച്ച

ഇനി ആ ചന്ദനമരം നിലം പൊത്തുന്നതുവരെ ആ ജനക്കൂട്ടത്തിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെട്ട നായകന്മാരാണ് അവർ. കണ്ടില്ലേ ആ ഭാവം, ആ നിൽപ്പ്? പക്ഷേ ആ നിൽപ്പ് അങ്ങനെ അധികം നിന്നാൽ ആർക്കും ഇഷ്ടപ്പെടില്ല. അടുത്ത നിമിഷം കോടാലിപ്പത്തികൾ അന്തരീക്ഷത്തിൽ ഉയർന്നു. ചന്ദനമരത്തിന്റെ കടയ്ക്കൽ അതമർന്നു. ഈ പ്രത്യേക ആവശ്യത്തിന് വേണ്ടി കാച്ചിച്ച കോടാലിപ്പത്തികൾ നാല് പുറത്തു നിന്നും വെള്ളിൻ കിളികളെപ്പോലെ ചീറി ചീറി ആ മരത്തിന്റെ കടയ്ക്കൽ ആഞ്ഞു പതിച്ചപ്പോൾ ഉണ്ടായ ശബ്ദം കാട്ടിൽ പ്രതിധ്വനിക്കുകയാണ്. ആ പ്രതിധ്വനി മാത്രമല്ല, ആ ചന്ദനമരത്തിന്റെ മണ്ടയ്ക്ക് നിന്നൊരു ശബ്ദമുയർന്നു, മനുഷ്യ ശബ്ദം. മനുഷ്യ ഭാഷയിൽ

മേനോക്കി അച്ഛൻ ആ മരത്തിന്റെ മണ്ടയ്ക്ക് നിന്നുള്ള മനുഷ്യ ശബ്ദം കേട്ടപ്പോഴേക്കും പെരുവിരലിന്റെ അറ്റത്ത് നിന്ന് തുടങ്ങിയതാണ് ഒരു പെരുപ്പ്. താൻ സംഘത്തലവനാണ്. തന്റെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും ഈ ചന്ദനത്തടി നേടുന്ന യജ്ഞത്തിന്റെ ജയാപജയങ്ങൾ. ഇതാ ഒരു പ്രതിസന്ധിയെ നേരിടേണ്ടി വന്നിരിക്കുന്നു. തന്റെ ബുദ്ധിയും ശക്തിയും യുക്തിയും പ്രതിഭയും ഇളകി പ്രവർത്തിക്കേണ്ടുന്ന മുഹൂർത്തം വന്നിരിക്കുന്നു. തനിക്ക് ഇതുവരെ പരീക്ഷണ ഘട്ടങ്ങളെ നേരിടേണ്ടി വന്നിട്ടില്ല. ആകെയുള്ള തന്റെ നേതൃസ്ഥാനം ഈ വെറ്റിലെ കീറി ചുണ്ണാമ്പ് തേക്കലിലൂടെ ലഭിച്ച നേതൃസ്ഥാനമാണ്. അത് തുടരുകയല്ലാതെ മേനോക്കി അച്ഛന് ഒന്നും തോന്നിയില്ല. എങ്കിലും ഇടറുന്ന ശബ്ദത്തിൽ അദ്ദേഹം ചോദിച്ച്, ആ കേട്ടത് മനുഷ്യ ശബ്ദമാണോ? ആളുകൾ തമ്മിൽ തർക്കമായി. അല്ല അല്ല, അത് മനുഷ്യ ശബ്ദമല്ല, അത് വനദേവതയുടെ ശബ്ദമാണ്. പിന്നെ വനദേവതയുടെ ശബ്ദം? ഇയാൾ വനദേവതയുടെ ബാല്യക്കാരനാണെന്ന് തോന്നുമല്ലോ ഈ പറച്ചിൽ കേട്ടാല്. ഇത് യക്ഷിയുടെ ശബ്ദമാണ്. ഓ, യക്ഷിയുടെ ശബ്ദം! ഇയാള് യക്ഷിയുടെ സഹശയനക്കാരനാണെന്ന് തോന്നിപ്പോകും. പക്ഷേ ഭൂരിപക്ഷം അഭിപ്രായം വനദേവതകളോ യക്ഷികളോ ഈ ചന്ദനമരത്തിൽ വാസമുറപ്പിച്ചിട്ടുണ്ട് എന്നാണ്.

വെറുതെ ദൈവകോപം വരുത്തി വെക്കണ്ട, നമുക്ക് ഈ മരം ഉപേക്ഷിച്ച് പൊയ്ക്കളയാം. അങ്ങനെയെങ്കിൽ പോയാലോ? തേടി പിടിച്ച് തേടി നടന്ന് അവസാനം കണ്ട ഈ ചന്ദനമരം ഇത് നമ്മൾ ഉപേക്ഷിച്ച് പോയാലോ? ഈ കേട്ടത് മനുഷ്യക്കുഞ്ഞിന്റെ ശബ്ദമാണെന്ന് തോന്നുന്നു. വരുന്നത് വരട്ടെ, ഒന്ന് കയറി പരിശോധിക്കട്ടെ. മേനോക്കി അച്ചു, ആ ഒന്ന് കയറി പരിശോധിക്കുന്നത് കൊണ്ട് അബദ്ധമൊന്നുമില്ല. പക്ഷേ ആ പെരുപ്പുണ്ടല്ലോ, അതിപ്പോഴും അങ്ങോട്ട് മാറിയിട്ടില്ല. പരിശോധിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ പരിശോധിച്ചുള്ളൂ. തൻ്റെ ഇടക്കാരനായ ചെറുപ്പക്കാരൻ ആ ചന്ദനമരത്തിൽ കയറാനും പരിശോധിക്കാനും തയ്യാറായി കഴിഞ്ഞു. അയാൾ മരത്തിലേക്ക് പിടിച്ചു കയറുന്നു. ചുറ്റും കൂടി നിന്നവർ അയാളെ പിരിമുറുക്കുന്നു. എടോ, ഒരു മുൻകരുതലായിട്ട് ഒരു മടക്കു വിച്ചാത്തി അരയിൽ തിരുകിക്കൊള്ളൂ, കാരണം ഇരുമ്പിന്റെ അംശം ദേഹത്തുണ്ടെങ്കിൽ യക്ഷി അടുക്കില്ല. അത്ര അയണേജിൽ യക്ഷി എന്ന സങ്കല്പം ചിലവില്ല, യക്ഷി ശിലായുഗത്തിലെ സങ്കല്പമാണല്ലോ. അയാൾ ആ മുകളിലേക്ക് കയറുന്നു.

അയാളെ സഹായിക്കാൻ താഴെ നിന്ന് തുള്ളുന്ന എത്ര ആൾക്കാരാണ്. പക്ഷേ എല്ലാവരും ഭയന്ന് നിൽക്കുകയാണ്. അയാൾ മരത്തിന്റെ കൊമ്പിൽ പിടിച്ച് മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നു. വീണ്ടും വീണ്ടും മുകളിലേക്ക് കയറിയ അയാൾ ആ മരത്തിന്റെ കൊമ്പിൽ പിടിച്ച് ഇടയ്ക്കൊന്ന് നിന്നു. ആധീരനായ ചെറുപ്പക്കാരൻ അല്പം വിശ്രമിക്കുകയായിരുന്നു. എല്ലാവരും ഭയന്ന് നോക്കി. അതാ അയാൾ വീണ്ടും കയറുന്നു.

നേരം ആ മരത്തിലേക്ക് വളരെ കരുതലോടെ അയാൾ നോക്കി. ആ ശബ്ദം കേട്ട പൊത്തിനകം അയാൾ പരിശോധിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ആ പൊത്തിനകത്തൊരു കൊച്ചു പെൺകുട്ടിയിരിക്കുന്നു. ഒരു മനുഷ്യ കുഞ്ഞ്, ഒരു ആരോമന പെൺകുഞ്ഞ്.

മനുഷ്യഗന്ധം വീഴാത്ത ഇക്കൂടും കാട്ടിലെ ചന്ദനമരത്തിന്റെ പൊത്തിൽ ഈ ആരോമന പെൺകുഞ്ഞ് എങ്ങനെ വന്നുവിട്ടു? കൊടും കാട്ടിലെ പച്ചത്തരപ്പിന്റെ കരളിനുള്ളിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഈ കനക വിഗ്രഹം കണ്ടപ്പോൾ അയാൾക്ക് പലതും തോന്നി. അയാൾ ആ കുഞ്ഞിനോട് സംസാരിച്ചു, വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. കുട്ടി പറയുന്നത്, അവളൊരു പിഞ്ചു കുഞ്ഞായിരുന്നപ്പോൾ ഒരു പക്ഷി അവളെ റാഞ്ചിക്കൊണ്ടുവന്നു എന്നാണ്.

0: ആനരാജ്യ പക്ഷി നിന്നെ ഒന്നും ചെയ്തില്ലേ മോളെ? നിന്നെ കൊത്തിക്കേറി തിന്നാനല്ലേ കൊണ്ടുപോകുന്നത്?
1: അല്ല,
0: അല്ല, വളർത്താനായിരുന്നു. നിനക്കെങ്ങനെ മനസ്സിലായി?

നീ വരുമോളെ, നമുക്ക് കാട്ടിൽ നിന്ന് പോകാം. നീ എന്തിന് മരപ്പൊത്തിൽ കഴിയുന്നു? ഈ മരപ്പൊത്തിൽ നിന്ന് പോരാൻ എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷേ

പിന്നെ അധിക നേരം ആ കിളിമകളുടെ കിളിക്കൊഞ്ചൽ അയാൾ കേട്ടു നിന്നില്ല. അയാൾ ആ കുഞ്ഞിനെയും കൊണ്ട് താഴെ വന്നു. ജനങ്ങൾ അയാളെ പൊതിഞ്ഞു. സന്തോഷം കൊണ്ട് മതിമറന്ന അവൾ ആ കുഞ്ഞിനെ മാറി മാറി കൊണ്ടുപോകുന്നു. അതിൻ്റെ നെറ്റിയിൽ കുഞ്ഞിക്കവളിൽ നെറുവെണ്ണ പോലുള്ള ഉള്ളം കാലുകളിൽ മാറി മാറി പലവര് നിറഞ്ഞ മിഴികളോടെ കൊഞ്ചി നിന്ന് ഉമ്മ വയ്ക്കുന്നു. ചന്ദനവനത്തിന് വന്നവർക്ക് ഈ അമൂല്യനിധി അവർക്ക് അഭിമാനമായി മാറി. പത്തി വരത്തി പാഞ്ഞെടുക്കുന്ന പാമ്പ് പോലെ കോടാലുകൾ പൊങ്ങിത്താഴുന്നു. മണവറ്റ കോണിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കണം, മാറി നിൽക്കണം. ആ ചൂവിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കണം. നൂറ്റൻ ചന്ദനമരത്തിന്റെ ചൂട്ടിൽ മടവെച്ച് വെട്ടിയ വിടവിൽ തടിയുടെ കാതലും കാതലും കടന്നു മറുവശം കയറിയപ്പോൾ ആ വിടവിൽ എന്തോ ഞെരിയുന്ന ശബ്ദം കേട്ടു. മാറി നിൽക്കൻ, മാറി നിൽക്കൻ. തച്ചപ്പണിക്കൻ മടയുടെ മറുവശം മാറി നിന്ന് മരത്തിന്റെ മുതുകത്ത് തന്റെ കരുത്തുള്ള കൈ ചേർത്ത് ഒന്നുകൂടി കൊടുത്തപ്പോൾ കടയറ്റ ചന്ദനം തല തിരിഞ്ഞിട്ടുടല്ലേ തലറി നിലം പതിച്ചു. ആഹ്ലാദത്തിന്റെ ആർപ്പുവിളികളോടെ

അന്ന് രാത്രി അച്ചിറകളുള്ള അമ്മ ഉറങ്ങിയില്ല. എന്ന് മാത്രമല്ല, അരികിൽ കണ്ട കിളികളോടും നരിയോടും നത്തോടും ചണ്ട കൂടി. ആ നിലാവുള്ള രാത്രിയിൽ നിലത്ത് രക്തത്തുള്ളികൾ പോലെന്തോ അടുത്തടുത്ത് കിടക്കുന്നത് അച്ചിറകളുള്ള അമ്മ കണ്ടു. പറന്നിറങ്ങിച്ചെന്ന് പരിശോധിച്ചു. കുഞ്ഞിനെ പുതപ്പിച്ചിരുന്ന കട്ടിയാവിന്റെ തുണ്ട് കഷ്ണകൾ നിരന്നു നിരന്ന് കിടക്കുന്നു. ആ ചിറകുള്ള അമ്മയ്ക്ക്, ആ പക്ഷി അമ്മയ്ക്ക് കണ്ടറിയാൻ വേണ്ടി ആ വളർത്തുമകൾ തന്നെ കൊണ്ടുപോയ വഴിനീളെ തന്നെ പുതപ്പിച്ചിരുന്ന കട്ടിയാവ് കീറി കീറി കഷ്ണങ്ങളായി വഴിനീളെ തുരുതരയിട്ടിരുന്നു.

ചീവിയെടുത്ത ചന്ദനത്തിന്റെ ചീളുകൾ കൊണ്ട് ഒരു ചിതയൊരുക്കി. വീരാളി പട്ടിൽ പൊതിഞ്ഞ ഭക്ഷ്യമ്മയെ ദഹിപ്പിക്കുന്നത് കണ്ടപ്പോൾ അപ്പൻ കുഞ്ഞു തേങ്ങി തേങ്ങി ബോധമറ്റ് കൊടും കാട്ടിലെ ചന്ദനമരത്തിന്റെ പൊത്തിൽ നിന്ന് വന്ന പെൺകുഞ്ഞ് വെമ്പലനാട്ടിലെ തമ്പുരാന്റെ വളർത്തുമകളായി കൊട്ടാരത്തിൽ കഴിഞ്ഞു. ഭക്ഷ്യമ്മയുടെ മകൾ തമ്പുരാന്റെ പൊന്മകളായി വളർന്നു. ഇതാ നിൽക്കുന്നു ഒരു വിശ്വസുന്ദരി, ഒരു അപ്സരസ്.

സഖ്യം തീർന്നു. ഇളമുറക്കാരനായ തമ്പുരാൻ അതിനൂതന ശില്പ ഭംഗികളാർന്ന പുതിയ ചന്ദനക്കെട്ടിൽ ചെന്നിരിക്കാൻ ആ മധുവതി രാത്രിയിൽ അദ്ദേഹം തന്റെ പ്രിയ പത്നിയുടെ കൈക്ക് പിടിക്കുമ്പോൾ ഇതാ പക്ഷിയമ്മയുടെ മകളുടെ ഇരു കവിളിലും കൂടി കണ്ണീർ കണങ്ങൾ ഉരുണ്ടു വീഴുന്നു. സന്തോഷവും സങ്കുളവും അതിന് കാരണമാകാം. അതിന്റെ കാരണം തേടിപ്പിടിക്കാൻ മഹാകവി സഹൃദയരെ ഭാരമേൽപ്പിക്കുകയാണ്. അവളുടെ കൺ

0: പ്രിയ ശ്രോതാക്കളെയാരെയും ശ്രദ്ധിക്കൂ, ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മണ്ണന്തല ഗവൺമെന്റ് അർബൻ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ പെരിയോഡോളജിസ്റ്റ് ഡോക്ടർ ജി ആർ മണികണ്ഠൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495565631. ഒരു നമ്പർ കൂടി 9495565631. ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: ആകാശവാണി കഥകളി പദങ്ങൾ RLV സന്ദീപ് മുരളീധരനും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് കലാനിലയം വിഷ്ണു, ചെണ്ട കലാമണ്ഡലം സായികൃഷ്ണ, മദ്ദളം മാർഗി രത്നാകരൻ, വയസ്കര ആര്യൻ നാരായണൻ മൂസത് എഴുതിയ ദുര്യോധനവധം കഥയിലെ ചില ഭാഗങ്ങൾ. കൗരവസഭയിൽ വച്ച് അപമാനിക്കപ്പെട്ട പാഞ്ചാലി തങ്ങളുടെ ദൂതുമായി പോകുന്ന കൃഷ്ണന്റെ അടുത്തെത്തുന്നു. ദുശാസനനാൽ അഴിക്കപ്പെട്ട തന്റെ കേശം കാട്ടി വിലപിക്കുന്നു. ദ്രൗപദിയുടെ സങ്കടം കണ്ട് ശ്രീകൃഷ്ണൻ, അലയോ ദ്രൗപദി, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. മനുഷ്യനായി പിറന്നാൽ ഓരോരോ സമയത്ത് സുഖദുഃഖങ്ങൾ മാറി മാറി അനുഭവിക്കേണ്ടതായി വരുമെന്നും അതിനാൽ ഇനി നീ കരയരുതെന്നും നിന്റെ സത്യങ്ങളെല്ലാം ഭർത്താക്കന്മാർ സാധിച്ചു തരും, അതുകൊണ്ട് സമാധാനമായി ഇരുന്നാലും എന്ന് കൃഷ്ണൻ പാഞ്ചാലിയോട് പറയുന്നു. ഇതിൽ നവരസരാഗത്തിലുണ്ട്.

അഴിഞ്ഞു വീണ കേശഭാരവുമായി തന്റെ മുന്നിൽ വന്നു നിൽക്കുന്ന ദ്രൗപദിയോട് വിഷമിക്കണ്ട എന്നും നിന്റെ സത്യങ്ങളെല്ലാം ഭർത്താക്കന്മാർ സാധിച്ചു തരുമെന്നും അതുകൊണ്ട് സമാധാനമായിരിക്കൂ എന്നും കൃഷ്ണൻ പറയുന്നിടത്ത് വയസ്കര ആര്യൻ നാരായണൻ മൂസ തേടിയ ദുര്യോധനവധം കഥയിലെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. പാടിയത് RLV സന്ദീപ് മുരളീധരൻ, കലാനിലയം വിഷ്ണു, ചെണ്ട കലാമണ്ഡലം സായ്കൃഷ്ണ, മദ്ദളം മാർഗി രത്നാകരൻ.

പ്രിയ ശ്രോതാക്കളെ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജീന എ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321 അല്ലെങ്കിൽ 9495655321. ഒരു നമ്പർ കൂടി 9495655321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് സമാപിച്ചു.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രപാടിയ ഗാനം. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം ജോൺസൺ.

0: ഒളിമ്പ്യൻ അന്തോണിയാദം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.
1: ചുമ്മാ

ഒരു ഗാനം കൂടി. മാനത്തെ വെള്ളിത്തേര് എന്ന ചിത്രത്തിനു വേണ്ടി വാണി ജയറാം പാടിയത്. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം ജോൺസൺ.

0: ഇപ്പോൾ സമയം 11 മണി.
1: ആകാശവാണി. നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാർ ഭരണത്തിലെത്തി 12 വർഷം പിന്നിടുമ്പോൾ മുന്നേറ്റം കാഴ്ചവച്ച മേഖലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ത്രീ ശാക്തീകരണത്തിലാണ്. ഒരു രാജ്യത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചകങ്ങളിലൊന്നാണ് സ്ത്രീ ശാക്തീകരണം. വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, തൊഴിൽ, രാഷ്ട്രീയ പങ്കാളിത്തം, സുപ്രധാന തീരുമാന കേന്ദ്രങ്ങളിലെ സ്ഥാനം എന്നിവയിൽ സ്ത്രീകൾക്ക് തുല്യ അവസരങ്ങൾ ലഭിക്കുമ്പോൾ മാത്രമേ രാജ്യം സുസ്ഥിര വികസനം കൈവരിച്ചു എന്ന് പറയാനാകൂ. ഇന്ത്യയിൽ ജനസംഖ്യയുടെ പകുതിയോളം സ്ത്രീകളാണ്. അതുകൊണ്ടുതന്നെ ദേശീയ വളർച്ചയിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. 2014 മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിലുള്ള കേന്ദ്ര സർക്കാർ വിവിധ മേഖലകളിൽ ശക്തമായ സ്ത്രീ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനായി നിരവധി പദ്ധതികൾക്കും ദൌത്യങ്ങൾക്കും പരിഷ്കാരങ്ങൾക്കും തുടക്കം കുറിച്ചു. വിദ്യാഭ്യാസം, ആരോഗ്യം, സാമ്പത്തിക സ്വയം പര്യാപ്തതയും ശാക്തീകരണവും, സംരംഭകത്വം, സുരക്ഷ, നൈപുണ്യ വികസനം, രാഷ്ട്രീയ പങ്കാളിത്തം, സാമൂഹിക ക്ഷേമം എന്നിങ്ങനെ എല്ലാ മേഖലയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ 12 വർഷക്കാലം കേന്ദ്ര സർക്കാർ പ്രവർത്തിച്ചു വരുന്നത്. വികസിത ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ സ്ത്രീകളെ മുൻനിരയിലെത്തിക്കേണ്ടത് അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പുതുയുഗ ഇന്ത്യയെ നയിക്കുന്നത് സ്ത്രീകളാണെന്ന് അദ്ദേഹം പറഞ്ഞു.
2: When women prosper, the world prospers. Their economic empowerment fuels growth. Their access to education drives global

0: progress, their leadership fosters inclusivity, and their voices inspire positive change. The most effective way to empower women is through a women-led development approach. India is making strides in this direction. India's president, Srimati Draupadi Murmu, sets an inspiring example herself. She comes from a humble tribal background, but now leads the world's largest democracy and serves as the commander-in-chief of the world's second largest defense force. In this mother of democracy, the right to vote was granted equally to all citizens, including women, by the Indian Constitution right from the beginning. The right to contest election was also granted on an equal basis. Elected women representatives have been key agents of economic, environmental and social change. At 1.4 million, 46% of elected representatives in rural local bodies in India are women. The mobilization of women into self-help groups has also been a powerful force for change.
1: പതിറ്റാണ്ടുകളായി ഇന്ത്യൻ സ്ത്രീകൾ ലിംഗവിവേചനം, വിദ്യാഭ്യാസ രംഗത്തെ അസമത്വം, മോശം ആരോഗ്യ സാഹചര്യങ്ങൾ, സാമ്പത്തിക പരാശ്രയത്വം, പരിമിതമായ തൊഴിലവസരങ്ങൾ, സാമൂഹിക നിയന്ത്രണങ്ങൾ തുടങ്ങിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ മാറ്റം കൊണ്ടുവരണം എന്ന ഉറച്ച തീരുമാനത്തോടെയാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നത്. തുല്യ വിദ്യാഭ്യാസ അവസരങ്ങൾ, സാമ്പത്തിക സ്വാതന്ത്ര്യം, മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണവും പോഷകാഹാരവും, സുരക്ഷയും നിയമ സംരക്ഷണവും, രാഷ്ട്രീയ പങ്കാളിത്തം, സാമൂഹിക അന്തസ്സും സമത്വവും എന്നിവ ഉറപ്പാക്കി സ്ത്രീ ശാക്തീകരണം സാധ്യമാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമം. ഈ ലക്ഷ്യങ്ങൾ മുൻനിർത്തി സ്ത്രീകളുടെ ഉന്നമനത്തിന് സർക്കാർ ഒരു ബഹുമുഖ സമീപനമാണ് സ്വീകരിച്ചത്. പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം ചെയ്യുന്ന വനിതാ സംവരണ ബിൽ 2023 സെപ്റ്റംബറിൽ പാർലമെന്റ് പാസാക്കിയത് വലിയൊരു മുന്നേറ്റമാണ്. കേന്ദ്ര സർക്കാർ 2015 ആരംഭിച്ച ഏറ്റവും വ്യാപകമായി അംഗീകരിക്കപ്പെട്ട സംരംഭങ്ങളിലൊന്നാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി. ശിശുലിംഗാനുപാതം കുറയുന്നത് പരിഹരിക്കുന്നതിനും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും ക്ഷേമവും പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് പദ്ധതി അവതരിപ്പിച്ചത്. പെൺമക്കളോടുള്ള സാമൂഹിക മനോഭാവങ്ങളിൽ മാറ്റം വരുത്തുന്നതിനും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിലും വികസനത്തിലും ശ്രദ്ധ ചെലുത്താൻ കുടുംബങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പദ്ധതി ലക്ഷ്യമിടുന്നു. ലിംഗവിവേചനം തടയൽ, പെൺകുട്ടികളുടെ അതിജീവനവും സംരക്ഷണവും ഉറപ്പാക്കൽ, അവരുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കൽ, ലിംഗസമത്വത്തിനെക്കുറിച്ച് പൊതുജന അവബോധം വളർത്തൽ എന്നിവയൊക്കെയാണ് ക്യാമ്പയിനിന്റെ പ്രധാന ഉദ്ദേശ്യങ്ങൾ. പെൺമക്കളുടെ മൂല്യത്തെക്കുറിച്ച് രാജ്യവ്യാപകമായി അവബോധം വളർത്താനുള്ള സുപ്രധാന സാമൂഹിക പ്രസ്ഥാനമായി ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി മാറി. സാമ്പത്തിക ഉൾച്ചേർക്കലിന്റെ രംഗത്തും വലിയ മാറ്റങ്ങളാണ് ഇക്കാലയളവിൽ സംഭവിച്ചത്. പ്രധാനമന്ത്രി ജൻധൻ യോജന മുഖേന കോടിക്കണക്കിന് സ്ത്രീകൾ ആദ്യമായി ബാങ്കിംഗ് സേവനങ്ങളുടെ ഭാഗമായി തീർന്നു. ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനത്തിലൂടെ സർക്കാർ ആനുകൂല്യങ്ങൾ നേരിട്ട് സ്ത്രീകളുടെ അക്കൌണ്ടുകളിൽ എത്തുകയും അതിലൂടെ അവർക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം വർദ്ധിക്കുകയും ചെയ്തു. സ്ത്രീ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രധാനമന്ത്രി മുദ്രായോജന നടപ്പിലാക്കി. ഈ പദ്ധതിയിലൂടെ ലക്ഷക്കണക്കിന് വനിതകൾക്ക് സ്വയം തൊഴിലും ചെറുകിട സംരംഭങ്ങളും ആരംഭിക്കാൻ വായ്പകൾ ലഭിച്ചു. സ്വയം സഹായ സംഘങ്ങളുടെ ശാക്തീകരണവും ഗ്രാമീണ വനിതകളുടെ വരുമാന വർദ്ധനയ്ക്കും സാമൂഹിക മുന്നേറ്റത്തിനും വഴിയൊരുക്കി. കൂടാതെ ലഖ്പതി ദീദി പദ്ധതി വഴി സ്ത്രീകളെ സാമ്പത്തികമായി സ്വയം പര്യാപ്തമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെട്ടു. കേന്ദ്ര സർക്കാർ ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതി, മുദ്രായോജന ഉൾപ്പെടെയുള്ളവ പട്ടികജാതി പട്ടികവർഗ വനിതാ ശാക്തീകരണത്തിന് മുതൽക്കൂട്ടായതായി ബജറ്റ് സമ്മേളനത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി.
2: When Prime Minister launched the startup schemes, it was for innovative ideas and they largely felt that it could be restricted to urban areas.

0: or even to some in rural areas, but not really covering SC, ST and women. So this scheme as a green field, requiring it to be a green field idea, was launched through every bank branch, wherever the branch would be, and it has actually benefited SC, STs and women. There are other schemes in the government, like PM Mudra or SIDBI, which directly gives loans to small entrepreneurs, the MSMEs and so on.
1: പെൺകുട്ടികളുടെ ഭാവിയും വിദ്യാഭ്യാസവും സുരക്ഷിതമാക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ചെറുകിട സമ്പാദ്യ പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന. ഏതെങ്കിലും പോസ്റ്റ് ഓഫീസിലോ പൊതുമേഖലാ ബാങ്കിന്റെയോ അംഗീകൃത സ്വകാര്യ ബാങ്കുകളുടെയോ ശാഖയിലോ പെൺകുട്ടികൾക്ക് 10 വയസ്സ് തികയുന്നതുവരെ എപ്പോൾ വേണമെങ്കിലും അക്കൗണ്ട് തുറക്കാൻ കഴിയും. ഒരു കുടുംബത്തിലെ പരമാവധി 2 പെൺകുട്ടികൾക്ക് അക്കൗണ്ട് തുറക്കാം. 18 വയസ്സ് തികയുമ്പോൾ ആവശ്യമായ രേഖകൾ സമർപ്പിച്ചുകൊണ്ട് അക്കൗണ്ട് ഉടമയ്ക്ക് നിയന്ത്രണം ഏറ്റെടുക്കാൻ കഴിയും. സുകന്യ സമൃദ്ധി അക്കൗണ്ട് തുറക്കുന്നതിനായി ജനന സർട്ടിഫിക്കറ്റ്, ആധാർ നമ്പർ, പാൻ നമ്പർ അല്ലെങ്കിൽ ഫോം 60 എന്നിവ ആവശ്യമാണ്. കുറഞ്ഞത് 250 രൂപ നൽകി പ്രാരംഭ നിക്ഷേപം ആരംഭിക്കാം. മൊത്തം വാർഷിക നിക്ഷേപ പരിധി 150,000 രൂപയായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ രാജ്യം ലിംഗസമത്വത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും കൂടുതൽ പ്രാധാന്യം നൽകുമ്പോൾ ഓരോ പെൺകുട്ടിക്കും മുന്നേറാനും വിജയിക്കാനുമുള്ള ആത്മവിശ്വാസവും നൽകുന്നതിൽ സുകന്യ സമൃദ്ധി വലിയ പങ്കുവഹിക്കുന്നു. രാജ്യത്തെ ഗ്രാമീണ മേഖലയിൽ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ നേരിടുന്ന പ്രധാന പ്രശ്നമായിരുന്നു വിറകും ജൈവ ഇന്ധനവും ഉപയോഗിച്ചുള്ള പരമ്പരാഗത പാചകരീതി. വിറകടുപ്പിൽ നിന്നുള്ള ദോഷകരമായ പുക ദശലക്ഷക്കണക്കിന് സ്ത്രീകളിൽ ശ്വസന രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വീടുകളിലെ സ്ത്രീകൾക്ക് LPG കണക്ഷൻ നൽകുന്ന പദ്ധതിയാണിത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും മെച്ചപ്പെട്ട ആരോഗ്യം, വായുമലിനീകരണം കുറയ്ക്കൽ, വിറക് ശേഖരിക്കാനുള്ള സമയവും അധ്വാനവും ലാഭിക്കൽ, സ്ത്രീകളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തൽ എന്നിവ ലക്ഷ്യമിടുന്ന പദ്ധതി ഇന്ത്യയിലുടനീളമുള്ള ഒട്ടേറെ ഗ്രാമീണ സ്ത്രീകളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. അതുപോലെ സ്വച്ഛ് ഭാരത് മിഷൻ മുഖേന ശൌചാലയ നിർമ്മാണം വ്യാപകമാക്കി സ്ത്രീകളുടെ സുരക്ഷയും അന്തസ്സും ഉറപ്പുവരുത്താൻ സഹായിച്ചു. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ രാജ്യത്തെ സ്ത്രീകളുടെ ജീവിത നിലവാരം ഉയർത്താൻ വലിയ തോതിൽ സഹായിച്ചതായി ദേശീയ വനിതാ കമ്മീഷൻ ഉപദേശക സമിതി അംഗം അഡ്വക്കേറ്റ് ജി അഞ്ജനാദേവി ആകാശവാണിയോട് പറഞ്ഞു.
2: രാജ്യത്ത് സ്ത്രീകളുടെ മുന്നേറ്റത്തിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റമാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീക്ഷേമം എന്നതിൽ നിന്ന് സ്ത്രീകൾ നേതൃത്വം നൽകുന്ന വികസനം എന്ന ഒരു വലിയ ക്യാൻവാസിലേക്ക് സ്ത്രീകളുടെ മുന്നേറ്റത്തെ മാറ്റി നിശ്ചയിക്കുവാൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചിരിക്കുന്നു. ഗർഭിണിയാകുന്ന ഒരു സ്ത്രീക്ക് ലഭിക്കുന്ന പ്രസവാനുകൂല്യങ്ങൾ മുതൽ ജനിച്ചു വീഴുന്ന കുട്ടിയുടെ പരിചരണവും പരിരക്ഷയും അവളുടെ വിദ്യാഭ്യാസവും അവർക്ക് സ്വയം തൊഴിൽ ലഭ്യമാക്കാൻ വേണ്ടിയുള്ള സംവിധാനവും വിദ്യാഭ്യാസ രംഗത്ത് പ്രൈമറി മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെ അവർക്ക് നൽകുന്ന സ്കോളർഷിപ്പ് പിന്തുണയും പ്രോത്സാഹനവും ഇന്ത്യയിൽ സ്ത്രീകൾക്ക് അത്ഭുതാവഹമായിട്ടുള്ള മുന്നേറ്റത്തിന് പറ്റിയ സാഹചര്യം ഒരുക്കിയിരിക്കുന്നു. പോഷൺ അഭിയാൻ മുതൽ സുകന്യ സമൃദ്ധി യോജന വരെയും ഒറ്റ പെൺകുട്ടിയായിട്ടുള്ളവർക്ക് ലഭിക്കുന്ന സൌജന്യ വിദ്യാഭ്യാസം തുടങ്ങി നിരവധി പദ്ധതികളിലൂടെ ഇന്ന് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ രാജ്യത്ത് വിദ്യാഭ്യാസം നേടുന്ന സ്ത്രീകളുടെ എണ്ണം 6% മുകളിൽ വർദ്ധിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി മാതൃവന്ദൻ യോജന, പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാൻ തുടങ്ങിയ പദ്ധതികൾ ഏകദേശം 5 കോടി സ്ത്രീകൾക്കായി 20,000 കോടിയിലേറെ രൂപയുടെ ആനുകൂല്യങ്ങൾ നൽകി കഴിഞ്ഞിരിക്കുന്നു. രാജ്യത്തെ മോർട്ടാലിറ്റി റേറ്റ് 1 ലക്ഷത്തിന് 130 ആയിരുന്നത് 88 ആയി ചുരുക്കാനും ഈ പദ്ധതികളിലൂടെ സാധിച്ചു. പെൺകുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് സ്കൂളിൽ നിന്ന് പ്രൈമറി തലത്തിൽ 14% നിന്ന് 0.3% കുറഞ്ഞിരിക്കുന്നു. സെക്കൻഡറി തലത്തിൽ അത് 14.8% നിന്നും 11% കുറഞ്ഞിട്ടുണ്ട്. പോസ്റ്റ് ഗ്രാജുവേഷന് പോകുന്ന സ്ത്രീകളുടെ എണ്ണവും ഇരട്ടിയിലധികം വർദ്ധിച്ചിരിക്കുകയാണ്. സ്ത്രീകൾ സാമ്പത്തിക സ്വയം പര്യാപ്തത ആർജിക്കുന്നതിന് വലിയ സഹായകരമായിരുന്നു ജൻധൻ യോജന. 58% ഗുണഭോക്താക്കളും സ്ത്രീകളാണ്. സ്വയം തൊഴിൽ സംരംഭമായ മുദ്രാ ലോൺ ലഭ്യമായത് 66% സ്ത്രീകൾക്കാണ്. ഈ പട്ടിക ഇനി ഏറെ നീണ്ടുപോകും. എല്ലാത്തിലും ഉപരി ഇന്ത്യയുടെ അധികാരം നിശ്ചയിക്കുന്ന പാർലമെന്റിലും നിയമസഭകളിലും 33% സ്ത്രീകൾക്ക് സംവരണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നേതൃത്വപരമായിട്ടുള്ള പങ്ക് ഈ സർക്കാർ വഹിക്കുകയാണ്. അതും കൂടി പൂർത്തിയാകുന്ന സമയത്ത് ലോകത്ത് സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനും സ്ത്രീകളെ മുൻപിൽ നിർത്തിയുള്ള വികസനം സാക്ഷാത്കരിക്കുന്നതിനും ഏതൊരു രാജ്യത്തെക്കാളും മുന്നിലെത്തുന്ന നാടായി നമ്മുടെ ഭാരതം മാറും എന്നുള്ള കാര്യം

0: കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
1: ഇക്കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഭവന സുരക്ഷയിലും സ്ത്രീകളുടെ അവകാശങ്ങൾ ശക്തിപ്പെട്ടു. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം നിരവധി വീടുകൾ സ്ത്രീകളുടെ പേരിലോ സംയുക്ത ഉടമസ്ഥതയിലോ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഇത് സ്ത്രീകളുടെ സാമൂഹിക സുരക്ഷയും സാമ്പത്തിക നിലയും മെച്ചപ്പെടുത്താൻ സഹായിച്ചു. പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ വയലോരം വീട്ടിൽ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുടെ ഗുണഭോക്താവായ രജനി ആകാശവാണിയോട്.
2: പ്രധാനമന്ത്രിയുടെ ആവാസ് യോജന പദ്ധതിയിലോട്ട് അപേക്ഷ കൊടുത്ത് അങ്ങനെ എനിക്കൊരു വീട് കിട്ടി. ഞാനും എൻ്റെ ഭർത്താവും 2 മക്കളും ഞങ്ങൾ താമസിക്കുകയാണ്. അത് കിട്ടിയതിൽ ഞങ്ങൾക്ക് വലിയ ഉപകാരമുണ്ട്. അതിൽ ഞങ്ങൾക്ക് പ്രധാനമന്ത്രിയോട് അത്ര നന്ദി പറഞ്ഞാലും പറ്റത്തില്ല. ഒത്തിരി ഉപകാരമുണ്ട്.
1: സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രധാന ഘടകങ്ങളിലൊന്നാണ് മാതൃ ആരോഗ്യവും ശിശുപരിപാലനവും. ഈ മേഖലയിൽ നിർണായകമായ മുന്നേറ്റങ്ങൾ കൈവരിക്കുന്നതിനായി 2017 പ്രധാനമന്ത്രി മാതൃവന്ദന യോജന ആരംഭിച്ചു. ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും സാമ്പത്തിക പിന്തുണ നൽകുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഈ പദ്ധതിയിലൂടെ ആദ്യത്തെ കുഞ്ഞിന് 5000 രൂപയും രണ്ടാമത്തെ കുഞ്ഞ് പെൺകുട്ടിയാണെങ്കിൽ 6000 രൂപയും 2 ഘട്ടങ്ങളിലായി ലഭിക്കുന്നു. ഗർഭധാരണത്തിന്റെ ആദ്യഘട്ട രജിസ്ട്രേഷൻ, പ്രസവപൂർവ്വ പരിശോധനകൾ, പ്രതിരോധ കുത്തിവയ്പ്പുകൾ തുടങ്ങിയ പ്രധാന ആരോഗ്യഘട്ടങ്ങളുമായി ഈ സഹായം ബന്ധിപ്പിച്ചിരിക്കുന്നു. ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനത്തിലൂടെ തുക നേരിട്ട് ഗുണഭോക്താക്കളുടെ അക്കൌണ്ടുകളിലേക്ക് എത്തുന്നു. 2026 ഏപ്രിൽ 30 വരെയുള്ള കണക്കുകൾ പ്രകാരം 4.92 കോടിയിലധികം സ്ത്രീകൾ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 4.28 കോടി ഗുണഭോക്താക്കൾക്ക് സഹായധനം വിതരണം ചെയ്തതിലൂടെ ആകെ 20,150 കോടി രൂപയുടെ സാമ്പത്തിക പിന്തുണയാണ് ലഭ്യമാക്കിയത്. ഇതിനൊപ്പം 2016 ആരംഭിച്ച പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാൻ ഗർഭിണികൾക്ക് സൌജന്യവും ഗുണമേന്മയുള്ളതുമായ പ്രസവപൂർവ്വ പരിശോധനകൾ ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. എല്ലാ മാസവും 9ാം തീയതി സർക്കാർ ആശുപത്രികളിൽ പ്രത്യേക പരിശോധനാ സേവനങ്ങൾ ലഭ്യമാക്കുന്നു. പ്രത്യേകിച്ച് 2, 3 ത്രൈമാസങ്ങളിലെ ഗർഭിണികളെയാണ് പദ്ധതി കൂടുതൽ ശ്രദ്ധിക്കുന്നത്. രാജ്യത്താകമാനം 7.4 കോടിയിലധികം ഗർഭിണികൾ PMSMA സേവനം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. 22,000-ൽ ആരോഗ്യ കേന്ദ്രങ്ങളിൽ സേവനങ്ങൾ ലഭ്യമാക്കിയപ്പോൾ 6.85 കോടിയിലധികം പ്രസവപൂർവ്വ പരിശോധനകൾ നടത്തി. ഇതിലൂടെ 1.03 കോടി ഉയർന്ന അപകട സാധ്യതയുള്ള ഗർഭധാരണങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞ് പ്രത്യേക നിരീക്ഷണത്തിലാക്കി. ഡിജിറ്റൽ ട്രാക്കിംഗും തുടർ പരിചരണ സംവിധാനവും ഈ പദ്ധതിയുടെ പ്രത്യേകതയാണ്. ഈ ഇടപെടലുകളുടെ ഫലമായി ഇന്ത്യയുടെ മാതൃമരണനിരക്ക് ഗണ്യമായി കുറഞ്ഞു. 2014-15 കാലയളവിൽ 1,00,000 പ്രസവങ്ങൾക്ക് 130 ആയിരുന്ന മാതൃമരണ നിരക്ക് 2021-23 കാലഘട്ടത്തിൽ 88 ആയി കുറഞ്ഞത് മാതൃ ആരോഗ്യരംഗത്തെ വലിയ നേട്ടമായി കണക്കാക്കപ്പെടുന്നു. സ്ത്രീകളുടെ ആരോഗ്യവും സുരക്ഷിത മാതൃത്വവും ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ മറ്റൊരു പ്രധാന പദ്ധതിയാണ് ജനനി സുരക്ഷാ യോജന. ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന ഈ പദ്ധതി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഗർഭിണികളെയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെയും ആരോഗ്യ സ്ഥാപനങ്ങളിൽ പ്രസവിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സാമ്പത്തിക സഹായം നൽകുന്നു. പദ്ധതിയുടെ വിജയത്തിൽ ആശാപ്രവർത്തകരുടെ പങ്ക് നിർണായകമാണ്. ഗർഭിണികളെ ആരോഗ്യ സേവനങ്ങളുമായി ബന്ധിപ്പിക്കുകയും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നതിലൂടെ സുരക്ഷിത പ്രസവം ഉറപ്പാക്കാൻ അവർ സഹായിക്കുന്നു. ഇതിന്റെ ഫലമായി ആശുപത്രിയിലുള്ള പ്രസവങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും വീട്ടിൽ നടക്കുന്ന അപകട സാധ്യതയുള്ള പ്രസവങ്ങൾ കുറയുകയും മാതൃ ശിശു ആരോഗ്യനില മെച്ചപ്പെടുകയും ചെയ്തു. ഇതിനോടൊപ്പം ജനനീ ശിശു സുരക്ഷാ കാര്യക്രം മാതാവിനും നവജാത ശിശുക്കൾക്കും സമഗ്രമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. 2024-25 സാമ്പത്തിക വർഷത്തിൽ മാത്രം 1.99 കോടി ഗർഭിണികളും 16.85 ലക്ഷം രോഗബാധിതരായ ശിശുക്കളും JSSSK പദ്ധതിയുടെ ഗുണഭോക്താക്കളായി. ഈ പദ്ധതികളിലൂടെ നടത്തിയ നിക്ഷേപങ്ങൾ ആരോഗ്യരംഗത്ത് ശ്രദ്ധേയമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. ഗർഭധാരണത്തിന്റെ ആദ്യ 3 മാസത്തിനുള്ളിൽ പ്രസവപൂർവ്വ ആരോഗ്യ പരിശോധന നടത്തുന്ന സ്ത്രീകളുടെ എണ്ണം 2015-16 59% നിന്ന് 2023-24 76.2% ഉയർന്നു. 4 തവണയെങ്കിലും പ്രസവപൂർവ്വ പരിശോധനകൾ പൂർത്തിയാക്കുന്ന സ്ത്രീകളുടെ എണ്ണം 51% നിന്ന് 65.2% വർദ്ധിച്ചു. ഏറ്റവും പ്രധാനമായി ആരോഗ്യ സ്ഥാപനങ്ങളിലെ പ്രസവ നിരക്ക് രാജ്യത്ത് ഗണ്യമായി ഉയർന്നു.

2015-16 79% ആശുപത്രി പ്രസവങ്ങൾ 2023-24 90.6%. സുരക്ഷിത മാതൃത്വം ഉറപ്പാക്കുന്നതിലും മാതൃശിശു മരണനിരക്ക് കുറയ്ക്കുന്നതിലും ഈ നേട്ടങ്ങൾ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. 2014 മുതൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യ ശ്രദ്ധേയം.

0: വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യ ശ്രദ്ധേയമായ മുന്നേറ്റമാണ് കൈവരിച്ചിരിക്കുന്നത്. സ്കൂളിൽ പ്രവേശനം ഉറപ്പാക്കുന്നതിൽ മാത്രം ഒതുങ്ങാതെ പഠനം തുടർന്നു കൊണ്ടുപോകാനും ഉന്നത വിദ്യാഭ്യാസത്തിലേക്കും തൊഴിൽ നൈപുണ്യ പരിശീലനങ്ങളിലേക്കും പെൺകുട്ടികളെ എത്തിക്കാനുള്ള ശ്രമങ്ങളുമാണ് ശക്തമായത്. ഇതിലൂടെ കൂടുതൽ പെൺകുട്ടികൾ പഠനം പൂർത്തിയാക്കുകയും സ്വന്തം കഴിവുകൾ വികസിപ്പിക്കുകയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നുവരികയും ചെയ്യുന്നു. ഈ മാറ്റത്തിന് ശക്തമായ അടിത്തറ ഒരുക്കിയത് ദേശീയ വിദ്യാഭ്യാസ നയം 2020 ആണ്. വിദ്യാഭ്യാസ മേഖലയിലെ ലിംഗസമത്വത്തെ കേന്ദ്ര ബിന്ദുവാക്കി രൂപപ്പെടുത്തിയ ഈ നയം പെൺകുട്ടികളുടെ പഠനയാത്രയെ തടസ്സപ്പെടുത്തിയിരുന്ന സാമൂഹികവും സാമ്പത്തികവുമായ വെല്ലുവിളികളെ മറികടക്കാൻ സഹായിച്ചു. പെൺകുട്ടികൾക്കായുള്ള പ്രത്യേക പിന്തുണ ഉറപ്പാക്കാൻ ജെൻഡർ ഇൻക്ലൂഷൻ ഫണ്ട് രൂപീകരിക്കുകയും പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കാതിരിക്കാൻ സൌകര്യപ്രദമായ പഠനരീതികൾ നടപ്പാക്കുകയും ചെയ്തു. വിവിധ വിഷയങ്ങൾ തിരഞ്ഞെടുക്കാനും താൽപര്യങ്ങൾ പിന്തുടരാനുമുള്ള അവസരങ്ങളും വർദ്ധിപ്പിച്ചു. 2018-19 ആരംഭിച്ച സമഗ്ര ശിക്ഷാ പദ്ധതി പ്രീ പ്രൈമറി മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാഭ്യാസത്തെ ഏകീകൃത ചട്ടക്കൂടിൽ കൊണ്ടുവന്നു. അടിസ്ഥാന സൌകര്യ വികസനം, ഡിജിറ്റൽ പഠനം, നൈപുണ്യ വികസനം എന്നിവയിൽ ഈ പദ്ധതി വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. 2024-25 രാജ്യത്ത് 14.71 ലക്ഷം സ്കൂളുകളും 1.01 കോടി അധ്യാപകരും 24.69 കോടി വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു. വനിതാ വിദ്യാർത്ഥികളുടെ എണ്ണം 2014-15 1.57 കോടിയിൽ നിന്ന് ഇന്ന് 11.93 കോടിയായി ഉയർന്നു. ആകെ പ്രവേശനത്തിൽ പെൺകുട്ടികളുടെ വിഹിതം 32% നിന്ന് 48% വർദ്ധിച്ചതും ശ്രദ്ധേയമാണ്. സമഗ്ര ശിക്ഷയുടെ ഭാഗമായ കസ്തൂർബാ ഗാന്ധി ബാലികാ വിദ്യാലയങ്ങൾ സാമൂഹികവും സാമ്പത്തികവുമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ പെൺകുട്ടികൾക്ക് വലിയ പിന്തുണയാണ് നൽകുന്നത്. പട്ടികജാതി, പട്ടികവർഗം, മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ എന്നിവയിൽപ്പെട്ട വിദ്യാർത്ഥിനികൾക്കായി പ്രവർത്തിക്കുന്ന ഈ റെസിഡൻഷ്യൽ സ്കൂളുകൾ 6ാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള സുരക്ഷിതവും പ്രോത്സാഹനപരവുമായ പഠനാന്തരീക്ഷം ഒരുക്കുന്നു. KGBV സ്കൂളുകളുടെ എണ്ണം 2022 4996 നിന്ന് 2026 5316. വിദ്യാർത്ഥികളുടെ എണ്ണം 2020-21 6.07 ലക്ഷത്തിൽ നിന്ന് 2025-26 7.58 ലക്ഷമായി ഉയർന്നു. വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ 12 വർഷത്തിനിടെ കൈവരിച്ച പുരോഗതി വനിതാ ശാക്തീകരണത്തിന്റെ ഏറ്റവും ശക്തമായ അടിത്തറകളിലൊന്നായി മാറിയിരിക്കുകയാണ്. സ്ത്രീകൾ പരമ്പരാഗത മേഖലകൾക്കപ്പുറം പുതിയ തൊഴിലവസരങ്ങളിലേക്കും സംരംഭകത്വ മേഖലകളിലേക്കും കൂടുതൽ കടന്നുവരുന്നതാണ് ഇക്കാലയളവിൽ കണ്ടത്. നൈപുണ്യ വികസന പദ്ധതികളും സ്റ്റാർട്ടപ്പ് സംസ്കാരത്തിന്റെ വളർച്ചയും ഈ മാറ്റത്തിന് വലിയ പിന്തുണ നൽകി. വിദ്യാഭ്യാസം സ്ത്രീകൾക്ക് അവസരങ്ങളുടെ വാതിലുകൾ തുറന്നുകൊടുത്തെങ്കിലും ആ അവസരങ്ങളെ തൊഴിലും വരുമാനവുമാക്കി മാറ്റുന്നതിനാവശ്യമായ നൈപുണ്യ പരിശീലനം നിർണായകമാണ്. ഈ ലക്ഷ്യത്തോടെ 2015 ആരംഭിച്ച പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജന രാജ്യത്തെ യുവജനങ്ങൾക്ക് വ്യവസായ ആവശ്യങ്ങളുമായി ബന്ധിപ്പിച്ച ഹ്രസ്വകാല നൈപുണ്യ പരിശീലനങ്ങൾ നൽകുന്ന പദ്ധതിയാണ്. തൊഴിലവസരങ്ങളും സ്വയം തൊഴിൽ സംരംഭങ്ങളും ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ ഏകദേശം 45% സ്ത്രീകളാണ്. വിവിധ മേഖലകളിൽ തൊഴിൽ നേടുന്നതിനും സ്വന്തം സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും ആവശ്യമായ കഴിവുകൾ സ്ത്രീകൾക്ക് ഈ പദ്ധതിയിലൂടെ ലഭിച്ചു. ഇതുവഴി സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള സ്ത്രീകളുടെ യാത്ര കൂടുതൽ ശക്തിപ്പെട്ടു. വനിതാ സംരംഭകയായ ബിന്ദു പള്ളിച്ചൽ ആകാശവാണിയോട്.
1: ഞാനൊരു സംരംഭകയാണ്. 2007 ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ബ്രഹ്മിയിൽ നിന്നുള്ള മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളാണ് ഞാൻ നിർമ്മിക്കുന്നത്. കുടുംബശ്രീ വഴിയാണ് ഞാനൊരു സംരംഭകയായത്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നോ എന്തൊക്കെ സബ്സിഡികളോ ധനസഹായങ്ങളോ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് പോലും എനിക്ക് അറിവില്ലാതിരുന്ന ഒരു സമയത്താണ് ഞാനിത് സംരംഭകത്വത്തിലൂടെ കടന്നത്. ആദ്യത്തെ ഒരു ലെവൽ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഏറിയ ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് ഞാൻ നടന്നു വന്നത്. പാത്രത്തിൽ ഒരു അടുപ്പിൽ വെച്ച് നമ്മൾ ഓരോരോ പ്രോഡക്റ്റുകൾ നിർമ്മിക്കുകയും അതിന് എങ്ങനെ അത് മുന്നോട്ട് നീക്കിക്കൊണ്ട് വരണമെന്നും ഒന്നും എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. അങ്ങനെയാണ് നമുക്ക് കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതി എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടതെന്നതിനെ കുറിച്ച് ഒരു അറിവ് എനിക്ക് 1-2 കുട്ടികൾ നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവരിൽ നിന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ ഞാനത് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടു. കേന്ദ്രത്തിന്റെ ഒരു പുതിയൊരു പദ്ധതിയുണ്ട്, ഒരു PMFME സ്കീമാണ്. അത് വനിതാ സംരംഭകർക്ക് 35% സബ്സിഡിയോടുകൂടി കിട്ടും എന്നറിഞ്ഞു. അങ്ങനെ ഞാനും അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. 15 ലക്ഷം രൂപ എനിക്ക് ആ പദ്ധതിയിൻ പ്രകാരം എനിക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോ അതിന്റെ സബ്സിഡി എനിക്കിപ്പോ ഡയറക്റ്റായിട്ട് തന്നെ ബാങ്കിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വളരെ പ്രയാസമേറിയ ഒരു ആ കടമ്പ നിർമ്മാണത്തിനായിട്ട് ഞാൻ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ എനിക്കൊരു പൾവറൈസറും അതുപോലെ തന്നെ ജാം മേക്കിംഗ് മെഷീനും അതുപോലെ മിക്സിംഗ് മെഷീനും ഇതെല്ലാം എനിക്ക് വാങ്ങി ഒരു 10 മണിക്കൂർ

0: കൊണ്ട് ചെയ്തു തീർക്കേണ്ട ജോലികളെല്ലാം എനിക്ക് ഏകദേശം ഒരു 2-3 മണിക്കൂർ കൊണ്ട് തന്നെ ചെയ്തു തീർക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ഒരുപാട് നല്ല ഒരു പ്രയോജനകരമായ രീതിയിലേക്ക് ഞാനത് മാറിയിട്ടുണ്ട്. ഒരു 100 പാക്കറ്റ് ചെയ്യുന്നതിന് ഒരു സ്റ്റെപ്പ് ചെയ്യുന്നതിന് പകരം ഇപ്പോൾ എനിക്ക് ഒരു 500 പാക്കറ്റ് ഒരുമിച്ച് ചെയ്ത് എനിക്ക് വിപണനത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ആ ഒരു എമൗണ്ടിൽ നിന്ന് എനിക്ക് നല്ലൊരു എമൗണ്ട്, അതായത് ഇപ്പോൾ ഒരു ഏകദേശം മാസം 2 ലക്ഷം രൂപ വരെ എനിക്ക് സമ്പാദിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ വിപണിയും എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇപ്പോൾ ഗ്രാമോദയ എന്നുള്ള പേരിൽ ഒരു രാജ്യമെമ്പാടുമുള്ള ഒരു പദ്ധതി അതിൽ വന്നിട്ടുണ്ട്, മാർക്കറ്റിംഗിന്റെ പേരിൽ. അങ്ങനെ ഏറ്റവും വലിയ ഒരു സബ്സിഡി ആയിരുന്നു എനിക്ക് ഈ കേന്ദ്ര ഫണ്ടായിട്ട് എനിക്ക് കിട്ടിയത്. അതിൽ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഇങ്ങനെയുള്ളൊരു പദ്ധതി വന്നത് വഴി എന്നെ പോലെയുള്ള സംരംഭകർക്ക്, പ്രത്യേകിച്ച് വനിതാ സംരംഭകർക്ക് ഒരുപാടൊരു മുതൽക്കൂട്ടായിട്ട് തീരുന്ന തന്നെയാണ് എന്റെ പ്രതീക്ഷ. എല്ലാവരും സംരംഭത്തിലേക്ക് കടക്കട്ടെ, എല്ലാവർക്കും സാമ്പത്തികമായിട്ടുള്ള ശാക്തീകരണം ഉണ്ടാവട്ടെ. ഒന്നുമില്ലായ്മയിൽ നിന്ന് എനിക്കിന്ന് വളരെ വലിയ നിലയിലേക്ക് മാറ്റാനും എനിക്ക് സാധിച്ചു.
1: സ്ത്രീകളുടെ ആരോഗ്യവും കുടുംബങ്ങളുടെ ക്ഷേമവും ഉറപ്പാക്കുന്നതിന് പ്രതിരോധ കുത്തിവയ്പ് പദ്ധതികൾ കൂടുതൽ ശക്തിപ്പെടുത്തി. യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം വഴി കുട്ടികളെയും ഗർഭിണികളെയും ജീവൻ അപകടത്തിലാകുന്ന നിരവധി രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് രാജ്യവ്യാപകമായി പ്രതിരോധ കുത്തിവയ്പ്പുകൾ നടപ്പാക്കുന്നു. സ്ത്രീകളുടെ സുരക്ഷയും അവകാശ സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായി 2022 ഏപ്രിൽ മുതൽ മിഷൻ ശക്തി രാജ്യവ്യാപകമായി നടപ്പിലാക്കുന്നു. സ്ത്രീകളുടെ സുരക്ഷ, സംരക്ഷണം, ശാക്തീകരണം എന്നിവയെ ഏകീകൃത രീതിയിൽ സമീപിക്കുന്ന ഈ പദ്ധതിക്ക് 2 പ്രധാന ഘടകങ്ങളുണ്ട്. സമ്പൽ, സ്ത്രീകളുടെ സുരക്ഷ, അടിയന്തര സഹായം, നിയമപരിരക്ഷ എന്നിവ ഉറപ്പാക്കുന്നു. സമർത്ഥ്യ, സ്ത്രീകളുടെ സാമ്പത്തിക, സാമൂഹിക, വ്യക്തിഗത ശാക്തീകരണത്തിനായുള്ള വിവിധ പദ്ധതികൾ ഏകോപിപ്പിക്കുന്നു. കഴിഞ്ഞ 12 വർഷങ്ങളിലായി വനിതാ ശാക്തീകരണത്തിന് നൽകിയ പ്രാധാന്യം സാമൂഹിക തലത്തിൽ തന്നെ വലിയ മാറ്റമാണ് സൃഷ്ടിക്കുന്നത്. ഒരു കാലത്ത് അടിസ്ഥാന സുരക്ഷയും സഹായവും മാത്രം ഉറപ്പാക്കിയിരുന്ന പദ്ധതികൾ ഇന്ന് സ്ത്രീകൾക്ക് ആത്മവിശ്വാസവും നേതൃത്വശേഷിയും സാമ്പത്തിക സ്വാതന്ത്ര്യവും നൽകുന്ന ശക്തമായ വേദികളായി മാറി. വിദ്യാഭ്യാസം, ആരോഗ്യം, നൈപുണ്യ വികസനം, സംരംഭകത്വം, സാമൂഹിക സുരക്ഷ, രാഷ്ട്രീയ പങ്കാളിത്തം തുടങ്ങി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുള്ള സമഗ്ര സമീപനമാണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത. സ്ത്രീകൾ ഇന്ന് ഗുണഭോക്താക്കൾ മാത്രമല്ല, വികസനത്തിന്റെ സഹസ്രഷ്ടാക്കളും നേതാക്കളുമായി പരിണമിച്ചു. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ ആ യാത്രയുടെ കേന്ദ്രസ്ഥാനത്ത് സ്ത്രീകളാണുള്ളത്. തൊഴിലാളികളായും കർഷകരായും സംരംഭകരായും ശാസ്ത്രജ്ഞരായും നവോത്ഥാന പ്രവർത്തകരായും ജനപ്രതിനിധികളായും സ്ത്രീകൾ രാജ്യത്തിന്റെ പുരോഗതിക്ക് ശക്തമായ സംഭാവനകൾ നൽകുന്നു. സ്ത്രീകൾക്ക് കൂടുതൽ അവസരം ഉറപ്പാക്കിയതിലൂടെ അതിന്റെ ഗുണഫലങ്ങൾ കുടുംബങ്ങളിലേക്കും സമൂഹത്തിലേക്കും വരും തലമുറകളിലേക്കും വ്യാപിച്ചു. വികസിത ഭാരതം സ്ത്രീകൾക്കായി നിർമ്മിക്കപ്പെടുന്ന ഒരു സ്വപ്നം മാത്രമല്ല, സ്ത്രീകളുടെ നേതൃത്വത്തിൽ യാഥാർത്ഥ്യമാകുന്ന ഒരു ദേശീയ ദൌത്യമായി മാറിയിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കിയത് പാർവതി വിജയൻ, അവതരണം കൃഷ്ണ പ്രകൃതി.

0: ആകാശവാണി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ശക്തമായ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കാലാവസ്ഥ അറിയിപ്പ് സമാപിച്ചു.
1: ആകാശവാണി മഞ്ചേരി FM 102.7 മെഗാഹെർട്സ് FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:53 ആരംഭിക്കും. പ്രിയ ശ്രോതാക്കൾക്ക് ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ്ഹിന്ദ്.